0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. Yeah.

0: Monday to Friday, 2 to 4 PM. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. Cinema.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM ശബ്ദ തരംഗങ്ങളിലേക്ക് എല്ലാ ലിസണേഴ്സിനും സുസ്വാഗതം. വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. വേക്കപ്പ് കോളിൽ നമ്മൾ എന്താണ് ആദ്യം കേൾക്കേണ്ടത്? ഏറ്റവും നല്ല കാര്യങ്ങൾ, ഇന്നത്തെ ദിവസം എങ്ങനെ തുടങ്ങാം എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു നിമിഷമാണ് അല്ലെ. മോർണിംഗ് 6 o'clock, 6 o'clock കഴിഞ്ഞിട്ട് എല്ലാവരും ഫ്രഷ് ആയിട്ട് റോഡിലേക്ക് പോകുന്ന സമയം. നമുക്കറിയാം ഈ ഒരു സമയം റോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ തന്നെ 1 hour മുമ്പേ നമ്മൾ പ്രിപ്പറേഷൻസ് ആരംഭിച്ചിരിക്കണം. 5 o'clock ഉണരുന്നവരുണ്ട്, 5:30 ഉണർന്ന് ചടപടയെന്ന് പോകുന്നവരുണ്ട്, ഈ ലാസ്റ്റ് ഒരു 15 minutes കൊണ്ട് റെഡിയായി പോകുന്നവരുണ്ട്. ഫോർ മീ ഇറ്റ് ടേക്സ് ഹാഫ് ആൻ അവർ. ഒരു 1.5 hour മുമ്പേ കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു ടൈമിംഗ് ആണ് 6 o'clock എന്നത്. നമ്മിൽ നിന്നും മറ്റൊരാൾക്ക് നേടിയെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പിടിച്ചു പറിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളിലേക്ക് ഇന്ന് ശ്രദ്ധ തിരിച്ചാലോ. വാട്ട് ഇസ് ദാറ്റ്? യുവർ ബോഡി, യുവർ സ്കിൽസ്, യുവർ മൈൻഡ് സെറ്റ്, യുവർ ക്യാരക്ടർ, യുവർ നോളജ്, യുവർ വർക്ക് എത്തിക്സ്. ഇതൊന്നും ആർക്കും നിങ്ങളിൽ നിന്നും കൊണ്ടുപോകാനാകില്ല. ദാറ്റ് വിൽ മേക്ക് യു അൺസ്റ്റോപ്പബിൾ. ഇന്നത്തെ ദിവസം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ലെറ്റ്സ് ബിഗിൻ അവർ ജേർണി. Wake up call with Jaya, brought to you by Green Farm Superfoods.
2: Wake up call with Jaya.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: ഉൾക്കൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
0: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഒരു പുതിയ പെൻസിൽ കിട്ടുക എന്നുള്ളതാണ് അല്ലെ. നമ്മൾ എല്ലാവരും എത്ര ആഗ്രഹിച്ചിരുന്നു ആ സമയത്ത്, വളരെ മുൻപ് നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് നടരാജ പെൻസിൽസ് ഉണ്ട്, റെഡ് ആൻഡ് ബ്ലാക്ക് ലൈൻസ് ഉള്ളത്, പിന്നെ കാമൽ പെൻസിൽസ് ഉണ്ട്, യെല്ലോ ആൻഡ് ബ്ലാക്ക് ഉള്ളത്. ഏറ്റവും സന്തോഷം പെൻസിലിന്റെ അറ്റത്ത് റബ്ബർ കൂടി ഉണ്ടെങ്കിൽ അല്ലെ, എന്തൊരു മണമാണ് ചിലതിന്. അത് നമ്മളിങ്ങനെ മണത്തിരിക്കും, ഒരു സങ്കട മണമാണ് റബ്ബറിന്റെ മണം അല്ലെ. പഴയ ഓർമ്മകൾ നമ്മളിലേക്ക് കൊണ്ടുപോകും ഈ പെൻസിൽസ്. അപ്പൊ ഈ പെൻസിൽ നമ്മെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അതാകട്ടെ വേക്കപ്പ് കോളിൽ ഇന്നത്തെ ഒരു വിഷയം എന്ന് വിചാരിച്ചു. ആദ്യമായി പെൻസിൽ നമ്മെ നന്നായി എഴുതാൻ പഠിപ്പിക്കുന്നു അല്ലെ. പെൻസിൽ ക്യാൻ മേക്ക് എ ഗ്രേറ്റ് റൈറ്റിംഗ്. അത് പിടിച്ച് ബോൾഡ് ആയിട്ടുള്ള ആ വിരലുകൾ വെക്കുന്നത് തള്ളവിരലിൽ ചേർത്ത് വെച്ച് ചൂണ്ടുവിരൽ അമർത്തിക്കാം എന്ന് വിചാരിച്ചു. ആദ്യമായി പെൻസിൽ നമ്മെ നന്നായി എഴുതാൻ പഠിപ്പിക്കുന്നു അല്ലെ. പെൻസിൽ ക്യാൻ മേക്ക് എ ഗ്രേറ്റ് റൈറ്റിംഗ്. അത് പിടിച്ച് ബോൾഡ് ആയിട്ടുള്ള

0: ഇല്ല, ആരോ എഴുതാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു എഴുതി പോകുന്നു. നമുക്കറിയാം എഴുത്തിനിരുത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. ആ ഒരു ദിവസം കുട്ടികൾ ആദ്യമായിട്ട് എഴുത്തിനിരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. മഞ്ഞൾ കഷ്ണം വെച്ചിട്ടാണ് നമ്മൾ അരിയിലാണ് എഴുതുന്നത്, സ്വർണം കൊണ്ടെഴുതും, അങ്ങനെ പലതും നമ്മൾ ചെയ്യാറുണ്ട്. വളരെ ഓസ്പീഷ്യസ് ആയിട്ട് കാണാറുണ്ട്. പക്ഷേ പൊതുവെ ജനറലി തടി പെൻസിലിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഈ പെൻസിൽ എഴുതി കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുന തേഞ്ഞു പോകും. അത് ഷാർപ്പൻ ചെയ്യണം. മുന നല്ല കൂർപ്പിച്ചു കൊണ്ടുവരണമെങ്കിൽ പെൻസിൽ കട്ട് ചെയ്യണം അല്ലെ. അത് ഷാർപ്പനർ വെച്ചോ, പണ്ടൊക്കെ നമ്മൾ ബ്ലേഡൊക്കെ വെച്ച് കട്ട് ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പൊ പെൻസിൽ ഷാർപ്പ്നെസ് ഉണ്ട്. അങ്ങനെ ഷാർപ്പൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ പെൻസിലിനൊരു പക്ഷേ വേദനിച്ചേക്കാം, അതിന്റെ തടി ഭാഗം വേദനിച്ചേക്കാം, നമ്മളതൊന്നും ഓർക്കില്ല. എന്നാലും പെൻസിൽ നല്ല ഷാർപ്പൻ ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ ഇത് ഈ എന്തുകൊണ്ടിങ്ങനെ പറയുന്നു വെച്ചാൽ, എത്ര നന്നായി പ്രവർത്തിച്ചാലും നമുക്ക് ചില ചലഞ്ചസ് നേരിടേണ്ടി വന്നേക്കാം ലൈഫിൽ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ എഴുതുമ്പോൾ തെറ്റ് വന്നേക്കാം, മിസ്റ്റേക്സ് വന്നേക്കാം. ആയിക്ക് ഊവും, ഊന് ആ ഉമ്മും ഒക്കെ എഴുതിയേക്കാം. എക്ക് ബിയും, ബിക്ക് സിയും ഒക്കെ. ചില വീഡിയോസൊക്കെ കാണാറുണ്ട് അല്ലെ, മുട്ടുന്നില്ല മുട്ടുന്നില്ല എന്ന് പറയുന്നത് പോലെ. അതുപോലെ നമ്മൾ എഴുതി വരുമ്പോൾ മിസ്റ്റേക്സ് വന്നേക്കാം. അത് മായ്ക്കാനാണ് ആ പെൻസിലിൻ്റെ അറ്റത്തുള്ള റബ്ബർ വെച്ചിരിക്കുന്നത്. ലൈഫിലും അതുപോലെ മിസ്റ്റേക്സ് വന്നേക്കാം, അത് തിരുത്താനുള്ള ക്ഷമയും സമയവും കണ്ടെത്തുക. എന്താണ് നമ്മളെ കൊണ്ട് നമ്മുടെ സ്ലേറ്റിലോ അല്ലെങ്കിൽ ബുക്കിലോ എഴുതിപ്പിക്കുന്നത്? തടിയാണോ? അല്ല. റബ്ബറാണോ? അല്ല. പെൻസിലിനുള്ളിലെ ആ ഗ്രാഫൈറ്റ് ആണ് അല്ലെ. ആ ഗ്രാഫൈറ്റിനെ നമ്മൾ ഷാർപ്പൻ ചെയ്ത് കൊണ്ടുപോവാം. നമ്മുടെ ഫിസിക്കലി മെന്റലി എന്തൊക്കെയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയം, മനസ്സ്, അതിൽ നിന്ന് വരുന്ന ചിന്തകൾ, അതാണ് ആ ഗ്രാഫൈറ്റ്. ഉള്ളിലെന്താണ്, വാട്ട് ഈസ് ഇൻസൈഡ് യു, ജസ്റ്റ് വിൽ ഷോ യു ഔട്ട്സൈഡ് യുവർ ഫേസ്. അതുപോലെ എല്ലാ പെൻസിലും ഒരു മാർക്ക് ആ ബുക്കിൽ അല്ലെങ്കിൽ ആ എഴുതുന്ന ആളിൽ നിക്ഷേപിക്കുന്നു. ജീവിതവും അതുപോലെ തന്നെയാണ്. ഈ ചെറിയ പെൻസിലിൽ നിന്ന് തുടങ്ങി നീണ്ട നീണ്ട കഥകൾ എഴുതാൻ, നല്ല നല്ല കഥകൾ എഴുതാൻ ഇടവരുത്തട്ടെ. ചെറിയൊരു എക്സാമ്പിളാണ് മാത്രമാണിത്. ഒരു പെൻസിലിൻ്റെ മുന പോലെ നമ്മുടെ ഉള്ളിലുള്ള അന്തസത്ത കാത്തു സൂക്ഷിക്കുക.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: വളരെ റീസെന്റ് ആയിട്ടാണ് നല്ലൊരു ടേം ശ്രദ്ധാപൂർവം കേട്ടത്. മോഡേൺ ബയോളജിയിൽ വരുന്ന ഒരു ടേം ആണിത്. അതായത് ചെടികളിൽ നിന്നും സംഗീതം പൊഴിയുമത്രേ. അത് ഇതുവരെ കേട്ടിട്ടില്ല അല്ലെ? ചെടികളിൽ അല്ലെങ്കിൽ അതിന്റെ ഇലകളിൽ പൂക്കളിൽ നിന്നും സംഗീതം ശ്രവിക്കാൻ സാധ്യമാകുന്ന തരത്തിലുള്ള ഒരു പഠനമാണിത്. അപ്പോ ഇത് കാനഡയിൽ നിന്നുള്ള ഒരു മ്യൂസിഷ്യൻ, ഹിസ് നെയിം ഇസ് തരുൺ നായർ. അദ്ദേഹം സയന്റിസ്റ്റ് ആണ്, അദ്ദേഹം മ്യൂസിഷ്യനും കൂടിയാണ്. ആ സയൻസും സംഗീതവും തമ്മിലുള്ള ഒരു അതിസുന്ദരമായ ഒരു ഒരു ബ്രിഡ്ജ് അദ്ദേഹം മെനഞ്ഞെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കൽ അദ്ദേഹം ബയോളജിസ്റ്റ് ആയിരുന്നു. അന്ന് അദ്ദേഹം ഇക്കാര്യങ്ങളെ, ചെടിയുടെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മം പരിശോധിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ചെടിയുടെ ഗ്രോത്തിനെ പറ്റി, അനാറ്റമി ആൻഡ് ബൊട്ടാനിക്കൽ ലൈഫ് സ്റ്റൈൽ എല്ലാം തന്നെ പഠിച്ചു വരുന്നു. ഓരോ ഇലയിലും ഓരോ പൂക്കളിലും വരുന്ന മാറ്റങ്ങളെല്ലാം പഠിച്ചു വന്നു. ഇന്ന് അദ്ദേഹം അതിന്റെ പ്രകൃതിയുടെ നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന ചില ശബ്ദങ്ങൾ പോലും സംഗീതമായിട്ട് മാറ്റുന്ന ഒരു സൃഷ്ടിപരമായ

0: होम 92.2 एफएम, होम इज अ फीलिंग।
1: होम एफएम हेडलाइंस
2: ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स ट्रेडिंग, जेन्युइन पार्ट्स सेंटर फॉर जापानीज कार्स।
3: പ്രോട്ടം സ്പീക്കർ ഇന്ന്. നമസ്കാരം. ഹോം 92.2 എഫ്എം വാർത്തകളുമായി മിനി പത്മ. കേരള നിയമസഭ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴ അംഗം ജി സുധാകരൻ ഇന്ന് ചുമതലയേൽക്കും. രാവിലെ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. നാളെ നിയമസഭയിൽ പ്രോട്ടം സ്പീക്കർക്ക് മുൻപാകെയാകും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുക. സ്പീക്കർ തെരഞ്ഞെടുപ്പിനും പ്രോട്ടം സ്പീക്കർ നേതൃത്വം നൽകും. സഭയിലെ ഏറ്റവും മുതിർന്നയാളാണ് മുൻ മന്ത്രി കൂടിയായ ജി സുധാകരൻ. സഭാ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് തെരഞ്ഞെടുത്തത്. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. വി ഡി സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു ദിവസം കഴിഞ്ഞിട്ടും മന്ത്രിമാരുടെ വകുപ്പുകളിൽ തർക്കം തുടരുന്നു. നാളെ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് മുഖ്യമന്ത്രി. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് വകുപ്പുകൾ തീരുമാനിച്ച് ഗവർണറെ അറിയിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിയിപ്പ്. മുസ്ലിം ലീഗിന് ഫിഷറീസ് നൽകുന്നതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗവും ലത്തീൻ സഭയവും ശക്തമായി രംഗത്ത്. ഫിഷറീസ് നൽകിയാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് കൈമാറൂ എന്നാണ് ലീഗ് നിലപാട്. വകുപ്പ് വിഭജനം നീളുന്നതിനിടെ മന്ത്രിമാരായ കെ മുരളീധരനും സി പി ജോണും തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ലത്തീൻ അതിരൂപത ആസ്ഥാനത്തെത്തി സന്ദർശനം നടത്തി. ഫിഷറീസ് വകുപ്പിൽ നിലപാട് ആവർത്തിക്കുകയാണ് ലത്തീൻ സഭ. കടലിനെ അറിയുന്ന ആൾ തന്നെ ഫിഷറീസ് മന്ത്രിയായി വേണമെന്ന നിലപാട് മന്ത്രിമാരെ അറിയിച്ചുവെന്ന് ഫാദർ യൂജിൻ പെരേര. വയോജന വകുപ്പ് രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനമായിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി യു ഡി എഫ് നൽകിയ വാഗ്ദാനമായിരുന്നു വയോജന വകുപ്പ്. വയോജനങ്ങളുടെ ചികിത്സാ സഹായങ്ങൾ ലക്ഷ്യമിട്ടാണ് പുതിയ വകുപ്പ് നിലവിൽ വരുന്നത്. വയോജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുകയെന്നതാണ് ഈ വകുപ്പ് കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത്. പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കും സ്ഥലം മാറ്റം. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന അധ്യക്ഷൻ പ്രശാന്തിനെയും ജനറൽ സെക്രട്ടറി സി ആർ ബിജുവിനെയുമാണ് സ്ഥലം മാറ്റിയത്. 10 വർഷമായി യൂണിഫോം ഇടാതെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ മാത്രം ജോലി ചെയ്തിരുന്ന നേതാക്കളെ ക്രമസമാധാന ചുമതലയിലേക്ക് മാറ്റി. സ്ഥലം മാറ്റം സംബന്ധിച്ച് ഡി ജി പി ഉത്തരവിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിൽ. യു എ ഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി റോമിലെത്തിയത്. ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ ഇറ്റലിയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക ഉഭയകക്ഷി സന്ദർശനമാണിത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയാണ് സന്ദർശനത്തിലെ പ്രധാന അജണ്ട. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ ശക്തിപ്പെടുത്തുന്നതിനും 2025-29 കാലഘട്ടത്തിലേക്കുള്ള തന്ത്രപ്രധാന കർമ്മ പദ്ധതി അവലോകനം ചെയ്യുന്നതിനും ഇരു നേതാക്കളും ചർച്ച നടത്തും. പ്രതിരോധം, പുനരുപയോഗ ഊർജ്ജം, ക്ലീൻ ടെക്നോളജി, ബഹിരാകാശം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും 2029 ഉഭയകക്ഷി വ്യാപാരം $20 ബില്യൺ എത്തിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക പൂർണ്ണ സജ്ജമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്മാറിയത് 1 മണിക്കൂർ മുൻപ് മാത്രമെന്നും വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇറാനെതിരെ ആക്രമണമുണ്ടാകുമെന്നും ട്രംപ്. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന്റെ നേതാക്കൾ യാചിക്കുകയാണെന്നും വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെ ട്രംപ് പറഞ്ഞു. യുദ്ധം പുനരാരംഭിച്ചാൽ അമേരിക്കയ്ക്ക് കൂടുതൽ സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുടെ മറുപടി. ഇന്ത്യയിൽ ഇന്ധനവിലയിൽ ക്രമേണയുള്ള വർദ്ധനവ് തുടരുമെന്ന സൂചന നൽകി പെട്രോളിയം മന്ത്രാലയ വൃത്തങ്ങൾ. 5 ദിവസത്തിനിടെ 4 രൂപയോളം വർദ്ധനവാണ് പെട്രോളിനും ഡീസലിനും ഉണ്ടായത്. 8 രൂപ വരെ ക്രമേണയുള്ള വർദ്ധനവ് തുടരുമെന്നാണ് സൂചനകൾ. ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ. 22 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വീണ്ടും ആഴ്സണലിന്റെ കിരീടം. നിർണായക മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ബോൺമൌത്തിനോട് സമനില വഴങ്ങിയതോടെയാണ് ഒരു മത്സരം ബാക്കി നിൽക്കെ ആഴ്സണൽ ചാമ്പ്യന്മാരായത്. ഫുട്ബോൾ ലോകകപ്പിനുള്ള പോർച്ചുഗൽ ടീമിനെ പ്രഖ്യാപിച്ചു. 27-അംഗ സ്ക്വാഡിനെയാണ് പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിച്ചത്. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടീമിൽ ഇടം പിടിച്ചു. 27-അംഗ സ്ക്വാഡിനെയാണ് ഇപ്പോൾ പരിശീലകൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കെഎസ്ആർടിസി ബസ്സിലെ വനിതകളുടെ യാത്ര ഇന്ന് KSRTC ഉന്നതതല യോഗം ചേരുമെന്ന വാർത്ത. ഈ മണിക്കൂറിൽ ആദ്യഘട്ടത്തിൽ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും. എല്ലാ ബസ്സിലും സൗജന്യമായാൽ മാസം 120 കോടിയുടെ നഷ്ടമായിരിക്കും ഉണ്ടാവുക. കളക്ഷൻ വർദ്ധിപ്പിക്കണമെന്നാണ് വിലയിരുത്തൽ. വിശദവാർത്ത 8 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning. Studio clock ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 5 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 Auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 49%.
1: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode, international medical degrees vandhamakam. Admissions are now open.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. സാൻഡ് ട്യൂൺസിലേക്ക്, പ്രസ് ക്ലബിൽ, വാർത്തകളുടെ ലോകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അക്ഷയ് വളരെ പെട്ടെന്ന് തിരിച്ചു വരും കേട്ടോ. അടുത്ത മണിക്കൂറിൽ തന്നെ അക്ഷയ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് കമ്പനി തരുന്നത് ഞാനാണ്, മിനി പത്മയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. പാട്ട് കേട്ടിരിക്കുമ്പോൾ ഈ മധുമതി പൂവ് എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പലർക്കും അറിയുന്നുണ്ടാവുമല്ലേ ഈ മധുമതി പൂവ് എന്താണ് എന്ന്. നമ്മുടെ കയ്യാലയ്ക്കരികിലും വഴിയരികിലും ഒക്കെ കൊലകൊലയായിട്ട് നിൽക്കുന്ന ആ പൂവ്, ഒരു കുഞ്ഞ് മഞ്ഞ കളറുണ്ടാവും, ഓറഞ്ച് കളർ ഉണ്ടാവും, ഇങ്ങനെ കൊലകൊലയായിട്ട് അതിന്റെ ഒരു പല പല വെറൈറ്റികൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. അതാണ് ഈ മധുമതി പൂവ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വാട്സപ്പ് അയച്ചോളൂ, ഞാൻ നമ്മുടെ സ്റ്റോറി ആയിട്ട്, ഇൻസ്റ്റാ സ്റ്റോറി ആയിട്ട് അത് ഇടാം കേട്ടോ. അപ്പൊ മധുമതി പൂവ് എന്താണെന്ന് അറിയാത്തവർക്ക്, അയ്യോ ഇതായിരുന്നോ നമ്മുടെ മധുമതി പൂവ് എന്ന് കവി പറഞ്ഞതെന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ അതിശയിക്കും. അല്ലെങ്കിൽ ഓ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഈ പൂവിനെയാണോ ഇങ്ങനെ വർണ്ണിച്ചിരുന്നത്. പക്ഷേ ആ മധുമതി പൂവ് ഇങ്ങനെ ഒന്നിച്ച് വിരിഞ്ഞ് കൊലകൊലയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. വേനൽക്കാലത്താണ് അത് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. നമ്മുടെ ഇവിടുത്തെ ഫ്ലെയിം ട്രീ പോലെ, ഗുൽമോഹറിന്റെ വസന്തമല്ലേ നമ്മുടെ യു എയിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു ചെടിയാണിത്, ഒരു പൂവാണിത് മധുമതി പൂ. അത് വിരിയുന്നത് പോലത്തെ ഒരു നല്ല പ്രഭാതം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആശംസിച്ചുകൊണ്ട് വാർത്തകളുടെ ലോകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം കണ്ണിൽപ്പെട്ട വാർത്ത കൈയൊഴിയല്ലേ കൈയെഴുത്ത് എന്നതാണ്. നമുക്ക് എന്തൊക്കെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എഴുതാൻ ഉണ്ടെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ എഴുതി തന്നെ പോകണം എന്നാണ് ഇത് ഈ ഒരു ആർട്ടിക്കിൾ സൂചിപ്പിക്കുന്നത്. ടാബും ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഡിജിറ്റൽ കാലത്ത് പേനയും പേപ്പറും പഴയ കഥയാകൂ ആണെന്ന് പലരും കരുതുന്നുണ്ട്. എന്നാൽ ക്ലാസ് മുറികളിൽ നിന്ന് ഓഫീസുകളിലേക്ക് വരെ കുറിപ്പെടുത്ത കീബോർഡിലേക്കും ടച്ച് സ്ക്രീനിലേക്കും മാറി. എന്നാൽ പഠനത്തിലും ഓർമ്മശേഷിയിലും കൈയെഴുത്തിന് ഇപ്പോഴും പ്രത്യേക ശക്തി ഉണ്ടെന്നാണ് പുതിയ ഗവേഷണം പറയുന്നത്. കൈ കൊണ്ട് എഴുതുന്നത് വെറും അക്ഷരങ്ങൾ വരയ്ക്കൽ മാത്രമല്ല, അത് മസ്തിഷ്കത്തെ കൂടുതൽ സജീവമാക്കുന്ന ഒരു ബൗദ്ധിക പ്രവർത്തനമാണെന്നാണ് പഠനത്തിന്റെ കണ്ടെത്തൽ വന്നിരിക്കുന്നത്. ഡിജിറ്റൽ കാലത്ത് കയ്യെഴുത്തിന് ഒച്ച വേഗമാണെങ്കിലും അതിന് ഗുണങ്ങൾ ഏറെയുണ്ടെന്ന് പഠനത്തിൽ പറയുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ എഴുത്ത് മറന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം കുറച്ച് നേരമെങ്കിലും എഴുത്തിന് വേണ്ടി മാറ്റിവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിശക്തിയും നമ്മുടെ മസ്തിഷ്കത്തിനും തലച്ചോറിനൊക്കെ അത് നല്ല ഊർജ്ജം പകരും. നമ്മൾ കുറേ കൂടി ഓർമ്മശക്തിയുള്ളവരും ഊർജ്ജസ്വലരായിട്ട് മാറും എന്നാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പത്രങ്ങളിലെ തലക്കെട്ട് വാർത്തകളിലേക്കും രാഷ്ട്രീയ വാർത്തകളിലേക്കും ഒക്കെ നോക്കിയാലോ. തീർച്ചയായിട്ടും പുതിയ മന്ത്രിസഭാ അധികാരമേറ്റു, ഒരു ദിവസം പ്രായമായിട്ടില്ല, ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. പക്ഷെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഒരു തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തോടുകൂടി അത് മാറി നാളെ എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ. ഇന്ന് പ്രോട്ടം സ്പീക്കറായിട്ട് ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് ലോക്ഭവനിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരുന്നല്ലോ, അത് ഏതൊക്കെ ബസ്സുകളിൽ, കെ എസ് ആർ ടി സിയുടെ ഏതൊക്കെ ബസ്സുകളിലാകാം, അല്ലെങ്കിൽ ഒരു മാസം ഉണ്ടാകുന്ന കോടികളുടെ നഷ്ടത്തെക്കുറിച്ച് കെ എസ് ആർ ടി സിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ ജില്ലാടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുമോ, ഇല്ലെങ്കിൽ മാസം ഒന്നോ രണ്ടോ കോടിയല്ല 120 കോടി വരെ നഷ്ടം വരും എന്നാണിപ്പോൾ കെ എസ് ആർ ടി സി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി തലക്കെട്ടിലേക്ക് പോയാലോ. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു നമ്മുടെ ഇന്ത്യയിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട്, തലക്കെട്ട് വാർത്തയായിട്ട് ഇടം പിടിച്ചിരിക്കുന്നത്. അതുപോലെ തെരുവ് നായ്ക്കളെ കൊല്ലാം എന്ന സുപ്രീം കോടതിയുടെ ഒരു പരാമർശം, ഒരു വിധി അത് വന്നിരിക്കുന്നു. ധവളപത്രം, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചൊരു ധവളപത്രം വിദഗ്ധ സമിതിയായിട്ടുണ്ട്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ വിജ്ഞാപനമായില്ല എന്നത് ആദ്യ പേജിലെ തലക്കെട്ട് വാർത്തയാണ്. ക്ഷേമ പെൻഷൻ 25 മുതൽ നമ്മുടെ കേരളത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട്, മെയ് അവസാനമായിരിക്കുന്നു. മെയ് 20 ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോൾ ദുൽഹിജ്ജ മാസം 3 അതായത് നാട്ടിലൊരു മഴക്കാലത്തിലേക്ക് പോവുകയാണ്. സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ഇനി 10 മാത്രമേ ബാക്കിയുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ മലയാള പത്രങ്ങളിലെ തലക്കെട്ട് വാർത്ത. ഇനി ഇംഗ്ലീഷ് പത്രങ്ങൾ നോക്കുകയാണെങ്കിൽ, പ്രസിഡന്റ് ഓക്കേസ് യൂണിഫൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് സിസ്റ്റം ഫോർ സിറ്റിസൺസ്. യു എ പൗരന്മാർക്ക് യൂണിഫൈഡ് ആയിട്ടുള്ള, ഏകീകൃതമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എയുടെ പ്രസിഡന്റ്. അതാണ് ആദ്യ പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ദിർഹം 1 ബില്യൺ സ്പേസ് പ്രോഗ്രാം ടു ബൂസ്റ്റ് സെക്ടർ റിസർച്ച് എന്ന് പറയുന്ന വാർത്ത കലേജ് ടൈംസിന്റെ ആദ്യ വാർത്തയാണ്. ഒപ്പം റിവീൽഡ് ഫേസ്റ്റ് 3 ഇത്തിഹാദ് റെയിൽ സ്റ്റേഷൻസ് ടു വെൽക്കം പാസഞ്ചേഴ്സ് എന്ന് പറയുന്ന വാർത്തയും ആദ്യ പേജിലെ തലക്കെട്ട്. യു എ ബ്രക്ക ന്യൂക്ലിയർ പ്ലാന്റ് അറ്റാക്ക് ലോഞ്ച് ഫ്രം ഇറാഖി ടെറിറ്ററി എന്ന് പറയുന്ന വാർത്തയും ഏറ്റവും പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ വാർത്തയായിട്ട് ഇടം പിടിച്ചിട്ടുണ്ട്. ഗർഗാഷ് വിക്ടിം മീഡിയേറ്റർ റോൾസ് ബ്ലേഡ് എമിഡ് ഇറാനിയൻ അഗ്രഷൻ എന്ന് പറയുന്ന, നമ്മുടെ മധ്യപൂർവേഷ്യയിൽ, പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അസ്ഥിരാവസ്ഥയെക്കുറിച്ച് പ്രസിഡന്റിന്റെ ഉപദേശകൻ അൻവർ ഗർഗാഷ് പറഞ്ഞ വാർത്ത ആദ്യ പേജിൽ. യു എ പാസ്പോർട്ട് റാങ്ക്സ് ഹയസ്റ്റ് ഇൻ ദ വേൾഡ്. നമ്മുടെ യു എയുടെ പാസ്പോർട്ടാണ് ലോക ലോകത്തിൽ ഒന്നാമത് നിൽക്കുന്നത്. അതും റെക്കോർഡ് ഉയരത്തിലാണ്, 182 പോയിന്റുമായിട്ട് യുഎയുടെ പാസ്പോർട്ട് മുകളിൽ നിൽക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെ രൂപയുടെ മൂല്യവും റെക്കോർഡ് ഇതിലാണുള്ളത്. 26-21 എന്ന നിലയിലായിരുന്നു ഇന്നലെ വൈകിട്ടൊക്കെ വിനിമയം. നമുക്ക് പൈസ അയക്കുന്ന സമയത്തൊക്കെ ഒരു നല്ലതായിട്ടൊക്കെ തോന്നുമല്ലേ, പക്ഷേ ഇന്ത്യൻ രൂപ ഇങ്ങനെ തകർന്നടിയുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക്, ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിക്ക് നല്ല കാര്യമല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇനി ഉൾവാർത്തയിലേക്കൊക്കെ പോയാലോ. ഈ തെരുവ് നായ്ക്കളെ കൊല്ലാന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു വിശദ വാർത്ത നോക്കി പോകുമ്പോൾ ക്രൂരത കാണിക്കുന്നതോ ഭേദമാക്കാനാകാത്തതോ രോഗമുള്ളതോ ആയ തെരുവ് നായ്ക്കളെ കൊല്ലാൻ അനുമതി നൽകിയിട്ടുണ്ട് സുപ്രീംകോടതി. ഭരണഘടന അനുവദിക്കുന്ന ജീവിക്കാനുള്ള അവകാശം, അതുപോലെ നായ്ക്കളെ ഭയക്കാതെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം കൂടി അടങ്ങുന്നതാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ നല്ലൊരു നിരീക്ഷണമായിട്ടാണ് ഇത് പൊതുവെ നമ്മുടെ ഇന്ത്യയിൽ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായിട്ട് ജസ്റ്റിസുമാരായിട്ടുള്ള വിക്രം നാഥ്, സന്ദീപ് മേത്ത, NV അഞ്ചരിയ എന്നിവരടങ്ങുന്ന ബെഞ്ച് നിരവധി കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തെരുവുനായ്ക്കളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും വന്ധ്യംകരിക്കുന്നതിനുമുള്ള മുൻ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ABC ചട്ടങ്ങൾ ഉണ്ടാക്കി 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്ന പ്രസക്തമായിട്ടുള്ള ചോദ്യവും കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ചോദിച്ചിരിക്കുകയാണ്. ഇനി തർക്കം തുടരുന്നതിനാൽ സത്യപ്രതിജ്ഞ ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഗസറ്റ് വിജ്ഞാപനം ഇറങ്ങിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്കം നടക്കുന്നത് ഈ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകരുതെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം തിരിച്ചു നൽകണമെങ്കിൽ ഫിഷറീസ് വേണമെന്ന കടുത്ത നിലപാടാണ് എടുത്തത്. അത് തീരുമാനം വൈകിപ്പിക്കുന്നു. അവർ കൈവശം വെച്ചുകൊണ്ടിരുന്ന ഒരു വകുപ്പ് അവരിൽ നിന്ന് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് അവരാവശ്യപ്പെടുന്ന ഒരു വകുപ്പ് തിരിച്ചു കൊടുക്കേണ്ടതല്ലേ എന്നത് ന്യായമായ ചോദ്യമല്ലേ എന്നാണ് മുസ്ലിം ലീഗ് ചോദിക്കുന്നത്. ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ടും അന്തിമ തീരുമാനമായിട്ടില്ല. ഇന്ന് മന്ത്രിസഭയുടെ 2ാം യോഗം ചേരുന്നുണ്ട്. അതിനു മുൻപ് ഗസറ്റ് വിജ്ഞാപനം ഇറങ്ങുമെന്നാണ് സൂചന. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്തത് മുസ്ലിം ലീഗാണ്. LDF സർക്കാരിന്റെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം എന്നിവ 2 വകുപ്പുകളാക്കി 2 മന്ത്രിമാരെ നിയമിക്കുകയായിരുന്നു. സമാന രീതിയിൽ മന്ത്രിമാരെ നിയോഗിക്കാനാണ് UDF സർക്കാരും തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റോജി എം ജോണിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസം വിട്ടുകൊടുക്കണമെങ്കിൽ ഫിഷറീസ് അടക്കം കോൺഗ്രസിന്റെ കയ്യിലുള്ള വകുപ്പ് വേണമെന്ന് ലീഗ് പറയുന്നു. പക്ഷേ ലത്തിൻ സഭ പറയുന്നു അത് CP ജോണിനോ മറ്റോ കൊടുക്കണം എന്നാണ്. കാരണം അവർക്കാണ് കടലിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. ആ വിഭാഗത്തിന് കൊടുത്താലായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും, അതായത് ലത്തീൻ സഭയുടെ നേതാവ് യുജിൻ പെരേര, അദ്ദേഹവും പിടിമുറുക്കി എന്ന വാർത്തകളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നത്. ഇനി സ്ത്രീകളുടെ ആ സൗജന്യ യാത്ര സംബന്ധിച്ചിട്ടും ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് നിർണായകമായിട്ടുള്ളൊരു തീരുമാനം വരികയാണ്. ശരിക്കും നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ KSRTC വലിയ നഷ്ടത്തിലായിരുന്നു. KB ഗണേഷ് കുമാർ എന്ന മന്ത്രി അതിനെ പതുക്കെ ലാഭത്തിലാക്കുന്നതും ചില ഉത്സവ സീസണുകളിൽ നമ്മൾ കോടികളുടെ റെക്കോർഡ് വരുമാനം KSRTC ഉണ്ടാക്കിയെന്നും പറയുമ്പോൾ സ്ത്രീകൾക്കിങ്ങനെ മുഴുവനായിട്ടും സൗജന്യ യാത്ര എല്ലാ തരത്തിലുള്ള അത് അർഹതപ്പെട്ട ഈ സാമ്പത്തിക സംവരണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് പോലെ സമൂഹത്തിൻ്റെ പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്കും, വിധവകൾ, ഭർത്താവില്ലാത്ത ആൾക്കാർ, അങ്ങനെ ആ രീതിയിൽ നോക്കിയ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഏതെങ്കിലും തരത്തിൽ നിൽക്കുന്നവർക്ക് അത് കൊടുത്താൽ പോരെ എന്നൊരു ചിന്തയും ഇപ്പോൾ കേരളത്തിൽ വരുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിലായിരിക്കും എന്ന വാർത്തയാണ് വരുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിനെ വലിയ കടത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അങ്ങനെ ഒരു സൗജന്യ യാത്ര സ്ത്രീകളാരും വലിയ രീതിയിൽ ആഗ്രഹിക്കും തോന്നില്ല. എന്തായാലും അത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പറയാൻ നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്, പക്ഷേ അത് പ്രാവർത്തികമാക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നത് KSRTCയിൽ നമുക്കിപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല രീതിയിൽ തന്നെ അത് പരിഹരിക്കപ്പെടും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മറുപടി എക്സ്പ്രഷൻ വൈറലാക്കി ജെൻസി. മുഖ്യമന്ത്രി നമ്മുടെ CM VD സതീശൻ ഒരു പൂക്കി മുഖ്യമന്ത്രിയാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും അത് കൊണ്ടാടുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഈ വണ്ടികളുടെ മോഡിഫിക്കേഷൻ സംബന്ധിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ ചോദ്യത്തിനാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മറുപടി. നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാമ്പസിലും നമ്മുടെ ജെൻസികളുടെ ഇടയിലും, ഇല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ സഹോദരങ്ങളൊക്കെ നമ്മളോട് അങ്ങനെ ചില ആക്ഷൻസ് കാണിക്കാറുണ്ടല്ലോ. ചില സമയത്ത് നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പേടിക്കേണ്ട, ശരിയാക്കാന്ന് പറഞ്ഞിട്ട് കണ്ണിറുക്കലൊക്കെ നമ്മൾ മോഹൻലാലിൻ്റെ ഒക്കെ കണ്ടിട്ടില്ലേ. അതുപോലൊരു സംഭവം ഉണ്ടായി, അത് വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. എല്ലാ ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ എല്ലാ ബ്രാൻഡുകളും അവരവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ മാറ്റിയെടുക്കുമ്പോഴാണ് ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ശക്തി കൂടി നമുക്ക് തെളിയുന്നത്. ചിലരുടെ, പ്രത്യേകിച്ച് ഏറ്റവും വലിയ ബ്രാൻഡായിട്ട് ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം തന്നെയാണ്. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അത് ആ ഒരു മൊമെൻറ്റോ ആ വൈബിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം കാണിക്കുന്ന എന്ത് ആക്ഷനും അത് പരസ്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഇടയാക്കുമെന്ന് പറയുന്നത് ഒരു സത്യമാണ്. ഇതാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. നമ്മൾ 1000 വാക്കുകൾ അടിച്ചു നിരത്തി കഴിഞ്ഞാലും ഒരു കുഞ്ഞ് ആക്ഷൻ, ഒരു കുഞ്ഞ് അഡ്വർടൈസ്മെൻറ്റിലെ ഒരു ചെറിയ സംഭവം മതി. നമുക്കൊരു വലിയ സിനിമ എടുക്കുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് ഒരു ചെറിയ ആഡ് ഉണ്ടാക്കാൻ എന്ന് എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും വളരെ എളുപ്പത്തിലാണ്, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ വാഹന മോഡിഫിക്കേഷനിൽ മുഖ്യമന്ത്രിയുടെ മറുപടി എക്സ്പ്രഷൻ വൈറലായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് സത്യത്തിൽ ഞാനൊരു വാത്സല്യം കൊണ്ട് കാണിച്ചതാണ്. ചോദിച്ച പയ്യന്റെ ഫേസും അപ്പിയറൻസും കണ്ടപ്പോൾ ഉള്ളിലൊരു വാത്സല്യം തോന്നി, പേടിക്കേണ്ട, നമുക്ക് ശരിയാക്കാം, ധൈര്യമായിട്ട് ഇരിക്കുക എന്ന തരത്തിൽ ഒന്ന് ചിരിച്ചതാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു 1 മില്യണിലധികം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതിലധികം ഫോളോ ചെയ്യുന്നവരെ നോക്കിപ്പോഴപ്പോഴും ഇന്നലെ ഓരോരോ രസകരമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു പൂച്ചയുടെ ചിത്രത്തിൽ ഒരു ഉണ്ണി ഇരിക്കുന്നുണ്ട്, ആരാണ് ഈ ഉണ്ണി എന്നറിയാൻ വേണ്ടിയിട്ട് പലരും പല വഴിക്ക് പരക്കം പാഞ്ഞ കാഴ്ചയും കണ്ടു. അപ്പം നമ്മൾ എപ്പോഴും അങ്ങനെയാണ്, അതായത് പിന്നെ വൈബായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ പിന്നാലെ പോകാനും അതിലുള്ള ഒരു കൗതുകങ്ങളൊക്കെ അറിയാൻ നമുക്ക് രസമുണ്ടാകും. എന്തായാലും പലരും പറയുന്നുണ്ടത് അദ്ദേഹത്തിൻ്റെ മകൾ ഉണ്ണിമായ ആയിരിക്കുമെന്നാണ്. തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കില്ല, അദ്ദേഹം ഫോളോ ചെയ്യുന്നതാകെ 7 പേര്, അതിലൊന്ന് അങ്ങനെ ഒരു പൂക്കി ഫേസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മകളായിരിക്കും എന്നൊരു നിഗമനത്തിൽ സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇനി മന്ത്രിമാർക്ക് വീടുകളായി കോടികളുടെ അറ്റകുറ്റപ്പണി വേണമെന്ന് പറയുന്ന വാർത്ത മറ്റൊരു വാർത്ത. എന്താണ് വലിയ വലിയ അറ്റകുറ്റപ്പണികൾ വേണം എന്നാണ് പറയുന്നത്? വി ഡി സതീശന്, മന്ത്രിമാരുടെ വീടുകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? വി ഡി സതീശൻ ക്ലിഫ് ഹൗസാണ് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിമാരെല്ലാം താമസിക്കുന്ന ആ ഒരു വസതിക്ക് വീടിൻ്റെ പേരാണ് ക്ലിഫ് ഹൗസ്. പി കെ കുഞ്ഞാലിക്കുട്ടി ലൈൻ ത്രസ്റ്റ്, അതുപോലെ രമേശ് ചെന്നിത്തല പമ്പയിലാണ് താമസിക്കുന്നത്. മോൺസ് ജോസഫ് താമസിക്കുന്ന മന്ത്രി ഭവനത്തിൻ്റെ പേര് പെരിയാർ എന്നാണ്. ഷിബു ബേബി ജോണിൻ്റെത് എച്ച് എൻ ഡെയിൻ സി പി ജോൺ റോസ് ഹൗസ്, നല്ല രസമുണ്ടല്ലേ ആ പേര്. സണ്ണി ജോസഫിൻ്റെതിന് അശോക എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എ പി അനിൽകുമാറിൻ്റെ കാവേരി, എൻ ഷംസുദ്ദീൻ മന്ത്രി മണ്ണാർക്കാട് നെസ്റ്റ്, കെ എം ഷാജി പൗർണമി എന്നാണ് ആ വീടിൻ്റെ പേര്. പി സി വിഷ്ണുനാഥിൻ്റെ വീടിൻ്റെ പേര് നല്ല രസമുള്ള പേരാണ്, നമുക്കൊക്കെ നൊസ്റ്റാൾജിയാണ്. നില എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അതുപോലെ എം ലിജു അജന്ത എന്നാണ്. റോജി എം ജോണിന് ഗ്രേസ്, ടി സിദ്ദിഖിന് ഗംഗ, പി കെ ബഷീറിന് ഉഷസ്, വി അബ്ദുൾ ഗഫൂറിന് കവടിയാർ ഹൗസ്, കെ എ തുളസി മന്ത്രിക്ക് പ്രശാന്ത്, ബിന്ദു കൃഷ്ണയ്ക്ക് തൈക്കാട് ഹൗസ്, അതുപോലെ ഒ ജെ ജനീഷിന് മൻമോഹൻ ബംഗ്ലാവ്. ഇതൊക്കെയാണ് നമ്മുടെ മിനിസ്റ്റേഴ്സിൻ്റെ മന്ത്രിമാരുടെ വീടുകളുടെ പേരായിട്ട് വരുന്നത്. പക്ഷേ വി ഡി സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികളായി അറ്റകുറ്റപ്പണികൾക്ക് കോടികൾ വേണം. മുൻ മന്ത്രിമാർ താമസമൊഴിഞ്ഞ കെട്ടിടങ്ങളിലെല്ലാം അറ്റകുറ്റപ്പണി വേണമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് വ്യക്തമാക്കുന്നത്. ക്ലിഫ് ഹൗസ് ഉൾപ്പെടെ മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്ക് ഏതാണ്ട് 4 കോടിയുടെ എസ്റ്റിമേറ്റാണ് ഉള്ളത്. സംസ്ഥാനത്തെ സാമ്പത്തിക പരാധീനത കണക്കിലെടുത്ത് ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കേണ്ട എന്ന് വി ഡി സതീശൻ നിർദ്ദേശിച്ചു എന്നാണ് വാർത്തകളിൽ പറയുന്നത്. അറ്റകുറ്റപ്പണികൾ നടത്താതെ ഇവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ക്ലിഫ് ഹൗസിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചിട്ടുണ്ട്. മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികൾ സംബന്ധിച്ച ചർച്ചകൾ, ഒരേ വസതിക്കായി 3 മന്ത്രിമാർ വരെ രംഗത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ചില പേരുകളോടും ചില സ്ഥലങ്ങളോടുമുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം. നില, സാനഡു, ഗ്രേസ് തുടങ്ങിയ മന്ത്രിമന്ദിരങ്ങൾക്കാണ് വലിയ ഡിമാൻഡ് ഉണ്ടായത്. ചർച്ചകൾക്കൊടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അന്തിമ പട്ടിക തയ്യാറാക്കി ഉത്തരവ് വന്നത്. മുൻമന്ത്രി മുഹമ്മദ് റിയാസ് താമസിച്ച ക്ലിഫ് ഹൗസിന് സമീപമുള്ള പമ്പ വേണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യം ഉന്നയിച്ചിരുന്നു. മറ്റാരും അവകാശവാദം ഉന്നയിക്കാത്തതിനാൽ അത് അദ്ദേഹത്തിന് പെട്ടെന്ന് ലഭിച്ചു. കെ പി സി സി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സണ്ണി ജോസഫിന് ക്ലിഫ് ഹൗസിനടുത്തുള്ള അശോക ലഭിച്ചിട്ടുണ്ട്. പിതാവ് ബേബി ജോൺ മന്ത്രിയായിരുന്നപ്പോൾ താൻ ഓടിക്കളിച്ച എസ്റ്റൻഡേൻ എന്ന ആ ഒരു കെട്ടിടം, അത് ഷിബു ബേബി ജോൺ ചോദിച്ചു വാങ്ങി. എനിക്കൊരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ്, അതെനിക്ക് തരാമോ എന്നാണ് ചോദിച്ചത്. അത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ജി ഡി യുടെ പക്കലുള്ള വസതികളുടെ പട്ടിക അവസാനിച്ചതിനാൽ അനൂപ് ജേക്കബിന് വാടക വീടെടുത്ത് നൽകുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ പുരയിടത്തെക്കുറിച്ച് ഇന്ന് ഒരു പ്രത്യേക റിപ്പോർട്ടുണ്ട് കേട്ടോ. മൻമോഹൻ ബംഗ്ലാവിൽ കഴിയാൻ മന്ത്രിസഭയിലെ പയ്യനെത്തുന്നു എന്ന് പറയുന്ന കാര്യം ഒ ജെ ജിനീഷാണ് വരുന്നത്. അവിടെ പുതിയ സർക്കാരുകൾ അധികാരത്തിലെത്തുമ്പോൾ എല്ലാവരും ഉറ്റു നോക്കുന്നത് അന്ധവിശ്വാസങ്ങളുടെ മന്ത്രിമന്ദിരമായിട്ടുള്ള മൻമോഹൻ ബംഗ്ലാവിലേക്കുറി ധൈര്യസമേതം താമസമാക്കുന്നത്. വി ഡി സതീശൻ മന്ത്രിസഭയിലെ പയ്യൻ ഒ ജെ ജിനീഷാണ് ഇവിടെ താമസിക്കുന്നത്. അശുഭമാണെന്ന് പൊതുവെ ഒരു പ്രചരണമുണ്ട്, എന്നാൽ അത് തെറ്റാണെന്ന് തെളിയിച്ച ചരിത്രവുമുണ്ട്. ഇവിടെ താമസിക്കുന്നവർ പിന്നീട് നിയമസഭ കാണില്ലെന്ന പ്രചരണം തെറ്റിയിട്ടുണ്ട്. തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാൾ പണികഴിപ്പിച്ച ഈ ബംഗ്ലാവിന് ചരിത്രത്തിലും വലിയ സ്ഥാനമാണുള്ളത്. ജനാധിപത്യ സർക്കാർ അധികാരമേറ്റപ്പോൾ കെട്ടിടം സർക്കാർ ഏറ്റെടുക്കുകയാണ് അന്നുണ്ടായത്. 2006 വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് മൻമോഹൻ ബംഗ്ലാവ് വിവാദങ്ങളിൽ ഇടം പിടിച്ചത്. ആദ്യം താമസിച്ചത് ആഭ്യന്തര ടൂറിസം മന്ത്രി കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. കെട്ടിടത്തിന്റെ വാസ്തുദോഷം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ലക്ഷങ്ങളുടെ മോടി പിടിപ്പിക്കൽ ഈ മന്ത്രിമന്ദിരത്തെ വിവാദത്തിലാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ഒടുവിൽ മന്ത്രിമന്ദിരം കോടിയേരി ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നാലെ എത്തിയ പൊതുമരാമത്ത് മന്ത്രി ടി യു കുരുളവയ്ക്ക് ഭൂമി ഇടപാട് ക്രമക്കേടിൽ രാജിവെക്കേണ്ടി വന്നു. ഇതൊക്കെ ഇവരുടെ കയ്യിലിരിപ്പുകാരന് ഇവർ രാജിവെക്കേണ്ടി വന്നിട്ട് ഇവരെന്തിനാണ് ആ വീടിനെ കുറ്റം പറയുന്നത് അല്ലേ? എന്തായാലും പകരം വന്ന മോൻസ് ജോസഫ് കുറച്ചുകാലം താമസിച്ചു. എന്നാൽ വിമാനയാത്ര വിവാദത്തിൽ നിന്ന് കുറ്റവിമുക്തി നേടി പി ജെ ജോസഫ് തിരിച്ചെത്തിയപ്പോൾ മോൻസ് മന്ത്രിസ്ഥാനവും വസതിയും ഒഴിഞ്ഞു. കുറച്ചുകാലം മൻമോഹൻ ബംഗ്ലാവ് ഔദ്യോഗിക വസതിയാക്കിയെങ്കിലും മുന്നണി വിട്ടതോടെ പി ജെ ജോസഫ് ആ ബംഗ്ലാവ് ഒഴിഞ്ഞു. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആര്യാടൻ മുഹമ്മദാണ് ബംഗ്ലാവ് ഏറ്റെടുത്തത്. 5 തികച്ച ശേഷമായിരുന്നു പടിയിറക്കം. 2016 മന്ത്രിമന്ദിരത്തിലെത്തിയ തോമസ് ഐസക്കും 5 തികച്ചു. മുമ്പ് ഇറങ്ങിപ്പോയ പി ജെ ജോസഫ് ആകട്ടെ 2011 മുതൽ 3 നിയമസഭയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു. 2026 വി ഡി സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിയായ ഒ ജെ ജിനീഷിന് ഇപ്പോൾ മൻമോഹൻ ബംഗ്ലാവാണ് അനുവദിച്ചത്. ഈ യുവനേതാവിന് ആ ബംഗ്ലാവ് എന്താണ് കരുതി വെച്ചത് എന്നാണ് വാർത്തയിൽ പറഞ്ഞത്. എന്ത് കരുതി വെക്കാനാണ്? നല്ല രീതിയിലുള്ള പ്രകടനം, നല്ല രീതിയിലുള്ള ഒരു മന്ത്രി എന്ന പേരെടുത്തിട്ട് തന്നെയായിരിക്കും ആ ഒരു വീട് ഒഴിയുക 5 കഴിയുമ്പോൾ. അല്ലെങ്കിൽ ഒരു തുടർ ഭരണമാണ് കൊടുക്കുന്നതെങ്കിൽ വീണ്ടും അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് എത്തുകയാണെങ്കിൽ. അങ്ങനെയാണ് നമ്മൾ ചില അന്ധവിശ്വാസങ്ങളെ പൊളിച്ചെഴുതേണ്ടത്. അതേപോലെ 13 കാറിനും ആരും ആളില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ 13 അത്ര മോശം നമ്പറൊന്നുമല്ല. എല്ലാ മോശം കാര്യങ്ങളൊക്കെ 13 നടക്കും, അല്ലെങ്കിൽ 13 ഒന്നും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കി വയ്ക്കരുത്, മാറ്റി വയ്ക്കരുത്, അന്ന് തുടങ്ങരുത് എന്നൊക്കെ പറയുന്നത് അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ അത് മാറ്റിക്കൊണ്ട് 13 ഏതെങ്കിലും ഒരു മന്ത്രി ഏറ്റെടുക്കണം അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ ഒരു പുതിയ കാലത്ത് പുരോഗമന ചിന്തയോടുകൂടി മുന്നോട്ട് പോകേണ്ടത് എന്ന ഒരു വാദവും കൂടി സജീവമാകുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് പോയാൽ, രക്ഷാപ്രവർത്തനം എസ് പി ഷൗക്കത്തലിയുടെ നേതൃത്വത്തിൽ SIT അതായത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ ആലപ്പുഴ MLA കൂടിയായിട്ടുള്ള എ ഡി തോമസ് അദ്ദേഹത്തിന് ഉൾപ്പെടെയാണ് അന്ന് വലിയ രീതിയിൽ മർദ്ദനമേറ്റത്. ആ സംഭവം പുനരന്വേഷിക്കണം, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്ത ഒരു ചാപ്റ്റർ ആയിരുന്നു, അങ്ങനെ പാടില്ല, അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിരിക്കുകയാണ്. മുൻ ഇടത് സർക്കാരിന്റെ കാലത്ത് നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ ആലപ്പുഴയിലെത്തിയ പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെ സുരക്ഷാ ജീവനക്കാർ തല്ലിച്ചതച്ച സംഭവത്തിൽ പുനരന്വേഷണത്തിന് എസ് പി ഷൗക്കത്തലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം. ഇതിൽ കഴിഞ്ഞ ദിവസം VT ബൽറാം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെയധികം ശ്രദ്ധേയമായിരുന്നു. അതായത് ആ കാലത്ത് കഴിഞ്ഞ 10 ഇങ്ങനെയുള്ള സമരങ്ങൾക്കിടയിലും പ്രതിഷേധങ്ങൾക്കിടയിലും യുവജന സംഘടനാ നേതാക്കളെ തല്ലിച്ചതയ്ക്കുന്ന പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഷൗക്കത്തലി ഉദ്യോഗസ്ഥൻ ഒരു കേസെടുത്തിട്ട് അന്വേഷണം ആരംഭിക്കുന്നു. ഇനി ഇടതുപക്ഷത്തെ ആൾക്കാരുടെ ഒരു സമരത്തിലായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക. അപ്പോൾ അവർ തല്ലിയ അതേ നാണയത്തിൽ തന്നെ നമ്മളും തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലെന്ത് മര്യാദയാണ് ഉള്ളത്? അപ്പോൾ ആ രീതിയിലേക്ക് പോകാത്ത ഒരു പുതിയ സംസ്കാരം കൂടി നമ്മൾ കേരളത്തിന് കൊടുക്കണം എന്ന VT ബൽറാമിൻ്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശരിക്കും നമ്മുടെ കേരളം കണ്ണു തുറന്ന് കാണേണ്ടതാണ്. അതേറെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ചില പോസ്റ്റുകളുണ്ടെന്ന് നമ്മൾ പറയാറില്ല. ആ രീതിയിൽ തന്നെ എടുക്കണം. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ എതിരാളികൾ അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയത്തിലുള്ളവരാണ് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളത്. ഇവർ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് എത്രമാത്രം മർദ്ദനം ഏറ്റിട്ടുണ്ടെന്ന് അറിയാം. എങ്കിലും എനിക്ക് കിട്ടിയല്ലോ, ഞാൻ അധികാരത്തിലെത്തുമ്പോൾ തിരിച്ചു കൊടുക്കും എന്ന് പറയുന്ന വാളെടുത്തവൻ വാളാൽ ആ രീതിയിലുള്ള രീതിയിലേക്ക് പോകണ്ട എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാന്ധിയൻ ആദർശം തന്നെയാണ്. ആ രീതിയിലേക്ക് VT ബൽറാമിന് ഒരു വലിയ കയ്യടി അർഹിക്കുന്ന പരാമർശം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇനി തോൽവി CPMന്റെ അവസാനമല്ല. പിണറായി വിജയൻ എന്താണ് വായ തുറക്കാത്തത്, MV ഗോവിന്ദൻ മാസ്റ്റർ എന്താണ് മിണ്ടാത്തത് എന്ന ചോദ്യത്തിന് പതിയെ പതിയെ ഉത്തരം വരുന്നുണ്ട്. പക്ഷേ ഒരുവിധം എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും പരാമർശവും വിമർശനവും ഒക്കെ ഉയർന്ന വാർത്തകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്നത്. അതായത് MV ഗോവിന്ദന്റെ ശരീരഭാഷ, സംസാര രീതികളൊക്കെ അണികളെയായാലും എതിർ രാഷ്ട്രീയത്തിലുള്ളവരെയായാലും ജനങ്ങളെയും അകറ്റി നിർത്തിയിട്ടുണ്ട്. അതുപോലെ ഞാനല്ലാതെ മറ്റാര് എന്ന രീതിയിലുള്ള ഒരു പരാമർശവും അതുപോലെ ക്യാമ്പയിനും ഒക്കെ പിണറായി വിജയനും തിരിച്ചടി ആയിട്ടുണ്ട് എന്ന രീതിയിലാണുള്ളത്. പക്ഷേ പിണറായി വിജയൻ പറയുന്ന തോൽവി CPMന്റെ അവസാനമല്ല, മാറ്റം ജനാധിപത്യത്തിന് നല്ലതെന്ന് ജനങ്ങൾ ചിന്തിച്ചതാണ് പരാജയത്തിന് ഇടയാക്കിയത്. ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരും എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. സത്യപ്രതിജ്ഞ അധ്യക്ഷൻ പങ്കെടുത്തതിൽ BJPയിൽ ഭിന്നതയുണ്ടെന്ന് മറ്റൊരു വാർത്തയുണ്ട്. അതിൽ ഭിന്നത ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സർക്കാർ രൂപീകരിക്കുമ്പോൾ ക്ഷണിച്ചത് അനുസരിച്ചിട്ടാണ് അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നത്. സർക്കാർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ, ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആഘോഷമാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടികൾ പിണറായി വിജയൻ അധികാരത്തിലെത്തിയാലും VD സതീശൻ അധികാരത്തിലെത്തിയാലും ഒരു മന്ത്രിസഭ കിട്ടി, ഒരു സർക്കാർ നമുക്കുണ്ട് എന്ന രീതിയിൽ ജനാധിപത്യത്തിൽ അത് ആഘോഷിക്കേണ്ടത് തന്നെയാണ്. അതിൽ എതിർ രാഷ്ട്രീയത്തിൻ്റെ നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു നല്ല കാഴ്ചയ്ക്കല്ലേ നമ്മുടെ കേരളം സാക്ഷ്യം വഹിച്ചത്. അതിലൊരു ദേഷ്യമോ അതൃപ്തിയൊന്നും വരേണ്ടതില്ല എന്നുകൂടിയുള്ള വാദവും കാര്യമായിട്ടുണ്ട്. വകുപ്പ് വിഭജനം നീളുന്നത് കാര്യമാക്കണ്ട എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ആന്റണി പറഞ്ഞത്. ഇനി ഉൾപ്പേജിൽ പോകുമ്പോൾ, നോർവേയിൽ മാധ്യമങ്ങൾക്ക് മറുപടി പറയാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശനമുണ്ടായി എന്നാണ് പറയുന്നത്. നോർവേ സന്ദർശനത്തിനിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെട്ടെന്ന് വേദി വിട്ടതിൽ വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട്. നോർവേ പ്രധാനമന്ത്രിക്കൊപ്പം സംയുക്ത പ്രസ്താവനയ്ക്ക് ശേഷമാണ് മാധ്യമപ്രവർത്തക മോദിയോട് ചോദ്യം ചോദിച്ചത്. ഉത്തരം പറയാതെ അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രമായ മാധ്യമങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് മറുപടി നൽകാത്തത് എന്ന് മാധ്യമപ്രവർത്തകർ ഉറക്കെ വിളിച്ചു ചോദിക്കുന്നതിനൊക്കെ ഇന്നലെ നെതർലൻഡ്സ് സാക്ഷ്യം വഹിച്ചിരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. നീറ്റ് ചോർച്ച നാഗ്പൂരിൽ രണ്ട് വിദ്യാർത്ഥികളുടെ വീട്ടിൽ CBI പരിശോധന നടന്ന കാര്യം, അദാനിക്കെതിരെ US എല്ലാ കേസുകളും ഒത്തുതീർപ്പാക്കിയതും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഉൾപേജിലെ വാർത്തയായിട്ട് ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ, ജസ്റ്റിസ് വർമ്മയ്ക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് സ്പീക്കർക്ക് സമർപ്പിച്ചു. വസതിയിലെ നോട്ട് കൂമ്പാരവുമായി ബന്ധപ്പെട്ട കാര്യം, ബുൾഡോസർ സംസ്കാരം അത് മഹാരാഷ്ട്രയിൽ വേണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞ കാര്യം, ജഡ്ജിമാർക്കെതിരെ അപകീർത്തി വീഡിയോ, യൂട്യൂബർക്ക് 6 തടവ്, കെജ്രിവാളിനും സിസോദിയയ്ക്കും കോടതിയലക്ഷ്യ നോട്ടീസ് എന്ന് പറയുന്ന വാർത്തകളൊക്കെ ഉൾപേജിലെ വലിയ വാർത്തയാണ്. CJP എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടിയെക്കുറിച്ചും ഓൺലൈനിൽ വരുന്ന ഒരു വലിയ സംഭവങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടി, അതായത് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ഇവരെ ഒന്ന് കളിയാക്കി. പുതിയ ജൻസികൾ, നിങ്ങൾ ഒന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല, ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ഇൻസ്റ്റയിലും മറ്റു കാര്യങ്ങളിലൊക്കെ വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലും കുത്തിക്കുറിച്ച് അവിടെ വിപ്ലവം ഉണ്ടാക്കുന്നതെന്നല്ലാതെ കാര്യമായിട്ട് പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി നൽകിക്കൊണ്ട് ജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ മൂവ്മെൻ്റ് ആയിരുന്നു കേട്ടോ കോക്രോച്ച് CJP എന്ന് പറഞ്ഞിട്ട്, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം വന്നത്. അപ്പോൾ അത് വലിയ രീതിയിൽ 2 മില്യണിലധികം പെട്ടെന്ന് പെട്ടെന്നാണ് അതിൽ കേരളത്തിലല്ല ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾ മഹുവ മൊയ്ത്ര, കീർത്തി ആസാദ് ഇവരൊക്കെ അതിൽ പങ്കെടുത്തതായിട്ടുള്ള വിവരങ്ങളും വാർത്തകളൊക്കെ ദേശീയ തലത്തിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും രസമുള്ളൊരു പേരാണല്ലോ, നമ്മൾ CJP എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ കളിയാക്കാറുണ്ട്, പക്ഷേ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അങ്ങനെ കോക്രോച്ചിൻ്റെ പടമൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. കോക്രോച്ചിന് നമുക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്, പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടിയെ ഒരുപാട് ജൻസികൾക്ക് ഇഷ്ടമാണ് എന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ് ആ പാർട്ടിയുടെ പേര്. തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവി, പിണറായിക്കും ഗോവിന്ദനും ജില്ലകളിൽ വിചാരണ. നേരത്തെ പറഞ്ഞ വാർത്തയുടെ എക്സ്റ്റൻഡഡ് വാർത്തയാണ്. വന്ദേമാതരം വിമർശനവുമായ CPM മാറ്റിയ ഭാഗങ്ങൾ ഉൾപ്പെടെ ഇവിടെ അവതരിപ്പിച്ചത് ശരിയായില്ല എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇന്നലെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന്റെ തുടർ വാർത്തയാണ്. CPMകാർ നന്നാകുന്ന ലക്ഷണമില്ല എന്ന് മുൻ CPM നേതാവ് G.സുധാകരൻ. മോഷ്ടിക്കുന്നവരും വെള്ളമടിക്കുന്നവരും മാത്രം മതി പാർട്ടിക്കുള്ളിൽ, സാധാരണ കഷായം കൊണ്ട് CPM നന്നാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. CPMകാർ നന്നാകുന്ന ലക്ഷണമില്ലെന്ന് നിയുക്ത MLA G.സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ലോക്കൽ കമ്മിറ്റി അംഗത്തെക്കൊണ്ട് തന്റെ പിതാവിനെ വരെ ചീത്ത വിളിപ്പിച്ചു. സ്വന്തം പിതാവിനെ ബഹുമാനിക്കുന്ന ആരും അങ്ങനെ പാർട്ടിയിൽ നിൽക്കില്ല. CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് കേൾക്കാത്ത ശുംഭനാണ് ചാരുമൂട് ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാദപ്രതിവാദവും മാധ്യമങ്ങളോട് അറിയിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്കൽ കമ്മിറ്റി അംഗത്തെക്കൊണ്ട് പിതാവിനെ വരെ ചീപ്പിച്ചു. പിതാവിനെ ബഹുമാനിക്കുന്നവരും അങ്ങനെ നിൽക്കില്ല. CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് കേൾക്കാത്ത ശുംഭനാണ് ചാരുമൂട് ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടുള്ള പ്രതിവാദം.

പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ സ്വത്താണ്, അത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. എന്തെങ്കിലും വിസ റിന്യൂവലോ വേറെ എന്തെങ്കിലും കാര്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണം എന്നതാണ് ചട്ടവും നിയമവും എന്ന് നമ്മുടെ കമ്പനിക്ക് അറിയില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് വാർത്തയിൽ വലിയതായിട്ട് വന്നിരിക്കുന്നത്. ആദ്യ സ്വകാര്യ മൃഗാശുപത്രിയും കോളേജും അജ്മാനിൽ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടം സുരക്ഷിതമാണ്, ഒരു വർഷം പിന്നിട്ട് ദുബായ് ഇന്നിങ്സ്. ദുബായ് പ്രകീർത്തിച്ചിട്ട് ക്രിക്കറ്റ് താരം ബ്രെറ്റ്ലി, കുടുംബങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇടം, ദുബായ് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ക്രിക്കറ്റ് ഇതിഹാസം പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് ഗൾഫ് പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മധ്യപൂർവേഷ്യയിലെ മിഡിലീസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ബറാക്ക ആണവ നിലയത്തിന് നേരെ ആക്രമണം, ഡ്രോൺ എത്തിയത് ഇറാഖിൽ നിന്നുള്ള ആ ഒരു സ്ഥിരീകരണമാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ യു എ ലക്ഷ്യമിട്ടെത്തിയത് 6 ഡ്രോണുകളെ വിജയകരമായി പ്രതിരോധിച്ചുവെന്ന് യു എ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞായറാഴ്ച അബുദാബിയിലെ അൽദഫ്ര മേഖലയിലുള്ള അൽബറാക്ക ആണവോർജ്ജ നിലയത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നു. അന്ന് നിലയത്തെ ലക്ഷ്യമിട്ടെത്തിയ 3 ഡ്രോണുകളിൽ 2 വിജയകരമായി പ്രതിരോധിച്ചു. 3-ാമത്തേത് നിലയത്തിന്റെ അടുത്തുള്ള ഒരു ഇലക്ട്രിക്കൽ ജനറേറ്ററിൽ പതിക്കുകയും തീപിടിക്കുകയും ചെയ്തു. ഈ ഡ്രോണുകൾ എത്തിയത് ഇറാഖ് അതിർത്തിക്കുള്ളിൽ നിന്നാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തി എന്നാണ് സമൂഹമാധ്യമമായിട്ടുള്ള എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ മന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ആഗോള എ ഐ കൌൺസിൽ അംഗമായി ദീപ് അഹമ്മദ്, ആ വാർത്ത ഉൾപേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗിന്റെ മാനേജിംഗ് ഡയറക്ടർ അദീപ് അഹമ്മദിനെ തെരഞ്ഞെടുത്ത വാർത്തയും ഉൾപേജിൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മറ്റു വാർത്തകളിലേക്ക് പെട്ടെന്ന് ഒന്ന് നോക്കുകയാണെങ്കിൽ, തമിഴ്നാട്ടിലേക്ക് പോയി വരികയാണെങ്കിൽ എൽ ടി ടി തലവനായിരുന്ന വേലുപ്പിള്ള പ്രഭാകരന് ആദരമർപ്പിച്ചു വിജയ്. തമിഴ്നാട്ടിൽ അത് വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. എൽ ടി ടിയുടെ ഒരു ആക്രമണത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. ഇപ്പോഴത്തെ മന്ത്രിസഭയെ കോൺഗ്രസ് പിന്താങ്ങുന്നു. ഈ സമയത്ത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയായ വിജയ് പ്രഭാകരന് ആദരമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു കുറിപ്പിട്ടത് എന്നതാണ് വലിയൊരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നത്. അതാണ് തമിഴ്നാട്ടിൽ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ദേശീയ തലത്തിലുള്ള വാർത്തയായിട്ട് ഇടം പിടിച്ചിരിക്കുന്നത്. മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട്. 25-ാം തീയതി പെൻഷൻ വിതരണം ചെയ്യും. ഇതിനായിട്ട് 1,070 കോടി രൂപ അനുവദിച്ചുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ വെള്ളാർമല സ്കൂളൊന്നും നമ്മൾ ആരും മറക്കില്ല അല്ലേ, കാരണം മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുമ്പോൾ നമുക്ക് ആ പുഴയുടെ തീരത്തുള്ള ആ സ്കൂളും കുറേ കുഞ്ഞുങ്ങളെയാണല്ലേ ഓർമ്മ വരുന്നത്. പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി. വെള്ളാർമല സ്കൂളിന്റെ ചിത്രം മുൻമന്ത്രിയായ കെ രാജൻ ഉപഹാരമായിട്ട് നൽകിയ ഉണ്ണിമാഷിനെ കുറിച്ച് ഇന്നത്തെ പത്രത്തിൽ വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. മുൻ റവന്യൂ മന്ത്രി കെ രാജനോടുള്ള സ്നേഹ സൂചകമായി അദ്ദേഹത്തിന് ഉപഹാരം നൽകാനെത്തി വെള്ളാർമല ജി വി എച്ച് എസിലെ അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ. 24 ജൂലൈ 30 ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സ്കൂളിന്റെ പഴയ ചിത്രമാണ് മാഷ് മുൻമന്ത്രിക്ക് കൈമാറിയത്. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വന്ദേ ഭാരതിൽ വരുമ്പോൾ സാർ എവിടെയാണുള്ളതെന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്തായാലും 100% വിജയം നേടി. എസ് എസ് എൽ സിയിലെ പരീക്ഷാഫലം വന്നപ്പോൾ വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 100% വിജയം നേടിയിരുന്നു. തുടർച്ചയായിട്ട് 8-ാം തവണയാണ് ഈ വിദ്യാലയം എസ് എസ് എൽ സി പരീക്ഷയിൽ 100% വിജയം നേടും എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രകൃതിയോടും മറ്റും മറ്റു കാര്യങ്ങളോടൊക്കെ മല്ലടിച്ചുകൊണ്ടാണ് ആ മേഖലയിൽ ആളുകൾ ജീവിക്കുന്നതും, അതിൽ നിന്ന് അവർ നല്ല വിജയ ശതമാനം ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് ആ പ്രദേശത്തുള്ളവരോട് ഒരുപാട് സ്നേഹമല്ലേ. നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ വെള്ളാർമല ആ ഭാഗത്തുള്ള മുണ്ടക്കൈ ചൂരൽമല, എന്തെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കുകയോ മറ്റോ ചെയ്യണം കേട്ടോ, എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതിരുകാക്കാൻ വീണ്ടും ഒരു സുദർശൻ ചക്ര S-400 നാലാം സ്ക്വാഡ്രൻ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ നിന്നുള്ള വ്യോമ ഭീഷണികളെ ചെറുക്കാൻ ഇന്ത്യ റഷ്യയുമായി കരാറിലേർപ്പെട്ട S-400 ട്രയംഫ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ 4-ാമത്തെ സ്ക്വാഡ്രൺ ഈ ആഴ്ച നമ്മുടെ ഇന്ത്യയിലെത്താൻ വേണ്ടി പോകുന്നു എന്നതാണ് പ്രതിരോധ രംഗവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ നിന്നുള്ള സജീവമായിട്ടുള്ള ഒരു വാർത്തയായിട്ട് ഇടം പിടിച്ചിരിക്കുന്നത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കളിക്കാൻ ഇറങ്ങുന്നു, പോർച്ചുഗൽ ടീമിനെ പ്രഖ്യാപിച്ചു എന്നത് കായിക മേഖലയിലെ പ്രധാനപ്പെട്ട വാർത്തയായിട്ടും ഇടം പിടിക്കുന്നു. ഇതൊക്കെയാണ് സജീവമായിട്ടുള്ള വാർത്തകൾ. വിപ്ലവകരമായ മാറ്റത്തിന് ഇത്തിഹാദ് റെയിൽ വരുന്നു. ഫിജേറയിൽ ആദ്യ പാസഞ്ചർ സ്റ്റേഷൻ സജ്ജം. ആഡംബര സൗകര്യങ്ങളുമായിട്ട് ഉടൻ ട്രാക്കിലേക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു ട്രെയിനിൽ കയറാനുള്ള ഒരു ആകാംക്ഷയോടെ നമ്മളും ഇരിക്കുന്നുണ്ട് അല്ലേ. യുവയുടെ യാത്രാ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കുക. ഇത്തിഹാദ് ആ റെയിലിന്റെ ആദ്യ പാസഞ്ചർ സ്റ്റേഷന്റെ പരിപാടികളൊക്കെ ഫിജേറയിൽ പൂർത്തിയായി. ഈ വർഷം അവസാനത്തോടെ പൊതുജനങ്ങൾക്കായി സർവീസ് ആരംഭിക്കുവാനാണ് തീരുമാനം. ഫിജേറ പാസഞ്ചർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് അൽബിത്ന പാലം വരെയുള്ള 20 മിനിറ്റ് നീണ്ട യാത്രാ പരീക്ഷണത്തിൽ പങ്കെടുത്തവർക്ക് യുവയുടെ മനോഹരമായിട്ടുള്ള മലനിരകൾ, ഹരിതാഭമായിട്ടുള്ള കൃഷിയിടങ്ങൾ, ഇതൊക്കെ കോർത്തിണക്കിയുള്ള ഒരു പുത്തൻ യാത്രാനുഭവമാണ് ട്രെയിൻ സമ്മാനിക്കുക. അബുദാബിയിലെ അൽസല മുതൽ കിഴക്കൻ തീരത്തെ ഫിജേറ വരെ 900 കിലോമീറ്റർ നീളത്തിലാണ് യുവയുടെ ദേശീയ
റെയിൽ ശൃംഖല വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റേഷൻ സജ്ജമായ വാർത്തയാണ് ഇന്ന് നമ്മുടെ യു എ യെ സംബന്ധിച്ച് നമ്മൾ ആഘോഷമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇനി പാസ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രവാസികൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. യു എയിൽ 16 പുതിയ ഇന്ത്യൻ പാസ്പോർട്ട് കേന്ദ്രങ്ങൾ

ഉടൻ വരാൻ പോവുകയാണ് എന്നതാണ്. അതായത് പാസ്പോർട്ട് വിസ സേവനങ്ങൾ ഇനി കൂടുതൽ വേഗത്തിലും സുതാര്യമായിട്ടും ലഭിക്കും. യു എയിൽ ഉടനീളം ആരംഭിക്കുന്ന 16 ഇന്ത്യൻ കൌൺസിലർ സേവനങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങൾ വന്നു. പുതിയ കരാർ ലഭിച്ച ട്രാവൽ ഗ്രൂപ്പ് അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗികമായിട്ട് ആ കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ് എന്നതാണ് സജീവമായിട്ടുള്ള ഒരു വാർത്ത യു എയെ സംബന്ധിച്ചിട്ട്. ഇത് ഒരുപാട് സന്തോഷമുള്ള വാർത്തകളാണ് അല്ലേ യു എയിൽ നിന്ന് വരുന്നത്. പക്ഷേ അതിനിടയിലും സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത, ഈ വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുവന്ന് സെക്സ് റാക്കറ്റിലേക്ക് പ്പെടുത്തുന്ന മാഫിയകളൊക്കെ സജീവമാകുന്നു എന്നാണ്. മലയാളി പെൺകുട്ടികളെ ലൈംഗിക വ്യാപാരത്തിനായി കടത്തിയ കേസിൽ മോഡൽ അലീന എബ്രഹാം ഉൾപ്പെടെയുള്ളവർ പിടിയിലായതോടെ ഗൾഫ് നാടുകളിലേക്ക് പെൺകുട്ടികളെ ആകർഷിക്കുന്ന രാജ്യാന്തര മനുഷ്യക്കടത്ത് മാഫിയോട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നാട്ടിലുള്ളവരാവട്ടെ ഇവിടെയുള്ളവരാവട്ടെ, നിങ്ങളെ വിസിറ്റ് വിസയിലോ മറ്റോ തൊഴിലിനെ കൊണ്ടുവരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. തൊഴിൽ വിസയിൽ തന്നെ പരമാവധി ഇങ്ങോട്ടേക്ക് വരാൻ നോക്കണം. നിങ്ങളുടെ തൊഴിലിനെ സംബന്ധിച്ച സ്ഥാപനത്തെക്കുറിച്ച് നാട്ടിൽ നിന്ന് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ കയറുമ്പോൾ ഇവിടെയുള്ള നിങ്ങളുടെ ബന്ധുക്കളെ അറിയിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുക, സുഹൃത്തുക്കളെ അറിയിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു മാഫിയയുടെ ഇതിൽ പെട്ടോ എന്നൊരു സംശയം തോന്നിയാൽ ഉടൻ തന്നെ യു എയിലെ പോലീസ് സംവിധാനത്തെ അത് അറിയിക്കാനുള്ള രീതിയിലേക്കും പോവുക. അങ്ങനെ ഒരു അപകടത്തിലും പെടാതിരിക്കാൻ നമ്മളും കുറച്ച് ശ്രദ്ധിക്കണമെന്നാണ് അധികൃതരൊക്കെ അറിയിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെയൊക്കെ ഫോളോ അപ്പ് വാർത്തകൾ വരികയാണ് കേട്ടോ. പിടിയിലായ അലീനയുടെ ഭീഷണി സന്ദേശം, ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ചിട്ടാണ് ഈ ഡീലൊക്കെ ഉറപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. വേനൽ ചൂടിലും വസന്തം തീർത്ത ഫ്ലെയിം ട്രീ യാത്രികരെ ചുവപ്പണിഞ്ഞ് വരവേറ്റ ദുബായ് വിമാനത്താവളം. ആ ഒരു നല്ല വാർത്ത കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പ്രസ് ക്ലബ്ബ് വാർത്തകളുടെ ലോകമൊക്കെ അവസാനിപ്പിച്ചാലോ. വേനലിൻ്റെ വരവറിയിച്ച് ദുബായിലെ തെരുവുകളിലും പാർക്കുകളിലും ചുവപ്പും ഓറഞ്ചും പരവതാനി വിരിച്ച് ഫ്ലെയിം ട്രീ ഗുൽമോഹർ പൂത്തുലയുമ്പോൾ പ്രകൃതിയുടെ വസന്തം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്കും പടരുകയാണ്. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസ് ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്, അതായത് നമ്മുടെ GDRFA വിമാനത്താവളത്തിലെ ടെർമിനൽ 3 ഒരുക്കിയ പുതിയ ഫ്ലെയിം ട്രീ സീസൺ കൂട്ടായ്മ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തുന്ന യാത്രികർക്ക് നല്ലൊരു അനുഭവമാണ് നൽകുന്നത്. യുവയുടെ സാംസ്കാരികമായിട്ടുള്ള ആതിഥ്യ മര്യാദയും ഊർജ്ജസ്വലമായിട്ടുള്ള സ്വത്വവും പ്രതിഫലിക്കുന്ന ഈ സംരംഭം വിമാനത്താവളത്തിൽ കാലുകുത്തുന്ന പ്രവാസികളെയും സഞ്ചാരികളെയും നഗരത്തിന്റെ പ്രകൃതി ഭംഗിയിലേക്ക്, അതായത് പാസ്പോർട്ടിൽ ചുവന്ന പൂക്കളാണ് ഇപ്പോൾ പതിപ്പിക്കുന്നത്, കുട്ടികൾക്ക് കളിക്കൂട്ടായിട്ട് ഒരുപാട് കഥാപുസ്തകങ്ങളും നൽകുന്നുണ്ട്. ഫ്ലെയിം ട്രീ പൂക്കാലത്തിന്റെ ഓർമ്മയ്ക്കായി ടെർമിനൽ 3 യാത്രികരുടെ പാസ്പോർട്ടുകളിൽ ഇത്തവണ ഈ ചുവപ്പ് പൂക്കളുടെ പ്രത്യേക മുദ്ര പതിപ്പിച്ച് നൽകുകയാണ്. ഇമിഗ്രേഷൻ കൗണ്ടറുകളിൽ പുഞ്ചിരിയോടെ കാത്തുനിൽക്കുന്ന ഉദ്യോഗസ്ഥരും തങ്ങളുടെ ഔദ്യോഗിക വസ്ത്രത്തിൽ ഫ്ലെയിം ട്രീ പൂക്കളുടെ ബാഡ്ജുകൾ അണിഞ്ഞാണ് യാത്രികരെ സ്വീകരിക്കുന്നത്. നമ്മുടെ ഇന്ന് നമ്മുടെ പ്രസ് ക്ലബിന്റെ തുടക്കത്തിൽ മധുമതി പൂക്കളെ കുറിച്ച് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അല്ലെ. എപ്പോഴും നമുക്ക് പൂക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്, രാവിലെ എണീച്ചിട്ട് നമ്മൾ നാട്ടിലൊക്കെ വേലിക്കരികിൽ പോയിട്ട് ഒരു ചെമ്പരത്തിയൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടില് നാട്ടിൻപുറത്ത് മാത്രം കാണുന്ന ചില റോസാപ്പൂക്കൾ, കനകാംബരങ്ങൾ അല്ലേ, ഒരു വേലിവക്കിലുള്ള ഒരുപാട് പൂക്ക്, കോളാമ്പി പൂക്കൾ, മഞ്ഞ കോളാമ്പി, നീലക്കോളാമ്പി, അങ്ങനെ പൂക്കൾ എപ്പോഴും നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കാറുണ്ട്. ഇപ്പം നമ്മൾ യു എ നമ്മൾ ഒരുപാട് സന്തോഷിപ്പിക്കുകയാണ്. നമ്മുടെ കോളേജിൻ്റെയൊക്കെ ഒരു ഓർമ്മയില്ലേ, ഗുൽമോഹർ എന്ന് പറയുമ്പോൾ നമുക്ക് കോളേജ് ക്യാമ്പസും നമ്മുടെ പഠനകാലവും പ്രണയാതുരമായിട്ടുള്ള ആ ഒരു കാലഘട്ടങ്ങളൊക്കെ ഓർമ്മ വരില്ലേ. ഇപ്പം യു എയിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വലിയൊരു വീക്കെൻഡാണ് വരുന്നത്, ഒരുപാട് സ്ഥലത്ത് ഗുൽമോഹർ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മളെയും കാത്തിട്ട്, അതൊക്കെ പോയി ആസ്വദിക്കുക. അപ്പോൾ പ്രസ് ക്ലബ്ബ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത മണിക്കൂറിൽ വാർത്തയൊക്കെ വരുന്നുണ്ട്. 8 തൊട്ടിട്ട് നമ്മുടെ അക്ഷയെ നമ്മൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ പ്രസ് ക്ലബ്ബ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സന്തോഷം, സ്നേഹം. അപ്പോൾ 8 വാർത്തയിൽ നമുക്ക് കേൾക്കാം കേട്ടോ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Traffic update. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: അൽമം സർ ഷാർജ അതുപോലെ കിസൈസ് ഭാഗത്ത് പതിവ് സ്ഥലങ്ങളിലൊക്കെ ട്രാഫിക് ഉണ്ട്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്ത് തരാം കേട്ടോ. 0585829220 എന്നതാണ് വാട്സ്ആപ്പ് നമ്പർ.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: You are listening to Sand Tunes with Akshay and Vidya.
4: ഇത് മനുഷ്യരെ കറക്കും തളികൾ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ജി സുധാകരന്റെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം. വകുപ്പ് വിഭജനം, തർക്കം തുടരുന്നു, തീരുമാനം ഇന്നറിയാം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരള നിയമസഭയുടെ പ്രോട്ടോം സ്പീക്കറായി അമ്പലപ്പുഴ നിയമസഭാ MLA ജി സുധാകരൻ എന്ന ചുമതലയേൽക്കും. അല്പസമയത്തിനകം ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സത്യപ്രതിജ്ഞയ്ക്കായി ലോക്ഭവനിൽ എത്തി. നാളെ നിയമസഭയിൽ പ്രോട്ടോം സ്പീക്കർക്ക് മുൻപാകെയാകും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. സ്പീക്കർ തെരഞ്ഞെടുപ്പിനും പ്രോട്ടോം സ്പീക്കർ നേതൃത്വം നൽകും. സഭയിലെ ഏറ്റവും മുതിർന്നയാളാണ് മുൻ മന്ത്രി കൂടിയായ ജി സുധാകരൻ. സഭാ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് തെരഞ്ഞെടുത്തത്. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. VD സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു ദിവസം കഴിഞ്ഞിട്ടും മന്ത്രിമാരുടെ വകുപ്പുകളിൽ തർക്കം തുടരുന്നു. നാളെ MLA സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് മുഖ്യമന്ത്രി. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് വകുപ്പുകൾ തീരുമാനിച്ച് ഗവർണറെ അറിയിക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിയിപ്പ്. മുസ്ലിം ലീഗിന് ഫിഷറീസ് വകുപ്പ് നൽകുന്നതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗവും ലത്തീൻ സഭയും രംഗത്ത്. ഫിഷറീസ് നൽകിയാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് കൈമാറൂ എന്നാണ് ലീഗിന്റെ നിലപാട്. വകുപ്പ് വിഭജനം നീളുന്നതിനിടെ മന്ത്രിമാരായ കെ മുരളീധരനും CP ജോണും തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ലത്തീൻ അതിരൂപത ആസ്ഥാനത്ത് സന്ദർശനം നടത്തി. ഫിഷറീസ് വകുപ്പിൽ നിലപാട് ആവർത്തിക്കുകയാണ് ലത്തീൻ സഭ. കടലിനെ അറിയുന്ന ആൾ തന്നെ ഫിഷറീസ് മന്ത്രിയായി വേണമെന്ന നിലപാട് മന്ത്രിമാരെ അറിയിച്ചുവെന്ന് ഫാദർ യൂജിൻ പെരേര. വയോജന വകുപ്പ് രൂപീകരിച്ച് കേരള സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനമായിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി UDF നൽകിയ വാഗ്ദാനമായിരുന്നു വയോജന വകുപ്പ്. വയോജനങ്ങളുടെ ചികിത്സാ സഹായങ്ങൾ ലക്ഷ്യമിട്ടാണ് പുതിയ വകുപ്പ് നിലവിൽ വന്നത്. വയോജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭ്യമാക്കുക എന്നതാണ് ഈ വകുപ്പ് കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത്. പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കും സ്ഥലംമാറ്റം. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രശാന്തിനെയും ജനറൽ സെക്രട്ടറി CR ബിജുവിനെയും സ്ഥലം മാറ്റി. 10 വർഷമായി യൂണിഫോം ഇടാതെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ മാത്രം ജോലി ചെയ്ത നേതാക്കളെ ക്രമസമാധാന ചുമതലയിലേക്ക് മാറ്റി. സ്ഥലംമാറ്റം സംബന്ധിച്ച് DGP ഉത്തരവ് പുറത്തിറങ്ങി. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിൽ അറസ്റ്റിലായ അലീനയുടെ ഭീഷണി സന്ദേശം പുറത്ത്. കേസുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി നൽകാനെത്തിയ പരാതിക്കാരിക്കാണ് ഭീഷണി സന്ദേശം അയച്ചത്. പോലീസിൽ പരാതിപ്പെട്ടാൽ വിടില്ലെന്നും പണിതരുമെന്നും അലീന ഫോൺ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അലീന പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയത് ഗുണ്ടയായ ആൺസുഹൃത്തിന്റെ പേര് പറഞ്ഞെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അലീനയുടെ ആൺസുഹൃത്ത് ഗുണ്ടാ നേതാവാണ് ഇയാളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തെത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസിൽ കൂടുതൽ കണ്ടെത്തലുമായി പോലീസ്. സന്ദർശക വിസയിൽ ദുബായിലെത്തിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു നൽകി ഡീൽ ഉറപ്പിക്കും. ദൃശ്യങ്ങൾ പുറത്തുപോകുമെന്ന ഭയത്തിലാണ് പലരും പരാതി നൽകാത്തത്. പശ്ചിമബംഗാളിൽ പുതുതായി അധികാരമേറ്റ BJP സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി രംഗത്ത്. സംസ്ഥാനത്ത് ന്യൂനപക്ഷങ്ങളെയും വഴിയോര കച്ചവടക്കാരെയും ലക്ഷ്യമിട്ട് BJP സർക്കാർ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് മമത ആരോപിച്ചു. കേന്ദ്രത്തിലെ മോദി സർക്കാരിന്റെ ഭരണകാലം എണ്ണപ്പെട്ടു കഴിഞ്ഞുവെന്നും വരും ദിവസങ്ങളിൽ BJPക്ക് അധികാരം നഷ്ടപ്പെടുമെന്നും മമതാ ബാനർജി. CPI നേതൃത്വത്തിന് വീണ്ടും രൂക്ഷ വിമർശനമുയർന്നതായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത. വിമർശനം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലാണ് ഉയർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തെ തുടർന്നാണ് വിമർശനം. നേതാക്കളുടെ സമീപനത്തിൽ മാറ്റമുണ്ടാകണം എന്ന് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. ചില പരാമർശങ്ങൾ നേതാക്കൾക്കും അണികൾക്കും പാർട്ടി പ്രവർത്തകർക്കിടയിലും ജനങ്ങൾക്കിടയിലും അവമതിപ്പുണ്ടാക്കിയെന്ന് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. സെക്രട്ടറിക്ക് അണികൾ ക്ലാസ് എടുക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായെന്ന് CPM. ധാർഷ്ട്യം കാരണം കേരള സർക്കാർ ഉണ്ടാക്കിയ പല നേട്ടങ്ങളും ചർച്ചയായില്ല. PK ശ്രീമതി അടക്കമുള്ളവർ വായിൽ തോന്നിയത് പറയുന്നുവെന്നും കാസർഗോഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റികളുടെ പ്രതികരണമായി പുറത്തു വന്നിരിക്കുന്നു. ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞയ്ക്കായി തിരുവനന്തപുരത്തേക്ക്. സ്വീകരണ യാത്രയല്ല ഇത് താൻ നടത്തുന്നതെന്ന് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. മാധ്യമങ്ങൾ തനിക്കെതിരെ തെറ്റിദ്ധാരണ പരത്തുകയാണെന്നും ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിൽ, യുഎഇ, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് അദ്ദേഹം റോമിലെത്തിയത്. ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ ഇറ്റലിയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക ഉഭയകക്ഷി സന്ദർശനമാണ് ഇത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയാണ് സന്ദർശനത്തിലെ പ്രധാന അജണ്ട. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ ശക്തിപ്പെടുത്തുന്നതിനും 2025-29 കാലഘട്ടത്തിലേക്കുള്ള തന്ത്രപ്രധാന കർമ്മ പദ്ധതി അവലോകനം ചെയ്യുന്നതിനും ഇരു നേതാക്കളും ചർച്ചകൾ നടത്തും. പ്രതിരോധം, പുനരുപയോഗ ഊർജ്ജം, ക്ലീൻ ടെക്നോളജി, ബഹിരാകാശം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും 2029 ഉഭയകക്ഷി വ്യാപാരം $20 ബില്യൺ എത്തിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ആഗോളതലത്തിൽ സുപ്രധാന നയതന്ത്ര ചർച്ചകളുടെ വേദിയാകാൻ ഇന്ത്യ. വരുന്ന സെപ്റ്റംബറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും നേരിട്ട് പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചു. ഇരു നേതാക്കളുടെയും സാന്നിധ്യം ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന സുപ്രധാന നയതന്ത്ര ചർച്ചകൾക്ക് ഇന്ത്യയെ വേദിയാക്കുമെന്നാണ് പ്രതീക്ഷ. ഗൽവാൻ അതിർത്തി സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇന്ത്യ സന്ദർശിക്കുന്നത് എന്നതിനാൽ ഈ സന്ദർശനത്തിന് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുണ്ട്. ഉച്ചകോടിയിൽ ഇറാൻ, യുഎഇ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരും പങ്കെടുത്തേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. പുടിന്റെ ചൈനീസ് സന്ദർശനത്തിനിടെയാണ് ഇരുവരും ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തുമെന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക പൂർണ്ണ സജ്ജമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഒരു മണിക്കൂർ മുൻപ് മാത്രമെന്നും വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇറാനെതിരെ ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് ആവർത്തിച്ചു. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന്റെ നേതാക്കൾ യാചിക്കുകയാണെന്നും വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെ ട്രംപ്. അതിനിടെ ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വധിക്കുന്നവർക്ക് $5 കോടി പാരിതോഷികം നൽകുന്ന നിയമനിർമ്മാണത്തിനൊരുങ്ങി ഇറാൻ പാർലമെന്റ്. ഇറാന്റെ സൈനിക സുരക്ഷാ സേനകളുടെ ഉടമ്പടി എന്ന പേരിലുള്ള ബില്ലിലാണ് നിർദ്ദേശമെന്ന് ഇറാൻ ദേശീയ സുരക്ഷാ കമ്മീഷൻ ചെയർമാൻ ഇബ്രാഹിം അസീസി അറിയിച്ചു. യുദ്ധം പുനരാരംഭിച്ചാൽ അമേരിക്കയ്ക്ക് കൂടുതൽ സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുടെ മുന്നറിയിപ്പ്. ഇന്ത്യയിൽ ഇന്ധനവിലയിൽ ക്രമേണ വർധനവുണ്ടാകുമെന്ന സൂചന നൽകി പെട്രോളിയം മന്ത്രാലയ വൃത്തങ്ങൾ. 5 ദിവസത്തിനുള്ളിൽ 4 രൂപയോളം വർധനവാണ് പെട്രോളിനും ഡീസലിനും ഉണ്ടായിരിക്കുന്നത്. ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ. 22 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വീണ്ടും ആഴ്സണലിന്റെ കിരീടനേട്ടം. നിർണായക മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ബോൺമൌത്തിനോട് സമനില വഴങ്ങിയതോടെയാണ് ഒരു മത്സരം ബാക്കി നിൽക്കെ ആഴ്സണൽ ചാമ്പ്യന്മാരായത്. ഫുട്ബോൾ ലോകകപ്പിനുള്ള പോർച്ചുഗൽ ടീമിനെ പ്രഖ്യാപിച്ചു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടീമിൽ. 27-അംഗ സ്ക്വാഡിനെയാണ് പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിച്ചത്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, studio clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ കൃത്യം 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ചൂടുള്ള പ്രഭാതമാണ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 45%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode, international medical degrees vandavakam. Admissions are now open.
1: Good morning, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. മെയ് 20 ബുധനാഴ്ച, സമയം 8 മണി കഴിഞ്ഞ 13 മിനിറ്റ്. ഹേയ്, നമസ്കാരം, അക്ഷയ്യാണ്. കഴിഞ്ഞ ഒരു മണിക്കൂർ ഞാൻ നിങ്ങളെ കേട്ടില്ല, സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ കേട്ടില്ല, അത് രണ്ട് സത്യമാണ്. കാരണം ഞാൻ വാട്സാപ്പ് മെസ്സേജ് ഒക്കെ വന്ന് ഓപ്പൺ ആക്കി നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് മെസ്സേജുകൾ ഇവിടെ ഉണ്ട്. അയ്യോ, എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് എന്തൊരു ട്രാഫിക്കാണെന്നറിയോ. സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ പറയും ഇവിടെ ഇരുന്ന് ഈ അല്ലിയാത്ത ടോൾ റോഡിൽ ഇത്രയുണ്ട്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ ഇത്രയുണ്ട്, 20 മിനിറ്റ് കൊണ്ട് വരേണ്ട സംഭവമൊക്കെ ഞാൻ വരുന്നത് ഏകദേശം ഞാൻ ആക്ച്വലി 8 മണിക്കാണ് ഇന്ന് ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി, ഞാൻ യൂഷ്വലി ഇറങ്ങുന്ന 20 മിനിറ്റ്സ് എടുക്കേണ്ട സമയം എനിക്ക് ഇന്ന് 45 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് കാര്യമായി. അല്ല, ഞാൻ പറയുന്നത് ഈ റോഡിലെ ട്രാഫിക്, ഇൻസെൻറ്റ് ട്രാഫിക്കാണ് കേട്ടോ. ഞാൻ നിങ്ങളൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. എന്താണേലും അതിൻ്റെ ഇതായിട്ട് നമ്മൾ അടിപൊളി സോങ്സ്, നല്ല എന്തോ കോൺടെസ്റ്റ് ഒക്കെ നമ്മളിവിടെ റൺ ചെയ്ത് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യും. ഞാനിന്ന് വിചാരിച്ചാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല പാട്ട്, എന്തായാലും നല്ല പാട്ട് തന്നെയാണ് ഷീബ് ഇവിടെ വെക്കണേ. പക്ഷെ എന്നാലും നമ്മൾ അത്രയും റിഫൈൻ ചെയ്തിട്ടുള്ള പാട്ടുകളായിരിക്കും നിങ്ങൾക്ക് ആ ബോറടി മാറ്റി തരാൻ വേണ്ടിയിട്ട് നമ്മളിട്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ആൻഡ് രാവിലെ നല്ല അടിപൊളി ടെമ്പറേച്ചർ, നല്ല ഡ്രൈവൊക്കെ കിട്ടി. ഞാനിങ്ങനെ മിനി പത്മ ഇങ്ങനെ കേട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ തിരക്കിയവർക്കും മെസ്സേജ് അയച്ചവർക്കും ഒക്കെ ഒരു ബിഗ് ബിഗ് ഗുഡ് മോർണിംഗ് നേർന്നുകൊള്ളുന്നു. നമ്മൾ ഹോളിഡേയ്സിലേക്ക് പോവുകയാണ്. എല്ലായിടത്തും ഹോളിഡേ പ്ലാനിങ്ങിൻ്റെ, ഇപ്പോൾ ആരെ വിളിച്ചാൽ എന്താണ് പരിപാടി, ഇവിടെ പോയാലോ എന്നുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ ഹോളിഡേയ്സിന് പോകുന്നതിന് മുന്നേ ഈ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് 17 ബില്യണേഴ്സ് ആണ് യു എ ഇനെ, മില്യനല്ല ബില്യണേഴ്സ്, ദുബായുടെ സീക്രട്ട് ഫോർമുലയാണെന്ന് പറയുന്നത്. യു എയിനെ അവർ ഹോമായിട്ടാണ് വിളിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ 17 ബില്യണേഴ്സ് ഈ എന്താ പറയുന്നത് ദുബായിനെ ഇങ്ങനെ അവരുടെ ഹോമായിട്ട് വിളിക്കുന്നതെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇത് ചില്ലറയൊന്നും അല്ല കേട്ടോ. ഇത് അവരുടെ വെൽത്ത് എന്ന് പറയുന്നത് ടോപ്പ് ടോപ്പ് ടോപ്പ് ആൾക്കാരിലെ 17 പേരെയാണ് ഈ പറയുന്നത്. ഇപ്പോൾ യു എയിൽ നമുക്ക് കിട്ടുന്ന ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ, കൺസ്ട്രക്ഷൻ ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ദ ബെറ്റർ ലോജിസ്റ്റിക്സ്, ഈ ഒരു സമയത്ത് പോലും യു എയുടെ ബെറ്റർ ലോജിസ്റ്റിക്സ് ആണ് എന്ന് പറയണമെങ്കിൽ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. കാരണം നമുക്കറിയാം ഒരു ക്രൈസിസ് വന്ന സമയത്ത് ലാൻഡിംഗ് പോർട്ടിൻ്റെ ലൊക്കേഷൻ മാറ്റി വേറൊരു സ്ഥലത്ത് കൊടുത്ത് നമ്മൾ കൊണ്ടുപോയ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ ലോജിസ്റ്റിക്സ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും ക്രിപ്റ്റോ കറൻസി ആണെങ്കിലും റീറ്റെയിൽസ് ആണെങ്കിലും ഇതെല്ലാം യു എ നമ്പർ 1 പൊസിഷൻ ആക്കിയാണ് ഇത്. വേറെ ആരുമല്ല, ഫോർബ്സ് മിഡിൽ ഈസ്റ്റിലാണ് ഇതിനെ റാങ്കിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ 17 ബില്യണേഴ്സിൻ്റെ റെസിഡൻസ് ഫ്രം 5 ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ്, അല്ലെങ്കിൽ 5 ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് അല്ലെങ്കിൽ രാജ്യങ്ങളിൽ, അവർക്ക് വേറെയും രാജ്യങ്ങളിലും ഇതുണ്ട്, പക്ഷേ യു എ ആണ് അവരുടെ ഹോം. ഇത് ഫോർബ്സിനകത്ത് ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇത് ഞാൻ ഈ ഒരു റിപ്പോർട്ട് ചെയ്യാൻ വായിച്ചത്. അല്ല, ആസ് യൂഷ്വൽ നമുക്കറിയാം യു എയിൽ വരുന്ന ഒരാൾക്ക് നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാലും നമുക്ക് തിരിച്ച് യു എയിലേക്ക് വരണം, കാരണം ദുബായിലേക്ക് വരണം എന്ന് പറഞ്ഞ് ഒരു ഒരു സിറ്റുവേഷനാണ് നമ്മൾക്ക് എപ്പോഴും ഉള്ളത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം റീല് കാണുമായിരുന്നേ. ഇപ്പം നമ്മൾ വെൻ ദുബായ്ക്കാരൻ ഓൺ ലീവ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് ആണ് ഹെഡിങ് പി ഒ വി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതിയേക്കുന്നത് ഈ 1, 2, 3, 4, 5, 6, 7, 8, അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ അക്കമാണ്. ഓക്കെ, ആ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2, 3, 4, 5, 6, 7, 8, അടുത്ത കഴിഞ്ഞ് 3, 4, 5, 6, 7, 8, 9, അങ്ങനെ അതിൻ്റെ അടുത്ത കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് അക്കം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് അവസാനം 7, 8, 9, 8, 9, 9, അത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തിരിച്ചു പറഞ്ഞതാണ്. അല്ല, നമ്മുടെ എല്ലാവരുടെ അവസ്ഥയാണ്. നമ്മൾ ഇവിടെ നിന്ന് ആദ്യം ചെല്ലുന്ന സമയത്ത് നമുക്ക് അത്രയും, കാരണം സി സ്റ്റേബിളായിട്ടുള്ള ഇൻകം നമുക്ക് എവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും അത് നമ്മുടെ ഹോമായിട്ട് മാറും. പക്ഷേ ഈ ഒരു രാജ്യം ഇൻകം ജനറേറ്റ് ചെയ്യാന്ന് മാത്രമല്ല, നമുക്കിവിടെ ഒരു ഹോം ഫീലൂടെയാണ് ഈ രാജ്യം തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഹോം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹോം 92.2 FM നിങ്ങൾക്കൊരു ഹോമായി മാറുന്നത്. അല്ലേ, അപ്പോൾ അതാണ് ഒരു ബ്യൂട്ടിഫുൾ സോങ് കഴിഞ്ഞിട്ട് ഓടി തിരിച്ചു വരാം. എനിക്കിന്ന് കിഡിലും കോൺടെസ്റ്റ് നടത്താനുണ്ട്. നമ്മുടെ ദൃശ്യം കഴിഞ്ഞ ദിവസം ദൃശ്യത്തിൻ്റെ കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ കാട്ടാളിൻ്റെ കോൺടെസ്റ്റ്. എനിക്ക് കാട്ടാളിൻ്റെ സത്യം പറഞ്ഞാൽ, ഞാൻ ഇന്നലെ വൈകിട്ട് എൻ്റെ 1-2 ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ അവർ രാവിലത്തെ, യൂഷ്വലി അങ്ങനെ കോൺടെസ്റ്റിൻ്റെ കാര്യം അവരെ എടുത്ത് പറയണമല്ല. അപ്പോൾ രാവിലെ എടാ രാവിലത്തെ മറ്റേ ദുബായിലെ സോങ്ങ് ആയിരുന്നു ഞാൻ ഇന്നലെ കേൾപ്പിച്ചത്. അത് വന്ന് നിർത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളർ പറഞ്ഞ് ഒത്തിരി ഒത്തിരി ഒത്തിരി എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളത് ലിറ്റ് ലിറ്ററലി ചിരിച്ചിരുന്നു കേട്ടോ. എന്താണേലും കോൺടെസ്റ്റ് വിൽ ബി ബാക്ക്. അപ്പൊ എന്തായാലും റെഡി ആയിട്ടിരുന്നോളൂ, ഞാൻ എന്റെ ചോദ്യമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി, ഞാൻ ഇന്ന് ഏതിനാണെന്നൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഒരു ട്രെൻഡിങ് സോങ് കേട്ടിട്ട് നമ്മൾ ഓടി തിരിച്ചെത്തുന്നതാണ് മോഹിനിയാട്ട സിനിമയിലെ ഒരു അടിപൊളി സോങ് ആണ് നിങ്ങളെ കേൾക്കാൻ പോകുന്നത്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയമായേക്കാണ്. എന്താണ് മിനി പത്മ, ഇന്നത്തെ എന്താ സംഭവം?
2: ഇന്നത്തെ എന്താ സംഭവം, നമ്മൾ ടിവിയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രോട്ടോൺ സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പൊന്നും ഇല്ല, പക്ഷെ എങ്ങനെയാണ് പ്രോട്ടോൺ സ്പീക്കർ വരുന്നത്? പ്രോ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാക്കിൽ തന്നെയുണ്ട്, ഒരു ചെറിയ നേരത്തേക്ക് മാത്രം, താൽക്കാലികം എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഗവർണറാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഇങ്ങനെ പ്രോട്ടോൺ സ്പീക്കറെ നിയമിക്കുന്നത്. അതായത് പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ MLA മാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക, സഭയുടെ പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പ് നിയന്ത്രിക്കുക, സ്പീക്കർ വരുന്നതോടെ

0: സുധാകരൻ, ജി സുധാകരൻ എം എൽ എ മാത്രമായിട്ട് തുടരും. അപ്പൊ സഭയുടെ പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത് വരെ താൽക്കാലികമായിട്ട് സഭയ്ക്ക് ഒരു നാഥൻ വേണം, അതിനെയാണ് പ്രോട്ടം സ്പീക്കർ എന്ന് പറയുന്നത്. നിയമസഭാംഗങ്ങൾ അതായത് എം എൽ എ മാർക്ക് സത്യപ്രതിജ്ഞയ്ക്ക് അവസരമൊരുക്കുന്നതിന് ഗവർണർ എന്ത് ചെയ്യും, ഒരംഗത്തെ താൽക്കാലികമായിട്ട് സ്പീക്കറായിട്ട് നിയമിക്കും. ഈ താൽക്കാലിക സ്പീക്കറാണ് പ്രോട്ടേം സ്പീക്കർ എന്നറിയപ്പെടുന്നത്. നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ പ്രോട്ടേം സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. സഭാംഗങ്ങളായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രോട്ടേം സ്പീക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങളിൽ നിന്ന് സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തെരഞ്ഞെടുക്കും. അപ്പൊ നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ നിയമസഭ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രായമേറിയ അംഗങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 76 വയസ്സുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനും 75 വയസ്സുള്ള ജി സുധാകരനും. അപ്പൊ സ്വാഭാവികമായിട്ട് ഏറ്റവും പ്രായമുള്ള ഒരാളല്ലേ പ്രോട്ടേം സ്പീക്കർ ആകേണ്ടത് എന്നൊരു ചോദ്യം വരാം. പക്ഷെ ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ സ്ഥാനാർത്ഥി. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പ്രോട്ടേം സ്പീക്കർ ആകാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഈ ജി സുധാകരന് കൊടുക്കുന്ന ഈ ഒരു അവസരം എന്ന് പറയുന്നത് അദ്ദേഹത്തിനോടുള്ള ഒരു ബഹുമാനിക്കൽ കൂടിയാണ്. നമുക്കറിയാം, അമ്പലപ്പുഴയിലെ എം എൽ എ ആണ്, ഇടതുപക്ഷത്ത് നിന്ന് തെറ്റി വിമതനായിട്ട് മത്സരിച്ച് യു ഡി എഫ് പിന്തുണയോടുകൂടി അദ്ദേഹം മത്സരിക്കുന്നു. അപ്പൊ ഈ പ്രോട്ടം സ്പീക്കറായിട്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആ കസേരയിൽ ഇരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ആദരവ് കൂടിയാണ്. അതുകൊണ്ടാണ് ജി സുധാകരൻ പ്രായക്കൂടുതൽ കൊണ്ടും ഒരു ബഹുമതി എന്ന രീതിയിലും വി ഡി സതീശൻ സർക്കാർ അദ്ദേഹത്തെ പ്രോട്ടം സ്പീക്കറായിട്ട് നിയമിക്കാൻ ഗവർണർക്ക് ശുപാർശ
1: ചെയ്യുന്നത്.
0: കുറച്ച് നേരത്തേക്കേ വിളിക്കേണ്ടി വരും. എന്തായാലും അത് വലിയൊരു ബഹുമതി അല്ലെങ്കിൽ കൂടി കുറച്ച് നേരത്തേക്ക് ആ സ്പീക്കറുടെ കസേരയിൽ ഇരുന്നിട്ട് ബാക്കി എല്ലാ മന്ത്രിവർക്ക് സത്യപ്രതിജ്ഞ എം എൽ എ മാർക്ക് എന്നിട്ട് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതാ ഈ നിയമസഭയുടെ സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയേണ്ട ആളാണ് ജി സുധാകരൻ. എന്ന് ആലോചിച്ചൊക്കെ ഇപ്പോഴത്തെ ഒരു നിയമസഭ നോക്കുമ്പോൾ നമുക്ക് ഇതൊരു ഇടത് നിയമസഭയല്ലേ എന്ന് വരെ തോന്നിപ്പോയി. കാരണം സ്പീക്കറുടെ കസേരയിൽ ഇപ്പൊ ഇരിക്കുന്നത് ജി സുധാകരൻ. ഭരണപക്ഷത്തേക്ക് നോക്കുമ്പോൾ അവിടെ വി കുഞ്ഞികൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, അതുപോലെ ഗോവിന്ദൻ മാസ്റ്ററെ കാണാൻ വേണ്ടിയിട്ട് പറ്റും, പലരെ ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു അതിശയാണ്. പിന്നെ സി പി ജോൺ, അദ്ദേഹം ഇടതുപക്ഷക്കാരനായിരുന്നു, ഇടത് ആശയങ്ങളുള്ള ഈ ഇന്ത്യയിലെ തന്നെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ ഒരു അർത്ഥത്തിലും നമ്മുടെ ഇപ്രാവശ്യത്തെ ഒരു പിന്നെ സഭ ഇടതുപക്ഷക്കാർക്ക് വലിയ സങ്കടം വേണ്ട, നിങ്ങളുടെ പ്രതിനിധികളായിട്ട് കുറെ പേർ അവിടെ ഇരിക്കുന്നുണ്ട് ഭരണപക്ഷത്തുള്ള.
1: ഇടതുപക്ഷക്കാരുടെ ഒരു വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അവർ അവിടെ തന്നെ അടിയുറച്ച് നിൽക്കുന്ന എന്നുള്ളതാണ്. അവർ ഈവൻ മന്ത്രി ആയാലും അതൊക്കെ ജനങ്ങളാണ് അവരെ ആഗ്രഹം. പക്ഷെ അവരുടെ മനസ്സിൽ ഇപ്പോഴും അത് ഭയങ്കര ഒരു ക്വാളിറ്റി തന്നെയാണ്.
0: അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം, അവരുടെ ആശയങ്ങൾ, അതിലേക്ക് അടിയുറച്ചിട്ട് മാത്രമേ അവർ ആ മുന്നണി മാറ്റം കൂടെ ഉണ്ടാവാറുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ പ്രോട്ടം സ്പീക്കർ ഇന്നത്തെ ഒരു ദിവസമേ നമ്മളെ സംസാരിക്കും, നാളെയും കൂടി നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. നാളെയും കൂടി ഇത് ഉണ്ടാവും, നാളെ എം എൽ എ മാരുടെ സത്യപ്രതിജ്ഞ, മറ്റന്നാൾ സ്പീക്കർ തെരഞ്ഞെടുപ്പ്. അങ്ങനെയാണ് ഇതുള്ളത്. ഇനി വരുന്നതാണ് ചീഫ് വിപ്പ്. ഇത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതായത് നിയമസഭകളിലോ പാർലമെന്റുകളിലോ അതത് രാഷ്ട്രീയ പാർട്ടികളുടെ അംഗങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കാനും സഭാ നടപടികളിൽ അംഗങ്ങൾ പാർട്ടി നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ടാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചീഫ് വിപ്പിനെ നിയമിക്കുന്നത്. പാർട്ടി അംഗങ്ങൾ വിപ്പ് ലംഘിക്കുക, അതായത് ഒരു വിപ്പ് കൊടുക്കും, ഇപ്പൊ ഒരു അവിശ്വാസം കൊണ്ടുവരാണ്, അപ്പൊ ചില അംഗങ്ങൾ ഈ വിപ്പ് ലംഘിച്ചുകൊണ്ട് മറുഭാഗത്തേക്ക് പോകും, അപ്പൊ വേണമെങ്കിൽ അവരെ അയോഗ്യരാക്കാനൊക്കെ പറ്റും. അപ്പൊ അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ചീഫ് വിപ്പ് വരുന്നത്. നമുക്ക് അറിയാം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് അപ്പു ജോൺ ജോസഫാണ് ചീഫ് വിപ്പായിട്ട് വരുന്നത്. അപ്പൊ ഈ ചീഫ് വിപ്പിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സർക്കാരിന്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന്, ഭരണപക്ഷത്തെ സംബന്ധിച്ച് സഭയിൽ ആവശ്യമായിട്ടുള്ള ക്വാറം, ചില സംഭവങ്ങളിൽ കൃത്യമായിട്ടുള്ള നമ്പർ വേണ്ടുന്ന സമയങ്ങൾ ഉണ്ടാവും, ഒരു അവിശ്വാസ പ്രമേയം പോലുള്ള സംഭവങ്ങളിൽ, അപ്പൊ ക്വാറം നിലനിർത്താനും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങൾ നല്ല രീതിയിൽ സഭയ്ക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുമാണ് ഈ ചീഫ് വിപ്പിനെ നിയമിക്കുന്നത്.
1: പഴയ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പി സി ജോർജ്
0: ഉണ്ടായിരുന്നു. അതെ അതെ, കേരളത്തിലെ യു ഡി എഫ് സർക്കാർ രൂപീകരണ ചർച്ചയിൽ കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗം, ഇപ്പൊ അപ്പു ജോൺ ജോസഫിനെയാണ്. ഇന്ത്യയിലെ ഈ വിപ്പ് അല്ലെങ്കിൽ ചീഫ് വിപ്പ് എന്ന ആശയം ഒരു കൊളോണിയൽ ആശയമാണ്, നമ്മുടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് കൈമാറി കിട്ടിയതാണ്. എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും പാർട്ടികളുടെ അച്ചടക്കത്തിനും പെരുമാറ്റത്തിനും ഉത്തരവാദിത്തമുള്ള ഒരു വിപ്പിനെ നിയമിക്കുന്നു. സാധാരണയായിട്ട് ചില വിഷയങ്ങളിൽ പാർട്ടിയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഈ വിപ്പിന് പാർട്ടി അംഗങ്ങളോട് നിർദ്ദേശിക്കുകയും മുതിർന്ന പാർട്ടി അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം വോട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. എന്നാൽ വിപ്പ് സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പോലുള്ള ചില കേസുകളിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് എം എൽ എയോടോ എം പിയോടോ നിർദ്ദേശിക്കാൻ പാടില്ല എന്നുകൂടി പറയുന്നത്
1: അവർക്ക്.
0: അതായത് വിപ്പിന് ഇതുപോലുള്ള ഘട്ടങ്ങളിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ പാടില്ല, അത് അവനവന്റെ വിവേചനത്തിനനുസരിച്ച് ചെയ്യണം. കേരളത്തിലെ ക്യാബിനറ്റ് പദവിയോടെ ചീഫ് വിപ്പ് സ്ഥാനം നൽകിയത് അധിക ബാധ്യതയാണ് എന്ന നിലയ്ക്ക് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ കേരളത്തിന് ഇപ്പോൾ ഒരു പ്രോട്ടം സ്പീക്കർ, ഒരു മന്ത്രിസഭ വന്നു, മുഖ്യമന്ത്രിയായി, മന്ത്രിമാരായി, ഇനി ഇതാ പ്രോട്ടം സ്പീക്കറായി, നാളെ എം എൽ എ മാരുടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കാരണം ഇതിൽ നിന്നാണല്ലോ ഇനി തെരഞ്ഞെടുക്കേണ്ടത്. ആ ഒരു പ്രോസസ്സ് നല്ല രസമാണ്. നമ്മുടെ ഈ ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പും ഓരോരുത്തർ വരുന്ന വഴികളും ഗവർണർ നിയമിക്കുന്നതും, ഇപ്പൊ ജി സുധാകരൻ എങ്ങനെ ആർക്കോ പോയിട്ട് അവിടെ സ്പീക്കർ കസേരയിൽ ഒറ്റ അടിക്കിരിക്കാൻ പറ്റില്ല. അത് ഗവർണർ, ഗവർണറുടെ വിവേചന അധികാരം ഉപയോഗിച്ച് ഗവർണറോട് ആര് പറയും പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു ജി സുധാകരനെ പ്രോട്ടോം സ്പീക്കർ ആക്കണം. അങ്ങനെ ഗവർണർക്ക് മുൻപാകെ സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇപ്പൊ പ്രോട്ടോം സ്പീക്കർ
1: ആയിരിക്കും.
0: രസമായിട്ട് എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒക്കെ ഇരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും ഈ നമ്മുടെ ചീഫ് വിപ്പ് എന്ന് പറയുന്ന ഒരു ടേമിന് ഫുള്ള് ഒരാൾ തന്നെയായിരിക്കും,
0: അവർ തന്നെയായിരിക്കും. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓരോ ചീഫ് വിപ്പ് ഉണ്ടാകും. എന്തായാലും അപ്പോ ജോൺ ജോസഫ് എങ്ങനെയായിരിക്കും നിയമസഭയിൽ ചീഫ് വിപ്പായിട്ട് പ്രവർത്തിക്കുന്നത്? നമുക്ക് ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. നല്ലൊരു സഹൃദയനാണ്, സമാധാനമുള്ള ഒരാളാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് നമുക്ക്. എന്തായാലും പി സി ജോസഫ് സാറിന്റെ അതേ ഒരു സ്വഭാവ ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിൽ ഉണ്ടാവും. പാട്ടൊക്കെ പാടുന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ നല്ല രീതിക്ക് ഒരു പ്രോട്ടം സ്പീക്കറും സ്പീക്കറും ചീഫ് വിപ്പിനെയൊക്കെ നമുക്ക് കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഒരു കൗതുകം വന്നത് എന്താണെന്നറിയോ, ഈ മന്ത്രിമാരുടെ കാറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഓജെ ജിനീഷിന്റെ കാറിന്റെ നമ്പർ, അത് വെറും ഒരു നമ്പറല്ല, ഔദ്യോഗിക നമ്പറിലും കൗതുകം. KL1CB8308 കേരള സ്റ്റേറ്റ് 10 നമ്പറാണ് ഓജെ ജിനീഷിന് കൊടുത്തിരിക്കുന്നത്. മന്ത്രിസഭയിലെ ഒരു യുവാവാണ്, ഏറ്റവും പയ്യൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞത് തോമസ് ആണ് ആലപ്പുഴയിലെ. ഇദ്ദേഹത്തിന് 35 വയസ്സ്. ഇദ്ദേഹത്തിന്റെ കേരള സ്റ്റേറ്റ് 10 നമ്പർ, അതിൽ KL1CB8308. ഈ 8308 എന്താണെന്നറിയാം, ഇദ്ദേഹത്തിന്റെ ഭൂരിപക്ഷമാണ്. അതറിയാതെ വന്നതാണ്. അങ്ങനെ പലർക്കും പലരും പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വൈഫിനോട് അങ്ങനെ പല രീതിയിൽ വന്നിട്ടാണ് ഇദ്ദേഹത്തിൽ എത്തി. അപ്പോഴാണ് ഇദ്ദേഹം നോക്കുന്നത് ഇത് ഭൂരിപക്ഷമാണ്, 8308 ഒന്ന്
1: ആലോചിച്ചു. ഇതുപോലെ കഴിഞ്ഞ ദിവസം വിജയ്ക്ക് ഒരാളെ നമ്പർ പ്ലേറ്റ് കൊടുത്തിരുന്ന വാർത്തകൾ എനിക്കൊന്ന് ഓർമ്മ ശരിയാണ്, TN1CM 2026
0: മൂപ്പരം മുദ്രാവാക്യം തന്നെ അതായിരുന്നു.
1: ഞാൻ പെട്ടെന്ന് ഒരിടത്ത് കണ്ടു, ഇപ്പൊ ഇനിയിപ്പോ ഇത് പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് വന്നതാണ്. ഭയങ്കര കോയിൻസിഡൻസ് ആണ്. ഇതുപോലെ
0: 13-ാം നമ്പർ അത് ആർക്കും വേണ്ട, എന്നാ അതേസമയം മുൻ മന്ത്രിമാര് പ്രസാദ്, അദ്ദേഹം 13-ാം നമ്പർ, തോമസ് ഐസക്ക്, ഇതുപോലെയാണ് മൻമോഹൻ ബംഗ്ലാവിനെ കുറിച്ച് രാവിലെ പറഞ്ഞിരുന്നത്. മൻമോഹൻ ബംഗ്ലാവ് ആർക്കും വേണ്ട.
1: ഞാൻ കേട്ടിരുന്നു അതിനകത്ത് ഏറ്റവും കൗതുകമായിട്ട് പറഞ്ഞത് പി സി വിഷ്ണുനാഥിന്റെ എന്തായിരുന്നു വൈദ്യുതിയായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു പേരായിരുന്നു.
0: നല്ല പേരാണ്, ഞാൻ വിട്ടുപോയി. നല്ല നല്ല രസമുള്ള എല്ലാം, ഗ്രേസ്, റോസ്, അങ്ങനെ കുറെ രസകരമായിട്ടുള്ള പേരുകളാട്ടോ. അത്
1: വെളിച്ചമല്ല, നിശയല്ല, ജനന്റെ മനസ്സിൽ ഞാനിങ്ങനെ കേട്ടോണ്ട് വരുവായിരുന്നത്. ചില വീടുകളെല്ലാം പര്യായങ്ങളാണല്ലോ. ഞാൻ മനസ്സിലോ ഇത് ഇങ്ങനെയാണല്ലോ, അതാണ് വിളിച്ചല്ല. നല്ല പേര് അല്ല, അതും ഒരു ഒരു പുതിയൊരു അറിവ് തന്നെയായിരുന്നു കേട്ടോ. ഓരോ വകുപ്പ് മന്ത്രിമാർക്ക് അതാത് വീടിന്റെ പേരിടോ എന്ന് പറയുന്നത് ഒരു
0: ബംഗ്ലാവ്, റോസ്, ഗ്രേസ്, അങ്ങനെ പല പല പല നീളാണ് കേൾക്കുമ്പോൾ പെരിയാറുണ്ട്.
1: അത് തന്നെ അടുത്ത പെരിയാറായിരുന്നു കേട്ടോ. എന്താണേലും നമ്മൾ ഒരുപാട് നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളാണ്. ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് മന്ത്രിമാരെയൊക്കെ അറിയാൻ ഇതൊക്കെ എല്ലാം അറിയാമെങ്കിലും, പക്ഷെ ഇന്ന് പറഞ്ഞ പല കാര്യങ്ങളും പലർക്കും അറിയാത്ത സംഭവം.
0: ഞാൻ വളരെ പെട്ടെന്ന് പോവാണ്, എനിക്ക് കോക്രോച്ച് ജനതാ പാർട്ടിയിൽ എളുപ്പം പോയി. ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ 2 മില്യണിലേക്കൊക്കെ ഒരു ഇൻസ്റ്റാ പേജ്, ഞാനിങ്ങനെ മേലോട്ടൊക്കെ ഇരിക്കുന്നത് എന്താ. പക്ഷെ അല്ല, നമ്മൾ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്ത്, ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ പോലെ സുപ്രീം കോടതി ജഡ്ജി ഇൻസൾട്ട് ചെയ്തു. അതായത് ഏജൻസികളൊന്നിനും കൊള്ളില്ല. പക്ഷെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾ അങ്ങനെയൊന്നുമില്ല ഉദ്ദേശിച്ചത്, അത് മാധ്യമങ്ങൾ എപ്പോഴും അങ്ങനെയാണല്ലോ, എല്ലാവർക്കും വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ചണ്ടപ്പെട്ടാൽ ഞങ്ങൾ മാധ്യമങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എടുക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും സുപ്രീം ഒരു ഒരു നിമിഷങ്ങൾക്കുള്ളിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നു ഓൺലൈനിൽ. അത് കോക്രോച്ച് ജനതാ പാർട്ടി, CJP എന്ന പേരും കൂടി വരുന്നു. അതിൽ 2 മില്യണിലധികം, ഞാൻ രാത്രി ഇന്നലെ നോക്കുമ്പോൾ 2 മില്യണിന് മുകളിലുണ്ട്. ഇപ്പം 3 മില്യൺ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വളരുന്ന ഒരു പാർട്ടി, നിങ്ങൾ ഇൻസ്റ്റയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ CJP കുറിച്ച്.
1: എന്താണേലും നല്ല രസകരമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ രാവിലെ കേട്ടത്.
0: നാളെ സ്പീക്കർ വരാൻ പോകുന്നു, ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ഷാനിമോൾ ഉസ്മാൻ വരുന്നു. നമ്മുടെ സഭ സന്തുലിതമായിട്ട് ഇനി സഭാ സമ്മേളനത്തിലേക്കും പോകുന്നു.
1: തീർച്ചയായിട്ടും. എന്താണേലും ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വഴിയെ വഴിയെ തന്നെ അറിയാവുന്നതാണ് കേട്ടോ. അപ്പൊ എന്താണേലും നമ്മൾ എന്താ സംഭവത്തിലാണ് നിങ്ങൾ കേട്ടോണ്ടിരുന്നത്, റോഡിൽ നല്ല ട്രാഫിക് ആണെന്നറിയാം, നിങ്ങൾ കേൾക്കാൻ നല്ല രസമുണ്ടെന്നറിയാം, എവിടെയെങ്കിലും ട്രാഫിക് അപ്ഡേറ്റ്സ് ഉണ്ടോ എന്ന് കൂടെ നോക്കിയിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം.
2: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, No. 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: എവിടെങ്കിലും ട്രാഫിക് ഉണ്ടോ എന്ന് പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എവിടാണ് ഇല്ലാത്തത് എന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത്. ഈ റോഡുകളിന്റെ അവസ്ഥ നോക്കുമ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ഇന്ന് ഈ ദുബായ് വരെ നീളുന്ന ഒരു വലിയ ട്രാഫിക് ഇല്ലെങ്കിൽ പോലും അജ്മാനിൽ നിന്ന് തുടങ്ങുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിന്റെ ട്രാഫിക് ഹൈ ആണ്. പക്ഷേ അലിത്തിയ ടോൾ റോഡിലേക്ക് വരുവാണെങ്കിൽ ദ ഹ്യൂജ് ട്രാഫിക് സിറ്റുവേഷൻ ആണ് നമുക്ക് അലിത്തിയ ടോൾ റോഡിൽ കാണുന്നത്. സ്പെഷ്യലി നമ്മുടെ ഇൻഫിനിറ്റി റോഡിലൊക്കെ കിടക്കുന്ന ആ റോഡുകളും വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിലെ അതിലേക്കുള്ള റോഡുകളൊക്കെ തന്നെ ഒരു ജാം ബാക്ക് സിറ്റുവേഷൻ കൂടിയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അലിത്തിയ ടോൾ റോഡ് ദേര ക്ലോക്ക് ടവർ കഴിയണം ഒന്ന് ഫ്രീ ആവണമെങ്കിൽ ഷാർജയിൽ നിന്ന് തുടങ്ങുന്ന ഏകദേശം അൽഖാൻ ഭാഗത്തു നിന്നൊക്കെ അവിടെ നിന്ന് തുടങ്ങുന്ന ട്രാഫിക് സിറ്റുവേഷൻ. അൽഖേൽ റോഡ് നോക്കുകയാണെങ്കിൽ വലിയ വിഷയമില്ല, പക്ഷേ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ കഞ്ചക്ഷൻ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. എമിറേറ്റ്സ് റോഡും അത്യാവശ്യം ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട് രാവിലെ, നമ്മൾ എല്ലാ ദിവസവും കാണുന്ന പോലെ തന്നെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ രാവിലത്തെ സമയത്ത് എവിടെയും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുകയാണെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അറിയാലോ. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം അപ്ഡേറ്റ് തരാം.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കും കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. Good boots to your home. Call or WhatsApp 800-916 or visit abccargo.ae. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
2: ജോർജ്ജോട്ടി തന്നെയല്ലേ പറഞ്ഞത്?
1: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
3: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
1: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode, international medical degrees vandhamakam. Admissions are now open.
1: ടിക്കറ്റിന് വേണ്ടി കാത്തിരിക്കാന്നറിയാം എല്ലാവരും. ആൻഡ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ദിവസം കഴിയുന്നതോറും അതിന്റെ കോണ്ടസ്റ്റ് ഇച്ചിരി ടഫായി ടഫായി ടഫായിട്ട് ആയിരിക്കും വരുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഫണ്ണാണ് നമുക്ക് എല്ലാവർക്കും. എനിക്ക് കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് ഒന്ന് ഒരു ഈ ഹറി ചെയ്തിട്ട് കുറേ പേര് ആ പേര് മാറിപ്പോയിട്ടുണ്ട്, പേര് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ വളരെ കറക്റ്റായിട്ട് കേൾക്കുക എന്താണ് ആ മിസ്സിംഗ് വേർഡ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ ഇതിനകത്ത് മിസ്സിംഗ് വേർഡ് തന്നെയാണ്, ഞാൻ മലയാളത്തിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ളൊരു ഡയലോഗാണ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. ആ ഡയലോഗിലെ ദ മിസ്സിംഗ് വേർഡ്, അപ്പോൾ ഇതിനകത്ത് രണ്ട് മിസ്സിംഗ് വേർഡ്സ് ഉണ്ട്, രണ്ട് വേർഡ്സ് ആണ്. ഓൾറൈറ്റ്, അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്, നമ്മളൊക്കെ എത്രയോ വട്ടം കേട്ടിട്ടുള്ളൊരു ഡയലോഗാണെന്നറിയാം ഞാനിപ്പോൾ കേൾപ്പിക്കാൻ പോകുന്നത്. എന്നാലും കേട്ടോളൂ, തെറ്റിക്കായിരിക്കുക. ഹിയർ ദ ഡയലോഗ്സ്.
2: നേരാ തിരുമിനി, ഈ പച്ചൻ പള്ളി കൊടുത്ത് പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുമ്പി വെച്ച് എൻ്റെ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടാക്കിയിട്ട് എൻ്റെ അപ്പൻ ജയിലിൽ കയറുമ്പോൾ കഴിമരത്തിൽ നിന്ന് അപ്പന്റെ ശവമിറക്കി. ദാ ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അമ്മന്റെ പറഞ്ഞോളാം.
1: ഇത് മതി, ഇത് മാത്രം മതി. ഏതാണ് ആ രണ്ട് മിസ്സിംഗ് വേർഡ്സ്? ഇപ്പം ഇതിനകത്ത് ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ പറഞ്ഞു. ഇതിനകത്ത് അയക്കട്ടെ ഫോം അറ്റ് ദൃശ്യം സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓൾറൈറ്റ്, അപ്പോൾ രണ്ട് മിസ്സിംഗ് വേർഡ്സ് ഉണ്ട്, നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നമ്മളിതൊക്കെ പലവട്ടം കേട്ടിട്ടുള്ളതാണ്. വേഗം അയച്ചോളൂ. ആദ്യം അയക്കുന്നവരിൽ നിന്നുള്ള ആ സെറ്റ് ഓഫ് ആളുകളെയായിരിക്കും ഞാൻ റാൻഡമൈസറിലേക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നത്. അവിടെ നിന്നായിരിക്കും കപ്പിൾ ടിക്കറ്റ്സ് നമ്മൾ ഒരുമിച്ച് കാണാൻ പോകുന്നത്. എന്താണെങ്കിലും നാളെ ദൃശ്യം റിലീസാവും, ജോർജ് കുട്ടി ഒക്കെ തന്നെ കാണാനുള്ളൊരു അവസരമാണ്. ഒന്നുകൂടെ വേണോ? എനിക്കൊന്ന് പലരും ഒന്നോടെ തരൂ ആ മനസ്സ് എനിക്ക് കാണാൻ പറ്റും. എന്തായാലും ഒന്നുകൂടെ കേട്ടോളൂ.
2: നേരാ തിരുമിനി, ഈ പച്ചൻ പള്ളി കൊടുത്ത് പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എൻ്റെ അപ്പൻ. കൺമുമ്പി വെച്ച് എൻ്റെ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടാക്കിയിട്ട് എൻ്റെ അപ്പൻ ജയിലിൽ കയറുമ്പോൾ കഴിമരത്തിൽ നിന്ന് അപ്പൻ്റെ ശവമിറക്കി. ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അമ്മന്റെ പറഞ്ഞോളാം.
1: ഓ മൈ ഗോഡ്, എന്ത ഡയലോഗ് ഡെലിവറി! സോമൻചന്റെ സത്യം പറഞ്ഞാൽ എക്കാലത്തെയും ദ ടോപ്പ് സ്റ്റാൻഡിംഗ് ഡയലോഗ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അല്ലേ. അപ്പൊ എന്താണേലും വേഗം തന്നെ അയക്കുക. നിങ്ങളിൽ ഒരാളായിരിക്കും ഒരു പക്ഷേ രണ്ട് ടിക്കറ്റ് കപ്പിൾ പാസോടൊപ്പം നമ്മുടെ മൂവി സ്ക്രീനിങ്ങിന് വരാൻ പോകുന്നത്. അപ്പോൾ ദൃശ്യം സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് റൈറ്റ് ആൻസർ രണ്ട് ഉത്തരമുണ്ട്, രണ്ടും അയക്കുക. അക്കങ്ങളാണ്. ഇപ്പോൾ ഒരു ക്ലൂ ഞാൻ പറഞ്ഞ പ്രായമാണല്ലോ അത് പറയുന്നത്. ഇപ്പോൾ 23 അല്ലെങ്കിൽ 34 അങ്ങനെ. അപ്പോൾ 23 34 അങ്ങനെ രണ്ടെണ്ണമായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി, അല്ലെങ്കിൽ 2 3 ആണെങ്കിൽ 2 3 അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ കോമ കൊണ്ട് ഇട്ടിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ലെറ്റ് സീ, നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഉത്തരം അയക്കാൻ പോകുന്നത്. ഒരുപാട് ആൻസേഴ്സ് വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് റൈറ്റ് ആൻസർ കുറേ തെറ്റ് ആൻസറും വരുന്നുണ്ട്. എനിവേസ് ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം ഇച്ചിരി ടഫാണെന്നറിയാം. ലെറ്റ്സ് സീ ആരൊക്കെയാണ് ക്രാക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: G. Sudhakaran, Pro Tem Speaker. Namaskaram, Home 92.2 FM, Varthaglumai, Mini Patma. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ എം എൽ എ ആയി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. അമ്പലപ്പുഴ എം എൽ എ ആയി ജി സുധാകരന്റെ സത്യപ്രതിജ്ഞ പൂർത്തിയായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജി സുധാകരനെ ഗവർണർ പ്രോട്ടേം സ്പീക്കറായി നിയമിച്ചു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി സി പി ജോൺ അടക്കമുള്ളവർ പങ്കെടുത്തു. നാളെ എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. പ്രോട്ടോം സ്പീക്കറുടെ മേൽനോട്ടത്തിലാണ് ഇവ നടക്കുക. സഭാ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് തെരഞ്ഞെടുത്തത്. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് തന്നെ നൽകാൻ ധാരണ. വി അബ്ദുൾ ഗഫൂർ ഫിഷറീസ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയാകും. ചുമതലകളിലേക്ക് കടക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം നിർദ്ദേശം നൽകിയെന്ന് വിവരം. ലത്തീൻ സഭയുടെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം. ഉന്നത വിദ്യാഭ്യാസം മുസ്ലിം ലീഗിന് കൊടുത്ത് ഫിഷറീസ് വകുപ്പ് ഏറ്റെടുക്കാൻ ലത്തീൻ സഭ ഒഴികെയുള്ള ക്രൈസ്തവ സഭകൾ എതിരാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ച അന്തിമ പട്ടിക ഉടൻ ഗവർണർക്ക് കൈമാറും. മുസ്ലിം ലീഗിന് ഫിഷറീസ് നൽകുന്നതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗവും ലത്തീൻ സഭയും രംഗത്തെത്തിയിരുന്നു. ഫിഷറീസ് നൽകിയാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് കൈമാറൂ എന്നാണ് ലീഗ് നിലപാടെടുത്തത്. വകുപ്പ് വിഭജനം നീളുന്നതിനിടെ മന്ത്രിമാരായ കെ മുരളീധരനും സി പി ജോണും തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ലത്തീൻ അതിരൂപത ആസ്ഥാനത്തിൽ സന്ദർശനം നടത്തി. ഫിഷറീസ് വകുപ്പിൽ നിലപാട് ആവർത്തിക്കുകയാണ് ലത്തീൻ സഭ. കടലിനെ അറിയുന്ന ആൾ തന്നെ ഫിഷറീസ് മന്ത്രിയായി വേണമെന്ന നിലപാട് മന്ത്രിമാരെ അറിയിച്ചുവെന്ന് ഫാദർ യൂജിൻ പെരേര. യുഡിഎഫ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും ലഭ്യമാവുക. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൌജന്യ യാത്ര അനുവദിക്കും. സൌജന്യ യാത്ര നടപ്പാക്കിയാൽ മാസം 90 കോടിയോളം രൂപയാണ് അധിക ബാധ്യതയുണ്ടാവുക. വയോജന വകുപ്പ് രൂപീകരിച്ച് കേരള സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ യുഡിഎഫ് നൽകിയ വാഗ്ദാനമായിരുന്നു വയോജന വകുപ്പ്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി യുഡിഎഫ് നൽകിയ വാഗ്ദാനം തന്നെയായിരുന്നു ഇത്. വയോജനങ്ങളുടെ ചികിത്സാ സഹായങ്ങൾ ലക്ഷ്യമിട്ടാണ് പുതിയ വകുപ്പ്. വയോജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുക എന്നതാണ് ഈ വകുപ്പ് കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിൽ അറസ്റ്റിലായ അലീനയുടെ ഭീഷണി സന്ദേശം പുറത്ത്. കേസുമായി ബന്ധപ്പെട്ട് രഹസ്യമൊഴി നൽകാൻ എത്തിയ പരാതിക്കാരിയാണ് ഭീഷണി സന്ദേശം അയച്ചത്. പോലീസിൽ പരാതിപ്പെട്ടാൽ വിടില്ലെന്നും പണിതരുമെന്നും അലീന ഫോൺ സന്ദേശത്തിൽ പറയുന്നുണ്ട്. പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയത് ഗുണ്ടയായ ആൺസുഹൃത്തിന്റെ പേര് പറഞ്ഞെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതേസമയം മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്ത് എത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസിൽ കൂടുതൽ കണ്ടെത്തലുകളുമായി പോലീസ്. വിസിറ്റിംഗ് വിസയിൽ ദുബായിലെത്തിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചുകൊടുത്ത് ഡീൽ ഉറപ്പിക്കും. ദൃശ്യങ്ങൾ പുറത്തുപോകുമെന്ന ഭയത്തിലാണ് പലരും പരാതി പറയാത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോമിൽ. യുഎഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ ഇറ്റലിയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക ഉഭയകക്ഷി സന്ദർശനമാണിത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയാണ് സന്ദർശനത്തിലെ പ്രധാന അജണ്ട. ആഗോളതലത്തിൽ സുപ്രധാന നയതന്ത്ര ചർച്ചകളുടെ വേദിയാകാൻ ഇന്ത്യ ഒരുങ്ങുന്നു. വരുന്ന സെപ്റ്റംബറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നേരിട്ട് പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചു. ഇരു നേതാക്കളുടെയും സാന്നിധ്യം ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന സുപ്രധാന നയതന്ത്ര ചർച്ചകൾക്കാണ് ഇന്ത്യ വേദിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഗൽവൻ അതിർത്തി സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയിലെത്തുന്നത്. അതിനാൽ തന്നെ ഈ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഉച്ചകോടിയിൽ ഇറാൻ, യുഎഇ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരും പങ്കെടുത്തേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക പൂർണ്ണ സജ്ജമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് 1 മണിക്കൂർ മുൻപ് മാത്രമെന്നും വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇറാനെതിരെ ആക്രമണമുണ്ടാകുമെന്നും ട്രംപ് ആവർത്തിച്ചു. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന്റെ നേതാക്കൾ യാചിക്കുകയാണെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവേ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വധിക്കുന്നവർക്ക് $5 കോടി പാരിതോഷികം നൽകുന്ന നിയമനിർമ്മാണത്തിൽ ഇറാൻ പാർലമെന്റ്. യുദ്ധം പുനരാരംഭിച്ചാൽ അമേരിക്കയ്ക്ക് കൂടുതൽ സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറക്ചി. ഫുട്ബോൾ ലോകകപ്പിനുള്ള പോർച്ചുഗൽ ടീമിനെ പ്രഖ്യാപിച്ചു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടീമിൽ 27-അംഗ സ്ക്വാഡിനെയാണ് പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിച്ചത്. ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ. 22 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വീണ്ടും ആഴ്സണലിന്റെ കിരീട നേട്ടം. നിർണായക മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ബോൺമൌത്തിനോട് സമനില വഴങ്ങിയതോടെ ഒരു മത്സരം ബാക്കി നിൽക്കെ ആഴ്സണൽ ചാമ്പ്യന്മാരാവുകയായിരുന്നു. അടുത്ത വാർത്ത 10 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, studio clock. ഇപ്പോൾ സമയം 9:06.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 Auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 44%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: Good morning once again. Welcome back home. 92.2 of Himalaya. Swagatham. Samayam 9 mani kazhinju 15 minute aayikkana. And we are on Wednesday midweek. Aayi kazhinjirikkunnu. Ee aazhcha povunnathu nammal ariyunnilla. Kaaranam adutha aazhcha nammal ee velliyaazhcha kazhiyunnathode ellavarum holidays ilekku povunna oru sthithivisheshamaanallo. Appo endaanalum. Hey namaskaram. Akshay aanu. Nammal raavile nammal kettirunna vaarthayil kettirunna oru kaaryam undayirunnu. Etihad Rail. Namukku soon ee varshathinte avasaanathilekku start aavan povunnu. Onnu aalochichu. ഞാൻ വരുന്ന ഈ യു എയിൽ വന്ന വർഷം ഒരു 8 വർഷം മുന്നേ ഇവിടെ റെയിൽ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റിയിട്ട് ഒന്നും തന്നെ എനിക്ക് അറിയ പോലെ ഇല്ലായിരുന്നു, കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടുത്തെ റെയിലിൽ വരുന്നത്. അതായത് ഒരു ഇപ്പം എന്താ പറയുന്നത് ഒരു 20-25 കൊല്ലമൊക്കെ ആയിട്ടുള്ളവരാണെങ്കിലും ഇവിടെ റെയിൽ എന്ന് പറയുന്ന ഒരു സംഭവം കേൾക്കാത്ത അതിൻ്റെ ഡെവലപ്മെൻറ്റും അതുൾപ്പെടെ എന്തിനെ മെട്രോ ഉൾപ്പെടെ അത് കഴിഞ്ഞ് റെയിൽ ഉൾപ്പെടെ അത് ഡെവലപ്പ് ചെയ്ത് ഇതിന് കയറാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വികസന സമയത്ത് നമ്മൾ ഈ രാജ്യത്തോട് സഞ്ചരിച്ച കുറേ ആൾക്കാർ ഈ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്നാലോചിച്ച് കുറേ കാലം കഴിയുമ്പോൾ അന്ന് ഇങ്ങനെ ആയിരുന്നു, ഇന്ന് ആദ്യഘട്ടത്തിൽ 2026 അവസാനമാണ് ഈ ട്രെയിൻ വരുന്നത്, അന്ന് അബുദാബിയിൽ നിന്ന് ദുബായ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അബുദാബിയിൽ നിന്ന് ഫുജേറയും ഇതായിരുന്നു, പിന്നല്ലേ ഇപ്പോൾ ഈ കാണുന്ന ഇങ്ങനെയൊക്കെയെന്ന് നമുക്ക് പറയത്തക്ക രീതിയിലേക്ക് മാറിപ്പോകാനുള്ളൊരു സിറ്റുവേഷനിലൊക്കെ വരാൻ പോകുന്നത്. അപ്പം എത്തിഹാദ് റെയിൽവേ എന്തൊക്കെയാണ് എത്തിഹാദ് റെയിൽവേയിൽ അറിയേണ്ടതായിട്ടുള്ളത്, എങ്ങനെയാണ് ട്രെയിൻ, എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ഇത് നമുക്ക് അറിയണ്ടേ. സത്യം പറഞ്ഞാൽ ഇതെവിടെയാണ് നമുക്ക് കയറാൻ പറ്റുന്നത്, ഈ എത്തിഹാദ് റെയിൽ സ്റ്റേഷൻ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലത്തെ റെയിൽവേ സ്റ്റേഷൻസ് ഐക്കോണിക് ആയിട്ടുള്ള ക്രീം ആൻഡ് ഗ്രേ സ്റ്റേഷൻ ആയിരിക്കും എല്ലാം അവിടുത്തെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് തന്നെ ഈ സെയിം കളർ തീമിലായിരിക്കും, ഗ്രേ ആൻഡ് ക്രീം ഫ്ലോറിംഗ് ആയിരിക്കും നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന എൻട്രൻസ് ഏരിയ എന്ന് പറയുന്നത്. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ അതിൽ നിന്ന് വിഷ്വൽ ചെയ്തോളാം കേട്ടോ. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുന്നു, നമ്മൾ ഏകദേശം ഒരു മെട്രോ സ്റ്റേഷന് സമാനമായിട്ടുള്ള, അതായത് നമ്മുടെ എക്സ്പോ സിറ്റിയിലേക്ക് പോകുന്ന മെട്രോ സ്റ്റേഷൻ, എക്സ്പോ സിറ്റിയുടെ അവിടുത്തെ ആ ഒരു മെട്രോ സ്റ്റേഷന് സമാനമായിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷൻ, അവിടെ ഗ്രേ ആൻഡ് ക്രീം ഫ്ലോറിങ്ങിൽ നമ്മളെ വരവേൽക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് നീറ്റായിട്ട് നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ. ടിക്കറ്റ് നമുക്ക് കാറിൽ പോകുന്നതിന് മുന്നേ, കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, ഇനി അവിടെ ചെന്നാലും നമുക്ക് ഫിസിക്കൽ ടിക്കറ്റ് കാര്യങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം. ടിക്കറ്റിൻ്റെ നിരക്ക് എത്രയാണെന്നൊന്നും ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അവിടുന്ന് എസ്കലേറ്ററിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലാം. രണ്ട് പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ രണ്ടിലധികമോ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും. അവിടെ നമുക്ക് വലിയ സ്ക്രീനുകൾ ട്രെയിനിൻ്റെ കംപ്ലീറ്റ് ട്രാക്കിങ്ങും കാര്യങ്ങളും കാണാം, സമയം കാണാം. ഒപ്പം തന്നെ നമുക്ക് വരുന്ന ട്രെയിൻ അവിടെ നിൽക്കുകയാണ്, എല്ലാം ഓട്ടോമാറ്റിക് ആയിരിക്കും. ഡോറ് തുറക്കുന്നു, നമ്മൾ അകത്തേക്ക് കയറുന്നു. ഈ പാക്കേജിൻ്റെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ പാക്കേജസ് ഉണ്ടാവാം നമുക്ക് വഴിയെ, അതെല്ലാം തന്നെ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ അകത്തേക്ക് കയറുന്നു. ട്രെയിനിൻ്റെ കളർ ഗ്രേ ആയിരിക്കും. ഒരു ട്രെയിനിൽ 400 പാസഞ്ചേഴ്സിനെ വരെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടായിരിക്കും. മണിക്കൂറിൽ 200 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ദുബായ് തൊട്ട് അബുദാബി വരെ അല്ലെങ്കിൽ അബുദാബി തൊട്ട് ദുബായ് വരെ 57 മിനിറ്റാണ്, 57 മിനിറ്റ്സിൽ യാത്ര ചെയ്യാം. അബുദാബിയിൽ നിന്ന് ഫുജേറയിൽ 105 മിനിറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ എത്തിഹാദ് റെയിലിൽ ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിൻ്റെ സീറ്റിനെ കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. രണ്ട് ക്ലാസ്സാണ്, പ്രീമിയം ആൻഡ് കംഫർട്ട് ക്ലാസ്സസ് ആണ് ട്രെയിനുള്ളത്. ഇനി എല്ലാത്തിനകത്തും റിക്ലൈനിങ് സീറ്റ്സ് ആയിക്കോട്ടെ, റെക്റ്റാംഗുലർ ടേബിൾസ് ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ ഇതിനകത്തുണ്ട്. കംഫർട്ട്സ് ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഹാർഡ് ഗ്രേ സീറ്റ്സ് ആയിരിക്കും അതിനകത്ത് കാണുന്നത്. മൂവബിൾ ഹാൻഡ് റെസ്റ്റും ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തന്നെ അതിനകത്ത് ഉണ്ടാവും. ഏകദേശം എനിക്ക് ഇതിനകത്തെ ഒരു ജേണിയുടെ രസം തോന്നുന്നത് പല ടെറൈൻസ് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഫുജിയാറയിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഏകദേശം 7 കിലോമീറ്റേഴ്സ് നമുക്ക് ടണൽസ് ഉണ്ട്. ഒരു 9 ടണലകത്തോടെയാണ് നമ്മൾ ഈ ട്രെയിൻ കയറി ഇറങ്ങി വരുന്നത്. അപ്പോൾ അതിൻ്റെ രസവും ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ ഈ രാജ്യത്തിൻ്റെ എല്ലാ എയർപോർട്ടുകളുടെയും അടുത്തുകൂടെയാണ് ഈ റെയിൽ സംവിധാനം പോകുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് പെട്ടെന്ന് ഇനി മുതൽ ട്രാവൽ ചെയ്യാൻ, ഇനി അബുദാബിയിൽ നിന്ന് നമുക്ക് ദുബായ് ിലേക്ക് വരാനോ അബുദാബിയിലേക്ക് ഫ്ലൈറ്റ് എടുക്കാനോ ഒന്നും ഒരു വലിയൊരു വിഷയമുള്ളൊരു കാര്യമായിട്ടേ നമുക്ക് ഇനിയും തോന്നുന്നില്ല. ഇനി അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, നമ്മളിപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾ ട്രെയിൻ സർവീസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ വിദേശത്ത് പോയി ട്രെയിനിൻ്റെ സംവിധാനങ്ങൾ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ കൾച്ചർ അല്ല. നമ്മൾ കയറിക്കഴിഞ്ഞ് ഇപ്പം എസ്പെഷ്യലി നമ്മൾ ലഗേജ് ഉണ്ട്, നമ്മൾ എയർപോർട്ടിൽ നിന്ന് വരികയാണ്, നമ്മൾ പലപ്പോഴും നമ്മുടെ സീറ്റിൻ്റെ അടിയിലോ അല്ലെങ്കിൽ മേലെയൊക്കെയാണ് നമ്മൾ ലഗേജ് വെക്കുന്നത്. ഇത് അങ്ങനെയല്ല, നമ്മൾ കയറി നമ്മൾ എയർപോർട്ടിൽ നിന്ന് വരിക,
2: കയറുക, നമ്മൾ ട്രെയിനിൽ കയറുക, കയറുമ്പോൾ തന്നെ ലഗേജ് വെക്കാനുള്ള ഒരു റൂം ഉണ്ടാവും. സി 400 പാസഞ്ചേഴ്സ് അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ബൂത്ത് സ്പേസും ഈ ട്രെയിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലഗേജ് പ്രോപ്പറായിട്ട് നമുക്കിപ്പോൾ ഹോട്ടലിലൊക്കെ വന്ന് നമ്മൾ റിസീവ് ചെയ്യുന്ന പോലത്തെ ആ ഒരു നമ്മൾ ഹോട്ടലിൽ കൊണ്ട് നമ്മളൊരു ലഗേജ് വെക്കുമല്ലോ സൈഡിൽ, നമ്മൾ കയറുമ്പോൾ തന്നെ ലോഞ്ചിൽ അതുപോലത്തെ ഒരു ലഗേജ് കീപ്പിംഗ് സ്ഥലം തന്നെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു റെയിൽവേ നെറ്റ്വർക്കും റെയിൽവേ സംവിധാനവുമാണ് ഈ എത്തിഹാദ് റെയിൽ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ വളരെ സൂണായിട്ട് തന്നെ നമുക്കിതിലേക്ക് കയറാം. ട്രെയിൻ ഹോസ്റ്റസ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് സി എത്തിഹാദ് എയർവേസ് നമുക്കറിയാം, എമിറേറ്റ്സ് അറിയാം. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അത്രമാത്രം മനോഹരമായിട്ടായിരിക്കും അത് കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണേലും ഇനി ഭാവിയിൽ GCC മുഴുവനായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന റെയിൽ സംവിധാനങ്ങളൊക്കെ വരുന്ന സമയത്ത് എത്ര മനോഹരമായിരിക്കും അതിൻ്റെ യാത്ര. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എത്തിഹാദ് റെയിലിൻ്റെ ഒരു പിക്ചർ. നിങ്ങൾക്കിപ്പോൾ കിട്ടിയല്ലോ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ തന്നെയാണ്. ഇനി അറിയാത്തവരോടൊക്കെ തന്നെ ധൈര്യമായിട്ട് പറഞ്ഞു, ഇന്നതാണ് എത്തിഹാദ് റെയിൽവേ, അതിനകത്ത് ഇന്ന സീറ്റുണ്ട്, ഇത്ര കിലോമീറ്റർ ഉണ്ട്, ഇത്ര മണിക്കൂറാണ് സമയം എടുക്കുന്നത്, ആൻഡ് ചാർജസ് മാത്രമാണ് ഇപ്പോൾ റിവീൽ ചെയ്യാത്തത്. എന്നാലും ഈ വർഷം അവസാനം എന്താണേലും നമ്മളൊരു ട്രിപ്പ് തന്നെ ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ എനിവേസ് ഒരു അടിപൊളി സോങ് കേട്ട് ഓടി തിരിച്ചു വന്നാലോ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ഹോം 92.2 FM. അക്ഷയ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അൻടിൽ 11 o'clock.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ,
1: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായ്.
4: Home is a feeling.
5: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ

0: കാട്ടാളൻ മൂവി കാണാനുള്ള കോണ്ടസ്റ്റിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കാട്ടാളൻ നമ്മുടെ ആന്റണി വർഗീസ് ഒക്കെ അഭിനയിച്ചിരിക്കുന്ന ഒരു അടിപൊളി ആക്ഷൻ ചിത്രമാണെന്നുള്ള ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക ചിത്രവും കാര്യങ്ങളും ഒക്കെ തന്നെ. അപ്പൊ എന്താണേലും നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. നെക്സ്റ്റ് വീക്ക് ആണ് നമ്മൾ സിനിമ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ ടിക്കറ്റ് വേണ്ടേ? കഴിഞ്ഞ ദിവസം നമ്മളൊരു കോണ്ടസ്റ്റിലൂടെ ആയിരുന്നു, ഇന്നും സെയിം കോണ്ടസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാദ്യം ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു മെസ്സേജ് അയക്കുക. വിജയിച്ചാൽ കപ്പിൾ പാസ് ആണ് നിങ്ങൾക്ക് ഇന്ന് കരസ്ഥമാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞേക്കുന്ന ഫോർമാറ്റിൽ ഒന്നും മാറ്റിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കാട്ടാളൻ സ്പേസ് നിങ്ങളുടെ പേരൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ പേരുകൾ വരുമ്പോൾ ഇപ്പോൾ കാട്ടാളൻ അക്ഷയ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ദൈവമേ എന്ന് ഞാൻ തന്നെ ഇവിടെ പല പേരുകളുടെ കൂട്ടം എല്ലാവരും ചേർത്തൊക്കെ രസകരമായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് ഒരു ട്രോള് രൂപേണ അങ്ങ് അയച്ചിട്ടുണ്ട് ഞാൻ വിത്ത് ഇമോജി. അപ്പോൾ എന്താണെങ്കിലും ഞാനത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഹോം സ്പേസ് നിങ്ങളുടെ പേര് ഇത്ര മാത്രം അയച്ചാൽ മതി. പെട്ടെന്ന് അയക്കാം, ഞാൻ വിളിക്കും. വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കണം, ആൻസർ ചെയ്യണം. എങ്കിൽ മാത്രമേ കോണ്ടസ്റ്റിലേക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. വിളിക്കുന്ന സമയത്തായിരിക്കും ഞാൻ കോണ്ടസ്റ്റ് കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണേലും പെട്ടെന്ന് അയക്കുക. ഹോം സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് മാത്രം മെസ്സേജുകൾ വന്നാൽ മതി. ആൻഡ് എൻ്റെ ആ കോളിനും കൂടെ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോണ്ടസ്റ്റ് ആയിരിക്കും. ചലഞ്ച് ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കൊക്കെ ആണെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. ലെറ്റ്സ് സീ.
1: ഹോം എഫ്എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായി.

0: தமிழ் சாங் ஆஃப் தி இயர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഷേഖ് മുഹമ്മദ് ബിൻ സാറിനോട് എനിക്കൊന്ന് നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആണ് കാണുന്നത്. രണ്ട് ആക്സിഡൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും നേരമായിട്ട്. നമുക്ക് ഇവിടെ ഓഫീസിൽ എത്തുന്ന ഷേഖ് മുഹമ്മദ് ബിൻ സാർ റോഡ് വഴി എത്തേണ്ട ആളുകളൊന്നും തന്നെ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല രീതിയിലുള്ള ട്രാഫിക്കിലാണ് പോകുന്നതെന്നുള്ളത്. അലീത്തിയ ടോൾ റോഡ് ഇതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മുടെ എമിറേറ്റ്സ് റോഡിൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, ചെറിയൊരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അൽഖേൽ റോഡിൽ ഒരു ആക്സിഡൻറ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് ആക്സിഡൻസ് ഉണ്ട്. റാസൽകോർ ഇൻഡസ്ട്രിയൽ ഏരിയ കയറി വരുന്നവിടത്ത് നമ്മുടെ ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റ് ഒക്കെ ആകുന്നതിന് മുന്നേ ഒരു ആക്സിഡൻറ്റും, അതുപോലെ തന്നെ കയറി കഴിഞ്ഞ് അൽഖേൽ റോഡിലേക്ക് കയറുന്നവിടത്തും ഒരു ആക്സിഡൻറ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അൽഖേൽ റോഡ് ഫ്രീ ആണ് കേട്ടോ. ഷേഖ്സാർ റോഡും കമ്പാരിറ്റീവ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സമയത്തെ ട്രാഫിക് സിറ്റുവേഷൻ. മറ്റേ എനിക്ക് റിപ്പോർട്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. പിന്നെ ഞാൻ മുന്നേ കോണ്ടസ്റ്റ് ചോദിച്ച സമയത്തും ഞാൻ നമ്പർ പറഞ്ഞില്ലായിരുന്നു. സി എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള നമുക്ക് ഒരേ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു നമ്പറേ ഉള്ളൂ, നമ്മുടെ വാട്സാപ്പ് നമ്പർ. അതാണ് 0585829220. നിങ്ങൾക്ക് കോണ്ടസ്റ്റ് എവിടെയാണ് അയക്കേണ്ടത്, നിങ്ങൾക്ക് ട്രാഫിക് അപ്ഡേറ്റ് എവിടെയാണ് അയക്കേണ്ടത്, എൻറ്റയർലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓൾറൈറ്റ്, അപ്പം എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അയക്കല്ലേ, അയക്കാത്ത ഡ്രൈവ് ചെയ്യാത്ത സമയത്ത് മാത്രം, അല്ലെങ്കിൽ അപ്പുറത്ത് ഒരാളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞോളൂ കേട്ടോ. ഇനി വോയിസ് മെസ്സേജ് ആയിട്ട് നിങ്ങൾ അയച്ചോളൂ, ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഇവിടെ കേൾക്കാവുന്നതാണ്. 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കുക എവിടെയെങ്കിലും ട്രാഫിക് അപ്ഡേറ്റ് കണ്ടെങ്കിൽ.
1: നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
2: ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ MBBSന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർമ്മിപ്പിച്ച പോലെ പോളണ്ട്, റൊമാനിയ, UK, ഇറ്റലി, മലേഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, ഗാന പോലെയുള്ള രാജ്യങ്ങളിൽ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള വലിയൊരു ഓപ്ഷനും, ഒപ്പം തന്നെ ആദ്യത്തെ 3 വർഷം നിങ്ങൾക്ക് UAE പഠിച്ച് നിങ്ങൾക്ക് പാരൻസ് ഇവിടെ ആണെങ്കിൽ അവരുടെ കൂടെ നിന്ന് പഠിച്ച് ആൻഡ് ദെൻ ഈ ഒരു രാജ്യങ്ങളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക, ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് ഇത് 100% നിങ്ങൾക്കൊരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിലേക്ക് തന്നെയായിരിക്കും തരുന്നത്. ആൻഡ് മോർ ഓവർ, ഇത് പ്രോമിസ് ചെയ്യുന്ന തുമ്പേ ഇന്റർനാഷണൽ പാത്വേയുടെ മെഡിസിൻ പ്രോഗ്രാമായ ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി അവതരിപ്പിക്കുന്നതാണ് ഈ ഒരു പ്രോഗ്രാം. സോ ആദ്യത്തെ 3 വർഷം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എവിടെ പോയി പഠിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ. സോ ഇത് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ്. കൂടുതൽ ഡീറ്റെയിൽസിന് അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള പ്രോസ്പെക്ടസ് ഒക്കെ ഒന്ന് കാണാനായിട്ട് www.gmu.ac.ae എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഫീസ് സ്ട്രക്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കോഴ്സിനെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 0565495755 എന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് തിരക്കാവുന്നതാണ്.
3: You are listening to Sand Dunes with Akshay and Vidya.
2: ഓ, ഈ ഒരു പാട്ടുണ്ടല്ലോ, നമ്മൾ ചില ലാലേട്ട മൂവിയിലെ സോങ്സ് പണ്ടത്തെ ആയിരിക്കും. ഇപ്പോൾ പ്രജ ആയിക്കോട്ടെ, താണ്ഡവം ആയിക്കോട്ടെ, ഇത് താണ്ഡവത്തിലെയാണ്. കൊമ്പട് കുഴിലത് മാളോരെ എന്ന് പറയുന്ന സോങ്ങാണ്, എത്ര കേട്ടാലും മതി വരത്തില്ല. എൻജോയ് ദിസ് എനർജറ്റിക് സോങ് ഇൻ ദി ഫോർ ബ്യൂട്ടിഫുൾ മോർണിംഗ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ച് എന്നുള്ള കൊമ്പുകള
2: ഭാഷയുടെ അതിർത്തികൾ ഭേദിച്ച് പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയ മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ആക്ഷൻ ചലച്ചിത്രം കാട്ടാളൻ.
3: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനാണ്.
2: മലയാളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആക്ഷൻ രംഗങ്ങളുമായി ഒരുങ്ങുന്നു. ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്നു. ഒപ്പം ജഗദീഷ്, സിദ്ദീഖ് തുടങ്ങിയ താരങ്ങളും പാൻ ഇന്ത്യൻ സാന്നിധ്യമായി സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ദുഷാര വിജയൻ തുടങ്ങി വൻ താരനിരയും.
3: സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്.
4: വിവിധ ഭാഷകളിലായി May 28 റിലീസിനെത്തുന്നു
2: കാട്ടാളൻ മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈസ്
3: കൊമ്പൊന്നിന് 3.5 കോടി.
5: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോർ തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
6: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
5: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്ക് എന്തോ
6: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
7: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
8: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
7: അതാ പറഞ്ഞു കുറച്ച് സിമ്പിൾ ആക്കാൻ.
6: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
2: മിഡ് മോർണിംഗ് വിത്ത് നിത്യ മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM ഓൺലി ഓൺ ഹോം 92.2 FM.
9: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യൂണിയൻ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടർ തന്നെയാണ്. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി

0: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അപ്പൊ നമ്മൾ കോൺടസ്റ്റിലേക്ക് പോകേണ്ട ഒരു സമയമായിരിക്കാണ്. കോൺടസ്റ്റിൽ ഇപ്പൊ എന്റെ കൂടെ ലൈനിൽ വിജിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് വിജിൻ. നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരം. വെരി ഗുഡ് മോർണിംഗ്.
0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം, നന്നായിട്ട് പോകുന്നു.
0: വിജിൻ പറയൂ, വിജിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തു. വിജിൻ നാട്ടിൽ എവിടെയാണ്, ഇവിടെ എന്ത് ചെയ്യുന്നു?
1: ഞാൻ ട്രിവാൻഡ്രമാണ്, പ്രദേശം ആയിരങ്ങളെന്നാണ് സ്ഥലത്തിന്റെ പേര്.
0: ഓ ശരി.
1: ഇവിടെ ഞാനൊരു ഇന്റീരിയർ ഡിസൈൻ കമ്പനിയിലെ എം ഇ പി പ്രൊജക്ട് മാനേജറായിട്ട്.
0: ഓ ഓക്കെ, ശരി. അപ്പൊ പ്രൊജക്ട് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണോ മെസ്സേജ് അയച്ചത്, അതോ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്തായിരുന്നോ കേട്ടിട്ട് മെസ്സേജ് അയച്ചേ?
1: ഞാൻ അബുദാബിയിലോട്ട്
0: ഓൺ ദ
1: വേ ആണ്.
0: ശരി. അല്ല, എക്സ്പെക്ട് ചെയ്തിരുന്നു ഇങ്ങനെ ഒരു കോള് വരുമെന്ന്?
1: ഒരിക്കലും ഇല്ല. പല എഫ് എമ്മും കേട്ടിട്ടുണ്ട്, പല കോൺടസ്റ്റിലും എസ്എംഎസും ഇതുപോലെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ
0: ശരി, അത് ഇത് വീട്ടിൽ നിന്നുള്ള വിളിയാണ്. ദാറ്റ്സ് ഹോം നെഗറ്റീവ് 1 2. അപ്പൊ എന്തായാലും കോൺടസ്റ്റിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഇപ്പൊ വിജിന് മാത്രമല്ല, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ചാൻസ് നമ്മൾ കൊടുക്കുന്ന വിജിനാണ്, അല്ലാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഞാൻ കാര്യം പറയാം. അപ്പൊ നമ്മളിപ്പോ വിജിനെ ഞാനൊരു പാട്ട് കേൾപ്പിക്കും. അപ്പൊ ആ പാട്ടിന്റെ ഒരു മിഡിൽ പോർഷൻ ആയിരിക്കും, ഒരു BGM ആയിരിക്കും കേൾപ്പിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ആ പാട്ടിന്റെ ബാക്കി ഉണ്ടാവും. അപ്പൊ ആ പാട്ട് ഏതാണെന്ന് ഗസ് ചെയ്താൽ മതി. ഓക്കെ, ആ പാട്ട് പാടാന്നുണ്ടെങ്കിൽ അത് പാടിക്കൂടെ തുടങ്ങിക്കോളൂ. അപ്പൊ വിജിനാണ് ആദ്യത്തെ ഓപ്ഷൻ. ഇനി കേട്ടോണ്ടിരിക്കുന്നവർക്ക് വിളിക്കാനാണെങ്കിൽ നമ്മുടെ ടോൾ ഫ്രീ നമ്പർ 800-922-0 നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം. ഓൾറൈറ്റ്. അപ്പൊ വിജിനെ വിജയം വിട്ടുകൊടുക്കരുത്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് ഞാൻ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഫീഡർ താക്കും. ആ സമയത്താണ് വിജയം പറയേണ്ടത്. ഓക്കെ, ശരി. ഞാനൊരു ക്ലൂം കൂടെ തരാം. ഇത് ഒരു സൗത്ത് ഇന്ത്യൻ മൂവിയാണ്, പക്ഷെ ഒരു മലയാളം മൂവി അല്ല. ഓൾറൈറ്റ്. അപ്പോ വിജിന്റെ സോങ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാനായിട്ട് പോകുന്നു. ഇതാ കേട്ടോ.

0: യെസ് വിജയൻ, ഏതാണ്?
1: ഇത് വിദ്യാസാഗർ മ്യൂസിക്കിയതാണ്, ആശയ ആശയ ഉള്ള
0: പാട്ടാണ്. കൺഗ്രാറ്റുലേഷൻസ്, ദാറ്റ് വാസ് അമേസിംഗ് കേട്ടോ. കാരണം ഇത് പലരെയും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. ഇതിന്റെ ബാക്കി ഭാഗം എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ആനച്ചന്തം അത് കയറി വരും അല്ലെ? അത് അങ്ങനത്തെ ഒരുപാട് ട്വിസ്റ്റുകളുള്ള ഒരു സോങ് ആണ്. പക്ഷേ കൺഗ്രാറ്റുലേഷൻ, എനിക്ക് ഒരു കയ്യൊടിയുടെ തകക്ക് തരാതിരിക്കാൻ പറ്റില്ല. അയ്യോ, ദാറ്റ് വാസ് എന്നെ കൂടെ സർപ്രൈസ് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഇവിടെ താങ്കളെ തോൽപ്പിക്കാനായിട്ട് ഇവിടെ ഒരുപാട് കോളുകൾ വന്നിട്ടിരിക്കുന്നുണ്ട് സെയിം ടൈമില്. എനിവേസ് കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെയാണ്, പാട്ടുകൾ അത്രയും അധികം ഇഷ്ടമാണോ? സിനിമകൾ അത്രയും അധികം ഇഷ്ടമാണോ?
1: അല്ല, ഈ മ്യൂസിക് ഡയറക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ്.
0: ശരി, അല്ല, ആസയാസയാണോ മനസ്സിൽ ആദ്യം പോയത്, അതോ നമ്മുടെ ആനച്ചന്തം അതിലേക്ക് പോയിരുന്നു, മീശമാധവനിലേക്ക് പോയിരുന്നോ? ഓൾറൈറ്റ്, അപ്പൊ എന്താണേലും കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ പ്രൈസ് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ച് ഒരു കപ്പിൾ പാസ് തരുന്നതാണ് കേട്ടോ.
1: Thank you so much.
0: All right. അപ്പൊ എന്താണെങ്കിലും വീട്ടിലുള്ളവരോടൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയാ, ഓഫീസിൽ സൈഡിലൊക്കെ ഉള്ളവരോടാണെങ്കിൽ ഹോമിന്റെ അന്വേഷണം കൂടെ പറയാ. അപ്പൊ എന്താണെങ്കിലും ലോങ് വീക്കെൻഡിന് എന്താണ് പ്ലാൻ? എവിടെയെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടോ? എന്താണ് പരിപാടീസ്? ഓ ശരി, ഫാമിലി ഇവിടെ ഉണ്ടല്ലേ. ഓ ശരി, അപ്പൊ നിങ്ങൾ ഒരുമിച്ച് സ്ക്രീനിങ്ങിന് പോയോ? അടുത്ത ആഴ്ച ആണ് സ്ക്രീനിങ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഹാവ് എ ഗ്രേറ്റ് ഡേ വിജയൻ. വിജയനായിരുന്നു നമ്മുടെ ടിക്കറ്റ് കരസ്ഥമാക്കിയത്. ബ്രില്യന്റ് മൂവ് ആയിരുന്നു. എനിക്ക് ഒരു കോള് മാത്രമേ ഇവിടെ വന്നുള്ളായിരുന്നു കേട്ടോ എക്സ്ട്രാ. അപ്പൊ എനിക്കൊന്ന് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഞാൻ മലയാളമല്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ. പക്ഷെ എന്നാലും ആ ഒരു പാട്ടിന്റെ എങ്ങനെ പോയാലും നമുക്കൊരു എന്താ പറയുന്നത്, ഒരു മിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്യൂണും കാര്യങ്ങളൊക്കെയാണ് ആസൈ ആസൈക്കകത്ത് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയാനും കേൾക്കണം, അത് ഞാൻ ബാക്കിയോടെ ഞാൻ കേൾപ്പിച്ചു തരാം. ഇതാണ് ആ പാട്ടിന്റെ തുടക്കം. എല്ലാം നമുക്കൊക്കെ എത്രയോ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്.

യെസ്. അപ്പൊ ഇതായിരുന്നു സോങ്. അപ്പൊ എന്താണ്, നാളെ ഇനി അവസരമുണ്ട് നിങ്ങൾക്ക് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ. പറ്റുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇനി നാളെയും വീണ്ടും വിളിക്കുന്നതാണ്. സിക് ബാഗ് എൻ ജെ ഹോം 92.2 FM-ൽ അക്ഷയാണ് നിങ്ങളുടെ ഇടയുള്ളത് until 11 o'clock.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മന്ത്രിമാർക്ക് വകുപ്പുകളായി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ എം എൽ എ ആയി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജി സുധാകരനെ ഗവർണർ പ്രോട്ടം സ്പീക്കറായി നിയമിച്ചു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി സി പി ജോൺ അടക്കമുള്ളവർ പങ്കെടുത്തു. 16th കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറുടെ ചുമതല വഹിക്കുന്ന സുധാകരന് മുന്നിലാണ് ബാക്കി എം എൽ എമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. നാളെയാണ് എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും പ്രോട്ടം സ്പീക്കറുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. സഭാ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് തെരഞ്ഞെടുത്തത്. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ കനത്ത തോൽവിയിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഉത്തരവാദിത്തമുണ്ടെന്ന് അമ്പലപ്പുഴ എം എൽ എ ജി സുധാകരൻ. തനിക്ക് മുന്നിൽ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന ചർച്ചകളിൽ താൽപര്യമില്ല. അദ്ദേഹവും തന്നെ പോലെ എം എൽ എ ആണ്. രാഷ്ട്രീയത്തിൽ ശത്രുത സൂക്ഷിക്കാറില്ല. നിയമസഭയിൽ ഒരിക്കൽ കൂടി വരണമെന്ന് താൻ തീരുമാനിച്ചു. സ്വതന്ത്രനായി മത്സരിച്ചുവെന്നും ജി സുധാകരൻ പ്രതികരിച്ചു. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പൊതുഭരണം, ധനം, നിയമം, തുറമുഖ വകുപ്പുകളാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾക്ക് പുറമെ കയർ വകുപ്പിന്റെ ചുമതലയും രമേശ് ചെന്നിത്തലയ്ക്കാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ വകുപ്പ് വിഭജന പട്ടിക ഗവർണർക്ക് കൈമാറി. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐ ടി മോൻസ് ജോസഫ് ജലവിഭവം, പി സി വിഷ്ണുനാഥ് സാംസ്കാരികം, എം ലിജു എക്സൈസ് സഹകരണം, റോജിയം ജോണിന് ഉന്നത വിദ്യാഭ്യാസം, ഒ ജെ ജനീഷ് യുവജനകാര്യത്തിനൊപ്പം തൊഴിൽ വകുപ്പും, ഉന്നത വിദ്യാഭ്യാസം മുസ്ലിം ലീഗിന് കോൺഗ്രസ് ഏറ്റെടുത്തു, ഗ്രാമവികസനവും മുസ്ലിം ലീഗിന് നൽകി. ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് തന്നെ നൽകാൻ ധാരണ. വി അബ്ദുൾ ഗഫൂർ ഫിഷറീസ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയാകും. ചുമതലകളിലേക്ക് കടക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം നിർദ്ദേശം നൽകിയെന്നാണ് വിവരം. ലത്തീൻ സഭയുടെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം. ലീഗിന് ഫിഷറീസ് വകുപ്പ് നൽകുന്നതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗവും ലത്തീൻ സഭയിൽ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഫിഷറീസ് നൽകിയാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് കൈമാറൂ എന്ന് ലീഗ് നിലപാടെടുത്തു. വകുപ്പ് വിഭജനം നീളുന്നതിനിടെ മന്ത്രിമാരായ കെ മുരളീധരനും സി പി ജോണും തിരുവനന്തപുരം വെള്ളയമ്പലത്തിൽ ലത്തീൻ അതിരൂപത ആസ്ഥാനത്തെത്തി ചർച്ച നടത്തിയിരുന്നു. തിരുവനന്തപുരത്തേക്ക് നടത്തുന്നത് സ്വീകരണ യാത്രയല്ലെന്ന് നിയുക്ത എം എൽ എ ചാണ്ടി ഉമ്മൻ. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് പിതാവിന്റെ കല്ലറയിൽ എത്തിയതാണ് മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നത്. തന്നെ സ്നേഹിക്കുന്നയാളുകൾ പലയിടത്തുണ്ട്. നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കണം എന്നാഗ്രഹിക്കുന്നവരെ താൻ തടയില്ല. വാഹനം പോകുമ്പോൾ കാണാൻ വരുന്നവരെ അഭിവാദ്യം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ മന്ത്രിസ്ഥാനം തനിക്ക് അത്യാവശ്യമായ കാര്യമല്ലെന്ന് ചാണ്ടി ഉമ്മൻ. യു ഡി എഫ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം കെ എസ് ആർ ടി സിയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും ലഭ്യമാവുക. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൌജന്യ യാത്ര അനുവദിക്കും. സൌജന്യ യാത്ര നടപ്പാക്കിയാൽ മാസം 90 കോടി രൂപയോളം അധിക ബാധ്യതയുണ്ടാകും സർക്കാരിന്. വയോജന വകുപ്പ് രൂപീകരിച്ച് കേരള സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി യു ഡി എഫ് നൽകിയ വാഗ്ദാനമായിരുന്നു വയോജന വകുപ്പ്. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിൽ അറസ്റ്റിലായ അലീനയുടെ ഭീഷണി സന്ദേശം പുറത്ത്. കേസുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി നൽകാനെത്തിയ പരാതിക്കാരിക്കാണ് ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത്. അതേസമയം മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തെത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസിൽ കൂടുതൽ കണ്ടെത്തലുകളുമായി പോലീസ്. വിസിറ്റിംഗ് വിസയിൽ ദുബായിലെത്തിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചുകൊടുത്ത് ഡീൽ ഉറപ്പിക്കും. ദൃശ്യങ്ങൾ പുറത്തു പോകുമെന്ന ഭയത്തിലാണ് പലരും പരാതി പറയാത്തതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇന്ധനം എത്തിക്കാൻ ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ അയക്കാനൊരുങ്ങി ഇന്ത്യ. ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഇന്ത്യ ഇത്തരമൊരു സുപ്രധാന നീക്കം നടത്തുന്നത്. ദൌത്യത്തിനായുള്ള പദ്ധതികൾ പൂർത്തിയായതായും സർക്കാരിന്റെ അന്തിമ അനുമതി ലഭിച്ചാലുടൻ കപ്പലുകൾ യാത്ര തിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിൽ യുഎഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോമിലെത്തിയത്. ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ ഇറ്റലിയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക ഉഭയകക്ഷി സന്ദർശനമാണിത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയാണ് സന്ദർശനത്തിലെ പ്രധാന അജണ്ട. ആഗോളതലത്തിൽ സുപ്രധാന നയതന്ത്ര ചർച്ചകളുടെ വേദിയാകാൻ ഇന്ത്യ. വരുന്ന സെപ്റ്റംബറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നേരിട്ട് പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചു. ഇരു നേതാക്കളുടെയും സാന്നിധ്യം ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന സുപ്രധാന നയതന്ത്ര ചർച്ചകൾക്ക് ഇന്ത്യയെ വേദിയാക്കുമെന്നാണ് പ്രതീക്ഷ. ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക പൂർണ്ണ സജ്ജമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഒരു മണിക്കൂർ മുൻപ് മാത്രം. വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇറാനെതിരെ ആക്രമണമുണ്ടാകുമെന്ന് ട്രംപ് ആവർത്തിക്കുന്നു. യുദ്ധം പുനരാരംഭിച്ചാൽ അമേരിക്കയ്ക്ക് കൂടുതൽ സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയുടെ മുന്നറിയിപ്പ്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Very good morning. Dubai ഇപ്പോ സമയം 10 മണി കഴിഞ്ഞ 6 മിനിറ്റ് ആയിരിക്കുകയാണ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: വെതർ അപ്ഡേറ്റ് നോക്കിയാൽ കഴിഞ്ഞ ദിവസത്തെ പോലെ എക്സസീവ് ഹീറ്റ് വാർണിംഗ് ഇന്ന് ഉണ്ട്. 36 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫീൽസ് ലൈക്ക് ഇപ്പോ ദുബായിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ടെമ്പറേച്ചർ.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക്. സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. സമയം 10 മണി കഴിഞ്ഞ്. ഇങ്ങനെ നമ്മൾ ഓഫീസിലേക്കൊക്കെ നിങ്ങൾ പലരും പൊക്കോണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് എല്ലാവർക്കും ഒരു ഗ്രേറ്റ് മോർണിംഗ്. വർക്കൊക്കെ വേഗം തീർക്കണം. നമുക്ക് ലോങ് വീക്കെൻഡ് പോകാനുള്ളതാണ്. നമുക്ക് അടിച്ചു പൊളിക്കേണ്ടതാണ്. ഈ വീക്കെൻഡ് പോകുന്ന സമയത്തുണ്ടല്ലോ കഴിവതും ഓഫീസിലുള്ളവർ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കായിരിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ, അതായത് നിങ്ങളുടെ മാനേജേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോസ്മാരായിക്കോട്ടെ, സിമാരായിക്കോട്ടെ, അവരെ അവരുടെ ഇതിലെടുക്ക. സി മെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ് ഈസ് മസ്റ്റ്. അത് മസ്റ്റാണ്. നമ്മൾ എത്രമാത്രം നമ്മൾ പറഞ്ഞാലും അത് മസ്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈ നമ്മൾ കുറേ പേരെന്ന് വെച്ചാൽ ഭയങ്കര വർക്ക് ചെയ്യണം, വർക്ക് ഹാർഡ് ആൻഡ് റിലാക്സ് ലേറ്റർ, അല്ല ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളുകളാണ്. അപ്പം നമ്മൾ പറയായിരുന്നു, നമുക്ക് ജോലി സത്യം പറഞ്ഞ് ഇന്നും ചെയ്യാം നാളെയും ചെയ്യാം. പക്ഷേ ഈ സമയത്ത് നമ്മൾ ആസ്വദിക്കേണ്ടത്, ഈ സമയത്ത് പോകേണ്ട ട്രിപ്പുകളും അത് ഈ സമയത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ജോലി നാളെയും ചെയ്യാം, നാളെ ഒരു പക്ഷേ നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റിയെന്ന് വരില്ല, അന്നേരം ഈ ആരോഗ്യം ഉണ്ടെന്ന് വരില്ല, അല്ലെങ്കിൽ അന്നേരം ഈ കറങ്ങി നടക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ല അന്നേരം നമ്മൾ പൈസ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ ഈ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പോയി എൻജോയ് ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ, ഇറ്റ്സ് റിയലി വർത്ത്. അപ്പോൾ എന്താണേലും എൻജോയ് ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു നാട്ടിലെ ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കുകയായിരുന്നു. ഈ ജനകീയ ഹോട്ടലുകൾ നമുക്കറിയാം, ഒരുപാട് കുടുംബശ്രീയുടെ പദ്ധതികളായിട്ട് വന്നേക്കുന്ന ഒരുപാട് ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹോട്ടലൊക്കെ ഒരു വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നാണ് നമുക്കിപ്പം പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, ഈ 10 രൂപ സബ്സിഡി ഗവൺമെൻറ് കൊടുക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു ഈ ഊണുകൾക്കൊക്കെ. അതായത് 20 രൂപയുടെയാണ് ഈ ഊണുകൾ ആക്ച്വലി വരുന്നത്. അതിൻ്റെ 10 രൂപ സബ്സിഡി കൊടുത്ത് വീണ്ടും 10 രൂപയ്ക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ കറണ്ട് ബില്ല് തുടങ്ങിയ വാടക ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുക്കണമെന്നായിരുന്നു. പക്ഷേ ഈ നടത്തിപ്പുകാർക്ക് പോകെ അവർക്ക് ഈ സബ്സിഡി വന്നിട്ടില്ല. അങ്ങനെ ഈ പിന്നെ അതുപോലെ തന്നെ ഈ അടയ്ക്കേണ്ട പൈസകളൊക്കെ അവരുടെ മേലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേയധികം ജനകീയ ഹോട്ടലുകൾ നാട്ടിൽ നിർത്തി എന്നുള്ളൊരു വാർത്തയായിരുന്നു കേട്ടത്. അതായത് 2020 എനിക്ക് തോന്നുന്നു വിശപ്പ് രഹിത കേരളം പദ്ധതിക്ക് അനുസരിച്ചാണ് 1198 ഹോട്ടലുകളിലാണ് ഈ ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഇത് ആരംഭിച്ചത്. പക്ഷേ ഇതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു, ശരിക്കും നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. എനിക്കത് സി അപ്പാർട്ട് ഫ്രം എനി പൊളിറ്റിക്കൽ പാർട്ടി, നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഈ വിശപ്പ് രഹിത കേരളം ഒന്ന് ചിന്തിച്ചു നോക്കി, എന്നാ ബ്യൂട്ടിഫുൾ ഇത് കോൺസെപ്റ്റാണ്. ഈ ഏതെങ്കിലും മറ്റൊരു സംസ്ഥാനത്ത് ഇത്ര ചിന്തിക്കാൻ പറ്റുമോ? കാരണം അത്തരത്തിൽ ഉള്ള സംസ്ഥാനങ്ങൾ ഉണ്ടാവാം, ജില്ലകൾ ഉണ്ടാവാം, സ്ഥലങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ നമ്മൾ എത്ര മനോഹരം, വിശക്കാത്ത ഒരു മനുഷ്യൻ, അല്ല വിശപ്പ് കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം വേറെ ഒന്നുമില്ല. അൾട്ടിമേറ്റ്ലി ഞാനും നിങ്ങളും എല്ലാം ഈ പണിയെടുക്കുന്നതിനാണ് പച്ചക്കറി മേടിച്ചത്. സത്യം പറഞ്ഞു നമ്മൾ പണ്ട് പറയുന്നൊരു പച്ചക്കറി മേടിക്കണം, ഇതിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് അല്ലേ. അരി മേടിക്കണം, ഇതിന് വേണ്ടിയിട്ടാണ്. അൾട്ടിമേറ്റ്ലി അത് തന്നെയാണ്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പണിയെടുക്കുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കും, നമ്മൾ ഈ എന്താ പറയുന്നത്, ഈ ഫോറസ്റ്റിലൊക്കെ താമസിക്കുന്ന ട്രൈബ്സ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ നമ്മുടെ എന്താ പറയണേ ആമസോൺ കാടുകളിലൊക്കെ, അവർക്ക് എന്താണ്, അവർ ടെൻഷൻ ഫ്രീ അല്ലേ? അവരിങ്ങനെ ജീവിക്കുന്നു, അവർക്ക് അവിടെ ഉള്ള സംഭവങ്ങൾ തന്നെ എടുത്ത് കഴിക്കുന്നു, ജീവിക്കുന്നു, വീണ്ടും രാവിലെ ഇറങ്ങുന്നു, ഹണ്ടിങ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ചെടി പഴങ്ങൾ ഒക്കെ എടുക്കുന്നു, കഴിക്കുന്നു. അൾട്ടിമേറ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർക്കും ചെയ്യുന്നത് ഈ ഉച്ചക്കത്തെ ഉള്ള കഴിപ്പ്, വൈകിട്ടത്തെ ഉള്ള കഴിപ്പ്, രാവിലത്തേക്ക് ഉള്ള കഴിപ്പിന് വേണ്ടിയിട്ടല്ലേ. അപ്പം ആ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എന്നെ പോലെ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ. ഞാൻ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മാത്രമായിട്ട് വരുന്ന ചില ചിന്തകളാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇത്തരത്തിലുള്ള പദ്ധതി നമ്മുടെ നാട്ടിൽ ആരും വിശക്കാൻ പാടില്ല. നമുക്ക് എത്ര വലിയ കാഠിന്യ മനസ്സുള്ള ഒരാളാണേലും നമ്മുടെ ഫ്രണ്ടിൽ വന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുള്ള പൈസയോടെ എടുത്തു കൊടുക്കും അല്ലേ. അങ്ങനെ എനിക്ക് തോന്നുന്നത്, പൊതുവേ അങ്ങനെയാണ് എല്ലാവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നല്ലതായിട്ട് വരണം. ഈ എന്താ പറയുന്നത്, പുതിയ പുതിയ പദ്ധതികൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള വരുമാനം കുറഞ്ഞവർക്കോ, ഞാൻ ഒരിക്കലും വരുമാനം കുറഞ്ഞവരെ ആ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നോ ഞാൻ അങ്ങനെ കൊണ്ടുപോകണമെന്നല്ല. വരുമാനം കുറഞ്ഞവരാണെങ്കിൽ വരുമാനം കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ കൊണ്ടുകൊടുക്കണം, അല്ലാതെ അവരിന്നും വരുമാനം കുറഞ്ഞ രീതിയിൽ നിൽക്കാനോ അതിൻ്റെ ആ ഇതിലേക്ക് നമ്മൾ കാണരുത്. നമ്മുടെ ചിന്താഗതി ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കണം. അപ്പോൾ അങ്ങനത്തെയൊക്കെ പദ്ധതികൾ കൊണ്ടുവരണം. പക്ഷേ എന്താണെങ്കിലും ഈ ജനകീയ ഹോട്ടലുകളിൽ തിരിച്ച് വരണം. ഇനി എൻ്റെ മനസ്സിലെന്തോ അത് ആ ഒരു വാർത്ത ഇങ്ങനെ കേട്ടപ്പം
പ്രത്യേകിച്ച് കുടുംബശ്രീക്കാരൊക്കെ. ഞാനൊക്കെ പോയി കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ കോളേജൊക്കെ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഒക്കെ അടുത്ത് കോളേജിൻ്റെ ഒക്കെ അടുത്ത് ഉള്ള ഈ ക്യാൻറ്റീൻസൊക്കെ ഉണ്ടായിരുന്നു. നല്ല മത്തി വറുത്തതും ചോറും ആ ഒരു ഒരു കൂട്ടാനും ഒക്കെ ആയിട്ട് ഒരു പപ്പടം തരും, ഒരു അച്ചാറും തരും. നല്ല സംഭവം അടിപൊളിയാന്നേ നമുക്ക്. എനിക്ക് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാനിത് കേട്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്നത്. അപ്പോൾ എന്താണേലും അതൊക്കെ തിരിച്ചു വരണം, നമ്മുടെ നാട്ടിലെ ലിവിങ് സ്റ്റാൻഡേർഡ്സൊക്കെ മേളിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ നമുക്ക് മുഖ്യമന്ത്രി പുതിയ പുതിയ പല കാര്യങ്ങളും ഒക്കെ ടി വിയിൽ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ്, നല്ലത്, എല്ലാം നല്ലതിന് വേണ്ടി, നാടിന് നല്ലത്, ജനങ്ങൾക്ക് നല്ലതിന് വേണ്ടി ആവട്ടെ അല്ലേ, എല്ലാം നല്ലത്. അപ്പോൾ അപ്പാർട്ട് ഫ്രം എനി പൊളിറ്റിക്കൽ പാർട്ടി, നമുക്ക് നമ്മുടെ നാട്, നമ്മുടെ കേരളം, നമ്മുടെ സർക്കാർ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എന്താണേലും ഈ ഒരു വാർത്ത കേട്ട സമയത്ത് പൂട്ടണ്ട, ഇനിയും ജനകീയ ഒരുപാട് ഹോട്ടലുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ എത്തട്ടെ എന്നുള്ളൊരു കാര്യം കൂടെയാണ് എനിക്ക് പറയാനുള്ളത്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഷേഖ് മുഹമ്മദ് ബിൻ സായിഡ് റോഡ് അതുപോലെ തന്നെ എമിറേറ്റ്സ് റോഡ്, ഈ രണ്ട് റോഡുകളിലും എമിറേറ്റ്സ് റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ട്, ട്രാഫിക് കഞ്ചഷൻ പക്ഷേ കുറഞ്ഞിട്ടുണ്ട്. ഷേഖ് മുഹമ്മദ് ബിൻ സായിഡ് റോഡിൽ ലോങ് സ്ട്രെച്ച് ട്രാഫിക് തന്നെയാണ് കാണുന്നത്. അലീത്തിയ ടോൾ റോഡിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് മലയാർ റോഡിലും ദേദ് റോഡിലും ചെറിയ കഞ്ചഷൻ. കഴിഞ്ഞ മണിക്കൂറിനൊന്നും അത്രയും വലുത് ഞാൻ കണ്ടില്ല, പക്ഷേ ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. അൽഖേൽ റോഡ് ഒരു ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക്കിലേക്ക് നീങ്ങുന്നുണ്ട്. ഇതൊക്കെ തന്നെ പ്രധാന ട്രാഫിക് സിറ്റുവേഷൻ. മറ്റെവിടെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് തരിക.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ്

0: You're listening to Home 92.2 FM. Home is a feeling.
1: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
2: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
1: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
3: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
1: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling.
1: അങ്ങനെ ദൃശ്യ മൂവിയുടെ ടിക്കറ്റ് ആരാ കരസ്ഥമാക്കിയെന്ന് കാണണ്ടേ? ഞാൻ കരസ്ഥമാക്കി നമ്മുടെ റാൻഡമൈസർ പിക്ക് ചെയ്ത് തന്ന ഒരാളുണ്ട്. നമുക്ക് ആളെ ഒന്ന് വിളിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് ഡയൽ ചെയ്യാം. ആള് ഫോൺ എടുക്കും. എന്തോ അപ്പം ടെസി എന്നാണ് പേര്. ടെസിനെ കേൾക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുക്കില്ല. ഇന്നലത്തെ പോലെ നമുക്കൊരു ചെറിയ ഒരു പറ്റിയത് പറ്റിക്കാൻ നോക്കാം. പക്ഷേ ഞാനൊന്നും പ്രിപ്പയർഡ് അല്ല. ലെറ്റ്സ് സീ, ഞാൻ ഒന്ന് കോൾ ചെയ്യട്ടെ. ഓഫീസിലായിരിക്കും, നേരത്തെയാണ് മെസ്സേജ് അയച്ചത്. ണ്ടോ? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. അരക്കമല്ലാണല്ലോ. തെസിന്റെ നമ്പർ കറക്റ്റ് ഇല്ലേ? എന്താണ് തെസി? ഒന്നോടെ ഞാൻ കോൾ ചെയ്യാം. നോക്കട്ടെ. യെസ്.
2: ഹലോ,
1: ടെസി ആണോ? കേക്കാമോ ടെസി? ഓഫീസിലാണോ? ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസേ ഒരു കാർഡിന്റെ കാര്യം പറഞ്ഞിട്ട് വിളിച്ചില്ലായിരുന്നോ? എന്റെ അടുത്ത് പറഞ്ഞില്ല നാളെ 9 മണി കഴിഞ്ഞിട്ട് വിളിക്കാനായിട്ട്. ടെസ്സി തന്നെയല്ലേ? 6190 അല്ലേ? ടെസ്സി അല്ലേ ഇത്?
2: ഞാൻ ടെസ്സി തന്നെയാ, പക്ഷെ ആരാ എനിക്ക് മനസ്സിലായില്ല.
1: എന്റെ പേര് റിജിൻ എന്നാണേ.
2: റിജിൻ?
1: ആ റിജിൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചായിരുന്നു ഇതുപോലെ. അപ്പൊ നമ്മുടെ ഒരു ഇതുപോലെ എനിക്ക് ഒരു ടിക്കറ്റ് കിട്ടിയിട്ട് കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഈ കാർഡ് എടുക്കാൻ. നമ്മുടെ ആ ഈ ആധാർ കാർഡുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു നമ്മുടെ?
2: ഇല്ല, എന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല.
1: അയ്യോ, ഞാൻ ഓർത്ത് അത് മെയിലും വന്നില്ല. ഈ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് മെയിൽ ഒന്നും വന്നില്ല. അപ്പോ
2: എനിക്ക് മനസ്സിലായില്ല.
1: ഇത് ഞാൻ വിളിക്കുന്നത് ബർദുബായിൽ നിന്നാണ്. നമ്മുടെ അക്ഷയ കേന്ദ്രത്തിന്റെ ഒരു പുതിയ ബ്രാഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലത്തെ സഹകരണ വകുപ്പായിട്ടുള്ള നമ്മുടെ റേഷൻ കട, മണ്ണെണ്ണ ഇത് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ലിങ്ക് കട്ടായി. ഇപ്പൊ നമ്മൾ ഫോൺ ഇത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അപ്പൊ അതിന്റെ ഒരു കാർഡ് നമ്മൾ ഇവിടുന്ന് കിട്ടും. അതാ ഞാൻ ചോദിച്ച കാർഡിന്റെ കാര്യം. രാവിലെ ഒരു മെസ്സേജ് അയച്ചായിരുന്നു, ഒരു 9:10 എന്നുള്ളത്. എവിടെങ്കിലും അയച്ചായിരുന്നു? എവിടെയൊക്കെയാ പോയി? ആധാർ കാർഡ്, മണ്ണെണ്ണ, റേഷൻ കാർഡ്, സഹകരണ വകുപ്പ്. കൺഗ്രാജുലേഷൻസ്. അപ്പൊ ഞാൻ രാവിലെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് റൈറ്റ് ആയിട്ടുള്ള ഉത്തരം കുറെ എണ്ണം പറഞ്ഞാണ് റാൻഡമൈസർ പിക്ക് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ടെസിയാണ് ആ ചോദ്യം. ഞാൻ ഒന്നോടെ ഇപ്പൊ കേൾക്കുന്നവർക്കൊക്കെ ഞാൻ ഒന്നോടൊന്ന് ഞാൻ കേൾപ്പിക്കാം
2: കേട്ടോ.
1: ഞാന് ഒന്നോടെ ഞാൻ കൺസോളിൽ ഇടാം. ഈ സിനിമ ഒരുപാട് കാണാറുണ്ടോ? അത് റൈറ്റ് ആയിട്ട് ആരെങ്കിലും പറഞ്ഞു തന്നായിരുന്നു ഉത്തരം?
2: ഞാനും ഹസ്ബൻഡിനോട് ഒരുമിച്ച് ഓഫീസ് പോന്ന സമയത്താണ്.
1: ഹസ്ബൻഡ്
2: ഹസ്ബൻഡ് ഭയങ്കര സിനിമാ
1: പ്രേമിയാണ്. ഡയലോഗ് ഇപ്പൊ കേൾപ്പിക്കുന്നവർക്കൊക്കെ തന്നെ ഞാൻ ഒന്ന് ഞാൻ കേൾപ്പിച്ചു കൊടുക്കാം. ടെസ് ഇതിനാണ് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞത്.
3: ഈ പച്ചപ്പഴക്കുറിച്ച് പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിനെ രണ്ട് തുണ്ടാക്കിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ കഴിമരത്തെ അപ്പന്റെ ശവമിറക്കി. ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അമ്മന്റെ പറഞ്ഞോളാം.
1: യെസ്, എത്രയാണ് ഉത്തരങ്ങൾ?
2: 10
1: ഒരുപാട് പേര് തെറ്റിച്ചിട്ടുണ്ട്. ചിലവര് 10, 11 പറഞ്ഞിട്ടുണ്ട്. ചിലവര് 12, 18 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രായപൂർത്തി ആയപ്പോഴാണെന്നാണ് വിചാരിച്ചത് ചിലവര്. അപ്പൊ എന്താണേലും കറക്റ്റ് ആയിട്ട് ഹസ്ബൻഡ് പേരെന്നാ?
2: ഹസ്ബൻഡ്
1: നാട്ടിലെവിടെയാണ് നിങ്ങള്? ഓ, പത്തനംതിട്ടയാണല്ലേ. ശരി, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ദൃശ്യത്തിന്റെ മൂവിയുടെ കപ്പിൾ പാസ് ആണ് കിട്ടിയേക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഓഫീസിൽ നിന്ന് വിളിച്ചറിയിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് നമ്മൾക്ക് സ്ക്രീനിംഗിൽ കാണാം
2: കേട്ടോ.
1: അപ്പൊ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. അപ്പൊ ഹാവ് എ ഗ്രേറ്റ് ഡേ. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ സിയായിരുന്നു കരസ്ഥമാക്കിയത്. ഇതുപോലത്തെ നല്ല ഒരു ട്രിക്കി ആയിരിക്കും ചോദിക്കുന്ന ഒരുപാട് പേര് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ള ഉത്തരവും വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താണ്, ലെറ്റ്സ് സീ നാളെ ഇനി ആരാണ് കപ്പിൾ പാസ് നേടാൻ പോകുന്നതെന്ന് നോക്കാം. രണ്ട് മൂവി ഉണ്ട്, അത് രണ്ടും നാളെ ഇച്ചിരിയോടെ ഡിഫിക്കൽട്ട് ആയിരിക്കും ഒരു പക്ഷേ. ലെറ്റ്സ് സീ. അപ്പൊ എന്താണെങ്കിലും ഇന്ന് വിജയം കരസ്ഥമാക്കിയിട്ടുള്ള എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ എന്റെ ഭാഗത്തു നിന്ന് നേർന്നുകൊള്ളുന്നു.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.

കേരളം സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിൽവർ ലൈൻ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചുവെന്ന് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി. നിലവിലുള്ള വിജ്ഞാപനങ്ങൾ മുഴുവൻ റദ്ദാക്കി. പ്രതിഷേധത്തിനെതിരായ കേസുകൾ റദ്ദാക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോടാണ് വി ഡി സതീശൻ ഇക്കാര്യം അറിയിച്ചത്. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ MLA ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജി സുധാകരനെ ഗവർണർ പ്രോട്ടം സ്പീക്കറായി നിയമിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി സി പി ജോൺ അടക്കമുള്ളവർ പങ്കെടുത്തു. 16th കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കറുടെ ചുമതല വഹിക്കുന്ന ജി സുധാകരന് മുന്നിലാണ് ബാക്കി MLA സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. നാളെയാണ് MLA സത്യപ്രതിജ്ഞ. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും പ്രോടേം സ്പീക്കറുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. സഭാ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് തെരഞ്ഞെടുത്തത്. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ. തെരഞ്ഞെടുപ്പിലെ CPMന്റെ കനത്ത തോൽവിയിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഉത്തരവാദിത്തമുണ്ടെന്ന് അമ്പലപ്പുഴ MLA ജി സുധാകരൻ. തനിക്ക് മുന്നിൽ പിണറായി സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന ചർച്ചകളിൽ താൽപര്യമില്ല. അദ്ദേഹവും ഇപ്പോൾ തന്നെ പോലെ ഒരു MLA. രാഷ്ട്രീയത്തിൽ ശത്രുത സൂക്ഷിക്കാറില്ല. നിയമസഭയിൽ ഒരിക്കൽ കൂടി വരണമെന്ന് തീരുമാനിച്ചു. സ്വതന്ത്രമായി മത്സരിച്ചുവെന്നും ജി സുധാകരൻ. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പൊതുഭരണം, ധനം, നിയമം, തുറമുഖ വകുപ്പുകളാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്. ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾക്ക് പുറമെ കയർ വകുപ്പിന്റെ ചുമതലയും രമേശ് ചെന്നിത്തലയ്ക്കാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ വകുപ്പ് വിഭജന പട്ടിക ഗവർണർക്ക് കൈമാറി. PK കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT, മോൻസ് ജോസഫ് ജലവിഭവം, PC വിഷ്ണുനാഥ് സാംസ്കാരികം, എം ലിജു എക്സൈസ് സഹകരണം, റോജിഎം ജോണിന് ഉന്നത വിദ്യാഭ്യാസം, OG ജനീഷിന് യുവജനകാര്യത്തിന് പുറമെ തൊഴിൽ വകുപ്പിന്റെ ചുമതല. ഉന്നത വിദ്യാഭ്യാസം മുസ്ലിം ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തു. ഗ്രാമവികസനവും മുസ്ലിം ലീഗിനാണ്. ചർച്ചകൾക്കും തർക്കങ്ങൾക്കുമൊടുവിൽ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് തന്നെ നൽകാൻ ധാരണയായി. വി അബ്ദുൽ ഗഫൂർ, ഫിഷറീസ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി, ചുമതലകളിലേക്ക് കടക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം നിർദ്ദേശം നൽകി. ലത്തീൻ സഭയുടെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം. മുസ്ലിം ലീഗിന് ഫിഷറീസ് വകുപ്പ് നൽകുന്നതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗവും ലത്തീൻ സഭയും രംഗത്തെത്തിയിരുന്നു. ഫിഷറീസ് നൽകിയാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് കൈമാറൂ എന്നായിരുന്നു ലീഗ് നിലപാട്. വകുപ്പ് വിഭജനം നീളുന്നതിനിടെ മന്ത്രിമാരായ കെ മുരളീധരനും CP ജോണും തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ലത്തീൻ അതിരൂപത ആസ്ഥാനത്തെത്തി ചർച്ച നടത്തി. ഫിഷറീസ് വകുപ്പിൽ നിലപാട് ആവർത്തിച്ച ലത്തീൻ സഭ, കടലിനെ അറിയുന്ന ആൾ തന്നെ ഫിഷറീസ് മന്ത്രിയായി വേണമെന്ന നിലപാട് മന്ത്രിമാരെ ഫാദർ യൂജിൻ പെരേര അറിയിച്ചു. തിരുവനന്തപുരത്തേക്ക് നടത്തുന്നത് സ്വീകരണ യാത്രയല്ലെന്ന് നിയുക്ത MLA ചാണ്ടി ഉമ്മൻ. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് പിതാവിന്റെ കല്ലറയിൽ എത്തിയതാണ് മാധ്യമങ്ങൾ തെറ്റായ വാർത്തയായി കൊടുക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നയാളുകൾ പലയിടത്തുണ്ട്. നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കണം എന്നാഗ്രഹിക്കുന്നവരെ താൻ തടയില്ല. വാഹനം പോകുമ്പോൾ കാണാൻ വരുന്നവരെ അഭിവാദ്യം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ മന്ത്രിസ്ഥാനം തനിക്ക് അത്യാവശ്യമായ കാര്യമല്ലെന്നും ചാണ്ടി ഉമ്മൻ. UDF പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി അനുസരിച്ച് KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും ലഭ്യമാവുക. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൌജന്യ യാത്ര അനുവദിക്കും. സൌജന്യ യാത്ര നടപ്പാക്കിയാൽ മാസം 90 കോടിയോളം രൂപ സർക്കാരിന് അധിക ബാധ്യതയുണ്ടാകും. വയോജന വകുപ്പ് രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി UDF നൽകിയ വാഗ്ദാനമായിരുന്നു വയോജന വകുപ്പ്. വയോജനങ്ങളുടെ ചികിത്സാ സഹായങ്ങൾ ലക്ഷ്യമിട്ടാണ് പുതിയ വകുപ്പ്. വയോജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭ്യമാക്കുകയെന്നതാണ് വകുപ്പുകൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത്. സുപ്രധാന വകുപ്പുകൾ മുസ്ലിം ലീഗിന് കൈമാറിയതിൽ കോൺഗ്രസിൽ അതൃപ്തി. കോൺഗ്രസ് ഏറെക്കാലമായി കൈവശം വയ്ക്കുന്ന ഫിഷറീസ്, ഗ്രാമവികസന വകുപ്പുകൾ കൈമാറിയതിലാണ് അതൃപ്തി. കോൺഗ്രസിൽ ഉയർന്ന കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് ഈ രണ്ട് വകുപ്പുകളും മുസ്ലിം ലീഗിന് കൈമാറിയത്. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിൽ അറസ്റ്റിലായ അലീനയുടെ ഭീഷണി സന്ദേശം പുറത്ത്. കേസുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി നൽകാൻ എത്തിയ പരാതിക്കാരിക്കാണ് ഭീഷണി സന്ദേശം അയച്ചത്. പോലീസിൽ പരാതിപ്പെട്ടാൽ അയാൾ വിടില്ലെന്നും പണിതരുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. അലീന പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയത് ഗുണ്ടയായ ആൺ സുഹൃത്തിന്റെ പേര് പറഞ്ഞെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തെത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസിൽ കൂടുതൽ കണ്ടെത്തലുമായി പോലീസ്. സന്ദർശക വിസയിൽ ദുബായിലെത്തിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു നൽകി ഡീൽ ഉറപ്പിക്കും. ദൃശ്യങ്ങൾ പുറത്തുപോകുമെന്ന ഭയത്തിലാണ് പലരും പരാതി പറയാത്തതെന്ന് അന്വേഷണ സംഘം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് തകർച്ച. ഇന്ന് രാവിലത്തെ വ്യാപാരത്തിനിടെ മൂല്യം 96

ഫിലീസ്. സന്ദർശക വിസയിൽ ദുബായിലെത്തിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു നൽകി ഡീൽ ഉറപ്പിക്കും. ദൃശ്യങ്ങൾ പുറത്തു പോകുമെന്ന ഭയത്തിലാണ് പലരും പരാതി പറയാത്തതെന്ന് അന്വേഷണ സംഘം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് തകർച്ച. ഇന്ന് രാവിലത്തെ വ്യാപാരത്തിനിടെ മൂല്യം 96 പുതിയ അധ്യായം.

എത്തിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു നൽകി ഡീൽ ഉറപ്പിക്കും. ദൃശ്യങ്ങൾ പുറത്തു പോകുമെന്ന ഭയത്തിലാണ് പലരും പരാതി പറയാത്തതെന്ന് അന്വേഷണ സംഘം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് തകർച്ച. ഇന്ന് രാവിലത്തെ വ്യാപാരത്തിനിടെ മൂല്യം 96 പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായം.

0: എത്തിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു നൽകി ഡീൽ ഉറപ്പിക്കും. ദൃശ്യങ്ങൾ പുറത്തു പോകുമെന്ന ഭയത്തിലാണ് പലരും പരാതി പറയാത്തതെന്ന് അന്വേഷണ സംഘം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് തകർച്ച. ഇന്ന് രാവിലത്തെ വ്യാപാരത്തിനിടെ മൂല്യം 96. പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായമയം
1: 11:09.
2: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
3: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
1: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 31°C, ഹ്യൂമിഡിറ്റി 51%.
2: Weather update.
3: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: Hey, good morning. നല്ലൊരു കിടിലൻ മിഡ് മോർണിംഗ് വൈബിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ യുവയുടെ ചൂടിങ്ങനെ കൂടി കൂടി കൂടി കൂടി വരുമ്പോൾ ഒരുപാട് വിശേഷങ്ങളും അതിനനുസരിച്ച് കൂടി വരും. ഇന്നൊരു ഈ ഒരു വീക്കിന് തന്നെ മിഡ് ഡേ ആണ് അല്ലേ, ഒരു വെനസ്ഡേ ആണ്, മെയ് 20 ആണ്. നാളെയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഡേ. എന്താണ്, നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അതോടൊപ്പം തന്നെ ആ ഒരു ഡേയിൽ തന്നെ ദൃശ്യം 3 എന്ന ആ ഒരു സീരീസ്

തേർഡ് പോർഷൻ അത് റിലീസാവുന്നു എന്ന് പറയുമ്പോൾ ഒരു നടന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള നിമിഷമായിരിക്കും അല്ലേ. വെറുതെ ഒരു ദിവസം അല്ലത്, അത് കറക്റ്റായിട്ട് ഏപ്രിൽ അല്ലെങ്കിൽ വിഷുക്കാലത്ത് റിലീസ് ചെയ്യാനിരുന്ന ദൃശ്യം 3 അതങ്ങനെ അങ്ങനെ പോയി ആ നടന്റെ ജനിച്ച ആ നടൻ ജനിച്ച ദിവസം തന്നെ റിലീസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മളെല്ലാവരും എൻജോയ് ചെയ്യണം വിത്ത് മൂവിയുടെ കാര്യമാണെങ്കിൽ പോലും ഇനി അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണെങ്കിലും. അപ്പം നമുക്ക് നാളെ ആ കാര്യത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാം. ലാലേട്ടിന്റെ കാര്യത്തെക്കുറിച്ച് ഒന്നും രണ്ടും മൂന്നും നാലും കാര്യങ്ങളല്ല, ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാൻ. നമുക്കൊരു ഭാഗ്യം തന്നെയാണല്ലേ ആ ഒരു നടൻ, ആ നടനെ നമുക്ക് കിട്ടിയത്. യെസ്, അപ്പൊ വിശേഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എയർപോർട്ടിന്റെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പരിസരങ്ങളിലൂടെ ഈ ദിവസങ്ങളിലൊക്കെ യാത്ര ചെയ്തവരൊരു അത്ഭുതമായിട്ടുള്ള കാഴ്ച കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ മിക്കവാറും ഈ ഓരോ സ്ഥലങ്ങളും, ഇപ്പം വയനാട്ടിലായിക്കോട്ടെ, മൂന്നാറിൽ, ഈ പറഞ്ഞ പോലെ സൗദി അറേബ്യയിൽ, നമ്മുടെ UAE-യിലൊക്കെ ഈ പൂക്കാലം അല്ലെങ്കിൽ വസന്തകാലം വരുമ്പോൾ പല നിറങ്ങളെ അണിയിച്ചുകൊണ്ട് ആ നാടിനെ ഏറ്റവും മനോഹരമാക്കുന്ന ആ നിറങ്ങളെക്കുറിച്ച് പൂക്കളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്, വാചാലരാകാറുണ്ട് അല്ലേ. ഇടക്കാലത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ ചെറി ബ്ലോസമിനെ കുറിച്ച് എല്ലാ ഷോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ UAE മൊത്തം അങ്ങനെ ചുവന്ന് നിൽക്കുകയാണ് ഗുൽമോഹറിന്റെ വാഗപ്പൂ മരത്തിന്റെ ഫ്ലെയിം ഫ്ലവേഴ്സിന്റെ കാര്യം കൊണ്ട്. അതിനെക്കുറിച്ച് കുറെ ആൾക്കാർ ഇപ്പോൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ. ആ ചുവന്ന നിറത്തിൽ ഇങ്ങനെ നമ്മുടെ ദുബായിലെ റോഡിന്റെ പരിസരങ്ങൾ അല്ലെങ്കിൽ സൈഡ് ഭാഗങ്ങളെല്ലാം ഇങ്ങനെ കാണുമ്പോൾ, എന്നാലും ആ സ്ഥലങ്ങളിലൂടെ ഈ എയർപോർട്ടിന്റെ എസ്പെഷ്യലി എയർപോർട്ടിന്റെ പരിസരങ്ങളിലൂടെ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്തൊരു അത്ഭുത കാഴ്ച തന്നെയായിരിക്കും കണ്ടിരിക്കുന്നത്. ഈ വേനൽ ചൂടിലും വസന്തം തീർത്ത് ജ്വലിച്ചു നിൽക്കുന്ന ഫ്ലെയിം ട്രീകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന സ്വന്തം വാഗമരങ്ങൾ എന്ന് പറയാം. ഇങ്ങനെ ഒരു പേര്, എത്ര പേരാണ് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഈ വാഗപ്പൂ മരത്തിന് എന്തോരം പാട്ടുകളാണ്. വാഗപ്പൂ മരം ചൂടും അങ്ങനെ തുടങ്ങുന്ന പഴയ പാട്ടുകൾ, പിന്നെ മെയ് മാസമേ തുടങ്ങുന്ന പാട്ട്, അങ്ങനെ ഗുൽമോഹറിനെ ഉയർത്തിക്കാണിക്കാൻ, വാഗപ്പൂ മരത്തിനെ ഉയർത്തിക്കാണിക്കാൻ ഒരുപാട് പാട്ടുകളും മലയാള സിനിമാ സംഗീതത്തിന് സ്വന്തമായിട്ടുണ്ട്. എന്തായാലും ചുവപ്പും ഓറഞ്ചും കലർന്ന പൂക്കൾ കൊണ്ട് ദുബായ് എയർപോർട്ടിലേക്ക് എത്തുന്ന യാത്രക്കാരെ ചുവപ്പണിച്ച് വരവേൽക്കുകയാണ് ശരിക്കും ഈ മരങ്ങൾ അല്ലേ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമൊന്നും ഇത്രയധികം ചുവപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഞാനിപ്പോൾ എല്ലാ ദിവസവും ഈവനിങ് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിലെ കാണുന്ന ഈ ഗുൽമോഹർ ട്രീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒന്നുകിൽ നല്ല പച്ച നിറത്തിൽ അതിന് ഇലകളല്ലാതെ പൂക്കൾ അധികമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യവും മൈ ഗോഡ് എന്താ ഭംഗി. നിങ്ങളും അത്തരത്തിലുള്ള പിക്ചേഴ്സ് എടുത്ത് സൂക്ഷിക്കുന്നെങ്കിൽ, നിങ്ങളും അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണോ. അയച്ചതാ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് 0585829220 എന്ന നമ്പറിലേക്ക്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ പ്രകൃതി നൽകുന്ന ഈ ഒരു പോസിറ്റീവ് എനർജി അത് അത്ര ചെറുതൊന്നും അല്ലേ. ഏത് പ്രതികൂല സാഹചര്യങ്ങളായിക്കോട്ടെ അതിൻ്റെ ആ ഭംഗി അത് അങ്ങനെ തന്നെ പുറത്തെടുക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചുവന്ന സുന്ദരിയായിട്ട് UAE കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. പുറത്ത് എത്രയൊക്കെ പ്രതിസന്ധികളുടെ ചൂടുണ്ടെങ്കിലും മനസ്സിനുള്ളിൽ ഒരു വസന്തം കാത്തു സൂക്ഷിക്കാൻ നമുക്കും കഴിയണം അല്ലേ. അങ്ങനെയെങ്കിൽ ആ മനസ്സിൻ്റെ ഭംഗി കാണുന്നവരിലേക്കും ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും മിഡ് മോർണിംഗ് വിരുന്നെത്തിയിലേക്ക് സ്വാഗതം ചെയ്യണം. നമുക്ക് നല്ലൊരു ട്രെൻഡിങ് സോങ് കേട്ടതിന് ശേഷം തിരികെ എത്താം. ആൻഡ് കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM. Trending song of the hour.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: மிட் மார்னிங் வித் நித்யா.
2: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ് ഓൺ ഹോം 92.2 FM-ൽ. അപ്പോൾ ദൃശ്യം 3 ടിക്കറ്റിനെ കുറിച്ച് നിത്യ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതിനെ വിഷമിക്കുന്ന ഞാനൊരു കിടലൻ ചോദ്യമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. യെസ്, നമ്മൾ 2-3 ദിവസമായിട്ട് ഒരേ പാറ്റേണിലാണ് ചോദ്യം ചോദിച്ചുകൊണ്ട് പോകുന്നത് അല്ലേ. നമ്മൾ ആദ്യം ചോദിച്ചിരുന്നു ദൃശ്യം മലയാളം ഉൾപ്പെടെ മലയാളത്തിൽ റീമേക്ക് ചെയ്യപ്പെടുകയായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ശരിയാണ് അതിൻ്റെ ഉത്തരം. പക്ഷേ ഏതൊക്കെ ഭാഷകളിലാണ് എടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് അല്ലേ. പിന്നെ റീമേക്ക് ചെയ്തത് 6, മൊത്തത്തിൽ ഇറങ്ങിയ ഭാഷകളുടെ എണ്ണം 7 കറക്റ്റാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ എന്താ ചോദിച്ചത് ഓർമ്മയുണ്ടോ? യെസ്, ആ ചോദ്യം ഓർമ്മയില്ലെങ്കിൽ ഇന്നത്തെ ചോദ്യം ഓർത്ത് കൃത്യമായിട്ട് ഉത്തരം പറയുക. അതായത് ഇന്നുകൂടി ഇപ്പം നമ്മുടെ നാളത്തെ ദിവസം എന്ന് പറയുന്നത് ദൃശ്യം 3 റിലീസാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ദിവസമാണ് അല്ലേ. ഇനി 22-ാം തീയതിയാണ് ഹോം സ്ക്രീനിങ്. അത് അൽഗ്രേഡ് സെൻറ്ററിൽ വെച്ച് സ്റ്റാർ സിനിമാസിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് മൂവി കാണാൻ പോവാണ്. ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു നിമിഷം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് 2 കപ്ലെൻട്രി പാസ്സാണ് ഈ മണിക്കൂറിൽ, ഈ ഒരു 3 മണിക്കൂറിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ 6 ഭാഷകളിലേക്ക് ദൃശ്യം റീമേക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഷീപ്പ് വിത്തൌട്ട് ഷെപ്പേർഡ് എന്ന സിനിമ ദൃശ്യത്തിൻ്റെ ഏത് ഭാഷയിലുള്ള റീമേക്കാണ്? ഇതാണ് എൻ്റെ ചോദ്യം. സിമ്പിൾ അല്ലേ. നിങ്ങളെല്ലാവരും ഞാൻ വെറുതെ ഏതൊക്കെ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ ഉത്തരങ്ങളെല്ലാം ധാരാളമായിട്ട് വന്നതാണ്. സോ ഇതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് ഹോം തിയേറ്റർ എന്നതിൻ്റെ ഷോർട്ട് HT യുവർ റൈറ്റ് ആൻസർ യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കാം. അതോടൊപ്പം തന്നെ കാട്ടാളിൻ്റെ കാര്യവും മറക്കണ്ട കേട്ടോ. ഇതിന് ചോദ്യമൊന്നുമില്ല, ഈസിയാണ്. 28-ാണ് റിലീസ് ചെയ്യുന്നത്. നമ്മൾ 30-ത്തിനാണ് മൂവി കാണുന്നത്. എനിവേ, നമുക്കറിയാം ഈ അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി എന്ന് പറയുന്ന രോഗാവസ്ഥയെക്കുറിച്ച്. നമുക്കൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മളത് അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും അല്ലേ. പലപ്പോഴും നമ്മളവരെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവും. ആ ഒരു ഡേയുടെ ഒക്കെ ഇമ്പോർട്ടൻസ് വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, അയ്യോ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സീസണൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്തായിരിക്കും പല ആൾക്കാർക്ക് ഇതിൻ്റെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അതുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ദുരിതത്തിലേക്കൊക്കെ പോകുന്നതും അല്ലേ. നമ്മുടെ ഒരു ചിന്ത എന്ന് വെച്ചാൽ പ്രവാസികളെ നമുക്കെല്ലാം ഒരേ സമയം അതിശയവും അഭിമാനവും തോന്നുന്ന തരത്തിലുള്ളൊരു കിടിലൻ അന്താരാഷ്ട്ര മെഡിക്കൽ ന്യൂസാണ് ഈ ഒരു സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു രോഗത്തിന് ശാശ്വത പരിഹാരവുമായിട്ടാണ് നമ്മുടെ UAE വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. സി, ഓൾ മീൻസ് നമ്മുടെ എല്ലാ ഘട്ടങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോൾ സാമൂഹികമായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ UAE രാഷ്ട്രീയ കാര്യങ്ങളിലായിക്കോട്ടെ ജനങ്ങളുടെ വിശ്വാസത്തിനും ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ പറയാറുണ്ട് ഹാറ്റ്സ് ഓഫ് ടു UAE എന്ന് പറയുമ്പോൾ ഓരോ രീതിയിലുള്ള ചേഞ്ചസ് ആണ് UAE വന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ന് ചെയ്താലേ നാളേക്ക് അത് ഉപയോഗപ്രദമാകൂ എന്നറിയാവുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, അതും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ഇപ്പം തന്നെ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ സാലറിയുടെ കാര്യത്തിൽ 85% ഓഫ് സാലറി എല്ലാ മാസവും 1-ാം തീയതി തന്നെ നൽകണമെന്ന് കൃത്യമായിട്ടാണ് UAE ഇപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിച്ച് തുടങ്ങിയതേ ഉള്ളൂ ചില ഘട്ടങ്ങളിൽ ചില കമ്പനികളിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടോ അനുഭവിച്ചോ ഒക്കെ തുടങ്ങിയിട്ടുള്ള ആ സമയത്ത് തന്നെ കൃത്യമായിട്ടൊരു നിയമം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ഒരാളെയും മറക്കാതെ കൃത്യമായി, അതായത് അസുഖം കൂടുന്ന അവസ്ഥയിൽ നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റാതെ ഇവിടെ പെട്ടുപോകുന്ന ആൾക്കാർക്ക് പോലും ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് എപ്പിലെപ്സിക്ക് ഇത്തരത്തിലൊരു ശാശ്വത പരിഹാരം UAE കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് വലിപ്പച്ചെറുപ്പമില്ലാതെ ഏത് പ്രായക്കാരെയും ബാധിക്കുന്ന ഒന്നാണ് ഈ എപ്പിലെപ്സി എന്ന് പറയുന്നത്. അപ്പോൾ പലരും വർഷങ്ങളോളം ദിവസവും 3-4 എന്താ പറയുക കുറച്ച് ഹാർഡായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ടും ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു മോചനം അവർ കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ മരുന്ന് കഴിയുമ്പോൾ താൽക്കാലികമായിട്ട് അത് കുറയാം, വീണ്ടും വരാം. ഇപ്പം രോഗിക്ക് മാത്രമല്ല, ഈ ഒരു പ്രശ്നം കാരണം ആ കുടുംബത്തിന് മുഴുവനും ഇതൊരു വലിയ മാനസിക സങ്കടമാണ് അല്ലേ. എന്നാൽ ഈ അവസ്ഥയ്ക്ക് ഇപ്പോൾ ഇങ്ങനൊരു പരിഹാരം വന്നിരിക്കുമ്പോൾ അബുദാബിയിലെ ഷെയ്ഖ് ഷക്ബൂദ് മെഡിക്കൽ സിറ്റിയിലാണ് ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി ഈ ഒരു ഹിസ്റ്റോറിക് നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പം മരുന്ന് ഫലിക്കാതെ ഇത്തരം എന്താ പറയുക കഠിനമായ അപസ്മാര രോഗികൾക്ക് പൂർണ്ണമായി മോചനം നൽകുന്ന ലിറ്റ് LIDT, അതായത് ലേസർ ഇൻ്റർസ്റ്റീഷ്യൽ തെർമൽ തെറാപ്പി എന്നാണ് ഇതിൻ്റെ പേര്, LITT, ലിറ്റ്. ഇങ്ങനൊരു അത്യാധുനിക ചികിത്സാ സംവിധാനമാണ് നമ്മുടെ UAE ഇപ്പോൾ വിജയകരമായി നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ചികിത്സയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലുള്ള രോഗങ്ങൾക്ക് ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞാൽ തന്നെ രോഗികളും ബന്ധുക്കളും ഒക്കെ പാതി ജീവൻ പോകുന്ന അവസ്ഥയിലായിരിക്കും. കാരണം അതിനുള്ള പൈസയൊക്കെ ഒപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് വലയുന്ന ആൾക്കാർ ധാരാളം ഉണ്ടാകും. അപ്പോൾ എന്താ പറയുക, ഈ തല മീൻസ് തലയോട്ട് തുറന്നിട്ടുള്ള ഈ ഓപ്പൺ സർജറി ഒക്കെ അറിയാം, നമുക്ക് തലമുടിയൊക്കെ പൂർണ്ണമായിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ വലിയ മുറിവുകൾ, അതിനുശേഷം ഉണ്ടാകുന്ന ഭയങ്കരമായ വേദന, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിശ്രമം, ഇതൊക്കെ ആയിരുന്നു നമ്മുടെ മനസ്സിൽ ആദ്യം വരിക. പക്ഷേ ശാസ്ത്രം എത്രത്തോളം വളർന്നു എന്ന് നോക്കി, ഈ പുതിയ ലിറ്റ് ചികിത്സയുടെ കാര്യം പറയുമ്പോൾ തലമുടി കളയേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്, കാരണം തലമുടി ഈ ഒരു ഒരു കുറച്ചു പോലും കളയാതെ, വലിയ മുറിവുകളൊന്നും ഇല്ലാതെ, തുന്നലുകളൊന്നും ഇല്ലാതെയാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ തലച്ചോറിൽ എവിടെയാണോ അപസ്മാരത്തിന് കാരണമായേക്കാവുന്ന ആ ചെറിയ ഇഷ്യൂ ഉള്ളത്, അവിടേക്ക് അതീവ കൃത്യതയോടെ ഒരു ചെറിയ ലേസർ ഫൈബർ കടത്തിവിടുകയാണ്. MRI സ്കാനിങ്ങിന്റെ എന്താ പറയുക, കൃത്യമായ സഹായത്തോടെ ആ തകരാറുള്ള കോശങ്ങളെ മാത്രം ലേസർ ചൂട് ഉപയോഗിച്ച് നശിപ്പിച്ച് കളയാണ് ഡോക്ടേഴ്സ് ചെയ്യുന്നത്. എന്തായാലും അത് ഫലപ്രദമായിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ അപ്ഡേറ്റ്സ് ഇതുമായിട്ട് വരുന്നുണ്ട്, നമുക്കത് വരുന്ന ദിവസങ്ങളിലെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എന്തായാലും അപസ്മാരത്തിന്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇനി പേടിക്കേ വേണ്ട, അതിന് ശാശ്വത പരിഹാരമാണ് ഷെയ്ഖ് ഷഖ്ബൂദ് മെഡിസിറ്റിയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ളൊരു സന്തോഷമുള്ള വാർത്ത പങ്കുവെച്ചുകൊണ്ട് നമ്മൾ അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മുടെ UAE എവിടെയൊക്കെയാണ് ട്രാഫിക്കും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് അറിയണ്ടേ? നിങ്ങൾ ഞങ്ങളീ പറയുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ട്രാഫിക് അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്സിഡൻസോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ അറിയിക്കണം 0558529220 എന്ന നമ്പറിലേക്ക്.
1: Traffic update.
0: Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: യെസ്, നമ്മുടെ ദുബായിന് ഷാർജ ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് വേൾഡ് ട്രേഡ് സെന്റർ പരിസരങ്ങളിലും അതുപോലെ അൽമനാറ ഭാഗത്തുമൊക്കെ വാഹനങ്ങൾ വളരെ പതുക്കെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അൽഖയിൽ റോഡ് നോക്കുകയാണെങ്കിൽ ബിസിനസ് ബേ ഭാഗത്തും അതുപോലെ ജുമേറ വില്ലേജ് സർക്കിൾ, നമ്മുടെ JVC കഴിഞ്ഞുള്ള ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്ക് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ റൂട്ട് എടുക്കുന്നവർ അല്പസമയം കൂടി കൂടുതൽ കയ്യിൽ കരുതേണ്ടി വരും. പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് നോക്കുകയാണെങ്കിൽ ദുബായ് ഷാർജ ബോർഡർ ലക്ഷ്യമാക്കി പോകുന്ന ഈ ഭാഗങ്ങളിൽ ട്രാഫിക് പതിയെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് മീൻസ് അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മിർദിഫ് സിറ്റി സെന്റർ പരിസരങ്ങളിലും ഈ സമയത്ത് വാഹനങ്ങളുടെ നീണ്ട നിര കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ കൂടുന്നുണ്ട് ബമ്പർ ടു ബമ്പർ ട്രാഫിക് എവിടെയെങ്കിലും റോഡുകളിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അറിയിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
1: Traffic update.
0: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: Bandipur Forest Range in the Kumbhala.
3: Bhashayada Adirthikal Bhedichu Pan Indian Hitai Mariya Markoyku Shesham Cubes Entertainment Inde Banneril Paul George Samvidhanam Cheyyunna Brahmanda Action Chalachitram Kaattalan.
4: 1200 Anakale Konnu Kombu Kadathiya Oru Kaattukollakkaranam.
3: Malayalam Innolam Kandittillatha Action Rangangalumayi Orungunnu. Anthony Vargis Pepe Nayakanayi Ethunnu. Oppam ജഗദീഷ് സിദ്ദീഖ് തുടങ്ങിയ താരങ്ങളും പാൻ ഇന്ത്യൻ സാന്നിധ്യമായി സുനിൽ കബീർ ദുഹാൻ സിംഗ് ദുഷാര വിജയൻ തുടങ്ങി വൻ താരനിരയും
4: സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്
5: വിവിധ ഭാഷകളിലായി മെയ് 28 റിലീസിനെത്തുന്നു
3: കാട്ടാളൻ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്
2: കൊമ്പൊന്നിന് 3.5 കോടി
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ

0: Mid Morning with Nitya.
1: Yes, welcome back. നമ്മുടെ സമയം ഇതിങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. 11 to 12 എന്ന് പറയുന്ന സാധനം എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. എന്തായാലും ശരി, നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, 12 to 1 നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഇന്ന് മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ ഉണ്ടാവും. അതായത് സൈക്കോളജിയിലും ഹിപ്നോതെറാപ്പിയിലും സൗണ്ട് തെറാപ്പിയിലും എല്ലാം ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉള്ള ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ നിന്ന് പോസിറ്റീവ് സൈക്കോളജിയിൽ വരെ വൈദഗ്ധ്യം നേടിയ ട്രിറ്റ് കോർപ്പറേറ്റ് വർക്ക്ഷോപ്പ് സ്ഥാപകനായിട്ടുള്ള മിസ്റ്റർ ഷാജി എൻ പുഷ്പാംഗദനാണ് 12 മണി മുതൽ 1 മണി വരെ നമ്മുടെ കൂടെ ചേരുന്നത്. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് ദൃശ്യത്തിന്റെ ചോദ്യം നിങ്ങളോട് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു മണിക്കൂർ ഞാൻ പറഞ്ഞില്ല എന്ന് കരുതി മെസ്സേജ് അയക്കാതിരിക്കരുത്. ദൃശ്യം 3 ടിക്കറ്റ് വേണ്ടവരെല്ലാം തന്നെ എന്താണ് ഷീപ്പ് വിതൗട്ട് ഷെപ്പേർഡ് എന്ന മൂവി അല്ലെങ്കിൽ എന്ന പേര് എന്ന സിനിമ ദൃശ്യത്തിന്റെ ഏത് ഭാഷയിലുള്ള റീമേക്ക് ആണ് എന്നതാണ് ഇന്നത്തെ എന്റെ ചോദ്യം. ശരിയായിട്ട് ഉത്തരം HT Space, നിങ്ങളുടെ റൈറ്റ് ആൻസർ, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0558582920 എന്ന നമ്പറിലേക്കാണ്. ഇടയ്ക്ക് സമയം കിട്ടുവാണെങ്കിൽ 12 മണി മുതൽ 1 മണി വരെയുള്ള സമയത്ത് ഞാൻ ചോദ്യം ഒന്ന് ആവർത്തിക്കാം കേട്ടോ. എന്നാലും മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുക. ഈ മൂവിക്ക് മാത്രമല്ല 30 ഹോം സ്ക്രീനിങ്ങിൽ എത്തുന്ന നമ്മുടെ കാട്ടാളൻ എന്ന പെപ്പയുടെ മൂവി കാണാനുള്ള ടിക്കറ്റും ഈ മണിക്കൂറിൽ കിട്ടുന്നുണ്ട്. 2 കപ്ലെൻട്രി പാസ് ആണ്, 2 സിനിമയ്ക്കും ഈ 2 കപ്ലെൻട്രി പാസ് വീതമാണ് തരുന്നത്. അപ്പോൾ അതിനും സെയിം ഫോർമാറ്റ് ആണ്, HT Space കാട്ടാളൻ, പിന്നെ നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ അടുത്ത മണിക്കൂറിൽ നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഓരോ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കോഴ്സുകൾ പഠിക്കാറില്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ വികാരങ്ങളും നമ്മുടെ ദേഷ്യവും അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്ട്രെസ്സ്, ഇതൊക്കെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യും എന്ന കാര്യത്തിനെ കുറിച്ച് എത്ര തന്നെ കേട്ടാലും പഠിച്ചാലും നമ്മൾ ഇപ്പോഴും ഡൗട്ടാണ്. അങ്ങനെ ഡൗട്ട്ഫുള്ളായിട്ട് ഇരിക്കേണ്ട ആവശ്യമേ ഇല്ല. അടുത്ത മണിക്കൂർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇന്നത്തെ നമ്മുടെ ഈ ലോകത്തിൻ്റെ പരിതസ്ഥിതിയിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവാം, ആ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. 800-9220 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഞാൻ അദ്ദേഹമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും വിളിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ആ ഷോ കേൾക്കണമെന്ന് ഞാനും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എവർഗ്രീൻ പാട്ടൊക്കെ കേട്ട് വാർത്തയൊക്കെ കേട്ട് അടുത്ത ഒരു പാട്ടും കൂടെ ശേഷം ഞാൻ അദ്ദേഹവുമായിട്ട് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് എത്താം. അപ്പോൾ ഇപ്പോൾ ടാറ്റ ബൈ ബൈ ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: മന്ത്രിമാർക്ക് വകുപ്പുകളായി. സഭാസമ്മർദ്ദത്തിന് വഴങ്ങിയില്ല ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിൽവർ ലൈൻ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചുവെന്ന് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി. നിലവിലുള്ള വിജ്ഞാപനങ്ങൾ മുഴുവൻ റദ്ദാക്കി. പ്രതിഷേധത്തിനെതിരായ കേസുകൾ റദ്ദാക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോടാണ് വി ഡി സതീശൻ ഇക്കാര്യം അറിയിച്ചത്. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ എംഎൽഎയായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജി സുധാകരനെ ഗവർണർ പ്രോട്ടം സ്പീക്കറായി നിയമിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി സി പി ജോൺ അടക്കമുള്ളവർ പങ്കെടുത്തു. 16th കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കറുടെ ചുമതല വഹിക്കുന്ന ജി സുധാകരന് മുന്നിലാണ് ബാക്കി എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. നാളെയാണ് എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും പ്രോടേം സ്പീക്കറുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. സഭാ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് തെരഞ്ഞെടുത്തത്. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ. തെരഞ്ഞെടുപ്പിലെ സിപിഎമ്മിന്റെ കനത്ത തോൽവിയിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഉത്തരവാദിത്തമുണ്ടെന്ന് അമ്പലപ്പുഴ എംഎൽഎ ജി സുധാകരൻ. തനിക്ക് മുന്നിൽ പിണറായി സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന ചർച്ചകളിൽ താൽപര്യമില്ല. അദ്ദേഹവും ഇപ്പോൾ തന്നെ പോലെ ഒരു എംഎൽഎ. രാഷ്ട്രീയത്തിൽ ശത്രുത സൂക്ഷിക്കാറില്ല. നിയമസഭയിൽ ഒരിക്കൽ കൂടി വരണമെന്ന് തീരുമാനിച്ചു. സ്വതന്ത്രമായി മത്സരിച്ചുവെന്നും ജി സുധാകരൻ. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പൊതുഭരണം, ധനം, നിയമം, തുറമുഖ വകുപ്പുകളാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്. ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾക്ക് പുറമെ കയർ വകുപ്പിന്റെ ചുമതലയും രമേശ് ചെന്നിത്തലയ്ക്കാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ വകുപ്പ് വിഭജന പട്ടിക ഗവർണർക്ക് കൈമാറി. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐടി, മോൻസ് ജോസഫ് ജലവിഭവം, പി സി വിഷ്ണുനാഥ് സാംസ്കാരികം, എം ലിജു എക്സൈസ് സഹകരണം, റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസം, ഒ ജി ജനീഷിന് യുവജനകാര്യത്തിന് പുറമെ തൊഴിൽ വകുപ്പിന്റെ ചുമതല. ഉന്നത വിദ്യാഭ്യാസം മുസ്ലിം ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തു. ഗ്രാമവികസനവും മുസ്ലിം ലീഗിനാണ്. ചർച്ചകൾക്കും തർക്കങ്ങൾക്കുമൊടുവിൽ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് തന്നെ നൽകാൻ ധാരണയായി. വി അബ്ദുൽ ഗഫൂർ, ഫിഷറീസ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി, ചുമതലകളിലേക്ക് കടക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം നിർദ്ദേശം നൽകി. ലത്തീൻ സഭയുടെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം. മുസ്ലിം ലീഗിന് ഫിഷറീസ് വകുപ്പ് നൽകുന്നതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗവും ലത്തീൻ സഭയും രംഗത്തെത്തിയിരുന്നു. ഫിഷറീസ് നൽകിയാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് കൈമാറൂ എന്നായിരുന്നു ലീഗ് നിലപാട്. വകുപ്പ് വിഭജനം നീളുന്നതിനിടെ മന്ത്രിമാരായ കെ മുരളീധരനും സി പി ജോണും തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ലത്തീൻ അതിരൂപത ആസ്ഥാനത്തെത്തി ചർച്ച നടത്തി. ഫിഷറീസ് വകുപ്പിൽ നിലപാട് ആവർത്തിച്ച ലത്തീൻ സഭ, കടലിനെ അറിയുന്ന ആൾ തന്നെ ഫിഷറീസ് മന്ത്രിയായി വേണമെന്ന നിലപാട് മന്ത്രിമാരെ ഫാദർ യൂജിൻ പെരേര അറിയിച്ചു. തിരുവനന്തപുരത്തേക്ക് നടത്തുന്നത് സ്വീകരണ യാത്രയല്ലെന്ന് നിയുക്ത എംഎൽഎ ചാണ്ടി ഉമ്മൻ. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് പിതാവിന്റെ കല്ലറയിൽ എത്തിയതാണ് മാധ്യമങ്ങൾ തെറ്റായ വാർത്തയായി കൊടുക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നയാളുകൾ പലയിടത്തുണ്ട്. നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കണം എന്നാഗ്രഹിക്കുന്നവരെ താൻ തടയില്ല. വാഹനം പോകുമ്പോൾ കാണാൻ വരുന്നവരെ അഭിവാദ്യം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ മന്ത്രിസ്ഥാനം തനിക്ക് അത്യാവശ്യമായ കാര്യമല്ലെന്നും ചാണ്ടി ഉമ്മൻ. യു ഡി എഫ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി അനുസരിച്ച് കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും ലഭ്യമാവുക. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൌജന്യ യാത്ര അനുവദിക്കും. സൌജന്യ യാത്ര നടപ്പാക്കിയാൽ മാസം 90 കോടിയോളം രൂപ സർക്കാരിന് അധിക ബാധ്യതയുണ്ടാകും. വയോജന വകുപ്പ് രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി യു ഡി എഫ് നൽകിയ വാഗ്ദാനമായിരുന്നു വയോജന വകുപ്പ്. വയോജനങ്ങളുടെ ചികിത്സാ സഹായങ്ങൾ ലക്ഷ്യമിട്ടാണ് പുതിയ വകുപ്പ്. വയോജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭ്യമാക്കുകയെന്നതാണ് വകുപ്പുകൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത്. സുപ്രധാന വകുപ്പുകൾ മുസ്ലിം ലീഗിന് കൈമാറിയതിൽ കോൺഗ്രസിൽ അതൃപ്തി. കോൺഗ്രസ് ഏറെക്കാലമായി കൈവശം വയ്ക്കുന്ന ഫിഷറീസ് ഗ്രാമവികസന വകുപ്പുകൾ കൈമാറിയതിലാണ് അതൃപ്തി. കോൺഗ്രസിൽ ഉയർന്ന കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് ഈ രണ്ട് വകുപ്പുകളും മുസ്ലിം ലീഗിന് കൈമാറിയത്. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിൽ അറസ്റ്റിലായ അലീനയുടെ ഭീഷണി സന്ദേശം പുറത്ത്. കേസുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി നൽകാൻ എത്തിയ പരാതിക്കാരിക്കാണ് ഭീഷണി സന്ദേശം അയച്ചത്. പോലീസിൽ പരാതിപ്പെട്ടാൽ അയാൾ വിടില്ലെന്നും പണിതരുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. അലീന പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയത് ഗുണ്ടയായ ആൺ സുഹൃത്തിന്റെ പേര് പറഞ്ഞെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തെത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസിൽ കൂടുതൽ കണ്ടെത്തലുമായി പോലീസ്. സന്ദർശക വിസയിൽ ദുബായിലെത്തിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു നൽകി ഡീൽ ഉറപ്പിക്കും. ദൃശ്യങ്ങൾ പുറത്തു പോകുമെന്ന ഭയത്തിലാണ് പലരും പരാതി പറയാത്തതെന്ന് അന്വേഷണ സംഘം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് തകർച്ച. ഇന്ന് രാവിലത്തെ വ്യാപാരത്തിനിടെ മൂല്യം 96.90 നിലവാരത്തിലേക്ക് താഴ്ന്നു. രൂപ റെക്കോർഡ് ഇടിവ് നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇറക്കുമതിക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക, രൂപയെ ശക്തിപ്പെടുത്തുക, വ്യാപാരക്കമ്മി കുറയ്ക്കുക എന്നിവയ്ക്കാകും പ്രാധാന്യം നൽകുക. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിൽ. നോർവെ, സ്വീഡൻ, നെതർലാൻഡ്സ്, UAE എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തിയത്. റോം വിമാനത്താവളത്തിൽ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. റോമിലേക്ക് സ്വാഗതം സുഹൃത്തെ എന്ന കുറിപ്പോടെ മെലോണി സോഷ്യൽ മീഡിയയിൽ ഇരുവരും തമ്മിലുള്ള ചിത്രം പങ്കുവച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഇന്ധനമെത്തിക്കാൻ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ അയക്കാൻ ഒരുങ്ങി ഇന്ത്യ. ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഇന്ത്യ ഇത്തരമൊരു സുപ്രധാന നീക്കം നടത്തുന്നത്. ദൌത്യത്തിനായുള്ള പദ്ധതികൾ പൂർത്തിയായതായും സർക്കാരിന്റെ അന്തിമ അനുമതി ലഭിച്ചാലുടൻ കപ്പലുകൾ യാത്ര തിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആഗോളതലത്തിൽ സുപ്രധാന നയതന്ത്ര ചർച്ചകളുടെ വേദിയാകാൻ ഇന്ത്യ. വരുന്ന സെപ്റ്റംബറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും നേരിട്ട് പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചു. ഇരു നേതാക്കളുടെയും സാന്നിധ്യം ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന സുപ്രധാന നയതന്ത്ര ചർച്ചകൾക്ക് ഇന്ത്യയെ വേദിയാക്കുമെന്നാണ് പ്രതീക്ഷ. ഗൽവൻ അതിർത്തി സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ഉച്ചകോടിയിൽ ഇറാൻ, യുഎഇ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരും പങ്കെടുത്തേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. വിശദവാർത്ത ഒരു മണിക്ക്.
3: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
4: Time check.
5: Time check.
3: Brought to you by Ozone Cargo.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
3: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: Current temperature in Dubai, 34 degrees Celsius, humidity 40%.
5: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: Yes, welcome back to Mid Morning with Nitya on Home 92.2 FM. അപ്പോൾ ഈ മണിക്കൂറിൽ ഞാനൊരു അതിഥിയുമായിട്ട് എത്തുമെന്ന് വാക്ക് തന്നിരുന്നു. അപ്പോഴും അതിഥിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു മണിക്കൂറിൽ മറ്റൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. എന്താണ് വിഷയം എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. എങ്കിലും ആദ്യം തന്നെ ആ ഒരു ഹൂക്കിലേക്ക് പോയിട്ട് പോകാം. ഇറന്നുമല്ല നമ്മുടെ ദൃശ്യം 3 സിനിമ നാളെയാണ് റിലീസ് ചെയ്യുന്നത്. ലാലേട്ടിൻ്റെ ബേർഡേ ആയിട്ട് നാളെ തന്നെ റിലീസ് ചെയ്യുന്ന ആ മൂവി നമ്മുടെ ഹോം സ്ക്രീനിങ്ങിൽ എത്തുന്നത് 22nd May ആണ്. അതായത് വെള്ളിയാഴ്ച രാത്രി 9:30 സിനിമ നമ്മൾ ഹോം സ്ക്രീനിങ്ങിൽ എത്തുന്നത്. സോ 9:00 തന്നെ എല്ലാവരും എത്തണം. അതിന്റെ ചോദ്യം ഇതായിരുന്നു, ഷീപ്പ് വിതൗട്ട് ഷെപ്പേർഡ് എന്ന സിനിമ ദൃശ്യത്തിന്റെ ഏത് ഭാഷയിലുള്ള റീമേക്ക് ആണ്? ശരിയായിട്ടുള്ള ഉത്തരം HT space യുവർ റൈറ്റ് ആൻസർ, യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക് വേഗം വേഗം അയച്ചോളൂ. അപ്പൊ രണ്ടു പേർക്കാണ് കപ്ലിനറി പാസ് ഉള്ളത്. ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഈ മണിക്കൂറിൽ എനിക്ക് സംസാരിക്കാൻ സമയമില്ല, ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് പോവാണ്. കാരണം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കോഴ്സുകൾ പഠിക്കാറുണ്ട്, ഡിഗ്രികൾ നേടാറുണ്ട്, പക്ഷെ നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ഫീലിങ്സിനെ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരാറുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ചു തരാറുണ്ടോ? ഇന്ന് നമ്മുടെ മിഡ് മോർണിംഗ് ഷോയിൽ അതിഥിയായിട്ട് എത്തുന്നത് മനസ്സിന്റെയും വൈകാരിക ആരോഗ്യത്തിന്റെയും രഹസ്യങ്ങൾ പറഞ്ഞു തരാൻ പോകുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. സൈക്കോളജിയിലും ഹിപ്നോതെറാപ്പിയിലും സൗണ്ട് തെറാപ്പിയിലും എല്ലാം ഒട്ടനവധി സർട്ടിഫിക്കേഷൻസ് ഉള്ള ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ നിന്ന് പോസിറ്റീവ് സൈക്കോളജിയിൽ വരെ വൈദഗ്ധ്യം നേടിയ ട്രിറ്റ് കോർപ്പറേറ്റ് വർക്ക്ഷോപ്പ് സ്ഥാപകനായിട്ടുള്ള മിസ്റ്റർ ഷാജി എൻ പുഷ്പാംഗതനാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി നമ്മുടെ ഹോം FM സ്റ്റുഡിയോയിലേക്കും മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്കും സ്വാഗതം ചെയ്യുന്നു.
2: Thank you, Nitya. It's a wonderful introductions and മധുരമുള്ള മനോഹരമായ ഇൻട്രഡക്ഷനും മധുരമുള്ള ശബ്ദത്തിനും നന്ദി.
1: Thank you. അത് മാത്രമല്ല, നമ്മൾ വീട്ടിലിരുന്ന് ഇത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച്, വലിയ വലിയ വേദികളിലായിരിക്കും ഒരു പക്ഷേ ഇത്രയുള്ള വലിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഇതൊരു വലിയ വേദിയാണ്, പക്ഷെ പേര് ഹോം എന്നാണ്. ഹോമിന്റെ വാതിലുകൾ തുറന്ന് നമ്മൾ മനുഷ്യന്റെ യഥാർത്ഥ മനസ്സിന്റെ വേദനകളെ കുറിച്ചും അതിന്റെ ഫീലിങ്സിനെ കുറിച്ചും നമ്മൾ സംസാരിക്കാൻ പോവാണ്. താങ്ക് യു സോ മച്ച്. കാരണം ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒരുപാട് തിരക്കുകളുണ്ടെന്ന് അറിയാം, ഒരുപാട് വെബിനാറുകളിലും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലും തിരക്കുകളാണെന്ന് അറിയാമെങ്കിൽ തന്നെ ആദ്യം അങ്ങയോട് ചോദിക്കാനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എല്ലാവരോടും പറയുന്ന നിനക്ക് എത്ര ഇക്യു ഉണ്ട്, എനിക്ക് ഇത്ര ഇക്യു ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വമ്പ് പറയാറുള്ള ഒരു വേർഡാണ്. പക്ഷേ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഇമോഷണൽ, എന്താ പറയാ,
2: ക്വസ്റ്റ്യൻ?
1: യെസ് കറക്റ്റ്. ഇ ക്യു എന്നതിന്റെ റൈറ്റ് മീനിങ് അങ്ങേക്ക് മാത്രമാണ് പറഞ്ഞു തരാൻ സാധിക്കുക, പ്ലീസ്.
2: ഇമോഷണൽ കോഷ്യൻ്റ്, ഇൻ്റലിജൻ്റ് കോഷ്യൻ്റ് ഇന്ന് വളരെയധികം ചർച്ച ചെയ്തപ്പെട്ടുള്ള, വളരെയധികം റിസർച്ച് ചെയ്തപ്പെട്ടുള്ള ഒരു രണ്ട് ടോപ്പിക്കാണ്. ഇപ്പം ഡാനിയൽ ഗോൾമേൻ എന്ന് പറഞ്ഞ പ്രശസ്തനായ ഒരാളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകത്തിന് ആധാരമാക്കി പല റിസർച്ചുകളും ഒരുപാട് സയൻറ്റിഫിക്കും സൈക്കോളജി റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്, മനുഷ്യൻ്റെ ജീവിതത്തിന് വിജയത്തിന് ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് 20% ഉള്ളൂ, ബാക്കി 80% ഇമോഷണൽ കോഷ്യൻ്റാണ് ആവശ്യം. ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് ഒരു വ്യക്തിയുടെ വിജയത്തിന് മൂല കാരണം എന്നാണ് കണ്ടുപിടിച്ചപ്പെട്ടുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന 5 ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് സത്യത്തിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നാലും ഇമോഷണൽ കോഷ്യൻ്റ് എന്നൊക്കെ പറയുന്നത്.
1: വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും ഇത് ഉണ്ടാകണമെന്ന് നിർബന്ധമാണോ അല്ലെങ്കിൽ ഉണ്ടാകാറുണ്ടോ?
2: ഇല്ല, സത്യത്തിൽ നമ്മളിപ്പോൾ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു വരെ, ഇപ്പോൾ നിത്യമൊക്കെ സ്കൂളുകളിലും കോളേജിലൊക്കെ പഠിച്ച കാലത്ത് തിരിച്ചു പോയി നമ്മളുടെ ഗാദറിങ്ങിനൊക്കെ ഇരിക്കുമ്പോൾ നമ്മളൊപ്പം പഠിച്ച പലരും നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ വളരെ എക്സ്പെക്റ്റേഷനോട് കൂടി കണ്ട ടോപ്പേഴ്സ് ഇന്ന് എന്താണ് അവരുടെ അവസ്ഥ? അപ്പോൾ ഇപ്പോൾ മലയാള മനോരമ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിൽ ഏകദേശം 50 വർഷത്തെ, അത് കറക്റ്റാണോ എന്ന് അറിയില്ല, ഞാൻ വായിച്ചിട്ടുള്ളതാണ്, 50 വർഷത്തെ റാങ്ക് ഹോൾഡേഴ്സ്, ടോപ്പേഴ്സ് ഇൻ SSLC, അതിൽ 7 പേര് സൂയിസൈഡ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ അടുത്ത് തന്നെ നമ്മൾ കേട്ടു നീറ്റ് പരീക്ഷയുടെ ഇതിനും ആത്മഹത്യ. അപ്പൊ സത്യത്തിൽ നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാതെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഇന്റലിജന്റ് കൊണ്ട് എന്താണ് കാര്യം? അപ്പൊ ഇന്റലിജന്റ് ആണോ ഇമോഷണൽ ഇന്റലിജൻസ് ആണോ നമുക്ക് ആവശ്യമെന്നുള്ളതിന് വളരെയധികം റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്. അതിന് ഒരുപാട് റിസർച്ചും അത് നമുക്ക് വഴിയെ
1: സംസാരിക്കാം തീർച്ചയായിട്ടും. എന്തായാലും അദ്ദേഹത്തെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻസും പിന്നെ അതുപോലെ തന്നെ ഈ ക്യൂ എന്നതിനെ കുറിച്ചൊരു കൃത്യമായിട്ടുള്ള വേർഡിങ്സും ആണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. യെസ്, അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മനുഷ്യ മനസ്സുകളുടെ പോക്ക് എങ്ങോട്ടാണ്, എവിടെയാണ് നമ്മളൊന്ന് ബാക്കിലേക്ക് പിന്മാറുന്നത്, എവിടെയാണ് നമുക്ക് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്തത്, നമ്മുടെ ഓഫീസിലെ ടെൻഷൻ നമ്മൾ അങ്ങനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ, അത് നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യത്തെ തകർക്കുന്നുണ്ടോ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് മിസ്റ്റർ ഷാജീൻ പുഷ്പാംഗത്തിൽ നിന്ന് നമ്മുടെ കൂടെയുള്ളത്. ഒരു കാര്യം ചെയ്യുന്ന നമ്മുടെ ഫസ്റ്റ് ബ്രേക്കിലേക്ക് കടക്കുകയാണ്. ആ ബ്രേക്കിന് ശേഷം നിങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ സാധിക്കാത്തവർക്ക് നമ്മുടെ 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം, ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കാം. അപ്പൊ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. Trending song of the hour.

0: ഹലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: എന്റെ വണ്ടിയുടെ കാര്യം.
2: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
0: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: Mid Morning with Nitya.
3: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. ഈ ഒരു മിഡ് മോർണിംഗ് സെഷനിൽ 12 to 1 നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫീലിങ്സിനെ, നമ്മുടെ മാനസിക ആരോഗ്യത്തെ എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന് ട്രിറ്റ് കോർപ്പറേറ്റ് വർക്ക്ഷോപ്പ് സ്ഥാപകനായിട്ടുള്ള മിസ്റ്റർ ഷാജീൻ പുഷ്പാംഗതനാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മൾ ആദ്യം തന്നെ ഇക്യു എന്താണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അത് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിന്താഗതിയുണ്ട്, വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇക്യു, അത് അങ്ങനെയല്ല എന്ന് പൊളിച്ചെഴുതിയിരിക്കുകയാണ് മിസ്റ്റർ ഷാജീൻ പുഷ്പാംഗതൻ. നമുക്കിനി അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് സർ, ഈ ട്രിറ്റ് എന്ന വർക്ക്ഷോപ്പ് ടാഗ്ലൈൻ ഞാൻ വായിച്ചിരുന്നു, അതായത് ട്രാൻസ്ഫോം വിതിൻ വിൻ ബിയോണ്ട്. എങ്ങനെയാണ് ഒരാളുടെ ജീവിതം സക്സസ്ഫുൾ ആകുന്നത്?
4: നിത്യ, ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് പ്രധാനമായിട്ട് രണ്ട് റീസണാണ് പറയുന്നത്. ഒന്ന്, ജെനറ്റിക്കൽ ഇൻഹെറിറ്റൻസ്, അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ജീനായിട്ട് ബന്ധപ്പെട്ട, അതിനെ സ്കീമ എന്ന് പറയും, ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് നോളജ്, അങ്ങനെ അടക്കി വെച്ചിട്ടുള്ള ബ്രെയിനാണ് നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് പല പ്രത്യേകതകളുള്ള കുട്ടികളൊക്കെ നമുക്കുണ്ടാകുന്നത്. അതിന് ചിലപ്പോൾ വളരെ വർഷങ്ങൾക്കോ അല്ലെങ്കിൽ പിൻ തലമുറകളായിട്ടൊക്കെ ബന്ധമുണ്ട്. അതുപോലെ തന്നെ അതാണ് ഒരു പേഴ്സണാലിറ്റിയുടെ. രണ്ടാമത്തെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നത് നമുക്ക് എൻവയർമെൻ്റൽ എക്സ്പീരിയൻസ് ആണ്, ഫാമിലി എക്സ്പീരിയൻസ്, നമ്മൾ സഹകരിക്കുന്ന, നമ്മൾ ഇടപെടുന്ന കുടുംബം, സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ. മാതാപിതാക്കളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കാരണം അവരാണല്ലോ ഐഡിയൽസ്. കുട്ടികൾ മാതാപിതാക്കളുടെ മിറർ ആണ് എന്ന് പറയാറില്ലേ, പ്രതീക്ഷായ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ കൂടുതൽ നമ്മളെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരിതുണ്ട്. അതാണ് ഈ പറയുന്ന ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ്. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രധാന ആദ്യ ടോപ്പിക് തന്നെയാണ് സെൽഫ് അവെയർനെസ്. നമുക്ക് ഇമോഷണലി അവെയർ, നമ്മളെ മനസ്സിലാക്കുക, നമ്മളെ മനസ്സിലാക്കി നമുക്കുണ്ടാവുന്ന പോരായ്മകളും നമുക്കുണ്ടാവുന്ന പോസിറ്റീവ് സാധനങ്ങളും നമ്മളെങ്ങനെയാണ് മാറ്റുക, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് കൂടുതൽ പ്യൂരിഫൈ ചെയ്തിട്ട് കൂടുതൽ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സ്വഭാവത്തിൽ നമ്മളെല്ലാവർക്കും, എനിക്കും നിത്യയ്ക്കും ഒക്കെ ഓരോ പ്രത്യേകതകളുണ്ടാവും. നമ്മളുടെ ഒക്കെ പോരായ്മകളും പോസിറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ പോരായ്മകൾ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്കത് മാറ്റാൻ പറ്റുന്നത്. നമുക്ക് മറ്റുള്ളവരെയൊക്കെ മാറ്റാൻ ഈസിയാണ്. നമ്മൾ പലരെയും കുറ്റങ്ങൾ പറയാറുണ്ട്, നമ്മൾ ഒരുപാട് ക്രിറ്റിക് ചെയ്യാറുണ്ട്, ലോകത്തെ കുറ്റം പറയാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചേഞ്ചസ്, അതാണ് ചാലഞ്ചും, അതാണ് സത്യത്തിൽ ട്രിറ്റ് എന്ന് പറയുന്നത്. നമ്മളെ ട്രിഗർ ചെയ്യുന്ന, നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന, നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്ന, പെയിൻഫുൾ, ഇതൊക്കെ നമ്മളെ ഇതായിട്ട് ബാധിക്കാറുണ്ട്. അപ്പം നമ്മളീ, ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റും കൂടിയാണ്. ഹിപ്നോതെറാപ്പി സബ് കോൺഷ്യസ് മൈൻഡിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിൽ അടഞ്ഞുകിടക്കുന്ന പലതും നമ്മളുടെ ട്രെയ്റ്റ്സ് ആയി മാറാറുണ്ട്. നമ്മുടെ സ്വഭാവത്തിലുള്ള പ്രത്യേകതകളായിട്ടും ബുദ്ധിമുട്ടുകളായിട്ടും പോസിറ്റീവായിട്ടൊക്കെ മാറാറുണ്ട്. ആ ബുദ്ധിമുട്ടുകളെ നമ്മൾ കണ്ടെത്തുകയും അതിനെ മാറ്റി ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ ട്രിഗർ ചെയ്യുന്ന പ്രശ്നങ്ങളെ മാറ്റി പ്യൂരിഫൈ ചെയ്ത് ഒരു ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ് അതാക്കി മാറുകയാണ് ഈ ട്രിറ്റ് എന്ന് പറയുന്ന വർക്ക്ഷോപ്പിൻ്റെ ഉദ്ദേശം. അതൊരു വ്യക്തിക്കും ഒരു കോർപ്പറേറ്റിനും ഒരു കുടുംബത്തിനും എല്ലാവർക്കും ആവശ്യമായ ഒരു വർക്ക്ഷോപ്പാണ് സത്യത്തിൽ ട്രിറ്റ്. അതൊരു റിസർച്ച് ബേസ്ഡ്, ഏകദേശം 5 to 6 years ഞാനിങ്ങനെ റിസർച്ച് ചെയ്തും പല അറ്റൻഡ് ചെയ്ത് പല കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് എന്നൊക്കെ കിട്ടിയുള്ള ഇൻസൈറ്റുകളുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒന്നാണ് ട്രിറ്റ് എന്ന് പറയുന്നത്, ട്രോമ റിസൈലൻസ് ഇൻറ്റിഗ്രേഷൻ തെറാപ്പി. അതിൽ എക്സസൈസ് ഉണ്ട്, അതിൽ കുറേ എക്സസൈസ് ഉണ്ട്, ഇൻസൈറ്റ്സുകളുണ്ട്, സ്റ്റോറീസ് ഉണ്ട്, എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, കുറേ ലെക്ചറിങ് ഉണ്ട്, കുറേ പ്രാക്ടിക്കൽ ഇതുണ്ട്. നമുക്ക് അങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തത്.
3: ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, സമൂഹത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകലും അത് നമ്മളിൽ നിന്ന് തുടങ്ങണം അല്ലേ, അതാണ് അതിൻ്റെ ഏറ്റവും ചുരുക്കത്തിൽ പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ പലപ്പോഴും പെട്ടെന്നുണ്ടാകുന്ന ഈ ദേഷ്യവും സങ്കടവും ഒക്കെ നമ്മുടെ കൺട്രോളിൽ പലപ്പോഴും നിൽക്കാറില്ല. ഒരുപക്ഷെ അത് ട്രിഗർ ചെയ്യുന്ന, നേരത്തെ ഈ പറഞ്ഞ പോലെ ട്രിഗറിന്റെ റീസൺസ് വളരെ വലുതായിരിക്കും. ചിലപ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ചെറിയ ചിരിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യമായിരിക്കും നമ്മളെ ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ദേഷ്യവും സങ്കടവും നമുക്ക് ഒരുപക്ഷെ ഒളിച്ചു വെക്കാൻ സാധിക്കാറില്ല. അതെങ്ങനെയാണ്, അത് ഒളിച്ച് മനസ്സിൽ തന്നെ അടക്കി വെക്കണമെന്നാണോ, അത് പുറത്ത് കാണിക്കണമെന്നാണോ, എന്താണ് അതിൻ്റെ ഒരു
4: സത്യത്തിൽ നമ്മൾക്ക് നമ്മളൊരു ഹ്യൂമൻ ബീയിങ്ങിന് സ്ട്രെസ്സിൽ നിന്നോ പെയിൻഫുളിൽ നിന്നോ അല്ലെങ്കിൽ ദേഷ്യത്തിൽ നിന്നോ ഒന്നും മാറി നിൽക്കാൻ നമുക്ക് കഴിയില്ല. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്, പക്ഷെ ഇതിനൊരു ബാലൻസ് ഉണ്ട്. ഈ ബാലൻസിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാലാണ് അത് ഡിസോർഡറായി മാറുന്നത്. നമുക്ക് ട്രേറ്റ്സുകൾ എല്ലാവർക്കും ഉണ്ട്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. ആ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് നമ്മളെ ഡെയിലി ലൈഫിന്, നമ്മളെ ഡെയിലി റൂട്ടീന് അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ നമുക്ക് ദോഷകരമായി ബാധിക്കുമ്പോൾ അതൊരു നമ്മൾ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അതാണ് സത്യത്തിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിന് ഈ പറയുന്ന ദേഷ്യങ്ങളും വിഷമങ്ങളും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ നമുക്കൊരു പരീക്ഷയ്ക്ക് പോകുന്നതിനെക്കാട്ടി മുമ്പ് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവണം സത്യത്തിൽ, അല്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ അതിന് പറയുന്ന ഈ അമിഗ്ഡല എന്ന് പറയുന്ന ഒന്നാണ് നമ്മളെ നമ്മളെ ഇമോഷണൽ ബ്രെയിനെ പറയുന്നത്. ഒരു ആൽമൻഡിന്റെ വലിപ്പത്തിലുള്ള ഭാഗങ്ങളാണ് ഈ അമിഗ്ഡല. ഈ അമിഗ്ഡല ഹൈജാക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ ദേഷ്യം വരുമ്പോൾ പലപ്പോഴും നമ്മൾ കാട്ടിക്കൂട്ടുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നമ്മളോട് മോശമായി പെരുമാറുന്നു, നമ്മളപ്പം തന്നെ നമ്മൾ ട്രിഗർ ചെയ്യുന്നത് ഈ അമിഗ്ഡലയാണ്, നമ്മളെ ഇമോഷണൽ ബ്രെയിനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതിനെ ബാലൻസ് ചെയ്യലാണ് സത്യത്തിൽ ഈ ഇമോഷണൽ ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ഇമോഷണൽ റെഗുലേഷൻ, അതായത് ഇമോഷണൽ അവെയർനെസ്സിനെ നമ്മൾ ഇമോഷണൽ റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമുക്ക് ഒരുപാട് പേരെ ക്രിറ്റിക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് പേരെ നമുക്ക് പറയാൻ പറ്റും. നമുക്കിപ്പോൾ നിത്യ പറയുന്നതിന് തീർച്ചയായിട്ടും എനിക്ക് അംഗീകരിക്കണമെന്നില്ല, പക്ഷെ അത് നമുക്ക് പറയുന്ന രീതിയുണ്ട്. നമുക്ക് വളരെ ധാർഷ്ട്യത്തോടു കൂടിയും വളരെ കോപത്തോടു കൂടിയും എനിക്ക് നിത്യയോട് പെരുമാറാം. പകരം നിത്യയുടെ ഈ അഭിപ്രായത്തിനോട് എനിക്കൊരു കാരണവശാലും സ്നേഹപൂർവ്വം വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടി ുന്നു. ഇങ്ങനെ പറയുകയാണെങ്കിൽ സത്യത്തില് ഈ അഭിപ്രായത്തിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്, നിത്യനെ അല്ല അഡ്രസ് ചെയ്യുന്നത്.
3: ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ ഇത്രയും വളരെ കാമൻ ക്വയറ്റ് ആയിട്ട് ഒരാളോട് പ്രതികരിക്കണം എന്ന് കരുതുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ഏതെങ്കിലും രീതിയിൽ ഈ പറയാനുള്ള സാവകാശം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമല്ലേ? അത് കൊടുത്താൽ മാത്രമല്ലേ നമുക്ക് ഇങ്ങനെ ഈ രീതിയിലെങ്കിലും വളരെ സാവധാനം കാമൻ ക്വയറ്റ് ആയിട്ട് പ്രതികരിക്കാൻ സാധിക്കും.
4: നമ്മൾ ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് നിത്യ. കാരണം പക്ഷെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഇന്നൊരു തീരുമാനം എടുക്കുക, നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് വികാരത്തിന് അടിമപ്പെടുക
3: എന്നുള്ളതാണ്.
4: നമ്മൾ ഇന്ന് തീരുമാനിക്കുന്നു ഞാനിന്ന് എത്ര പ്രകോപിതരായ സമൂഹത്തിൽ നിന്ന് എന്ത് മോശം അഭിപ്രായങ്ങൾ, നമ്മൾ ഇന്ന് തീരുമാനം എടുക്കുക, നമ്മൾ വേണമെങ്കിൽ ഈസി ആയിട്ട് ഏറ്റവും ഈസി സംഭവിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് വികാരത്തിന് പെടുക എന്നുള്ളതാണ്. നമ്മൾ തീരുമാനിക്കുന്നു ഞാൻ എത്ര പ്രകോപിതരായ മോശം

0: ചിരിച്ചു നോക്കൂ. അപ്പൊ ആ ഷൗട്ട് ചെയ്ത ആൾക്കാരെ സ്വയം തോന്നും ഞാൻ എന്ത് പൊട്ടത്തരം കാണിച്ചത്. എനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, ഞാൻ ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ അപ്പൊ തന്നെ ഞാൻ ചില സമയത്ത് പ്രാക്ടീസ് നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഒന്ന്, കാരണം നമ്മളപ്പോൾ ആലോചിക്കുക ചിലപ്പോൾ അയാൾ പോകുന്നത് വളരെ അർജന്റായ ഒരു കാര്യത്തിനായിരിക്കാം. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, പോസിറ്റീവായി അല്ലേ അയാൾ പോകുന്നത്. ചിലപ്പോൾ അയാളുടെ നമ്മൾ പറയാറില്ല അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ പോവുകയാണ്, അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടായാൽ മതി. അയാൾ വളരെ എമർജൻസി ആയി പോകുന്ന ഒരാളായിരിക്കും, അയാളെ നമുക്കൊന്ന് മാറിക്കൊടുക്കാം എന്ന് പറയുന്ന ഒരു ഇത് ഉണ്ടായാൽ മതി. ഈ എംപതി, അതാണ് നമ്മൾ പറയുന്ന അടുത്തൊരു പോയിന്റ്, സെൽഫ് ഐ മീൻ ഇമോഷണൽ ഇന്റലിജൻസിന്റെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് എംപതിയാണ്.
1: ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇമോഷൻസിന് അതിന്റെ എന്ത് തന്നെ ആയിക്കോട്ടെ അതിന് നമ്മളൊന്ന് പ്രാധാന്യം കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഈ നമ്മുടെ ജീവിതത്തിലെ ജോലിയും കുടുംബവും ഒക്കെ അത് അവിടെ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വൈകാരികമായിട്ടുള്ള റിയാക്ഷൻസ് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ മുക്തി നേടുക? അതിന്റെ ഒരു ടൈപ്പ് ഓഫ് ആൻസർ ആണ് ഇപ്പൊ വന്നത്. എങ്കിൽ പോലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഉത്തരത്തിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്.
0: ഞാൻ ഒരു കഥ പറയാം, സമയമുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും.
0: അപ്പോ നമുക്ക് ഒരു ചൈനീസ് ഫാർമറുടെ കുറച്ച് ചിലപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളൂ, വായിക്കുന്ന ഒരാൾക്കാർ കേൾക്കാൻ സാധ്യതയുള്ള ഒരു വളരെ വളരെ ഇൻസൈറ്റ് ഉള്ള ഒരു സ്റ്റോറിയാണ്. ഒരു ഗ്രാമത്തിലൊരു കുതിരയും ഒരു കർഷകരും മകനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ വളരെ സാധാരണയായ ഒരു കർഷകനാണ് ആള്. അപ്പോൾ ഒരു ദിവസം ഈ രാവിലെ ഇവരുടെ ഒരു കുതിര ഓടിപ്പോയി, അവരെ കൂട്ടിൽ നിന്ന് കുതിരാലയത്തിൽ നിന്ന് ഓടിപ്പോയി. അപ്പോൾ ഗ്രാമവാസികളെല്ലാവരും ഓടി വന്ന് രാത്രിയാവുമ്പോൾ സന്ധ്യാസമയത്ത് എല്ലാവരും ഈ ഗ്രാമവാസിയുടെ വീട്ടിൽ വന്ന് ഈ ഫാർമറുടെ വീട്ടിൽ വന്ന് പറഞ്ഞു, നിങ്ങൾ എന്തൊരു നിർഭാഗ്യവാനാണ്, നിങ്ങളുടെ ആകെ ഉണ്ടായിരുന്ന ഒരു കുതിര നഷ്ടപ്പെട്ടു പോയില്ലേ, നിങ്ങൾ ശരിക്കും ഈ ഗ്രാമത്തിലെ ഏറ്റവും നിർഭാഗ്യവാനാണ്. അയാൾ പതിവ് പോലെ ഫാർമർ ഒരു ഗ്ലാസ്സിൽ ചായ എടുത്ത് എല്ലാവർക്കും സൽക്കരിച്ച് അയാൾ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷെ ഞാനത് സ്വീകരിക്കുന്നു, സന്തോഷത്തോടെ ഞാനതിനെ സ്വീകരിക്കുന്നു. വളരെ നിശബ്ദമായി മൗനമായി അയാൾ ചിരിച്ചു. പക്ഷെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഈ കുതിര കാട്ടിൽ നിന്ന് ഒരു വേറെ 11 കുതിരകളായിട്ടാണ് തിരിച്ചു വന്നത്. 12 കുതിരകളായി മൊത്തം ഈ കുതിരാലയത്തിലേക്ക് വന്നു. വളരെ ശക്തമായ ഒരു കുതിര കൂട്ടമായിട്ടാണ് ഈ തിരിച്ചു വന്നത്. തിരിച്ചു വന്നപ്പോൾ ഗ്രാമവാസികൾ അന്നും രാത്രി തിരിച്ചു വന്നു, എല്ലാവരും കൂടി ചായ കുടിക്കാൻ വന്നു. ചായ കുടിക്കുമ്പോൾ ഈ ഫാർമർ എല്ലാവർക്കും കർഷകൻ എല്ലാവർക്കും ചായ സൽക്കരിച്ചു. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു, നിങ്ങളാണ് ശരിക്കും ഭാഗ്യവാൻ, ഈ ഗ്രാമത്തിലെ ഏറ്റവും ഭാഗ്യവാനാണ്. കാരണം ഒരു കുതിര, അന്ന് കുതിരകളാണല്ലോ ഏറ്റവും വലിയ സമ്പാദ്യത്തിൻ്റെ ഭാഗം എന്ന് കാറുകളൊക്കെ പറയുന്നവർ. 12 കുതിരകളെ കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾ സമ്പന്നനായതുകൊണ്ട് തന്നെയാണ്, നിങ്ങൾ ശരിക്കും ഭാഗ്യവാനാണ്. ഈ കർഷകൻ പതിവ് പോലെ തന്നെ എല്ലാവർക്കും ചായ കൊടുത്ത് ഇതേ ചിരിയോടുകൂടി തന്നെ പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ സന്തോഷവാനാണ് എന്ന് പറഞ്ഞ് അയാൾ എല്ലാവർക്കും ചായ കൊടുത്ത് പതിവ് പോലെ തിരിച്ചുപോയി. പിറ്റേ ദിവസം നേരം വെളുത്ത് ഇതിലെ ഏറ്റവും സ്ട്രോങ് ആയ ഒരു കറുത്ത കുതിരയുടെ പുറത്ത് ഈ കർഷകൻ്റെ മകൻ റൈഡിങ്ങിന് പുറപ്പെട്ടു. റൈഡിങ്ങിന് പുറപ്പ് കാട്ടിൽ പോയി എൻ്റെ കാലും കയ്യൊക്കെ ഒട്ടിഞ്ഞ് അതിഭീകരമായ പരിക്കിൽ തിരിച്ചു എല്ലാവരും കൂടി വീട്ടിലെത്തിച്ചു. അങ്ങനെ വീട്ടിലെത്തിച്ചപ്പോഴാണ് പതിവ് പോലെ കർഷക ഈ നാട്ടുഗ്രാമവാസികളെല്ലാവരും ഈവനിങ്ങിൽ ചായ കുടിക്കാൻ വീട്ടിലെത്തി വീണ്ടും പരിതപിച്ച് പറഞ്ഞു, നിങ്ങളാണ് വീണ്ടും ഇവിടുത്തെ ഏറ്റവും നിർഭാഗ്യവനായി മാറി, ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ ഭാഗ്യവാനായിരിക്കുന്നു, പക്ഷെ നിങ്ങൾക്കുണ്ടായിരുന്ന ആകൊരു മോൻ 12 കുതിരയല്ല, നിങ്ങൾക്ക് അതിനേക്കാൾ വിലപ്പെട്ട് നിങ്ങളുടെ മകനാണ്. ആ മകൻ്റെ കാലുടിഞ്ഞ് ഇങ്ങനെ അവശ നിലയിലായല്ലോ കഷ്ടം എന്ന് പറഞ്ഞു. കർഷകൻ പതിവ് പോലെ ചായ കുടിച്ച് ചായ സൽക്കരിച്ച് സന്തോഷപൂർവ്വം എല്ലാവരോടും പറഞ്ഞു, ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം സമ്മതിക്കുന്നു, മനസ്സിലാക്കുന്നു, ഞാൻ സന്തോഷവാനാണ്. പിറ്റേ ദിവസമാണ് വേറൊരു സംഭവം നടന്നത്. ചൈനയിൽ മിലിറ്ററിയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ, ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യാൻ അവിടെ റിക്രൂട്ട്മെൻറ്റ് ടീം വന്നപ്പോൾ അവിടെ സ്ട്രോങ് ആയുള്ള എല്ലാ നിലവിലുള്ള എല്ലാ ആൺകുട്ടികളെയും പ്രായപൂർത്തിയായ എല്ലാ ആൺകുട്ടികളെയും റിക്രൂട്ട്മെൻറ്റ് ചെയ്ത്
1: കൊണ്ടുപോയി.
0: പക്ഷേ ഈ കിടക്കുന്ന കർഷകൻ്റെ മകൻ്റെ അവസ്ഥ കണ്ട് ഇവർ പരിതപിച്ച് സഹതപിച്ച് അവരെ ഉപേക്ഷിച്ചു പോയി. പതിവ് പോലെ എല്ലാ ഗ്രാമവാസികളും കരഞ്ഞും വീണപേക്ഷിച്ചും പറഞ്ഞു, ഈവനിങ് സമയത്ത് ചായ കുടിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കുണ്ടായിരുന്നത് ഞങ്ങൾ ഒരേ ഒരു മകനാണ് അല്ലെങ്കിൽ രണ്ട് മക്കളാണ്, എല്ലാവരും അവർ കൊണ്ടുപോയി, നീയാണ് ശരിക്കും ഭാഗ്യവാൻ, ഈ ഗ്രാമവാസിയിൽ ആകെ ഭാഗ്യവാൻ നീ മാത്രമല്ലോ, നിന്റെ മകൻ ഇവിടെ സുന്ദരമായിട്ട് നിനക്ക് ഇരിക്കുന്നു, അവൻ കുറച്ച് നാൾ കഴിഞ്ഞ് അവൻ സുഖപ്പെടും, നീയാണ് ശരിക്കും. അപ്പോ കർഷകൻ ഇതേ പതിവ് പോലെ തന്നെ ചായ സൽക്കരിച്ച് നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയായിരിക്കാം, ഞാൻ സന്തോഷവാനാണ്. ഇതാണ് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ

0: നമുക്ക് ഷെല്ലിയുടെ ഒരു മനോഹരമായ ഒരു വരിയുണ്ട്, ഇഫ് വിന്റർ കംസ് കാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്. അതായത് ഇലകൾ കൊഴിയുന്ന വരണ്ട കാലം കഴിഞ്ഞാൽ പൂക്കൾ വിരിയുന്ന വസന്തകാലമാണ്. വസന്തവും വേനലും വർഷവും ഒക്കെയുള്ള ജീവിതം പോലെ, അല്ലെങ്കിൽ ഋതുക്കൾ പോലെ തന്നെയാണ് നമ്മൾ എല്ലാ അവസ്ഥകളും നമ്മൾ കാണണം, മനസ്സിലാക്കണം. നമുക്ക് തിരിച്ചു വരണം, നമുക്കൊരു പുതിയ കാലമുണ്ടെന്ന് മനസ്സിലാക്കണം. എല്ലാ അവസ്ഥയിലും നമ്മൾ അതേപോലെ അംഗീകരിക്കുക എന്നുള്ളതാണ്
1: തീർച്ചയായിട്ടും അതിന്റെ ബിഹൈൻഡ് സ്റ്റോറി. ശരിക്കും ഒരു കുന്നിനൊരു താഴ്വര എന്ന പോലെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള നല്ല കഥകളും നല്ല നല്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്, വേഗം തിരികെ എത്താം. ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai. Oh,

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are listening to Mid Mornings with Nithya. Nithya.
2: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
3: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
2: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
4: അവഞ്ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
2: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ എനിക്കിപ്പോൾ സാറിനോട് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കറിയാം നമ്മളിന്ന് പല ആൾക്കാരുടെ കൂടെയാണ്, നമ്മുടെ ജോലിയാണെങ്കിലും നമ്മുടെ സൗഹൃദങ്ങളാണെങ്കിലും അല്ലേ. അപ്പോൾ സിബ്ലിങ്സ് ആണെങ്കിൽ പോലും രണ്ടു പേർക്കും രണ്ട് സ്വഭാവത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളെപ്പോഴും സഹകരിക്കുന്ന ഒരു ചുറ്റുപാട് എടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പല ഇമോഷൻസാണ്. ഇൻ ദ സെൻസ് നെഗറ്റീവ് ഇമോഷൻസിലേക്കാണ് ഞാൻ വരുന്നത് കേട്ടോ. പല ആൾക്കാർക്കും നെഗറ്റീവ് ഇമോഷൻസ് കാണും, അവരെപ്പോഴും നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അത് നമ്മളെയും ബാധിക്കാറുണ്ടാവും, നമ്മളും ഗ്രാജുവലി ആ നെഗറ്റീവ്സിലേക്ക് പോകാറുണ്ട്. എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും?
2: നിത്യ, വളരെ പ്രശസ്തമായ, വളരെ വാലിഡായ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഇപ്പം ഇതിന് പറയുന്നത്, നമ്മൾ ആ നമുക്ക് എഗെയിൻസ്റ്റ്, നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വികാരങ്ങളിലേക്ക് നമ്മൾ വരുന്നതിനാണ് മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഇപ്പം ഇതിന് ഞാൻ വായിച്ചിട്ടുള്ളൊരു ഇതുണ്ട്. നമ്മൾ അമേരിക്കൻ വിയറ്റ്നാം വാർ സമയത്ത്, വളരെ ശക്തമായ വളരെ ബ്രൂട്ടലായ വാറിൻ്റെ സമയത്ത്, ഒരു കുറച്ച് ബുദ്ധ സന്യാസിമാരുടെ ആം റൗണ്ട് എന്ന് പറഞ്ഞൊരു വളരെ മെഡിറ്റേഷൻ വാക്കിംഗ് ഉണ്ട്. വളരെ ഈ തോക്കിൻ കുഴലിൻ്റെ നടുവിലൂടെ, രണ്ടു കൂട്ടരുടെയും ശക്തമായ ഈ യുദ്ധത്തിൻ്റെ നടുവിലൂടെ ഈ ബുദ്ധസന്യാസിമാർ അവരുടെ ഈ പാത്രവുമായിട്ട്, ഭിക്ഷാപാത്രവുമായിട്ട് വളരെ കാമായിട്ടുള്ളൊരു വാക്കുണ്ട്. അതിന് ആം റൗണ്ട് എന്നാണ് പറയുക വിയറ്റ്നാമിൽ. നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കാണും. വളരെ മെഡിറ്റേറ്റീവ് വാക്ക്, അത് വളരെ നിശബ്ദമായി, ആരുടെയും മുഖത്ത് നോക്കാതെ ഒരു വളരെ സ്മൈലിങ് ഫേസായിട്ട് പോകുന്ന ഈ വാക്ക് കഴിഞ്ഞോടുകൂടി ഈ രണ്ട് ഭാഗത്തുമുള്ള യുദ്ധ കൊതിയന്മാരുടെ ഈ തോക്കും ഒക്കെ താഴ്ത്തു വെച്ച് വളരെ നിശബ്ദമായി അവർ കുറച്ചു നേരം നിന്നു എന്ന് പറയണം. അന്ന് അവർ യുദ്ധം ചെയ്യാതെ തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം സത്യമാണെന്നറിയില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് നമ്മൾ ചുറ്റുപാടിലുള്ള അവസ്ഥകൾ നമ്മളെങ്ങനെ നമ്മളെ മാറ്റുന്നു എന്നുള്ളതാണ്. നെഗറ്റീവ് ടോക്ക് അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻസ് എപ്പോഴും നമ്മൾ ഒഴിവാക്കേണ്ട ഒരു വളരെ ഒഴിവാക്കേണ്ട സാധനം. നമ്മളെ എവിടെയെങ്കിലും ഇടപഴകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഇതുമില്ല, അത് ആർഗ്യൂ ചെയ്യുക, വളരെ പേഴ്സണലി ക്രിറ്റിക് ചെയ്യുക, നമ്മളെ പേഴ്സണലി നമ്മളെ വ്യക്തിപരമായിട്ടൊക്കെ നമ്മളിത് ചെയ്യുക, നമുക്ക് യാതൊരു ഉപകാരമില്ലാത്ത അത്തരം സദസ്സിൽ നിന്നോ അത്തരം കൂട്ടായ്മകളിൽ നിന്നോ അത്തരം കൂട്ടുകാരിൽ നിന്നോ നമ്മൾ യാതൊരു കാരണവശാലും നമുക്ക് പോസിറ്റീവ് ഇല്ലെങ്കിൽ പിന്നെ നമ്മളത് പതുക്കെ അവർക്ക് വിരോധമില്ലാത്ത രീതിയിൽ നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. ഇതിന് ഒരു ചെറിയ കഥയും കൂടിയും പറയാം. ഞാൻ കഥകൾ ഒരുപാട് പറയുന്ന ആളാണ്, കാരണം ഈ സെഷൻസിൽ ഒരുപാട് കഥകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ശിഷ്യനും ഒരു ഗുരുവും ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരു ഒരു രണ്ട് കല്ല് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു മാർക്കറ്റിൽ പോയിട്ട് ഒന്നും മിണ്ടരുത്, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഈ രണ്ട് വിരലും ഉയർത്തിയിട്ട് കാണിക്കാം, ഈ രണ്ട് വിരലും ഉയർത്തി കാണിക്കാം. അപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് ഇയാൾ ഈ കല്ല് പിടിച്ച് ഇങ്ങനെ പ്രദർശിപ്പിച്ച് നിന്ന് നിൽക്കുമ്പോൾ, ഈ ശിഷ്യൻ പ്രദർശിപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ആൾക്കാർ വന്ന് വെച്ചാൽ ഈ കല്ല് വിൽക്കാനുള്ളതാണോ? അപ്പോൾ ഈ ശിഷ്യനൊന്നും പറയാതെ കൈ ഉയർത്തി കാണിച്ചു, ഓ $2. അപ്പോൾ ഇതാണ് എല്ലാവരും പറഞ്ഞ ഉത്തരം. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് ശിഷ്യൻ തിരിച്ചു വന്ന് ഗുരുവിനോട് പറഞ്ഞു, $2 ഈ കല്ലിന് പറഞ്ഞത്. അപ്പോൾ നാളെ നീ ഒരു കാര്യം ചെയ്യൂ, നാളെ നീ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ പോയി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ പോയി ഈ രണ്ട് കല്ല് പ്രദർശിപ്പിച്ച് നിൽക്കുന്ന സമയത്ത് പലരും വന്ന് ചോദിച്ചു, ഈ സ്റ്റോൺസ് വിൽക്കാനുള്ളതാണോ? അപ്പോൾ ഇവനൊന്നും പറയാതെ ചിരിച്ച് രണ്ടുപേരിൽ ഉയർത്തി, ഓ $200 എന്ന് പറയുമായിരുന്നു. അപ്പോൾ $200 ഇതിന് എന്ന് പറഞ്ഞ് തിരിച്ച് ശിഷ്യം വന്ന് ഗുരുവിനോട് പറഞ്ഞു, $200 എന്ന് പറഞ്ഞത്. നാളെ നീ വജ്രങ്ങളും ഡയമണ്ട്സും കൂടുന്ന വില കൂടിയ സ്ഥലങ്ങളിൽ പോയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് ഈ വജ്രങ്ങളും ഇതൊക്കെ ആയിട്ട് ഉള്ള ഇടയിൽ ഈ പയ്യൻ ഇത് പ്രദർശിപ്പിച്ച് നിൽക്കുമ്പോൾ, ശിഷ്യൻ പ്രദർശിപ്പിച്ച് നിൽക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇത് വിൽക്കാനുള്ളതാണോ? അപ്പോൾ ഒരു പയ്യൻ പതിവ് പോലെ ഈ രണ്ട് വിരൽ ഉയർത്തി പറഞ്ഞു, $20,000. അപ്പോൾ ഈ $20,000 ശിഷ്യൻ വന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇടപഴകുന്ന, നമ്മൾ പോകുന്ന സ്ഥലങ്ങളാണ് നമ്മളുടെ വില മതിക്കുന്നത്. നമുക്ക് വാല്യൂ നമുക്ക് നമ്മളെ അംഗീകരിക്കുകയും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുകയും നമ്മളെ കൂടെ നിർത്തുകയും നമുക്ക് വേണ്ട പോസിറ്റീവായ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമൂഹവും സുഹൃത്തുമാണ് നമുക്ക് ആവശ്യം. പകരം നെഗറ്റീവായുള്ള എല്ലാ അതിൽ നിന്നും പതുക്കെ പിന്മാറുകയാണ് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ലക്ഷണം
1: എന്ന് പറയുന്നത്. ശരിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ഫാസ്റ്റ് ലൈഫിൽ ഈ സ്ട്രെസ് ഓഫീസിൽ നിന്നും വീട്ടിൽ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഫാമിലി റിലേഷൻ മോശമായി മാറുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതിനെ നമുക്ക് എങ്ങനെയാണ് അതിനെ പരിഹരിക്കാൻ സാധിക്കുക? പല ആൾക്കാരും പല സാഹചര്യത്തിലൂടെ ജോലി ചെയ്യുന്നവരാണെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ മേഖലയിൽ നടന്ന ഒരു സംഘർഷം അതോട് അനുബന്ധിച്ചൊക്കെ നമ്മൾ ഒത്തിരി പേര് ജോലിയുടെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും സ്ട്രെസ്ഫുൾ ആണ്. പലപ്പോഴും വീട്ടിലിരിക്കുന്ന ആൾക്കാരും ഓരോ വാർത്തകൾ കാണുമ്പോഴും മറ്റ് കാര്യങ്ങൾ കാണുമ്പോഴും സ്ട്രെസ്സിലാണ്. പിന്നെ ഓഫീസിൽ വരുന്ന ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാരെ കാണുന്നത് കൊണ്ട് തന്നെ ഈ സ്ട്രെസ്സിൻ്റെ ആക്കം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു എന്താ പറയുക, ഒരു 1000 സ്ട്രെസ്സുമായിട്ടായിരിക്കും വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്കും കുട്ടികൾക്ക് ഒരു 100 കാണുള്ളൂ. പിന്നെ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്കതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും?
2: ഇതും വളരെ പ്രശസ്തമായ, വളരെ ആവശ്യമുള്ള ചോദ്യമാണ്. കാരണം നമ്മളെപ്പോഴും, ഞാനിതിന് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു ഓഫീസിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലുള്ള ആൾക്കാർ, നമ്മൾ ടോപ്പ് മാനേജേഴ്സ് നമ്മളോട് എന്ത് പറയുന്നു നമുക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയില്ല. കാരണം അവർ നമ്മേക്കാൾ പവർഫുള്ളായ ആൾക്കാരാണ്. അപ്പം നമ്മളെപ്പോഴും നമ്മളുടെ എല്ലാ സ്ട്രെസ്സും നമ്മൾ ഫ്ലോ ചെയ്യുന്നത്, നമ്മൾ ഒഴുക്കി കളയുന്നത് നമ്മളെക്കാൾ ദുർബലരായ ഒരിടത്താണ്. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ഒരിക്കൽ പോലും കുട്ടികളെ തല്ലരുത് എന്ന് പറയുന്നത്. കാരണം ഓരോ തല്ലും കുട്ടിയുടെ ഉള്ളിൽ ഒരു മർദ്ദനമായി സൂക്ഷിക്കുകയും നാളെ സമൂഹത്തിന് അവൻ തിരിച്ചു നൽകുകയും ചെയ്യും. മറ്റൊരു തരത്തിൽ മാനസികമായോ ശാരീരികമായോ ആ കുട്ടി നാളെ സമൂഹത്തിന് തിരിച്ചു നൽകും. പലപ്പോഴും ഞാൻ ഈ കൺസൾട്ട് ചെയ്യുന്ന പല ഫാമിലിയും പറയും, പല ആൾക്കാരും എന്നോട് വാദിച്ചിട്ടുണ്ട്, മാതാപിതാക്കൾ തല്ലിയാണ് വളർത്താൻ എൻ്റെ അച്ഛനോ അമ്മയോ വളർത്തി. ചില ടീച്ചേഴ്സ് പോലും വാദിക്കാറുണ്ട്. കാരണം തല്ലൽ അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ അതൊരു കാരണവശാലും അംഗീകരിക്കേണ്ടതല്ല. കാരണം കുട്ടികളെപ്പോഴും ഒരു ക്ലീൻ സ്ലേറ്റാണ്, അതുപോലെ തന്നെയാണ്. അപ്പോൾ അവരെ നമ്മൾ തല്ലി വളർത്തുമ്പോൾ ആ തല്ലൽ ഒരു, നിങ്ങൾ തല്ലുന്ന ഓരോ തല്ലും നിങ്ങളൊരു മർദ്ദകനെയാണ് സൃഷ്ടിക്കുന്നത് നമ്മളെപ്പോഴും പറയാറില്ലേ. അപ്പോൾ അത് അവൻ്റെ ഉള്ളിൽ കിടക്കുകയും അതവൻ തിരിച്ച് നാളെ സമൂഹത്തിന് അല്ലെങ്കിൽ എല്ലാവർക്കൊക്കെ തിരിച്ചു നൽകും, തീർച്ചയായിട്ടും തിരിച്ചു നൽകും. അപ്പോൾ ഇത് പെയിൻഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഈ പ്രഷറും നമ്മൾ ഈ ഇതൊക്കെ നമ്മൾ വന്നിട്ട് നമ്മളെ വീട്ടിൽ വളരെ ദുർബലരായ നമ്മളെ ഭാര്യയുടെ അടുത്ത് കാണിക്കും. ഭാര്യയ്ക്കിത് സത്യത്തിൽ ഭർത്താവിനോട് കാണും. കായികമായിട്ടും ചില ഭാര്യമാരും ഉപദ്രവിക്കുന്നവരുണ്ട്, പക്ഷെ കായികമായി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവരാരോടോ ഉപദ്രവിക്കുക,
1: കുട്ടികളുടെ
2: അടുത്ത് കാണിക്കും. മാനസികമായിട്ടാവാം ശാരീരികമായിട്ടാവാം. പക്ഷെ ഈ ഒരു ഡിഫൻസ് മെക്കാനിസം ഒരു ഫ്ലോ ആണ്. അപ്പം ഈ കുട്ടികൾ എന്താ ചെയ്യും സത്യത്തിൽ? ഇവർക്ക് ഇത് അമ്മയോടും അച്ഛനോടും ചെയ്യാൻ പറ്റില്ല. ഇവരൊന്നുകിൽ അവരുടെ സിബ്ലിങ്സ് താഴെയുള്ളവരോട്, അതും അല്ലെങ്കിൽ ഇവരെക്കാൾ ദുർബലരായ കുട്ടികൾ അല്ലെങ്കിൽ പെറ്റ്സിന് കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോ നടക്കുന്നത്,
1: ചങ്ങലയായിട്ട്
2: പോകുന്നത്. അപ്പോൾ ഇത് നാളെ എങ്ങനെയായാലും തിരിച്ചു വരുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഈ പേഴ്സണാലിറ്റിയിൽ തന്നെ നമ്മൾ പറയാം, പലരും ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കുന്ന സ്ഥിരം സന്ദർഭത്തിലൊക്കെ അഗ്രസീവ് എന്ന് ഉപയോഗിക്കാണ്. അഗ്രസീവ് ഒരു നെഗറ്റീവ് സ്റ്റേ ഇതാണ്, നെഗറ്റീവ് പേഴ്സണാലിറ്റിയാണ്. അസെർട്ടീവ്, അഗ്രസീവ്, നോൺ അസെർട്ടീവ്, അതിൽ അസെർട്ടീവ് ആണ് കറക്റ്റായ പേഴ്സണാലിറ്റി. അപ്പോൾ ഈ ഡോക്ടർ എറിക് ബേണ്ടെ ട്രാൻസ്ലേഷണൽ അനലൈസ് TA എന്ന് പറയുന്നതിനെ ആധാരമാക്കിയിട്ട് ഡോക്ടർ തോമസ് എ ഹാരിസിൻ്റെ ഒരു ഓക്കെ തിയറി എന്നുണ്ട്, ഓക്കെ മാട്രിക്സ് എന്ന് വളരെ
1: ഷോർട്ട്.
2: അതിൽ സത്യത്തിൽ 4 തരത്തിലെ പേഴ്സണാലിറ്റി പറയുന്നു. ഒന്ന്, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അതായത് ഞാൻ ശരിയാണ്, നീ ശരിയല്ല. എല്ലാ നമ്മളെ സമൂഹത്തിൽ, നമ്മളെ കൂട്ടുകാരുടെ ഇടയിൽ, നമ്മളെ എല്ലാ അവിടുത്തെ നമ്മളെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിൽ എല്ലാവരും ഞാൻ ശരിയാണ്, നിങ്ങളൊന്നും
1: ശരിയല്ല.
2: പിന്നെ വേറൊരു തരത്തിലുണ്ട്, വേറൊരു പേഴ്സണാലിറ്റിയാണ് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. അതിൻ്റെ അർത്ഥം നിനക്കൊക്കെ അല്ലെ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അതിനുള്ള കഴിവുള്ളൂ. എനിക്ക് ചെറുപ്പത്തിലേ അങ്ങനെ അതിനുള്ളൊരു കഴിവൊന്നും ഇല്ല. പലപ്പോഴും അങ്ങനെ സ്വയം പെയിൻ ആയിട്ടെടുക്കുക, സ്വയം വിമർശിച്ച് നിൽക്കുക, വളരെ നെഗറ്റീവായിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ, അതാണ് നെഗറ്റീവ്. മറ്റൊന്നുണ്ട്, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും ശരിയല്ല,
1: നീയും
2: ശരിയല്ല, ലോകവും ശരിയല്ല, അത് മുഴുവൻ കംപ്ലൈൻസ്, ലോകത്ത് മുഴുവൻ കംപ്ലൈൻസ് ആയിരിക്കും. വേറൊരു പേഴ്സണലുണ്ട്, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഞാനും ശരിയാണ്,
1: നീയും ശരിയാണ്,
2: എൻ്റെ ശരിയുണ്ട്, നിനക്ക് നിന്റെ ശരിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സണാലിറ്റിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം. നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. ആ വ്യത്യസ്ത അഭിപ്രായങ്ങളെ നമുക്ക് വളരെ സൗമ്യമായി സ്നേഹത്തോടെ നമുക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തി സ്നേഹത്തോടെ കൂട്ടി
1: നിർത്തുന്ന
2: സൗഹൃദങ്ങളും ഒക്കെ നമുക്ക് വേണം. ഒരാൾക്കും എന്താ പറയുക, ഒരേപോലെ ആവില്ല. എവരി ഇൻഡിവിജ്വൽ ഈസ് യൂണീക്ക്.
1: തീർച്ചയായിട്ടും. നമ്മളിന്ന് സത്യം പറഞ്ഞാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, നമ്മുടെ സമയം അനുവദിക്കുന്നില്ല, സമയം ഇവിടെ കഴിയുകയാണ്. സത്യം പറഞ്ഞാൽ അങ്ങയുടെ കൂടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, ഇനിയും കുട്ടികളുടെ പാരന്റിങ്ങിനെ കുറിച്ചും അതുപോലെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. എന്താണ് സ്ട്രെസ്, എന്താണ് സ്ട്രെസ് കുറയ്ക്കാം എന്നുള്ളതല്ല, നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ സഹകരിക്കുന്ന നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന സ്ട്രെസ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു, പക്ഷേ സമയം ഇവിടെ അനുവദിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങളിലൂടെ, നമ്മൾ ചെറിയ ചോദ്യങ്ങളിലൂടെയാണെങ്കിലും ഒത്തിരി കാലഘട്ടങ്ങളിലൂടെ, കഥകളിലൂടെ, വ്യക്തികളിലൂടെ സഞ്ചരിച്ചിട്ടാണ് പല ആൾക്കാരുടെയും ഉത്തരങ്ങൾ, ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തന്നത്. താങ്ക് യു സോ മച്ച്.
2: താങ്ക് യു സോ മച്ച് നിത്യ. താങ്ക് യു സോ മച്ച്.
1: ഓക്കെ, അപ്പൊ ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും ഒരുമിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ പ്രിയപ്പെട്ടവർ, നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കുക, ഹോം 92.2 FM തുടരുകയാണ് മിഡ് മോർണിംഗ് വിത്ത് നിത്യ. ഇനി വാർത്തകൾക്കൊക്കെ ശേഷം പുതിയ വിശേഷങ്ങളും പുതിയ പാട്ടുകളും അതുപോലെ ദൃശ്യം 3 കാട്ടാളനുമായിട്ട് ഉടനെ തിരികെ എത്താം. ഇത് നിത്യയാണ് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മന്ത്രിമാർക്ക് വകുപ്പുകളായി. സഭാസമ്മർദ്ദത്തിന് വഴങ്ങിയില്ല ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന്. ജി സുധാകരൻ പ്രോട്ടേം സ്പീക്കർ. കേരളം സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിൽവർ ലൈൻ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചുവെന്ന് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി. നിലവിലുള്ള വിജ്ഞാപനങ്ങൾ മുഴുവൻ റദ്ദാക്കി. പ്രതിഷേധത്തിനെതിരായ കേസുകൾ റദ്ദാക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോടാണ് വി ഡി സതീശൻ ഇക്കാര്യം അറിയിച്ചത്. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ എംഎൽഎയായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജി സുധാകരനെ ഗവർണർ പ്രോട്ടം സ്പീക്കറായി നിയമിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി സി പി ജോൺ അടക്കമുള്ളവർ പങ്കെടുത്തു. 16th കേരള നിയമസഭയുടെ പ്രോ ടേം സ്പീക്കറുടെ ചുമതല വഹിക്കുന്ന ജി സുധാകരന് മുന്നിലാണ് ബാക്കി എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. നാളെയാണ് എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും പ്രോട്ടേം സ്പീക്കറുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. സഭാ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് തെരഞ്ഞെടുത്തത്. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ. തെരഞ്ഞെടുപ്പിലെ സിപിഎമ്മിന്റെ കനത്ത തോൽവിയിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഉത്തരവാദിത്തമുണ്ടെന്ന് അമ്പലപ്പുഴ എംഎൽഎ ജി സുധാകരൻ. തനിക്ക് മുന്നിൽ പിണറായി സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന ചർച്ചകളിൽ താൽപര്യമില്ല. അദ്ദേഹവും ഇപ്പോൾ തന്നെ പോലെ ഒരു എംഎൽഎ. രാഷ്ട്രീയത്തിൽ ശത്രുത സൂക്ഷിക്കാറില്ല. നിയമസഭയിൽ ഒരിക്കൽ കൂടി വരണമെന്ന് തീരുമാനിച്ചു. സ്വതന്ത്രമായി മത്സരിച്ചുവെന്നും ജി സുധാകരൻ. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പൊതുഭരണം, ധനം, നിയമം, തുറമുഖ വകുപ്പുകളാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്. ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾക്ക് പുറമെ കയർ വകുപ്പിന്റെ ചുമതലയും രമേശ് ചെന്നിത്തലയ്ക്കാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ വകുപ്പ് വിഭജന പട്ടിക ഗവർണർക്ക് കൈമാറി. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐടി, മോൻസ് ജോസഫ് ജലവിഭവം, പി സി വിഷ്ണുനാഥ് സാംസ്കാരികം, എം ലിജു എക്സൈസ് സഹകരണം, റോജിയം ജോണിന് ഉന്നത വിദ്യാഭ്യാസം, ഒ ജി ജനീഷിന് യുവജനകാര്യത്തിന് പുറമെ തൊഴിൽ വകുപ്പിന്റെ ചുമതല. ഉന്നത വിദ്യാഭ്യാസം മുസ്ലിം ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തു. ഗ്രാമവികസനവും മുസ്ലിം ലീഗിനാണ്. ചർച്ചകൾക്കും തർക്കങ്ങൾക്കുമൊടുവിൽ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് തന്നെ നൽകാൻ ധാരണയായി. വി അബ്ദുൽ ഗഫൂർ, ഫിഷറീസ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി, ചുമതലകളിലേക്ക് കടക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം നിർദ്ദേശം നൽകി. ലത്തീൻ സഭയുടെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം. മുസ്ലിം ലീഗിന് ഫിഷറീസ് വകുപ്പ് നൽകുന്നതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗവും ലത്തീൻ സഭയും രംഗത്തെത്തിയിരുന്നു. ഫിഷറീസ് നൽകിയാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് കൈമാറൂ എന്നായിരുന്നു ലീഗ് നിലപാട്. വകുപ്പ് വിഭജനം നീളുന്നതിനിടെ മന്ത്രിമാരായ കെ മുരളീധരനും സി പി ജോണും തിരുവനന്തപുരം വെള്ളിയമ്പലത്തെ ലത്തീൻ അതിരൂപത ആസ്ഥാനത്തെത്തി ചർച്ച നടത്തി. ഫിഷറീസ് വകുപ്പിൽ നിലപാട് ആവർത്തിച്ച ലത്തീൻ സഭ, കടലിനെ അറിയുന്ന ആൾ തന്നെ ഫിഷറീസ് മന്ത്രിയായി വേണമെന്ന നിലപാട് മന്ത്രിമാരെ ഫാദർ യൂജിൻ പെരേര അറിയിച്ചു. തിരുവനന്തപുരത്തേക്ക് നടത്തുന്നത് സ്വീകരണ യാത്രയല്ലെന്ന് നിയുക്ത എംഎൽഎ ചാണ്ടി ഉമ്മൻ. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് പിതാവിന്റെ കല്ലറയിൽ എത്തിയതാണ് മാധ്യമങ്ങൾ തെറ്റായ വാർത്തയായി കൊടുക്കുന്നത്. തന്നെ സ്നേഹിക്കുന്ന ആളുകൾ പലയിടത്തുണ്ട്. നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കണം എന്നാഗ്രഹിക്കുന്നവരെ താൻ തടയില്ല. വാഹനം പോകുമ്പോൾ കാണാൻ വരുന്നവരെ അഭിവാദ്യം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ മന്ത്രിസ്ഥാനം തനിക്ക് അത്യാവശ്യമായ കാര്യമല്ലെന്നും ചാണ്ടി ഉമ്മൻ. യുഡിഎഫ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരന്റി അനുസരിച്ച് കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും ലഭ്യമാവുക. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൌജന്യയാത്ര അനുവദിക്കും. സൌജന്യയാത്ര നടപ്പാക്കിയാൽ മാസം 90 കോടിയോളം രൂപ സർക്കാരിന് അധിക ബാധ്യതയുണ്ടാകും. വയോജന വകുപ്പ് രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇന്ദിരാ ഗ്യാരന്റിയുടെ ഭാഗമായി യുഡിഎഫ് നൽകിയ വാഗ്ദാനമായിരുന്നു വയോജന വകുപ്പ്. വയോജനങ്ങളുടെ ചികിത്സാ സഹായങ്ങൾ ലക്ഷ്യമിട്ടാണ് പുതിയ വകുപ്പ്. വയോജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭ്യമാക്കുക എന്നതാണ് വകുപ്പുകൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത്. സുപ്രധാന വകുപ്പുകൾ മുസ്ലിം ലീഗിന് കൈമാറിയതിൽ കോൺഗ്രസിൽ അതൃപ്തി. കോൺഗ്രസ് ഏറെക്കാലമായി കൈവശം വയ്ക്കുന്ന ഫിഷറീസ്, ഗ്രാമവികസന വകുപ്പുകൾ കൈമാറിയതിലാണ് അതൃപ്തി. കോൺഗ്രസിൽ ഉയർന്ന കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് ഈ രണ്ട് വകുപ്പുകളും മുസ്ലിം ലീഗിന് കൈമാറിയത്. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിൽ അറസ്റ്റിലായ അലീനയുടെ ഭീഷണി സന്ദേശം പുറത്ത്. കേസുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി നൽകാൻ എത്തിയ പരാതിക്കാരിക്കാണ് ഭീഷണി സന്ദേശം അയച്ചത്. പോലീസിൽ പരാതിപ്പെട്ടാൽ അയാൾ വിടില്ലെന്നും പണിതരുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. അലീന പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയത് ഗുണ്ടയായ ആൺ സുഹൃത്തിന്റെ പേര് പറഞ്ഞെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തെത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസിൽ കൂടുതൽ കണ്ടെത്തലുമായി പോലീസ്. സന്ദർശക വിസയിൽ ദുബായിലെത്തിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു നൽകി ഡീൽ ഉറപ്പിക്കും. ദൃശ്യങ്ങൾ പുറത്തുപോകുമെന്ന ഭയത്തിലാണ് പലരും പരാതി പറയാത്തതെന്ന് അന്വേഷണ സംഘം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് തകർച്ച. ഇന്ന് രാവിലത്തെ വ്യാപാരത്തിനിടെ മൂല്യം 96.90 നിലവാരത്തിലേക്ക് താഴ്ന്നു. രൂപ റെക്കോർഡ് ഇടിവ് നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇറക്കുമതിക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക, രൂപയെ ശക്തിപ്പെടുത്തുക, വ്യാപാരക്കമ്മി കുറയ്ക്കുക എന്നിവയ്ക്കാകും പ്രാധാന്യം നൽകുക. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിൽ, നോർവെ, സ്വീഡൻ, നെതർലാൻഡ്സ്, UAE എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തിയത്. റോം വിമാനത്താവളത്തിൽ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. റോമിലേക്ക് സ്വാഗതം സുഹൃത്തെ എന്ന കുറിപ്പോടെ മെലോണി സോഷ്യൽ മീഡിയയിൽ ഇരുവരും തമ്മിലുള്ള ചിത്രം പങ്കുവച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഇന്ധനമെത്തിക്കാൻ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ അയക്കാനൊരുങ്ങി ഇന്ത്യ. ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഇന്ത്യ ഇത്തരമൊരു സുപ്രധാന നീക്കം നടത്തുന്നത്. ദൌത്യത്തിനായുള്ള പദ്ധതികൾ പൂർത്തിയായതായും സർക്കാരിന്റെ അന്തിമ അനുമതി ലഭിച്ചാലുടൻ കപ്പലുകൾ യാത്ര തിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആഗോളതലത്തിൽ സുപ്രധാന നയതന്ത്ര ചർച്ചകളുടെ വേദിയാകാൻ ഇന്ത്യ. വരുന്ന സെപ്റ്റംബറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നേരിട്ട് പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചു. ഇരു നേതാക്കളുടെയും സാന്നിധ്യം ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന സുപ്രധാന നയതന്ത്ര ചർച്ചകൾക്ക് ഇന്ത്യയെ വേദിയാക്കുമെന്നാണ് പ്രതീക്ഷ. ഗാൽവൻ അതിർത്തി സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ഉച്ചകോടിയിൽ ഇറാൻ, യുഎഇ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരും പങ്കെടുത്തേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക പൂർണ്ണ സജ്ജമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഒരു മണിക്കൂർ മുമ്പ് മാത്രമെന്നും വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇറാനെതിരെ ആക്രമണമുണ്ടാകുമെന്നും ട്രംപ് ആവർത്തിച്ചു. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന്റെ നേതാക്കൾ യാചിക്കുകയാണെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് ഡൊണാൾഡ് ട്രംപ്. അതേസമയം യുദ്ധം പുനരാരംഭിച്ചാൽ അമേരിക്കയ്ക്ക് കൂടുതൽ സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയുടെ മുന്നറിയിപ്പ്. ഇന്ത്യയിൽ ഇന്ധനവിലയിൽ ക്രമേണയുള്ള വർദ്ധനവ് തുടരുമെന്ന സൂചന നൽകി പെട്രോളിയം മന്ത്രാലയ വൃത്തങ്ങൾ. 5 ദിവസത്തിനിടയിൽ 4 രൂപയോളം വർദ്ധനവാണ് പെട്രോളിനും ഡീസലിനും ഉണ്ടായത്. ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ. 22 വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വീണ്ടും ആഴ്സണലിന്റെ കിരീടനേട്ടം. ഫുട്ബോൾ ലോകകപ്പിനുള്ള പോർച്ചുഗൽ ടീമിനെ പ്രഖ്യാപിച്ചു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടീമിൽ. 27-അംഗ സ്ക്വാഡിനെയാണ് പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിച്ചത്. യുഎയിലെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യൻ സമൂഹത്തിന് പാസ്പോർട്ട് വിസ സേവനങ്ങൾ ഇനി കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാകും. യുഎയിലുടനീളം ആരംഭിക്കുന്ന 16 പുതിയ ഇന്ത്യൻ കോൺസുലർ സർവീസ് കേന്ദ്രങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങൾ പുറത്തുവന്നു. പുതിയ കരാർ ലഭിച്ച പ്രമുഖ ട്രാവൽ ഗ്രൂപ്പ് അൽഹിൻ ടൂർസ് ആന്റ് ട്രാവൽസ് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിട്ടു. വരുന്ന ജൂലൈ 1 മുതൽ പുതിയ കേന്ദ്രങ്ങൾ യുഎയിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 Auto AC spare parts in the Middle East.
6: Current temperature in Dubai 34 degrees Celsius, humidity 45%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: A very good afternoon. Welcome back to Mid Morning with Nitya on Home 92.2 FM. അപ്പോ ദൃശ്യം സിനിമ റിലീസ് ചെയ്യുന്നത് നാളെയാണ് മെയ് 21-ന് ലാലേട്ടന്റെ ബർത്ത്ഡേ അന്ന് തന്നെയാണ്. അത് നമ്മൾ ഇപ്പൊ എപ്പോഴെപ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് അറിയാം. നിത്യ എന്നായിരിക്കും നിങ്ങളിപ്പോ പറയുന്നുണ്ടാവുക അല്ലെ. അപ്പൊ കഴിഞ്ഞ മണിക്കൂർ നിങ്ങൾക്കും എന്താ പറയാ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാനും വിശ്വസിക്കുന്നു. പിന്നെ എന്താ പറയാ ഞാൻ ആ ദൃശ്യത്തിന്റെ ഒരു കാര്യം പറയണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എനിവേ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഷീപ്പ് വിതൗട്ട് ഷെപ്പേർഡ് എന്ന സിനിമ ദൃശ്യത്തിന്റെ ഏത് ഭാഷയിലേക്കുള്ള റീമേക്ക് ആണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. വളരെ സിമ്പിൾ അല്ലേ, നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് ഭാഷയിലേക്ക് റീമേക്ക് ചെയ്തതാണെന്നുള്ളത്. സോ നിങ്ങൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അയക്കേണ്ട ഫോർമാറ്റ്, HT space റൈറ്റ് ആൻസർ യുവർ നെയിം, സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ്. അതുപോലെ May 28-നാണ് കാട്ടാളൻ മൂവി റിലീസ് ചെയ്യുന്നത്. റിലീസ് ഡേറ്റിന് അന്ന് നമ്മൾ കാണുന്നില്ല, നമ്മൾ കാണുന്നത് ഹോം സ്ക്രീനിംഗ് വരുന്നത് May 30-നാണ്, സാറ്റർഡേ ആണ്. 9:00 അൽഗോറൈറ്റ്സ് എന്റെ സ്റ്റാർ സിനിമാസിൽ വെച്ച്. സോ 9:00 സിനിമ എന്ന് പറയുമ്പോൾ 8:30 തന്നെ ടിക്കറ്റ് കിട്ടി എല്ലാവരും എത്തണം. ഇനിയിപ്പോൾ അങ്ങോട്ട് ഒരു ലോങ് വീക്കെൻഡ് ആയിരിക്കും, അപ്പോൾ ഇതൊന്നും പറയാൻ ഞങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് കേട്ടതിന് ശേഷം കാണാൻ വരാൻ പറ്റുന്നവർക്ക് മാത്രം മെസ്സേജ് അയക്കാം. സോ കാട്ടാളിന് വേണ്ടിയുള്ള ടിക്കറ്റിന് വേണ്ടി നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക. HT സിനിമയുടെ പേര്, കാട്ടാളൻ നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220. പല ആൾക്കാരും എന്താ HT space കാട്ടാളൻ രമേശ്, കാട്ടാളൻ ഷിബു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. കല്ലി വല്ലി മാറ്റ. നമുക്കൊരു കാര്യം ചെയ്യാം, ദൃശ്യത്തിന്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് ഈ മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യാണ്. എന്താ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിഡ് മോർണിംഗ് നിത്യയുടെ ഈ മിഡ് ഡേയുടെ ലാസ്റ്റ് അവറിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ പ്രവാസ ലോകത്തെ വിശേഷങ്ങളും മെഡിക്കൽ അത്ഭുതങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ സംസാരിച്ചു അല്ലേ. എന്നാൽ ഈ മണിക്കൂറിൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സിനിമാ ലോകത്ത് നിന്ന് പുറത്തു വന്ന നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ വിശേഷം കൂടി എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. അതായത് മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഇൻഡസ്ട്രി ഹിറ്റുകളിലൊന്നാണല്ലോ, നമ്മളെയൊക്കെ തിയേറ്ററിൽ ഇരുത്തി ശ്വാസം അടക്കി പിടിച്ച് കണ്ട് കോരിത്തരിപ്പിച്ച സിനിമ നാളെ റിലീസാകാൻ പോകുന്ന ദൃശ്യം. ദൃശ്യം 3 ആണ് നാളെ. എന്തായാലും ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആ സിനിമയിൽ ജോർജ് കുട്ടിയുടെ ഭാര്യയായത് റാണി എന്ന കഥാപാത്രമായിട്ട് എത്തിയത് മീനയാണ്. മീന അല്ലാതെ നമുക്ക് വേറൊരാളെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല അല്ലേ. എന്നാൽ ഇന്ന് മീന തന്നെ വെളിപ്പെടുത്തിയ ഒരു ഞെട്ടിക്കുന്ന സിനിമാ രഹസ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അത് 3 റിലീസാവുന്നതിന്റെ തലേദിവസം എനിക്ക് പറയാൻ പറ്റുന്നതാണ് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷം. യഥാർത്ഥത്തിൽ ഈ ദൃശ്യം സിനിമയിലേക്ക് വിളി വരുമ്പോൾ, ഒരു കാള് വരുമ്പോൾ മീന ആ വേഷം വേണ്ടെന്ന് വയ്ക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. കാരണം അവർക്ക് ചില വ്യക്തിപരമായ കാരണങ്ങളും അതുപോലെ ഡേറ്റ് പ്രശ്നങ്ങളൊക്കെ കൊണ്ടും ആ സിനിമ ചെയ്യേണ്ടെന്നാണ് മീന ഫസ്റ്റ് തീരുമാനിച്ചത്. പക്ഷേ ഈ വിവരം അറിഞ്ഞ് മീനയെ വിളിച്ച് ആ സിനിമ തിരുത്തിച്ച ഒരു മെഗാ സ്റ്റാർ ബാക്ക് സ്റ്റേജിലുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ആരുമല്ല, നമ്മുടെ മമ്മൂക്കയാണ്. മീന സിനിമ വേണ്ടെന്ന് വയ്ക്കാൻ ചിന്തിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ മമ്മൂക്കയാണ് മീനയെ വിളിച്ചു പറയുന്നത്, മീന ആ കഥാപാത്രം നിനക്ക് വളരെ അനുയോജ്യമാണ്, അത് നിനക്ക് നന്നായിട്ട് ചേരും, അതുകൊണ്ട് ആ സിനിമ നീ ഒട്ടും മിസ് ചെയ്യരുത് എന്ന് മമ്മൂക്ക പറഞ്ഞ ആ ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ് ശരിക്കും മീന ദൃശ്യം സിനിമ ചെയ്യാൻ തന്നെ സമ്മതിക്കുന്നത്. പിന്നെ നടന്നതൊക്കെ ചരിത്രമല്ലേ, ലാലേട്ടനും മീനയും തകർത്ത് അഭിനയിച്ച ദൃശ്യം പിന്നെ ഇന്ത്യൻ സിനിമയിൽ തന്നെ തരംഗമായി മാറി എന്നുള്ളതാണ്. നോക്കൂ, സിനിമയിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നല്ല സുഹൃത്തുക്കൾ തരുന്ന ചില നിർദ്ദേശങ്ങൾ, അവരുടെ ചില അഡ്വൈസസ്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാറില്ലേ. മമ്മൂക്ക മീനയ്ക്ക് നൽകിയ ആ ഒരു നല്ല നിർദ്ദേശം പോലെ മറ്റുള്ളവർക്ക് നല്ല വഴി കാട്ടാൻ നമുക്കും സാധിക്കട്ടെ. ഇതിനെ ഞാൻ ചുമ്മാ വളച്ചൊടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയെന്നേ ഉള്ളൂ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മണിക്കൂറിന്റെ പനി എനിക്ക് വിട്ടുപോയിട്ടില്ല. അപ്പൊ ഫ്രണ്ട്സ്, ഈ മനോഹരമായിട്ടുള്ള സിനിമാ വിശേഷത്തോടെ നമ്മുടെ അവസാനത്തെ മണിക്കൂറിന്റെ ആദ്യ ലിങ്ക് ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. ഇനി എന്തായാലും സിനിമയുടെ ഡീറ്റെയിൽസ് ഞാനൊരു 1:45 ടൈമിന് ആർക്കൊക്കെയാണ് ഇന്ന് കിട്ടിയത്, ടിക്കറ്റ് കിട്ടിയെന്നുള്ളത് അറിയിക്കാം. ഇപ്പൊ നമുക്ക് നല്ല ട്രെൻഡിങ് സോങ് കേട്ടതിന് ശേഷം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
0: Trending song of the hour.
2: പ്രതിയെത്തും നാളെ മാനവരോർക്കേണം, ജീവിതയാത്രകളെ സൽക്രിയമാക്കേണം, അന്ത്യദിനം വരെ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: ഹോം 92.2 FM-ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ ദൃശ്യം 3 എന്ന മൂവിയുടെ ടിക്കറ്റ് കിട്ടാനായിട്ട്, രണ്ട് കപ്ലൻട്രി പാസ് സ്വന്തമാക്കാനായിട്ട് ഇന്നത്തെ ഞാൻ ചോദിച്ച ചോദ്യം എന്താണ് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. യെസ്, ഷീപ്പ് വിതൗട്ട് ഷെപ്പേർഡ് എന്ന സിനിമ ദൃശ്യത്തിന്റെ ഏത് ഭാഷയിലേക്കുള്ള റീമേക്കാണ്? ശരിയായ ഉത്തരം HT സ്പേസ് യുവർ റൈറ്റ് ആൻസർ യുവർ നെയിം സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയക്കുക. 145 ഇന്ന് May 20 കിട്ടിയ രണ്ട് കപ്ലൻട്രി പാസ് ആർക്കൊക്കെയാണെന്നുള്ളത് ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കാട്ടാളൻ മൂവിയുടെ കപ്ലൻട്രി പാസും കൊടുക്കുന്നുണ്ട്. May 30 ഹോം സ്ക്രീനിങ്, 9:00 സിനിമ മീൻസ് നമ്മൾ കാണാൻ പോകുന്നത്. സോ 8:30 തന്നെ എത്തണം. ഓരോ സിനിമയും ഏത് സമയത്താണ് സ്ക്രീനിങ്, അതിന്റെ അരമണിക്കൂർ മുമ്പ് തന്നെ എല്ലാവരും എത്തിച്ചേരുക കേട്ടോ. സാറ്റർഡേ ആണ് അൽഗുറേറ്റ് സെന്ററിൽ സ്റ്റാർ സിനിമാസിൽ. അതുപോലെ ദൃശ്യം 3 അൽഗുറേറ്റ് സെന്ററിൽ സ്റ്റാർ സിനിമാസിലാണ്. May 22 ഫ്രൈഡേ ആണ്. സോ മറ്റന്നാളാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കാണാൻ പോകുന്നത്. അത് 9:30 ആണ് സിനിമ, ബട്ട് 9:00 തന്നെ എത്തണം. അത്രയ്ക്കും തിരക്കുണ്ട്, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും 9:00 തന്നെ എത്തണം. അതുകൊണ്ട് കുറച്ചങ്ങോട്ട് നീക്കി വെച്ചേക്കാണ്. ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും എത്തിച്ചേരാനായിട്ട് കുറച്ചധികം സമയം ലേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സോ വേഗം മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കുക. 0585829220 എന്ന നമ്പറിലേക്ക്. നമ്മുടെ ഇപ്പോൾ യുവ വിശേഷങ്ങൾക്കൊപ്പം ഇന്ന് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യാത്രാ വിശേഷമാണ് നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. നമ്മളൊക്കെ പണ്ടുതൊട്ടേ ഈ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഒക്കെ ഓൺ ചെയ്യുമ്പോൾ കാണുന്ന സ്ഥിരം വാൾപേപ്പേഴ്സ് ഓർമ്മയുണ്ടോ? നമുക്കെപ്പോഴും ഈ ഫ്ലോറൽ ആ ടൈപ്പിലുള്ള വാൾപേപ്പറിനോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ലൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക, റോസ്, ട്യൂലിപ്പ് അങ്ങനെയുള്ള ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ പിക്ചേഴ്സൊക്കെ നമ്മൾ ലാപ്ടോപ്പിലും അല്ലെങ്കിൽ നമ്മുടെ PC-യിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. മീൻസ് നമ്മളത് എന്താ പറയുക, വാൾപേപ്പറായിട്ട് ഇടാറുണ്ട്. അപ്പം വിൻഡോസിൻ്റെ ഒക്കെ ഹോം സ്ക്രീനിൽ വരുന്ന പച്ച പുല്ല് നിറഞ്ഞ കുന്ന്, റോസ്, ട്യൂലിപ്പ് അങ്ങനെയുള്ള ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ പിക്ചർ നമ്മൾ ലാപ്പിലും അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. മീൻസ് നമ്മളത് വാൾപേപ്പർ ഇടാറുണ്ട്. അപ്പം വിൻഡോസിൻ്റെ ഒക്കെ ഹോം

0: അതൊക്കെ വാൾപേപ്പർ ആക്കിയിട്ടുള്ളത്. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഡെസ്ക്ടോപ്പ് വാൾപേപ്പറിൽ കണ്ട ഒരു അത്ഭുത സൗന്ദര്യം തേടി വർഷങ്ങൾക്ക് ശേഷം ആ നാട്ടിലേക്ക് നേരിട്ട് യാത്ര പോയ ഒരു വ്യക്തിയുടെ യാത്രാ വിവരണമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ണു നിറയ്ക്കുന്നത്. എങ്ങനെ കണ്ണു നിറയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം തേടിപ്പോയത് മറ്റെങ്ങും അല്ല, യൂറോപ്പിലെ നെതർലൻഡ്സിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൂന്തോട്ടമായ ക്യൂക്കൻഹോഫ് തോട്ടത്തിലേക്കാണ് കേട്ടോ. മാർച്ച് മുതൽ മെയ് വരെയുള്ള സ്പ്രിംഗ് സീസണിൽ, അതായത് വസന്തകാലത്ത് ഈ തോട്ടത്തിലേക്ക് ചെന്നാൽ കാണാൻ കഴിയുന്ന എന്താ, നമ്മൾ ഈ കണ്ടതെന്നും അല്ല, വാക്കുകൾക്കും അപ്പുറമുള്ള കാഴ്ചയാണ്. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ട്യൂലിപ്സ് പൂക്കളാണ് ഇവിടെ ഒരേ സമയം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത്. ചുവപ്പും മഞ്ഞയും വെള്ളിയും പേർപ്പിൾ, അങ്ങനെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അത്രയും കളർഫുൾ ആയിട്ടുള്ള ട്യൂലിപ്പ് പൂക്കളുടെ ഒരു വസന്തം എന്ന് പറയാം. അപ്പോൾ ഒരു വലിയ പരവതാനി വിരിച്ചതുപോലെ കിലോമീറ്ററുകളോളം ഈ പൂക്കൾ മാത്രം ഇങ്ങനെ കാണാം. എനിക്ക് തോന്നുന്നു വിക്രമിൻ്റെ ഐ സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട് ലാസ്റ്റ് പോർഷനിൽ, ലാസ്റ്റ് ഭാഗത്തിൽ അവരൊരുമിച്ച് താമസിക്കുന്ന ആ വീടിൻ്റെ ചുറ്റിനും ട്യൂലിപ്പ് പൂക്കളാണ്. എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. അപ്പോൾ ഈ യാത്രികൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിൽ മാത്രം കണ്ട് കൊതിച്ച ആ കാഴ്ചയ്ക്ക് മുന്നിൽ നേരിട്ട് ചെന്നുണ്ടായപ്പോൾ ഉള്ള ഒരു ഫീലിംഗ്, അത് അദ്ദേഹത്തിന്റെ കണ്ണുകളെ ഈറനണിയിച്ചു എന്നാണ്. അപ്പൊ കാറ്റിൽ ആ പൂക്കൾ ഇങ്ങനെ ഇളകിയാണ്, മന്ദമാരുതനിൽ പൂക്കൾ ഇളകിയാടണം അല്ലേ. അപ്പോൾ അങ്ങനെ ആടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു സുഗന്ധം, ആ ഒരു ഒരു എന്താ ഭയങ്കര ഒറിജിനൽ പൂക്കളുടെ ആ ഗന്ധം, പിന്നെ അവിടുത്തെ ആ ക്ലൈമറ്റ്, അതൊക്കെ അനുഭവിക്കണമെങ്കിൽ അവിടെ തന്നെ പോകണമെന്നാണ്. അപ്പോൾ ഇനി ഇത്രയും ദൂരം നെതർലൻഡ്സ് വരെ പോകാൻ പറ്റാത്തവർക്ക് നമ്മുടെ തൊട്ടടുത്ത് കശ്മീരിലും ഏഷ്യയിലും തന്നെ ഏറ്റവും വലിയ ട്യൂലിപ്പ് ഗാർഡൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രീനഗറിലെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ, അവിടെയും ഈ പറഞ്ഞ പോലെ സീസണിൽ ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് കാണാനായിട്ട് എത്തുന്നത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, എപ്പോഴെങ്കിലും അതൊക്കെ പോയി കാണണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. നിങ്ങൾക്കുണ്ടോ? നമ്മുടെയൊക്കെ ഫോൺ വാൾപേപ്പറിലോ ഡെസ്ക്ടോപ്പിലോ ഒക്കെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നയോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പോകണമെന്ന് വിചാരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്വപ്ന ഭൂമി ഉണ്ടാവില്ലേ? ഉണ്ടെങ്കിൽ അത് ഏത് സ്ഥലമാണെന്ന് എന്നോടും പറയണേ. നിങ്ങളുടെ ഡീം എന്താ, നിങ്ങളുടെ ആ ഒരു സ്വപ്ന സ്ഥലം എന്തൊക്കെയാണെന്ന് അറിയണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. വേഗം മെസ്സേജിക്കാം. അതിനുശേഷം നമുക്കൊരു നല്ല പാട്ടൊക്കെ കേട്ടെ. എനിക്ക് ഇപ്രാവശ്യം 96 സിനിമയുടെ വിശേഷം എന്നല്ല ഞാൻ പറഞ്ഞില്ലേ, ആ സിനിമയുടെ സംവിധായകൻ ഫഹദ് ഫാസിലിനെ വെച്ചൊരു ഒരു ത്രില്ലർ മൂവി റിലീസ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ വിചാരിച്ചത്, 96 മീൻസ് സംവിധാനം ചെയ്ത അദ്ദേഹത്തിന് ഒരു പ്രണയം തന്നെ ചെയ്തുകൂടെ എന്നായിരിക്കും നമ്മൾ വിചാരിച്ചത്. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അതിലെ പാട്ട് കേൾക്കണമെന്ന് നിങ്ങളോടും പറഞ്ഞിരുന്നു. അപ്പോൾ ആ പാട്ടിനെ, 96 പാട്ടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായിട്ട് ഇതാ ഞാൻ പ്ലേ ചെയ്യാണ്, തമിഴ് സോങ് ഓഫ് ദി ഹവർ ആയിട്ട്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായി.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா அரஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: Yes, നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലെ ട്രാഫിക് അപ്ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. യാ, നമ്മുടെ അൽഖയിൽ റോഡ് എടുക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, അതിനിടയ്ക്ക് അത് പോയി.
3: യെസ്
2: യെസ്, ഈ നമ്മുടെ ഇത്തിഹാദ് റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് കിടക്കുന്ന അൽമുല്ല പരിസരത്ത് ഈ സമയത്ത് നല്ല രീതിയിൽ തന്നെ ട്രാഫിക് സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ഈ 311 നോക്കുമ്പോൾ ദുബായ് സിറ്റി സെന്ററിൽ നിന്നും ഷാർജ അജ്മാൻ ഭാഗങ്ങളിലേക്ക് പോകുന്ന ബോർഡർ റോഡുകളിലെ ട്രാഫിക് പതിയെ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. പിന്നെ എവിടെയാണ് ഷാർജ ലക്ഷ്യമാക്കി പോകുന്നവർക്ക് കുറച്ചുകൂടെ സമയം കൂടുതൽ എടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഷെയ്ഖ് സായിദ് റോഡ് നോക്കുമ്പോൾ ദുബായിൽ നിന്ന് ഷാർജ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിൽ പലയിടങ്ങളിൽ ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. പ്രത്യേകിച്ച് ഡൗൺ ടൗൺ ബിസിനസ് ബേ പരിസരങ്ങളിലും വേൾഡ് ട്രേഡ് സെന്റർ ഫ്ലൈഓവറിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തൊക്കെ വണ്ടികൾ കുറച്ച് പതുക്കെയായിട്ടാണ് നീങ്ങുന്നത്. പക്ഷേ അബുദാബി ഭാഗത്തേക്കുള്ള യാത്രയിൽ നിലവിൽ തികച്ചും സുഗമമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ട്രാഫിക് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുക 0585829220.
1: Traffic update.
0: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
5: You are tuned into Home 92.2 FM. Home is a feeling.
6: ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ച് എന്നുള്ള കുമ്പകള
7: ഭാഷയുടെ അതിർത്തികൾ ഭേദിച്ച് പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയ മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ആക്ഷൻ ചലച്ചിത്രം കാട്ടാളൻ.
8: 1200 ആനകളൊക്കെ ഒന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനാണ്.
7: മലയാളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആക്ഷൻ രംഗങ്ങളുമായി ഒരുങ്ങുന്നു. ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്നു. ഒപ്പം ജഗദീഷ്, സിദ്ദീഖ് തുടങ്ങിയ താരങ്ങളും പാൻ ഇന്ത്യൻ സാന്നിധ്യമായി സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ദുഷാറ വിജയൻ തുടങ്ങി വൻ താരനിരയും.
8: സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്.
9: വിവിധ ഭാഷകളിലായി മെയ് 28 റിലീസിനെത്തുന്നു
7: കാട്ടാളൻ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
10: കൊമ്പൊന്നിന് 3.5 കോടി.

0: Mid Morning with Nitya.
1: അങ്ങനെ നമ്മുടെ സമയമൊക്കെ ഇവിടെ തീർന്നു തീർന്നു വരികയാണ് ഗൈസ്. അപ്പോ ദൃശ്യം 3 May 20 ആയിട്ടുള്ള ഇന്നത്തെ കപ്ലൻട്രി പാസ് കിട്ടിയവർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ദൃശ്യം 3 കാണാനായിട്ട് 22nd ഹോം സ്ക്രീനിങ്ങിൽ 9:30 മൂവി കാണാനായിട്ട് എത്താനായിട്ട് കിട്ടിയിരിക്കുന്ന ഭാഗ്യവാന്മാർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? നിഹാൽ ആൻഡ് അരുൺ. നിഹാലിന്റെ നമ്പർ എൻഡ് ചെയ്യുന്നത് 5698 ആണ്. അരുൺ 7835. ഇവർക്ക് രണ്ടുപേർക്കുമാണ് ദൃശ്യം 3 ഇന്നത്തെ കപ്ലൻട്രി പാസ് ലഭിച്ചിരിക്കുന്നത്. ഇനി കാട്ടാളൻ സിനിമയുടെ കപ്ലൻട്രി പാസ് ലഭിച്ചിരിക്കുന്ന രണ്ടുപേർ അർത്ഥന ആൻഡ് യാസിഫ്. അർത്ഥനയുടെ നമ്പർ എൻഡ് ചെയ്യുന്നത് 5456. യാസിഫിന്റെ 1060 എന്ന നമ്പറാണ്. അപ്പോ നിഹാലിനും അരുണിനും അർത്ഥനയ്ക്കും യാസിഫിനും 4 കൺഗ്രാജുലേഷൻസ് വൺസ് അഗെയിൻ. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷം കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ടാറ്റാ ബൈബൈ പറയാനുള്ള സമയമായി കഴിഞ്ഞു. നമുക്കറിയാം നമ്മുടെ ഗൾഫ് നാടുകളിൽ ഇപ്പോൾ സ്കൂൾ അവധിക്കാലവും വേനൽക്കാല വെക്കേഷനൊക്കെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുക്കാൻ നോക്കുന്നവരുടെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ വിസിറ്റിംഗ് വിസയിൽ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരുടെയൊക്കെ എണ്ണം ഈ സമയത്ത് വളരെ വളരെ വളരെ കൂടുന്നുണ്ട് അല്ലേ? എന്നാൽ ഈ അവസരം മുതലെടുത്ത് പ്രവാസികളെ ലക്ഷ്യമിട്ട് വലിയൊരു ഓഫർ മാഫിയ തന്നെ ഇപ്പോൾ UAE സജീവമായിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. സാധാരണ വിപണി നിരക്കിനേക്കാൾ പകുതി വിലയ്ക്ക് ഈ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെ നൽകുക, അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ വിസ ശരിയാക്കി തരാമെന്നൊക്കെ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ പരസ്യങ്ങൾ വഴിയും വലിയ വാഗ്ദാനങ്ങളാണ് വരുന്നത്. അപ്പൊ പറ്റിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ സീസൺ ഒന്നും നോക്കി നിൽക്കില്ല, ആൾക്കാരുടെ ആവശ്യം മനസ്സിലാക്കിയാണ് രംഗത്തേക്ക് വരുന്നത്. അവരതിന് എന്തും മാനദണ്ഡമാക്കിയേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റും പോലീസും ഒക്കെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അവരുടെ അപ്ഡേറ്റ്സ് അനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചതിക്കുഴിയിൽ ചാടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അട്രാക്റ്റീവായിട്ടുള്ള ഓഫറുകളിൽ വീണ് ലക്ഷക്കണക്കിന് രൂപയാണ് ഇന്നത്തെ കാലത്ത് ഇന്ന് ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പണം വാങ്ങി പ്രവാസികളെ ചതച്ചു മുങ്ങിയവരിൽ ചില മലയാളി ഏജൻസികളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ തട്ടിപ്പ് രീതി എങ്ങനെയാണെന്ന് അറിയാമോ? അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദുബായ് പോലീസ് നമുക്ക് ചൂണ്ടിക്കാണിച്ചിരുന്ന ചില കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ബുദ്ധിമുട്ടിലായിപ്പോവും. അതായത് തുടക്കത്തിൽ ഇവർ വിശ്വസ്തത നേടാൻ വേണ്ടി കുറച്ച് പേർക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ഒറിജിനൽ ടിക്കറ്റൊക്കെ എടുത്ത് കൊടുക്കും. ഇതുകൊണ്ട് വിശ്വസിച്ചിട്ട് ആളുകൾ കൂട്ടത്തോടെ നമ്മുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കൊക്കെ വേണ്ടി ഒന്നിച്ച് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോഴാണ് ഇവരുടെ കയ്യിലേക്ക് വലിയൊരു തുക വന്നെത്തുന്നത്. അതായത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കണമെന്ന് വിചാരിക്കുന്നവരുടെ. അപ്പോൾ കോടികൾ കളക്ഷൻ കിട്ടിക്കഴിയുന്നതോടെ ഓഫീസ് പൂട്ടി ഇവർ മുങ്ങിക്കളയും. അപ്പൊ ടിക്കറ്റ് കയ്യിൽ കിട്ടി എന്നുള്ള സന്തോഷത്തോടെ എയർപോർട്ടിൽ എത്തുമ്പോഴായിരിക്കും പലരും അറിയുന്നത് എന്താ തങ്ങളുടെ ടിക്കറ്റുകൾ വ്യാജമായിരിക്കും, അല്ലെങ്കിൽ ഏജൻസി അത് മുൻകൂട്ടി ക്യാൻസൽ ചെയ്തു എന്നൊക്കെയുള്ള വിവരങ്ങൾ. അപ്പൊ കുടുംബത്തോടൊപ്പം നാട്ടിൽ പോകാൻ വലിയ ആഗ്രഹത്തോടെ വലിയ പ്രതീക്ഷകളോടുകൂടി എയർപോർട്ടിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മൾ ചതിക്കപ്പെട്ടു എന്ന്. അപ്പൊ അങ്ങനെ തിരിച്ചറിയുന്ന പ്രവാസികളുടെ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ഓർത്തു നോക്കൂ. നമ്മൾ വീടുമൊക്കെ പൂട്ടിക്കെട്ടി ഇറങ്ങി നാട്ടിലേക്ക് പോയിട്ട് എല്ലാ പ്രതീക്ഷകളോടുകൂടി എത്തുമ്പോൾ നമുക്ക് ടിക്കറ്റേ ഇല്ല, നമുക്ക് അവിടെ എൻട്രിയേ ഇല്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ അത് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ചാൽ അമിതമായ ഓഫറുകൾക്ക് പിന്നാലെ പോവാതിരിക്കുക. നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ എന്താ പറയുക, വിശ്വസിക്കാനാകാത്ത കുറഞ്ഞ തുക ആരെങ്കിലും വാഗ്ദാനം ചെയ്താൽ അവിടെ എന്തോ ചതിയുണ്ടെന്ന് ഉറപ്പിച്ചോ. ടിക്കറ്റും വിസയൊക്കെ എടുക്കുമ്പോൾ UAE സർക്കാരിന്റെ കൃത്യമായ ലൈസൻസ് ഉള്ള, വർഷങ്ങളായി വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്ന അംഗീകൃത ട്രാവൽ ഏജൻസികളെ മാത്രമേ ആശ്രയിക്കാൻ പാടുള്ളൂ. ചെറിയൊരു ലാഭത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ അധ്വാനത്തിന്റെ പണം ഇത്തരം തട്ടിപ്പുകാർക്ക് കൊണ്ടുപോയി കൊടുക്കരുത് അല്ലേ? അപ്പൊ ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം എല്ലാവരിലേക്കും നിങ്ങളും എത്തിച്ചു കൊടുക്കുക. സുരക്ഷിതരായിട്ടിരിക്കുക. ഈ ഒരു സുപ്രധാന അപ്ഡേറ്റിന് ശേഷം എനിക്ക് ബൈ ബൈ ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ. യെസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, അടുത്ത മണിക്കൂർ പാട്ടുകളുടെ ഇഷ്ടമുള്ള വിശേഷങ്ങളുടെയൊക്കെ സമയമാണ്, മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി കാട്ടാളൻ ആൻഡ് ദൃശ്യ മൂവിക്ക് ഇന്ന് കപ്ലൻട്രി പാസ് കിട്ടിയ 4 നിഹാലിനും അരുണിനും അർത്ഥനയ്ക്കും യാസിഫിനും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് ബൈ ബൈ. എല്ലാവരും നന്നായിട്ടിരിക്കുക, നല്ലൊരു ഉച്ചനേരമായിരിക്കട്ടെ. ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി മെസ്സേജ് അയക്കുക 0585829220.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: G. Sudhakaran, Pro-Term Speaker. കേരളം സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിൽവർ ലൈൻ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചുവെന്ന് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി. നിലവിലുള്ള വിജ്ഞാപനങ്ങൾ മുഴുവൻ റദ്ദാക്കി. പ്രതിഷേധത്തിനെതിരായ കേസുകൾ റദ്ദാക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോടാണ് വി ഡി സതീശൻ ഇക്കാര്യം അറിയിച്ചത്. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ എംഎൽഎയായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജി സുധാകരനെ ഗവർണർ പ്രോട്ടം സ്പീക്കറായി നിയമിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി സി പി ജോൺ അടക്കമുള്ളവർ പങ്കെടുത്തു. 16th കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറുടെ ചുമതല വഹിക്കുന്ന ജി സുധാകരന് മുന്നിലാണ് ബാക്കി എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. നാളെയാണ് എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും പ്രോട്ടേം സ്പീക്കറുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. സഭാ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് തെരഞ്ഞെടുത്തത്. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ. തെരഞ്ഞെടുപ്പിലെ സിപിഎമ്മിന്റെ കനത്ത തോൽവിയിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഉത്തരവാദിത്തമുണ്ടെന്ന് അമ്പലപ്പുഴ എംഎൽഎ ജി സുധാകരൻ. തനിക്ക് മുന്നിൽ പിണറായി സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന ചർച്ചകളിൽ താൽപര്യമില്ല. അദ്ദേഹവും ഇപ്പോൾ തന്നെ പോലെ ഒരു എംഎൽഎ. രാഷ്ട്രീയത്തിൽ ശത്രുത സൂക്ഷിക്കാറില്ല. നിയമസഭയിൽ ഒരിക്കൽ കൂടി വരണമെന്ന് തീരുമാനിച്ചു. സ്വതന്ത്രമായി മത്സരിച്ചുവെന്നും ജി സുധാകരൻ. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പൊതുഭരണം, ധനം, നിയമം, തുറമുഖ വകുപ്പുകളാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്. ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾക്ക് പുറമെ കയർ വകുപ്പിന്റെ ചുമതലയും രമേശ് ചെന്നിത്തലയ്ക്കാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ വകുപ്പ് വിഭജന പട്ടിക ഗവർണർക്ക് കൈമാറി. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐ ടി, മോൻസ് ജോസഫ് ജലവിഭവം, പി സി വിഷ്ണുനാഥ് സാംസ്കാരികം, എം ലിജോ എക്സൈസ് സഹകരണം, റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസം, ഒ ജി ജനീഷിന് യുവജനകാര്യത്തിന് പുറമെ തൊഴിൽ വകുപ്പിന്റെ ചുമതല. ഉന്നത വിദ്യാഭ്യാസം മുസ്ലിം ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തു. ഗ്രാമവികസനവും മുസ്ലിം ലീഗിനാണ്. ചർച്ചകൾക്കും തർക്കങ്ങൾക്കുമൊടുവിൽ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് തന്നെ നൽകാൻ ധാരണയായി. വി അബ്ദുൽ ഗഫൂർ, ഫിഷറീസ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി, ചുമതലകളിലേക്ക് കടക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം നിർദ്ദേശം നൽകി. ലത്തീൻ സഭയുടെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം. യു ഡി എഫ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരന്റി അനുസരിച്ച് കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും ലഭ്യമാവുക. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൌജന്യ യാത്ര അനുവദിക്കും. സൌജന്യ യാത്ര നടപ്പാക്കിയാൽ മാസം 90 കോടിയോളം രൂപ സർക്കാരിന് അധിക ബാധ്യതയുണ്ടാകും. സുപ്രധാന വകുപ്പുകൾ മുസ്ലിം ലീഗിന് കൈമാറിയതിൽ കോൺഗ്രസിൽ അതൃപ്തി. കോൺഗ്രസ് ഏറെക്കാലമായി കൈവശം വെക്കുന്ന ഫിഷറീസ് ഗ്രാമവികസന വകുപ്പുകൾ കൈമാറിയതിലാണ് അതൃപ്തി. കോൺഗ്രസിൽ ഉയർന്ന കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് ഈ രണ്ട് വകുപ്പുകളും മുസ്ലിം ലീഗിന് കൈമാറിയത്. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിൽ അറസ്റ്റിലായ അലീനയുടെ ഭീഷണി സന്ദേശം പുറത്ത്. കേസുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി നൽകാൻ എത്തിയ പരാതിക്കാരിക്കാണ് ഭീഷണി സന്ദേശം അയച്ചത്. പോലീസിൽ പരാതിപ്പെട്ടാൽ അയാൾ വിടില്ലെന്നും പണിതരുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. അലീന പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയത് ഗുണ്ടയായ ആൺ സുഹൃത്തിന്റെ പേര് പറഞ്ഞെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തെത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസിൽ കൂടുതൽ കണ്ടെത്തലുമായി പോലീസ്. സന്ദർശക വിസയിൽ ദുബായിലെത്തിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു നൽകി ഡീൽ ഉറപ്പിക്കും. ദൃശ്യങ്ങൾ പുറത്തുപോകുമെന്ന ഭയത്തിലാണ് പലരും പരാതി പറയാത്തതെന്ന് അന്വേഷണ സംഘം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് തകർച്ച. ഇന്ന് രാവിലത്തെ വ്യാപാരത്തിനിടെ മൂല്യം 96.90 നിലവാരത്തിലേക്ക് താഴ്ന്നു. രൂപ റെക്കോർഡ് ഇടിവ് നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇറക്കുമതിക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക, രൂപയെ ശക്തിപ്പെടുത്തുക, വ്യാപാരക്കമ്മി കുറയ്ക്കുക എന്നിവയ്ക്കാകും പ്രാധാന്യം നൽകുക. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിൽ. നോർവെ, സ്വീഡൻ, നെതർലാൻഡ്സ്, യുഎഇ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തിയത്. റോം വിമാനത്താവളത്തിൽ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. റോമിലേക്ക് സ്വാഗതം സുഹൃത്തെ എന്ന കുറിപ്പോടെ മെലോണി സോഷ്യൽ മീഡിയയിൽ ഇരുവരും തമ്മിലുള്ള ചിത്രം പങ്കുവച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഇന്ധനം എത്തിക്കാൻ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ അയക്കാൻ ഒരുങ്ങി ഇന്ത്യ. ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഇന്ത്യ ഇത്തരമൊരു സുപ്രധാന നീക്കം നടത്തുന്നത്. ദൌത്യത്തിനായുള്ള പദ്ധതികൾ പൂർത്തിയായതായും സർക്കാരിന്റെ അന്തിമ അനുമതി ലഭിച്ചാലുടൻ കപ്പലുകൾ യാത്ര തിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആഗോളതലത്തിൽ സുപ്രധാന നയതന്ത്ര ചർച്ചകളുടെ വേദിയാകാൻ ഇന്ത്യ. വരുന്ന സെപ്റ്റംബറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും നേരിട്ട് പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചു. ഇരു നേതാക്കളുടെയും സാന്നിധ്യം ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന സുപ്രധാന നയതന്ത്ര ചർച്ചകൾക്ക് ഇന്ത്യയെ വേദിയാക്കുമെന്നാണ് പ്രതീക്ഷ. ഗാൽവൻ അതിർത്തി സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ഉച്ചകോടിയിൽ ഇറാൻ, യു എ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരും പങ്കെടുത്തേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക പൂർണ്ണ സജ്ജമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഒരു മണിക്കൂർ മുമ്പ് മാത്രമെന്നും വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇറാനെതിരെ ആക്രമണമുണ്ടാകുമെന്നും ട്രംപ് ആവർത്തിച്ചു. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന്റെ നേതാക്കൾ യാചിക്കുകയാണെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് ഡൊണാൾഡ് ട്രംപ്. അതേസമയം യുദ്ധം പുനരാരംഭിച്ചാൽ അമേരിക്കയ്ക്ക് കൂടുതൽ സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയുടെ മുന്നറിയിപ്പ്. ഇന്ത്യയിൽ ഇന്ധനവിലയിൽ ക്രമേണയുള്ള വർധനവ് തുടരുമെന്ന സൂചന നൽകി പെട്രോളിയം മന്ത്രാലയ വൃത്തങ്ങൾ. 5 ദിവസത്തിനിടയിൽ 4 രൂപയോളം വർധനവാണ് പെട്രോളിനും ഡീസലിനും ഉണ്ടായത്. ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ. 22 വർഷത്തെ കാത്തിരിപ്പിനുശേഷമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വീണ്ടും ആഴ്സണലിന്റെ കിരീടനേട്ടം. ഫുട്ബോൾ ലോകകപ്പിനുള്ള പോർച്ചുഗൽ ടീമിനെ പ്രഖ്യാപിച്ചു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ടീമിൽ 27 അംഗ സ്ക്വാഡിനെയാണ് പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിച്ചത്. യുഎയിലെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യൻ സമൂഹത്തിന് പാസ്പോർട്ട് വിസ സേവനങ്ങൾ ഇനി കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാകും. യുഎയിലുടനീളം ആരംഭിക്കുന്ന 16 പുതിയ ഇന്ത്യൻ കോൺസുലാർ സർവീസ് കേന്ദ്രങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങൾ പുറത്തുവന്നു. പുതിയ കരാർ ലഭിച്ച പ്രമുഖ ട്രാവൽ ഗ്രൂപ്പ് അൽഹിൻ ടൂർസ് ആന്റ് ട്രാവൽസ് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിട്ടു. വരുന്ന ജൂലൈ 1 മുതൽ പുതിയ കേന്ദ്രങ്ങൾ യുഎയിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. Ipol samayam 2 mani kayinju 7 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 Auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 56%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
1: You're tuned into Home 92.2 FM. Home is a feeling.

ஆடா மக்களே, கேரிவா மைக் செக் மைக் செக் மைக் செக் 1 2 3 சேட்டா மைக் செக். ஹலோ, அது ரெடியில மைக் செக் பாட்டு கேட்டுக்கொண்டான். நம்ம வந்திருக்கிறது எவ்விடே, இது ஹோம் எடா, நம்மட வீடுடா. ஹோம் 92.2 எஃப்எம் எல் மலை அலிடா கேரளோட மக்களுக்கு கேரளா என்ன நம்மட வீடான. அப்போ ஆரம் மடிச்சு நிக்கொன்னு வேண்ட, எல்லாரும் வந்தோம் நீங்களோட விசேஷங்கள் அறியான், வர்த்தமானங்களൊക്കെ அறியா வேண்டிட்டான. ഞാനിവിടെ നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നത് ഞാനാണ് ഷീബയാണ്. നിങ്ങളുടെ കൂടെ 2 മണി മുതൽ 4 മണി വരെ വർത്താനം പറയാനായിട്ട് മലയാളിയിടയിലുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? നിങ്ങൾക്ക് ഏത് പാട്ട് കേൾക്കണം? ആരുടെയെങ്കിലും ജന്മദിനാശംസ, വിവാഹ വാർഷിക ആശംസ, യാത്രാമംഗളാശംസ, പിന്നെ ചുമ്മാ ഒരു സ്നേഹാശംസ, സന്തോഷാശംസ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള ആശംസകളുണ്ട്, അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹലോ ഹായോ ഒക്കെ പറഞ്ഞ് നാട്ടിലെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇഷ്ടമുള്ള പാട്ട് ചോദിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് സമർപ്പിക്കാം, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ തിരുവനന്തപുരം സ്ലാങ്ങിൽ പറയുകയാണെങ്കിൽ ഓ ത്വാന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ വേഗം മെസ്സേജുകളൊക്കെ അയച്ചോളിയും. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. പിന്നെ മൂവിയുടെ ടിക്കറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം നമുക്കിനി സർവമായാലും പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം. വേഗം നിങ്ങൾ മെസ്സേജൊക്കെ അയച്ചോളൂ, ഞാൻ നോക്കട്ടെ വാട്സാപ്പിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ വന്നു തുടങ്ങിയോ എന്ന്.

0: വകുപ്പ് വിഭജനം പൂർത്തിയാക്കി UDF. മുസ്ലിം ലീഗിന് സീറ്റുകൾ കൂടുതൽ നൽകിയതിൽ കോൺഗ്രസിനകത്ത് അതൃപ്തി. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ച് BD സതീശൻ സർക്കാർ. വകുപ്പ് വിഭജനം കോൺഗ്രസിൽ പ്രതിസന്ധി ഉണ്ടാക്കുമോ?
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
2: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
3: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
4: സാൻഡ് ഡ്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode international medical degree swandhamakkam. Admissions are now open.
5: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ 2 ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
6: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
5: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
7: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
5: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
9: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
10: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
11: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
12: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
13: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
14: Affordable and immediate. That's the power of radio advertising.
15: For our special packages, call now or WhatsApp to 055-666-5859.
16: That's 055-666-5859.
17: Home 92.2 FM. Home is a feeling.
18: Malayalita.
19: Kerala. Kerala.

0: ബെല്ലോള് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ആദ്യം മെസ്സേജ് അയച്ചത് കാസിമാണ്. എനിക്ക് ബെല്ലോള് പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞാൽ മതി, അപ്പം ഞാൻ ഇവിടുന്ന് അങ്ങ് പ്ലേ ചെയ്യും. അപ്പം എന്തായാലും കാസിമിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് പ്ലേ ചെയ്തു, അത് കേട്ടോണ്ടപ്പോൾ തന്നെ സന്തോഷം എന്നെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെസ്സേജ്, ആ അത് പറയണമല്ലോ, അത് പറയാതെ എങ്ങനെ മുന്നോട്ട് പോകും. രണ്ടട പേരാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു അഫ്സലാണോ അബ്ദുള്ളാണോ. അതായത് നമ്മുടെ സി എമ്മിനോട് എങ്ങനെയുണ്ട് നമ്മുടെ മലയാളിയുടെ ആ ഷീബയുടെ പ്രോഗ്രാം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നമ്മുടെ പൂക്കി മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ സ്റ്റിക്കർ ഉണ്ടല്ലോ, അതിൻ്റെ ശബ്ദം അങ്ങനെയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ എന്നുള്ള രീതിയിലുള്ള ആ ഒരു നല്ല സ്റ്റിക്കർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അബ്ദുൾ ലത്തീഫ്, അഫ്സൽ അബ്ദുൾ ലത്തീഫാണ് എനിക്ക് മെസ്സേജ് അയച്ചു തന്നിരിക്കുന്നത്. സി എം സാർ, ഷീബ്സിൻ്റെ മലയാളിയുടെ ആ പ്രോഗ്രാം എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിനാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റിക്കർ കിട്ടിയിരിക്കുന്നത്. ധന്യയായി, ഞാൻ ധന്യയായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിനും കൂടെ ചേർന്നതിനും ഒക്കെ. എന്തായാലും അദ്ദേഹത്തിനോട് പറയൂ, അദ്ദേഹത്തിനും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാനൊരു പാട്ട് സമർപ്പിക്കുന്നുണ്ടെന്ന്. ഒരു പാട്ടാകണ്ടല്ലോ, ഇനി വരുന്ന എല്ലാ പാട്ടും നമ്മുടെ സി എമ്മിനും കൂടെ വേണ്ടിയിട്ടിരുന്നോട്ടെ. സന്തോഷമായോ? സന്തോഷമായി കാണും അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് ഞാൻ സക്കരക്കെട്ടിയിലെ പാട്ടാണ് മരുതാനി വിഴിയിലേ, അന്ത പാടൽ എനിക്ക് ரொம்ப പിടിക്കും. അപ്പോൾ ആ പാട്ടാണ് ഇനി ഞാൻ നമ്മുടെ തമിഴ് സോങ് ഓഫ് ദ അവറിൽ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പ്ലേ ചെയ്യാം, അതിന് മുമ്പ് എനിക്ക് ഒന്ന് രണ്ട് മെസ്സേജും കൂടെ പറയാനുണ്ട്. വിനോദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, എന്താണ് ഷീബ വിശേഷം എന്ന്. ആ എന്നാൽ ഞാൻ ഇടയ്ക്ക് തിരുവനന്തപുരം സ്ലാങ് പറഞ്ഞതുകൊണ്ട് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് മെഹബൂബയുടെ മെസ്സേജ്, ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരം സ്ലാങ്ങിൽ സംസാരിക്കണം എന്നുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സംസാരിക്കാം. പിന്നെ യെസ്, നമ്മുടെ നിർമ്മലാണ് അത് പറയുന്നതായിട്ട്. ഓ തന്നെ തന്നെ വെള്ളങ്ങളൊക്കെ കുടിച്ചാന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വെള്ളങ്ങളൊക്കെ തോനെ കുടിക്കണുണ്ട് അപ്പി കേട്ടോ, ഒന്നാ ചൂട് സമയങ്ങളല്ലേ. അല്ലെങ്കിൽ എനിക്ക് പച്ചവെള്ളമൊക്കെ നിറയെ കുടിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടം തന്നെ. എന്തരായിരുന്നാലും മെസ്സേജ് അയച്ചതിന് ഒരുപാട് സന്തോഷം. പിന്നെ സലാമിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, എനിക്കൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിശാഖിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലോറൻസിൻ്റെ നമസ്തേ കിട്ടിയിട്ടുണ്ട്, ഹായ് ലോറൻസ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ അമീറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചങ്ങോട്ടും ഗുഡ് ആഫ്റ്റർനൂൺ അമീർ. സന്തോഷ് കുമാർ പച്ചാട്ട്, ഷീബ ചേച്ചി ഇപ്പോൾ പറഞ്ഞപ്പോൾ കേട്ടത്, ഓ സന്തോഷ് കുമാറിന്, സന്തോഷ് കുമാർ പച്ചാടിന് സന്തോഷമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, അങ്ങനെ ആയിക്കോട്ടെ, എനിക്കും സന്തോഷമായി. ജോബി ബേബിയുടെ മീശ പിരിച്ചുള്ള ഒരു പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഹായ് ജോബി ബേബി. ജോബി ബേബി എന്ന പേരും വില്ലൻ്റെ ലുക്കുള്ള ഒരു ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത് വാട്സാപ്പിൽ. കൊള്ളാം, ഹലോ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചങ്ങോട്ടും എൻ്റെ വക്ക വലിയൊരു ഹലോ ഇരുന്നോട്ടെ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേഗം വേഗം മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്മുടെ റോഷ്ണിക്കുട്ടിയുടെ ഗുഡ് ആഫ്റ്റർനൂൺ കിട്ടിയിട്ടുണ്ട്. ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ റോഷ്ണിക്കുട്ടി, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഷീബ ഇന്ന് എന്താ കഴിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഡബിൾ എനർജി ആണല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ റിയാസേ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ തലവേദനയായിരുന്നു, പക്ഷേ അതിൻ്റെ കൂടെ ആ തലവേദനയ്ക്ക് പോയിട്ട് കുറച്ച് കൂടുതൽ എനർജി ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ പറ്റില്ലല്ലോ, നമുക്ക് വിടാൻ പറ്റില്ലല്ലോ. ശരി, എന്തായാലും നിങ്ങൾക്ക് സന്തോഷമാണ് ഞാനിങ്ങനെ നിറയെ സന്തോഷത്തിൽ വർത്തമാനം പറയുമ്പോൾ എന്ന് കേൾക്കുമ്പോൾ എനിക്കും ഒരു സന്തോഷം. അപ്പോൾ ഇനി നമുക്ക് മരുതാനി കേട്ടിട്ട് വരാം, കേൾക്കലാമാ?
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേൾക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഡി 92 അൽവാസിൽ സ്ട്രീറ്റ് ഇൻ അൽ സഫ 2 ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ അൽ അവീർ അറൌണ്ട് E611 എമിറേറ്റ്സ് റോഡ് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് ആ ഭാഗത്തും കാണുന്നത്. D79 ഊദ് മേത്ത സ്ട്രീറ്റ് ഇൻ ഊദ് മേത്ത ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്തെങ്കിലും പ്രധാനപ്പെട്ട ട്രാഫിക് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കണേ. 0585829220 ആണ് വാട്സാപ്പ് നമ്പർ.
1: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ GCC. ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ WhatsApp 800-916 or visit abccargo.ae.
3: You are listening to Malayalida with Sheba.
4: വകുപ്പ് വിഭജനം പൂർത്തിയാക്കി UDF. മുസ്ലിം ലീഗിന് സീറ്റുകൾ കൂടുതൽ നൽകിയതിൽ കോൺഗ്രസിനകത്ത് അതൃപ്തി. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ച് BD സതീശൻ സർക്കാർ. വകുപ്പ് വിഭജനം കോൺഗ്രസിൽ പ്രതിസന്ധി ഉണ്ടാക്കുമോ?
5: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
6: ഗ്ലോബൽ എക്സ്പോഷറോടുകൂടി ഒരു ഡോക്ടറാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പ്രസന്റ്സ് തുംബെ ഇന്റർനാഷണൽ പാത്വേ മെഡിസിൻ പ്രോഗ്രാം.
7: ആദ്യ 3 വർഷം UAE GMU പഠിക്കൂ. അടുത്ത 3 വർഷം പോളണ്ട്, റൊമേനിയ, UK, ഇറ്റലി, മലേഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, ഖാന പോലുള്ള രാജ്യങ്ങളിൽ പഠനം പൂർത്തിയാക്കാം.
6: അഫോർഡബിൾ ഫീസ്, വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ആൻഡ് ഗ്ലോബൽ കരിയർ ഓപ്പർച്യൂണിറ്റീസോടെ മെഡിക്കൽ ഡിഗ്രി സെക്യൂർ ചെയ്യൂ. അഡ്മിഷൻസ് ആർ നൌ ഓപ്പൺ. വിസിറ്റ് gmu.ac.ae ഓർ കോൾ 056-549-5755. Gulf Medical University, where the world comes to learn.

എത്ര കാലമായി ഈ കിളിച്ചുണ്ട് മാമ്പഴം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട്, എന്നിട്ടും ഈ കിളികൾ അങ്ങോട്ട് കൊത്തു ഇങ്ങോട്ട് കൊത്തു, ഇത് മതിയാക്കിയിട്ടില്ല, എന്ന് കഴിയും ഈ കൊത്ത് എന്നുള്ളതാണ്. അങ്ങോട്ട് കൊത്തി ഇങ്ങോട്ട് കൊത്തായി, ഒരു കിളിച്ചുണ്ട മാമ്പഴത്തിന് വേണ്ടിയിട്ടാണോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊത്തുന്നത്? നമുക്ക് എത്ര മാമ്പഴം വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമല്ലോ, വേണ്ടല്ലേ? ഞങ്ങൾ വെറുതെ വിടൂ ശിവ എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് എനിക്കറിയാം. ചുമ്മാ എങ്കിലും നമ്മൾ ചില പഴയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ സ്മരണകൾ ഉരുത്തിരിഞ്ഞ് വരുന്നതല്ലേ. ശരി, അപ്പം എന്നാലും ആഹ്ലാദിപ്പിൻ ആഹ്ലാദിപ്പിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോമോൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജോമോനെ, സുഖമല്ലേ ജോമോനെ, എന്തൊക്കെയാ വിശേഷം? പിന്നെ ജോമോൻ ഇങ്ങനെ കുറുമ്പൊക്കെ കാണിച്ച് ആഹ്ലാദിപ്പിൻ ആഹ്ലാദിപ്പിൻ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കുറുമ്പ് കാണിക്കുന്ന കൊച്ച് ചെക്കന്മാരെന്ന് തന്നെ പറയാം, ആൺകുട്ടികളുടെ ചെവിക്ക് പിടിച്ചിട്ട് ഇങ്ങോട്ട് എണീക്കടാ ജോമോനെ എന്ന് പറഞ്ഞ് ചെവിക്ക് പിടിച്ച് തിരുമോലെ. എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നു, എന്താണെന്ന് അറിഞ്ഞൂടെ ജോമോനെ. ഓക്കെ, അടുത്ത് യെസ് അടുത്ത് ആ അടുത്ത് കിളിച്ചുണ്ട മാമ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തു നിർത്തിയില്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ പ്രാവശ്യത്തെ ഹോം തിയേറ്ററിൽ നമ്മൾ കാണാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, ദൃശ്യം 3 ആണ്. നമ്മളിങ്ങനെ കാണാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നാളെ സിനിമ റിലീസ് ചെയ്യും. നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ഞങ്ങൾ നേരത്തെ തന്നെ, ഞങ്ങൾ അങ്ങനെയാണ്, മലയാളി ഡായിലെ എല്ലാ സുഹൃത്തുക്കളും നേരത്തെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ കേട്ട കിളിച്ചുണ്ട മാമ്പഴത്തിലെ പാട്ടും ഞങ്ങൾ അങ്ങേക്ക് വേണ്ടിയിട്ട് സ്നേഹത്തോടെ സമർപ്പിക്കുകയാണ്. ആ, ഞാൻ ദൃശ്യം 3 പാട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അല്പം ശോകമാണെങ്കിലും ഞാനത് പ്ലേ ചെയ്യും. ഒരുപാട് ശോകമൊന്നുമല്ല, ചെറുതായിട്ട് ലൈറ്റായിട്ട്. അപ്പോൾ എന്തായാലും ആ പാട്ട് ഞാൻ പിന്നെ പ്ലേ ചെയ്യാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് എൻ്റെ കയ്യിൽ ദൃശ്യം 3 കാണാനായിട്ടുള്ള കപ്പിൾ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ ചുമ്മാ തരാൻ പറ്റില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ നമ്മൾ ദൃശ്യം 1 കണ്ടു, ദൃശ്യം 2 കണ്ടു, ദൃശ്യം 3 നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. അപ്പോൾ അതിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ അറിയാം. പക്ഷെ അതിന് ഇടയിലുള്ള ആ ഒരു നമ്മളെ ത്രില്ല് ചെയ്യിപ്പിക്കുന്ന സംഭവം എന്താണ്, ഈ കഥ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. അപ്പോൾ ഈ 1, 2 ഒക്കെ കണ്ട കൂട്ടുകാരോട് അല്ലെങ്കിൽ ദൃശ്യം ഏറെ സ്നേഹിക്കുന്ന എല്ലാവരോടുമായിട്ട് എൻ്റെ ഒരു ചോദ്യമുണ്ട്. 1 കണ്ടേ 2 കണ്ടേ സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, നിങ്ങൾ ആരുടെ ഭാഗത്താണ്? നമ്മുടെ ജോർജ് കുട്ടിയുടെ ഭാഗത്താണോ അതോ ഐ ജി പ്രഭാകരുടെ ഭാഗത്താണോ? ഇവർ രണ്ടുപേരും ആണല്ലോ ഈ സിനിമയുടെ ഏറ്റവും വലിയ താരങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലാണല്ലോ ആ ഒരു പറയണ്ടല്ലോ ഞാൻ, സംഭവങ്ങൾ നടക്കുന്നതെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് 1 നമ്മുടെ ജോർജ് കുട്ടിയും 1 നമ്മുടെ ഐ ജി ഗീതാ പ്രഭാകരുമാണ്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ നാളെ സിനിമയൊക്കെ കാണാൻ പോവല്ലേ, നിങ്ങൾ പറ നിങ്ങൾ ആരുടെ പക്ഷത്താണ്? നിങ്ങൾ ജോർജ് കുട്ടിയുടെ പക്ഷത്താണോ അതോ നമ്മുടെ ഐ ജി പ്രഭാകറിൻ്റെ പക്ഷത്താണോ? നോക്കട്ടെ എത്ര വോട്ടുകൾ നമ്മുടെ ഗീതാ പ്രഭാകറിന് കിട്ടുന്നു, എത്ര വോട്ടുകൾ ജോർജ് കുട്ടിക്ക് കിട്ടുന്നു എന്ന്. എന്തായാലും നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അത് വോട്ട് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല ടിക്കറ്റ് തരുന്നത്, എങ്കിലും ഞാൻ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്ന് മെസ്സേജ് അയക്കണം. ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്തിട്ട്, ദൃശ്യം എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ജോർജ് കുട്ടി അല്ലെങ്കിൽ ഐ ജി പ്രഭാകർ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി. എന്തായാലും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞാൻ ഒരു കപ്പിൾ ടിക്കറ്റ് തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ എവർഗ്രീൻ പാട്ടിലേക്കാണ് പോകുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയല്ല, മിനിഞ്ഞാന്ന് വെളുപ്പാങ്കാലത്ത് എന്നെ വിളിച്ച് പാട്ട് ചോദിക്കുന്ന ഒരു കക്ഷിയുണ്ട്. ഒരു 3 മണി 3:30 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മെസ്സേജ് ഇടും, എടാ ഈ പാട്ട് കേട്ടിട്ട് കുറേ ദിവസമായിടാ എന്ന്. അപ്പം ഞാൻ പറയും, എടാ നമ്മളിലുണ്ടല്ലോ ആ പാട്ട് എന്ന്. അപ്പം കഴിഞ്ഞ ദിവസം, കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ ദിവസം രാവിലെ വെളുപ്പാങ്കാലത്ത് ഇതുപോലെ ഒരു മെസ്സേജ് വന്നു, ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ. ആ പാട്ട് ഉണ്ടോടാ എൻ്റെ കയ്യിലെന്നും ചോദിച്ചിട്ടുണ്ട്. ആരായിരിക്കും? വേറെ ആരുമല്ല, നമ്മുടെ മിനി പത്മയാണ്. വാർത്തകളെ ഒരുപാട് സ്നേഹിക്കുന്ന മിനി പത്മ പാട്ടുകളും ഒരുപാട് സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു, ഇവിടെ ഇല്ല കേട്ടോ ആള്, സത്യം പറഞ്ഞാൽ ഒരു പ്രസ് മീറ്റിന് പോയിരിക്കുകയാണ്, രാവിലെ കുറച്ച് മുമ്പ് പോയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിലും നമ്മുടെ മിനി പത്മയ്ക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഇന്ന് എവർഗ്രീൻ പാട്ടുകളിൽ ഉൾപ്പെടുത്താമെന്ന് നമുക്ക് കേൾക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളി ഡാ വിത്ത് ശിവ.
1: യു ആർ ട്യൂൺഡ് ഇൻടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: വകുപ്പ് വിഭജനം പൂർത്തിയാക്കി UDF. മുസ്ലിം ലീഗിന് സീറ്റുകൾ കൂടുതൽ നൽകിയതിൽ കോൺഗ്രസിനകത്ത് അതൃപ്തി. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ച് BD സതീശൻ സർക്കാർ. വകുപ്പ് വിഭജനം കോൺഗ്രസിൽ പ്രതിസന്ധി ഉണ്ടാക്കുമോ?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: Malayali da.
14: Kerala.

ബൊമ്മലേ, ഈ പാട്ട് ഒന്ന് സ്പെഷ്യലായിട്ട് ഞാൻ സമർപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടെന്ന് പറയട്ടെ. ഇപ്പൊ പറയും, ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ. ഒരു സെക്കൻഡ്, ഇപ്പൊ ശരിയാക്കി തരാം. എന്താണ്? എവിടെ? ആ, ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നത് നമ്മുടെ സഫീർ, ഒന്ന് സഫീർ റാസിൽ ഖൈമയിൽ നിന്നാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. സഫീറിനും പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മഹറൂഫിനും വേണ്ടിയിട്ടാണ്. അതായത് ഉത്തമ, സഫീർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ റാസിൽ ഖൈമയിൽ നിന്നാണ്, എൻ്റെ സുഹൃത്ത് മഹറൂഫ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്, ഒരു ആശംസ അറിയിക്കുമോ, നല്ലൊരു പാട്ട് കൂടെ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സഫീറെ, സഫീറിൻ്റെ സുഹൃത്തിന് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. ഒപ്പം ഇന്നത്തെ എല്ലാ പാട്ടുകളും നമ്മുടെ മഹറൂഫിനും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിന്. മഹറൂഫ് ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമാണ്, അപ്പോൾ എന്തായാലും റേഡിയോ കേൾക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഹറൂഫേ കേട്ടോ, നമ്മുടെ സഫീർ മെസ്സേജ് അയച്ചിരുന്നു ജന്മദിനം പറഞ്ഞിട്ട്, ഞാൻ ആശംസകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഇന്നത്തെ മെസ്സേജുകൾ കണ്ടു കണ്ട് എനിക്ക് ചിരിയും വരുന്നു, സങ്കടവും വരുന്നു. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു നമുക്ക് ദൃശ്യം 3 ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്ന് ഞാൻ ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൃശ്യം 1, 2 ഒക്കെ കണ്ടവരാണ്, 3 കാണാൻ പോകുന്നു. കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കും നാട്ടുകാർക്ക് മൊത്തം കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ജോർജ് കുട്ടിയുടെ ഭാഗത്താണോ അതോ IG ഗീതാ പ്രഭാകറിൻ്റെ ഭാഗത്താണോ എന്ന് ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞുണ്ടല്ലോ, സീരിയസ് ആയിട്ട്, അതായത് ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആരാണോ അവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മെസ്സേജുകളാണ് വന്നിരിക്കുന്നത്. സത്യമായിട്ട് ഗീതാ പ്രഭാകറിനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരാൾ ഭയങ്കര സങ്കടത്തിലൊക്കെ മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയോ? വിനോദ്, പാവം എൻ്റെ വരുൺ മോൻ, എവിടെയാണെന്നൊന്ന് പറഞ്ഞൂടെ, പറയൂ ജോർജ് കുട്ടി. ശരിക്കും കുറേ കാലമായില്ലേ വരുൺമോനെ നഷ്ടപ്പെട്ടു പോയിട്ട്, ഒരമ്മയുടെ വേദന എന്താ മനസ്സിലാക്കാത്ത ജോർജ് കുട്ടി എന്ന് ചോദിച്ചുകൊണ്ടാണ് വിനോദ്. അതുകൊണ്ട് തന്നെ IG ഗീതാ പ്രഭാകറിൻ്റെ ഭാഗത്താണ് വിനോദ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അജന്ത ജോർജ് കുട്ടിയുടെ ഭാഗത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷിനോദ് പറഞ്ഞിരിക്കുന്നത് ഞാൻ IG ഗീതാ പ്രഭാകറിൻ്റെ ഭാഗത്താണ്, കാരണം ഇത്രയും കാലമായിട്ടും അന്വേഷിക്കുകയല്ലേ, ഒരമ്മ എന്ന നിലയ്ക്ക് IG ഗീതാ പ്രഭാകറിൻ്റെ കൂടെയാണ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അഷ്റഫും അതേ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതാരാണ്, യെസ്, രാജി അരുൺ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. IG ഗീതാ പ്രഭാകറിൻ്റെ ഭാഗത്താണ്, കാരണം അവർക്കും വേണ്ടേ നീതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വർഷമായി പാവം മോൻ്റെ ആത്മശാന്തിക്കായി കഷ്ടപ്പെടുന്നു, ഈ പ്രാവശ്യം പുതിയ ഭരണമൊക്കെ വന്നതല്ലേ, അപ്പോൾ എന്തായാലും നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കും, ജോർജ് കുട്ടിക്ക് പിടിവീഴുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ, എന്തായാലും കൊള്ളാം കേട്ടോ. ഇത് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞാൻ പ്രൊഫൈലിൽ നോക്കുമ്പോൾ രാജി അരുൺ എന്നാണ് കണ്ടിരിക്കുന്നത്. പിന്നെ റിജിൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് ഷീബ, എന്ത്, ഞാനും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്, ഞാൻ തീർച്ചയായിട്ടും ജോർജ് കുട്ടിയുടെ ഭാഗത്താണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് റജിൻ. അപ്പം പിന്നെ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഷീബ ആരുടെ ഭാഗത്ത് നിൽക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൻ ടൻ ടാങ് ടടറടലങ് മനോഹരമായ ക്വസ്റ്റ്യൻ റജിൻ, ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കും എന്നല്ലേ. എനിക്ക് ഒരു പെൺകുട്ടിയല്ല, എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്, ഒരേ പ്രായത്തിലുള്ള 2 പെൺകുട്ടികളാണ്, അത് ട്വിൻസ് ആണ് അവർ. ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജോർജ് കുട്ടിയുടെ ഭാഗത്ത് നിൽക്കും. ആ പെൺകുട്ടിക്ക് എതിരായിട്ട് വന്ന നമ്മുടെ വരുൺ, വരുൺ തെറ്റായിരുന്നു ചെയ്തത്, അപ്പം നമ്മൾ വരുണിനെ ശിക്ഷിക്കും ഇല്ലേ, തീർച്ചയായിട്ടും. പക്ഷേ ഞാനങ്ങനെ എൻ്റെ പെൺകുട്ടിയോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട് തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടിക്ക് ആ ശിക്ഷയും കൊടുക്കും, അവൻ്റെ പാരൻസിനോട് പോയി പറയുകയും ചെയ്യും, പോലീസിലും പറയും, ദേ എൻ്റെ കുട്ടികളോട് ഇങ്ങനെ കാണിച്ചാൽ ഞാൻ നിങ്ങളെ മോനോട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെന്ന് പറയും. അയ്യോ, പ്രശ്നമാവോ? അതൊന്നും ഞാൻ നോക്കില്ല കേട്ടോ. പെൺകുട്ടി എന്നല്ല, ആൺകുട്ടി എന്നല്ല, കുട്ടികളുടെ മേലെ കൈവച്ച് കഴിഞ്ഞാൽ നമുക്കത് സഹിക്കത്തില്ല. ഏത് പ്രജ്ഞ, അയ്യോ ഭയങ്കര സീരിയസ് ആയി പോയാൽ നമ്മുടെ ഡിസ്കഷനൊക്കെ. പാട്ട് ഇട്ടിട്ട് വരാം കേട്ടോ.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: G. Sudhakaran, Pro-Term Speaker. കേരളം സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിൽവർ ലൈൻ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചുവെന്ന് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി. നിലവിലുള്ള വിജ്ഞാപനങ്ങൾ മുഴുവൻ റദ്ദാക്കി. പ്രതിഷേധത്തിനെതിരായ കേസുകൾ റദ്ദാക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോടാണ് വി ഡി സതീശൻ ഇക്കാര്യം അറിയിച്ചത്. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ എംഎൽഎയായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജി സുധാകരനെ ഗവർണർ പ്രോട്ടം സ്പീക്കറായി നിയമിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി സി പി ജോൺ അടക്കമുള്ളവർ പങ്കെടുത്തു. 16th കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറുടെ ചുമതല വഹിക്കുന്ന ജി സുധാകരന് മുന്നിലാണ് ബാക്കി എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. നാളെയാണ് എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും പ്രോട്ടം സ്പീക്കറുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. സഭാ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് തെരഞ്ഞെടുത്തത്. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ. തെരഞ്ഞെടുപ്പിലെ സിപിഎമ്മിന്റെ കനത്ത തോൽവിയിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഉത്തരവാദിത്തമുണ്ടെന്ന് അമ്പലപ്പുഴ എംഎൽഎ ജി സുധാകരൻ. തനിക്ക് മുന്നിൽ പിണറായി സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന ചർച്ചകളിൽ താൽപര്യമില്ല. അദ്ദേഹവും ഇപ്പോൾ തന്നെ പോലെ ഒരു എംഎൽഎ. രാഷ്ട്രീയത്തിൽ ശത്രുത സൂക്ഷിക്കാറില്ല. നിയമസഭയിൽ ഒരിക്കൽ കൂടി വരണമെന്ന് തീരുമാനിച്ചു. സ്വതന്ത്രമായി മത്സരിച്ചുവെന്നും ജി സുധാകരൻ. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പൊതുഭരണം, ധനം, നിയമം, തുറമുഖ വകുപ്പുകളാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്. ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾക്ക് പുറമെ കയർ വകുപ്പിന്റെ ചുമതലയും രമേശ് ചെന്നിത്തലയ്ക്കാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ വകുപ്പ് വിഭജന പട്ടിക ഗവർണർക്ക് കൈമാറി. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐടി, മോൻസ് ജോസഫ് ജലവിഭവം, പി സി വിഷ്ണുനാഥ് സാംസ്കാരികം, എം ലിജു എക്സൈസ് സഹകരണം, റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസം, ഒ ജി ജനീഷിന് യുവജനകാര്യത്തിന് പുറമെ തൊഴിൽ വകുപ്പിന്റെ ചുമതല. ഉന്നത വിദ്യാഭ്യാസം മുസ്ലിം ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തു. ഗ്രാമവികസനവും മുസ്ലിം ലീഗിനാണ്. ചർച്ചകൾക്കും തർക്കങ്ങൾക്കുമൊടുവിൽ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് തന്നെ നൽകാൻ ധാരണയായി. വി അബ്ദുൾ ഗഫൂർ, ഫിഷറീസ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി, ചുമതലകളിലേക്ക് കടക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം നിർദ്ദേശം നൽകി. ലത്തീൻ സഭയുടെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം. യുഡിഎഫ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരന്റി അനുസരിച്ച് കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും ലഭ്യമാവുക. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൌജന്യയാത്ര അനുവദിക്കും. സൌജന്യയാത്ര നടപ്പാക്കിയാൽ മാസം 90 കോടിയോളം രൂപ സർക്കാരിന് അധിക ബാധ്യതയുണ്ടാകും. സുപ്രധാന വകുപ്പുകൾ മുസ്ലിം ലീഗിന് കൈമാറിയതിൽ കോൺഗ്രസിൽ അതൃപ്തി. കോൺഗ്രസ് ഏറെക്കാലമായി കൈവശം വയ്ക്കുന്ന ഫിഷറീസ് ഗ്രാമവികസന വകുപ്പുകൾ കൈമാറിയതിലാണ് അതൃപ്തി. കോൺഗ്രസിൽ ഉയർന്ന കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് ഈ രണ്ട് വകുപ്പുകളും മുസ്ലിം ലീഗിന് കൈമാറിയത്. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിൽ അറസ്റ്റിലായ അലീനയുടെ ഭീഷണി സന്ദേശം പുറത്ത്. കേസുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി നൽകാൻ എത്തിയ പരാതിക്കാരിക്കാണ് ഭീഷണി സന്ദേശം അയച്ചത്. പോലീസിൽ പരാതിപ്പെട്ടാൽ അയാൾ വിടില്ലെന്നും പണിതരുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. അലീന പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയത് ഗുണ്ടയായ ആൺ സുഹൃത്തിന്റെ പേര് പറഞ്ഞെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തെത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസിൽ കൂടുതൽ കണ്ടെത്തലുമായി പോലീസ്. സന്ദർശക വിസയിൽ ദുബായിലെത്തിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു നൽകി ഡീലുറപ്പിക്കും. ദൃശ്യങ്ങൾ പുറത്തുപോകുമെന്ന ഭയത്തിലാണ് പലരും പരാതി പറയാത്തതെന്ന് അന്വേഷണ സംഘം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് തകർച്ച. ഇന്ന് രാവിലത്തെ വ്യാപാരത്തിനിടെ മൂല്യം 96.90 നിലവാരത്തിലേക്ക് താഴ്ന്നു. രൂപ റെക്കോർഡ് ഇടിവ് നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇറക്കുമതിക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക, രൂപയെ ശക്തിപ്പെടുത്തുക, വ്യാപാര കമ്മി കുറയ്ക്കുക എന്നിവയ്ക്കാകും പ്രാധാന്യം നൽകുക. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിൽ. നോർവെ, സ്വീഡൻ, നെതർലൻഡ്സ്, യുഎഇ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തിയത്. റോം വിമാനത്താവളത്തിൽ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. റോമിലേക്ക് സ്വാഗതം സുഹൃത്തെ എന്ന കുറിപ്പോടെ മെലോണി സോഷ്യൽ മീഡിയയിൽ ഇരുവരും തമ്മിലുള്ള ചിത്രം പങ്കുവച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഇന്ധനം എത്തിക്കാൻ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ അയക്കാൻ ഒരുങ്ങി ഇന്ത്യ. ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഇന്ത്യ ഇത്തരമൊരു സുപ്രധാന നീക്കം നടത്തുന്നത്. ദൌത്യത്തിനായുള്ള പദ്ധതികൾ പൂർത്തിയായതായും സർക്കാരിന്റെ അന്തിമ അനുമതി ലഭിച്ചാലുടൻ കപ്പലുകൾ യാത്ര തിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആഗോളതലത്തിൽ സുപ്രധാന നയതന്ത്ര ചർച്ചകളുടെ വേദിയാകാൻ ഇന്ത്യ. വരുന്ന സെപ്റ്റംബറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നേരിട്ട് പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചു. ഇരു നേതാക്കളുടെയും സാന്നിധ്യം ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന സുപ്രധാന നയതന്ത്ര ചർച്ചകൾക്ക് ഇന്ത്യയെ വേദിയാക്കുമെന്നാണ് പ്രതീക്ഷ. ഗൽവൻ അതിർത്തി സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ഉച്ചകോടിയിൽ ഇറാൻ, യുഎഇ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരും പങ്കെടുത്തേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക പൂർണ്ണ സജ്ജമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഒരു മണിക്കൂർ മുമ്പ് മാത്രമെന്നും വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇറാനെതിരെ ആക്രമണമുണ്ടാകുമെന്നും ട്രംപ് ആവർത്തിച്ചു. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന്റെ നേതാക്കൾ യാചിക്കുകയാണെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് ഡൊണാൾഡ് ട്രംപ്. അതേസമയം യുദ്ധം പുനരാരംഭിച്ചാൽ അമേരിക്കയ്ക്ക് കൂടുതൽ സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയുടെ മുന്നറിയിപ്പ്. ഇന്ത്യയിൽ ഇന്ധനവിലയിൽ ക്രമേണയുള്ള വർദ്ധനവ് തുടരുമെന്ന സൂചന നൽകി പെട്രോളിയം മന്ത്രാലയ വൃത്തങ്ങൾ. 5 ദിവസത്തിനിടയിൽ 4 രൂപയോളം വർദ്ധനവാണ് പെട്രോളിനും ഡീസലിനും ഉണ്ടായത്. ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ. 22 വർഷത്തെ കാത്തിരിപ്പിനുശേഷമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വീണ്ടും ആഴ്സണലിന്റെ കിരീടനേട്ടം. ഫുട്ബോൾ ലോകകപ്പിനുള്ള പോർച്ചുഗൽ ടീമിനെ പ്രഖ്യാപിച്ചു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടീമിൽ. 27-അംഗ സ്ക്വാഡിനെയാണ് പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിച്ചത്. യുഎയിലെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യൻ സമൂഹത്തിന് പാസ്പോർട്ട് വിസ സേവനങ്ങൾ ഇനി കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാകും. യുഎയിലുടനീളം ആരംഭിക്കുന്ന 16 പുതിയ ഇന്ത്യൻ കോൺസുലാർ സർവീസ് കേന്ദ്രങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങൾ പുറത്തുവന്നു. പുതിയ കരാർ ലഭിച്ച പ്രമുഖ ട്രാവൽ ഗ്രൂപ്പ് അൽഹിന്ദ് ടൂർസ് ആന്റ് ട്രാവൽസ് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിട്ടു. വരുന്ന ജൂലൈ 1 മുതൽ പുതിയ കേന്ദ്രങ്ങൾ യുഎയിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
4: Good afternoon, Dubai. Ippol samayam 3 mani kaiyna 7 minute.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 53%.
2: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
1: You're tuned into Home 92.2 FM. Home is the feel.

ഷാനീത്. ഷാനീത്തിന്റെ ഇഷ്ടപ്പെട്ട പാട്ടും ഇതാ ഞാൻ പ്ലേ ചെയ്തിരിക്കുകയാണ്. കിസ്മത്തിലെ പാട്ടാണ് ഇത്. അപ്പോൾ ഷാനീത്തിനും ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ്. കേറി വാടാ മക്കളെ, കേറി വാ. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. ഇത് നമ്മുടെ മലയാളിടായുടെ രണ്ടാമത്തെ മണിക്കൂറാണ്. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ ഒരുപാട് പേരുടെ മെസ്സേജ് വായിക്കാനായിട്ടുണ്ടായിരുന്നു. കാരണം ദൃശ്യം മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത്, ജോർജ് കുട്ടിയുടെ ആണോ അതോ IG ഗീതാ പ്രഭാകറിന്റെ ആണോ എന്നുള്ള കാര്യം പറയണമെന്ന് കേട്ടോ. സത്യത്തിൽ ഞാൻ വിചാരിച്ചില്ല ഇത്രയും അധികം പേര് ആരുടെ ഭാഗത്താണ് എന്നുള്ള കാര്യം പറയും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയധികം വരുമെന്ന് വിചാരിച്ചില്ല. ഒരുപാട് പേരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അധികം പേർ നമ്മുടെ IG പ്രഭാകറിന്റെ കൂടെ നിൽക്കുന്നു. അതിന് പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലമായില്ലേ മകൻ എവിടെയാണെന്ന് അറിയാതെ അമ്മ നടക്കുന്നു, അപ്പോൾ അല്ലെങ്കിൽ അമ്മയും ഫാമിലി നടക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ IG ഗീതാ പ്രഭാകറിന്റെ കൂടെയാണെന്ന്. അതുപോലെ തന്നെ ജോർജ് കുട്ടിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഞാൻ മെസ്സേജ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രശ്മി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ജോർജ് കുട്ടിയുടെ ഭാഗത്താണ്. പ്രത്യേകിച്ചും അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്, പിന്നെ ഒരുപാട് മൂവി വാച്ച് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഐഡിയകൾ അദ്ദേഹത്തിന് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ വിട്ടുകൊടുക്കാതെ അങ്ങനെ പോലീസിൻ്റെ എല്ലാ പോലീസിനെയും അതിൽ കടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്നു എന്നാണ് നമ്മുടെ രശ്മി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എന്തായാലും ജോർജ് കുട്ടിയുടെ ഭാഗത്ത് തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഫാമിലിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഖിലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് കേട്ടോ. ഞാൻ ഗീതാ പ്രഭാകറിൻ്റെ കൂടെയാണ്. വിഷ്ണു മെസ്സേജ് അയച്ചിരിക്കുന്നു. പിന്നെ നല്ല നല്ല മെസ്സേജുകൾ എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. കാരണം നിങ്ങളുടെ വലിയ മെസ്സേജൊക്കെ ഉണ്ട്, കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞായിരുന്നു എന്ന് തോന്നുന്നു രാജിയുടെ മെസ്സേജ്. വിനോദ് അതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ജോർജ് കുട്ടിയോടൊപ്പമാണ്, ലാലേട്ടൻ അല്ലാതെ ആരുടെ കൂടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഞാനൊരു മെസ്സേജ് നോക്കുമായിരുന്നു കേട്ടോ. ഒരുപാട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് മെസ്സേജ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോറി, മെസ്സേജ് അല്ല, പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. യെസ്, ജാസിർ, അർഷിദ്, സാലി, സലീൽ, ഷിബു, ബബ്ലു, ഷംസീൻ, മനൂഫ്, നസീഫ്, അഫ്സൽ, അബു, അവർക്കെല്ലാവർക്കും ഒരു ഹായ് പറയണേ, എന്നിട്ടൊരു പാട്ടും പ്ലേ ചെയ്ത് തരണം എന്ന് അഫ്സൽ പറഞ്ഞിട്ടുണ്ട്. ഷുവറായിട്ടും നമ്മുടെ ജാസിറെ, ആഷിത്തെ, സാലി, സലീൽ, ഷിബു, ബബ്ലു, ഷംസീർ, മനൂഫ്, നസീഫ്, അഫ്സൽ, അബു എല്ലാവർക്കും നമ്മുടെ ഹോം FM ഫാമിലിയുടെ വകയായിട്ടുള്ള ഹായ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് അഫ്സൽ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. മുഹമ്മദ് അഷ്റഫിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സിദ്ദി മെസ്സേജ് അയച്ചിട്ടുണ്ട്. കവിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. സിദ്ദി പറഞ്ഞിരിക്കുന്നത് IG ഗീതാ പ്രഭാകറിൻ്റെ കൂടെയാണെന്നാണ്. കവിയും പറഞ്ഞിരിക്കുന്നത് IG ഗീതാ പ്രഭാകറിനോടൊപ്പമാണെന്നാണ്. ഞാൻ ജോർജ് കുട്ടിക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജു വിനോദ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് സഞ്ജു, മെസ്സേജ് അയച്ചതിൽ ഒത്തിരി സന്തോഷം. എനിക്ക് ഒന്ന് സഞ്ജു ആദ്യമായിട്ടാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നതെന്ന്. കുറെ നേരത്തെ വിനോദ് മെസ്സേജ് അയച്ചില്ലേ, വരുൺ മോനെ എത്ര കാലമായി കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞിരിക്കുകയാണ്, ആഹാ, നിങ്ങളുടെ വീട്ടിലാണിത് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുമായിരുന്നു. അതിന് പേര് ഞാൻ മറന്നു കേട്ടോ. കുറേ മെസ്സേജ് ഇങ്ങനെ ഞാൻ വായിച്ചൊക്കെ പോയി. ഓക്കെ, ശരി, എന്നാൽ നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് വരാം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ആശംസകളോ വിശേഷങ്ങളോ ഒക്കെ പറയാനായിട്ടും ഒക്കെ മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്.

0: You are listening to Malayalida with Sheba. You are tuned into Home 92.2 FM. Home is a feeling.
1: വകുപ്പ് വിഭജനം പൂർത്തിയാക്കി യു ഡി എഫ്. മുസ്ലിം ലീഗിന് സീറ്റുകൾ കൂടുതൽ നൽകിയതിൽ കോൺഗ്രസിനകത്ത് അതൃപ്തി. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ച് ബി ഡി സതീശൻ സർക്കാർ. വകുപ്പ് വിഭജനം കോൺഗ്രസിൽ പ്രതിസന്ധി ഉണ്ടാക്കുമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Malayalita!
10: Malayalita! Kerala! Kerala!

0: ഡാംഡി എന്നുള്ള ഈ പാട്ട്. ഇന്ന് ഈ പാട്ട് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് അൻസിലാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഇന്നലെ ഈ പാട്ട് എന്നോട് നമ്മുടെ റോഷ്നി ആണെന്ന് തോന്നി ചോദിച്ചിട്ടുണ്ടായിരുന്നു. റോഷ്നി, സോറി റോഷ്നി, ഇന്നലെ പ്ലേ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കുറേ കുറേ പാട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി പെട്ടെന്ന് വിട്ടുപോയതാണ് കേട്ടോ. ഞാനിങ്ങനെ നമ്മുടെ നിത്യയും മിനി പത്മയും കാത്തിരിക്കുകയായിരുന്നു. ഹലോ പപ്പോസ്.
1: യെസ് യെസ്, ഞാനിങ്ങനെ ഓടി വരുമായിരുന്നു. എന്താണ് വിശേഷം?
0: വിശേഷം, ഞാനിന്ന് കുട്ടി പ്രസ് മീറ്റിന് പോയത് കൊണ്ട് തന്നെ കുട്ടി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു.
1: അതെ അതെ, ഞാൻ കുറച്ച് അധിക സമയം എടുത്തു അല്ലേ.
0: അപ്പൊ ഞാൻ പിന്നെ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെയുള്ള പാട്ടൊക്കെ ഇട്ട്,
1: അയ്യോ
0: ഞാൻ പറഞ്ഞു,
1: വെളുപ്പ് ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടിയാണ്.
0: ആ വെളുപ്പം കാലത്ത് എന്നെ വിളിച്ച് പാട്ട് ചോദിക്കുന്ന ഒരാളുണ്ട്. അപ്പൊ ഇന്ന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പാട്ടിടും. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ നമ്മുടെ നിത്യേനെയും കൂടെ ഒന്ന് അന്വേഷിക്കായിരുന്നു.
1: കാരണം ചായ കുടിക്കാൻ പോയിട്ടുണ്ട്,
0: വരും നമുക്കും കൂടെ വേണ്ടിയിട്ടുള്ള ചായ. സത്യം ഇന്നൊരു ഭയങ്കര സീരിയസ് ഡിസ്കഷൻ ആണ് ഞാൻ വിളിച്ചത്. അപ്പൊ എന്താണെന്നറിയോ, ഇന്ന് ഞാൻ നമ്മുടെ ദൃശ്യം 3 ടിക്കറ്റ് കൊടുക്കുന്ന കൂട്ടത്തില് ഞാൻ ചോദിച്ചു, നമ്മളിപ്പോ 2 ഭാഗം അതിന്റെ കണ്ടു, മൂന്നാമത്തെ ഭാഗം കാണാൻ പോവാണ്, സത്യത്തിൽ നിങ്ങൾ ഇപ്പൊ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആരുടെ കൂടെയാണെന്ന് ചോദിച്ചു. ഐ ജി പ്രഭാകരനെയാണോ അതോ ജോർജ് കുട്ടിയാണോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചില്ല ഇത്രയും അധികം മെസ്സേജ് വരും, കാരണം ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്. ഇപ്പൊ വന്നിട്ടുള്ള മെസ്സേജിൽ കൂടുതലും ഐ ജി പ്രഭാകരനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ മകനെ കാണുന്നിട്ട് ഇത്രയും കാലമായില്ലേ, ഒന്ന് പറഞ്ഞുകൂടിയെന്ന്. പക്ഷെ അതേ സമയം തീർന്നില്ലേ. അപ്പൊ അതേ സമയം തന്നെ ജോർജ് കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഷീബയാണെങ്കിൽ ആരെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷീബയുടെ കുട്ടിക്കാണെങ്കിൽ ആരെ സപ്പോർട്ട് ചെയ്യുക.
1: ഞാനിപ്പോ എന്റെ മകനാണെങ്കിലും ഞാൻ ജോർജ് കുട്ടിയെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്റെ ഒരു ഇത്. കാരണം എന്റെ മകനെ ഞാൻ നന്നായിട്ട് വളർത്താത്തത് കൊണ്ടാണല്ലോ എന്റെ മകൻ അങ്ങനെ ഒരു വീട്ടിലേക്ക് പോവുകയും ഒരു പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യവും മറ്റും എടുക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത്. അത് എന്റെ കൂടി വളർത്ത ദോഷമാണ്. അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് എന്റെ മകനെ കൊണ്ടു നടന്നില്ല, എന്റെ മകന് നല്ല സംസ്കാരം ഞാൻ കൊടുത്തില്ല, അവൻ പോകുന്ന മോശമായിട്ടുള്ള വഴികൾ ഞാൻ തിരിച്ചറിഞ്ഞില്ല, അവനെ ആ തിരിച്ചറിവിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ളത് ഉത്തരവാദിത്തം എനിക്കും എന്റെ പങ്കാളിക്കും എന്റെ ചുറ്റും നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്കുമാണ്. അപ്പൊ നമ്മുടെ ഒരു പരിഗണന അവനിൽ കുറഞ്ഞതുകൊണ്ടായിരിക്കുമല്ലോ അവൻ ഈ മാർഗത്തിലൂടെ പോയിട്ടുണ്ടാവും. അത് എന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഞാൻ അത് പൊറുക്കും. അതായത് എന്റെ മകന്റെ നഷ്ടമുണ്ടെങ്കിൽ അത് പൊറുക്കും. പക്ഷെ ഒരു പെൺകുട്ടി, എന്റെ മകന് വേറൊരു പെൺകുട്ടി ഉപദ്രവിച്ചതിന്റെ പേരിലാണ് ആ പിതാവ് കൊന്നതെങ്കിൽ ഞാൻ ആ പിതാവിന്റെ കൂടെ നിൽക്കും. അതിപ്പോ എന്റെ മകനായി കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ വൈകാരികമാവുമായിരിക്കും ആ സമയത്ത്. ഇപ്പൊ നമ്മുടെ മകനാണെങ്കിൽ എന്ന ഹൈപ്പത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ വൈകാരികമാകും. എപ്പോഴും മകൻ മകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വൈകാരികമാണ്. കാരണം നമ്മുടെ രക്തത്തിൽ പിറന്നത്, നമ്മുടെ ഒരുപാട് കാലത്തെ ആഗ്രഹം, നമ്മുടെ സ്വപ്നം, നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ എല്ലാം എല്ലാം എന്ന് പറയുന്നത് ആരാ, നമ്മുടെ മക്കളാണ്. അവർ ചെയ്യുന്ന എന്ത് കുറ്റവും എന്ത് തെറ്റും നമ്മൾ പൊറുക്കും. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ പൊറുക്കരുത്, അങ്ങനെ ചെയ്യുക. കൊല്ലാതിരിക്കാമായിരുന്നു, പക്ഷെ അത് ഒരു കയ്യബദ്ധമല്ലേ സംഭവിച്ചത്. മനഃപൂർവ്വം കൊന്നതല്ലല്ലോ,
0: അത് ജോർജ് കുട്ടിയല്ല, മകളാണ്
1: അതെ, അവരാണ് ചെയ്തിരിക്കുന്നത്. ഭാര്യയും മക്കളും മാത്രമുള്ള സമയത്ത് നടന്നൊരു സംഭവം. ജോർജ് കുട്ടി ആ സ്ഥലത്തെ ഇല്ല. അപ്പൊ ഒരിക്കലും അദ്ദേഹം ഒരു കൊലപാതകയല്ല. പക്ഷെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് കൊലപാതകത്തിന് കൂട്ടു നിൽക്കുന്നതും കൊലപാതകം മറച്ചു വെക്കുന്നതും ഈക്വൽ ടു കൊലപാതകം തന്നെയാണ്. അപ്പോൾ കുറ്റക്കാരനാണോ എന്ന് ചോദിച്ചാൽ 100% ജോർജ് കുട്ടിയും കുറ്റക്കാരനാണ്. പക്ഷെ നമ്മൾ മനസാക്ഷിയുടെ കോടതി മറ്റു കാര്യങ്ങൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ജോർജ് കുട്ടിയുടെ കൂടെ നിൽക്കാല്ലേ.
0: തീർച്ചയായിട്ടും. ഞാൻ എന്നോടും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇതല്ല, ഇപ്പൊ ഈ മൂവിയുടെ കാര്യം അല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മളെ പെൺകുട്ടികളെയല്ല, ആൺകുട്ടികളെ, കുഞ്ഞ് നമ്മുടെ മക്കള്, അത് പെണ്ണാണോ ആണാണോ എത്ര വയസ്സോ
1: എന്നോ ഒന്നും അല്ല.
0: ഒരു അമ്മ എന്ന നിലയ്ക്ക് ഞാൻ ചിലപ്പോ അവനെയും കൊന്നിരിക്കും, വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയും ചെയ്യും. കാരണം അവരും വിഷമിക്കണ്ട, നമ്മൾ വിഷമമൊന്നും ആയിരിക്കില്ല തോന്നുന്നത്. എന്റെ കുട്ടിയെ ഇങ്ങനെ ചെയ്തു, ഇനി എങ്ങനെ ആരും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്യും. വേണമെങ്കിൽ എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു, ഞാനിത് ചെയ്തിട്ടുണ്ട്, അതിന് കാരണം ഇന്നതാണെന്ന് പറയും. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോർജ് കുട്ടി എന്ന മനുഷ്യന് ധൈര്യമില്ലാത്തത് കൊണ്ടല്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ അത് ചെയ്തു എന്ന് പറഞ്ഞ്. പക്ഷെ അദ്ദേഹത്തിന്, അദ്ദേഹത്തിന്റെ ഫാമിലി, അല്ലെങ്കിൽ മക്കളെ, അല്ലെങ്കിൽ വൈഫിനെ, കാരണം നമ്മൾ പറയില്ലേ സ്ത്രീകളുടെ മനസ്സ് വളരെ ലോലമാണെന്ന് പറയില്ലേ. അപ്പൊ അദ്ദേഹം പറയാണ് ഞാനാണ് കൊന്നത് എന്ന് ജോർജ് കുട്ടിക്ക് ധൈര്യമായിട്ട് പോയി
1: പറയാം. ഈ 3 പേരും പോകും,
0: കാരണം പെൺകുട്ടികളെ അല്ലെങ്കിൽ അവരെ സ്ട്രോങ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തായാലും ആ ഫാമിലി ഫുൾ
1: സമ്മതിക്കും. മാത്രമല്ല ജോർജ് കുട്ടി അങ്ങനെ സമ്മതിക്കുന്നതോടുകൂടി പിന്നെ അവരുടെ മുന്നിൽ ഒരു ലൈഫില്ല. അപ്പൊ അത് അടയും തോന്നുമ്പോ അവരെന്ത് ചെയ്യും, അച്ഛനല്ല ചെയ്തത്, ഞങ്ങളാണ്. അന്ന് നടന്ന എല്ലാ സംഭവവും വള്ളി പുള്ളി വിടാതെ അവർ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ ഒരു ഫാമിലിയെ ഇല്ലാതാകും. ഒരുപക്ഷെ ദൃശ്യം 4 അതാണോ നമ്മുടെ മുന്നിൽ വെക്കുന്നത്, ദൃശ്യം 3 അല്ലേ അതാണോ മുന്നിൽ വെക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ സിനിമയെ നമുക്ക് സിനിമയായിട്ട് കാണാം. പക്ഷെ നമ്മുടെ ജീവിതം ജീവിതത്തിലും സംഭവിക്കാവുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തമായിട്ടാണ് എനിക്കിത് തോന്നിയിരിക്കുന്നത്. കാരണം പലപ്പോഴും ഈ ഫോണിന്റെയും പുതിയ സമൂഹ മാധ്യമങ്ങളുടെ ഒക്കെ ഇടപെടൽ വരുമ്പോൾ ആളുകൾക്ക് അത് എവിടം വരെ പ്രൈവസി ആവാം, ഈ കൺസെന്റ് എന്ന് പറയുന്നത് എത്രത്തോളം ആകാം. പലപ്പോഴും ഈ കൺസെന്റ് എന്ന് പറഞ്ഞ വാക്ക് വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ്. ഒരു തവണ സമ്മതം കൊടുത്തു എന്നത് അർത്ഥം ജീവിതകാലം മുഴുവൻ സമ്മതം കൊടുത്തു എന്നല്ല. ഒരാളോട് ഒരു കാലഘട്ടത്തിൽ പ്രണയം ഉണ്ടായെന്ന് വെച്ചുകഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അയാൾക്ക് അടിമപ്പെട്ട് കിടന്നോളാന്നൊന്നുമില്ല. കൺസെന്റ് എപ്പോഴും ആ സമയത്ത് രണ്ടുപേർക്കും മ്യൂച്വൽ ആണ്. അതാണെങ്കിൽ അത് മുന്നോട്ട് പോകാം. പക്ഷെ ഈ കുട്ടിയുടെ കേസിൽ അങ്ങനെ ഒരു ചിത്രം എടുത്തു, അത് പിന്നെ അത് വെച്ചിട്ട് മുതലെടുക്കാൻ വേണ്ടി വന്നു. സ്വാഭാവികമായിട്ട് ഏത് മനുഷ്യരും ചെയ്യുന്നത് അവർ ചെയ്തിട്ടുള്ളൂ. ജോർജ് കുട്ടി പറഞ്ഞ പോലെ എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും എന്ന് പറഞ്ഞ ആ ഒരു പോളിസിയുടെ ഒപ്പം ഞാൻ നിൽക്കും.
0: അതുകൊണ്ട് ജോർജ് കുട്ടിക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടോ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടോ അല്ല ഇങ്ങനെ സദ്യ.
1: അല്ല, ഐജി ഗീത പ്രഭാകർ പറഞ്ഞ പോലെ അയാൾക്ക് നാലാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയും കാര്യങ്ങളൊന്നും അല്ല ഉള്ളത് ജോർജ് കുട്ടി എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ രണ്ടും രണ്ടാണ്. വിദ്യാഭ്യാസം കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നത്തെ ടാക്കിൾ ചെയ്യുന്ന ജോർജ് കുട്ടിയുടെ രീതി ഒന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെയാണ് ആ ടിക്കറ്റ് ഉണ്ടാക്കുന്നത്, പാറേപ്പള്ളിയിൽ ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെയാണ്, ഈ ഓരോന്നും ദൃശ്യമാണ് നമ്മുടെ മനസ്സിൽ തരുന്നത് എന്ന് ആ ഒരു കഥ പറഞ്ഞിരുന്നില്ലേ.
0: സത്യം സത്യം. അതായത് ഒരാൾ എങ്ങനെ ചിന്തിക്കും എന്ത് ചെയ്യും എന്നുള്ളത് അദ്ദേഹം എത്രയോ കാലെ കൂട്ടി ചിന്തിച്ച് കണ്ടെത്തി അതിന് ഉള്ള ഉത്തരങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത്.
1: ആ കുട്ടിയെ ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞു, നീ ഇത്ര നേരം പിടിച്ചു നിൽക്കുന്നു ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലും അറിയാം, ഇങ്ങനെ ഒരു കുട്ടീനെ ചോദ്യം ചെയ്ത് വല്ലാണ്ട് ഇതാ ചെയ്യുമ്പോൾ എന്തായിരിക്കാം മറുപടി വരുന്നത് എന്ന്. അത്രത്തോളം കൃത്യമായിരുന്നു ജോർജ് കുട്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അല്ലേ. എനിക്കൊന്നും ആർക്കും ജോർജ് കുട്ടിയുടെ ദേഷ്യം തോന്നാൻ സാധ്യതയില്ല. പക്ഷെ അജി ഗീതാ പ്രഭാകരനോടും ഭർത്താവിനോടും ഒരു വിഷമം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാകും. കാരണം അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകന്റെ അവസാനമായിട്ട് ആ ശരീരം പോലും ഒരു കർമ്മം ചെയ്യാൻ ഇല്ല എന്ന് പറയുന്ന ഒരു പാരന്റ്സിന്റെ വിഷമം നമുക്ക് മനസ്സിലാവും. ഈച്ചിര വാരരൊക്കെ നമുക്ക് എവിടെയോ ഓർമ്മ വരും, രാജൻ കേസിൽ അതൊന്നും കിട്ടിയില്ലല്ലോ, ആ ഒരു ഇതുണ്ടാവും. പക്ഷെ ആ സംഭവം അല്ലല്ലോ ഇത്.
0: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യമാണ് പത്മ,
1: കർമ്മം ചെയ്യാൻ ഇല്ല എന്ന് പറയുന്ന ഒരു പാരന്റ്സിന്റെ വിഷമം നമുക്ക് മനസ്സിലാവും. ഈച്ചിര വാരരൊക്കെ നമുക്ക് എവിടെയോ ഓർമ്മ വരും, രാജൻ കേസിൽ അതൊന്നും കിട്ടിയില്ലല്ലോ, ആ ഒരു ഇതുണ്ടാവും. പക്ഷെ ആ സംഭവം അല്ലല്ലോ ഇത്.
0: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ

0: അങ്ങനെ ഒരാളുണ്ട്, സോണിയം ഭട്ടതിരിപ്പാട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ വിഷനിൽ പണ്ടുണ്ടായിരുന്ന മനോരമയിൽ ജോലി ചെയ്തിരുന്ന ഒരു ന്യൂസ് പ്രസന്റർ സോണിയം ഭട്ടതിരിപ്പാട്. അദ്ദേഹം വില്ലടുത്ത സുഹൃത്തായിരുന്നു. ഒരു ദിവസം സോണിയ എങ്ങനെ കാണാതാവുകയാണ് ഒരു യാത്രക്കിടെ. ഇന്ന് വരെ സോണി എവിടെയാണുള്ളത്, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ? ഞങ്ങളിങ്ങനെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളൊക്കെ ഓരോ സമയം വരുമ്പോഴും സോണി എവിടെയായിരിക്കും. ആ ഒരു പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാം, മരിച്ചു അത് അത് സത്യമാണ്.
1: പക്ഷേ
0: ശരിക്കും ഹീല ഇത് എന്ത് ചെയ്യും നമ്മൾ കാണാതാവും. അതുപോലെ ആലപ്പുഴയിൽ നിന്ന് കാണാതായ ആ 10 വയസ്സുകാരൻ, അവന്റെ അമ്മയും അച്ഛനൊക്കെ ഏതെങ്കിലും ഒരു രാത്രിയിൽ ഏതെങ്കിലും കുട്ടികളുടെ മുഖമൊക്കെ കാണുമ്പോൾ ഇതെന്റെ മോനല്ലേ എന്നുള്ള ആ ഒരു ഉൾവിളി വരില്ലേ അവർക്ക്, ആ ഒരു സങ്കടം വരില്ലേ?
1: അത് പറഞ്ഞപ്പോ ഒരു കുട്ടിയുടെ കേസ്
0: അതെ, ജസീനയുടെ ജസ്നയുടെ നിരോധനം, അതെ, ഇതെല്ലാം ഉണ്ട്. അതാ പറഞ്ഞ കാണാതാവുന്നതും നമ്മുടെ ഓർമ്മകളിൽ നിന്ന് പോകുന്നതും രണ്ടും രണ്ടാണ്. കാരണം മരിച്ചിട്ട് പതുക്കെ നമ്മുടെ മറവി, അത് നമ്മൾ ബോധപൂർവ്വം നമ്മുടെ മനസ്സിനോട് പറയും, മരിച്ചു ആളില്ല, അത് ഉൾക്കൊള്ളണം. മറ്റേത് അതല്ലല്ലോ, അത് വേറെ തന്നെ ഒരു സംഭവമാണ്.
1: നമ്മുടെ പൂമ്പാറ്റ പാറി പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ, നമ്മളിന്ന് ഭയങ്കര സീരിയസ് ആയി പോയി. നമ്മൾ ചോദിച്ചാലും അഭിപ്രായം ചോദിക്കാം. കുടി കയറി വരൂ, കയറി വരൂ. എന്നാ ആസിഫ് ഉണ്ട്, വാ വാ വാ വാ, ഒരു മിനിറ്റ് ആസിഫ് പോയിട്ട് വന്നോ, കുഴപ്പമില്ല. ഇവിടെ വന്ന് നിൽക്കാമോ കുട്ടി, അല്ലെങ്കിൽ അവിടെ ഇവിടെ നിന്നോ, കുഴപ്പമില്ല. തേർഡ് മൈക്കിൽ നിന്നും ഹെഡ്ഫോൺ ഒന്നും വേണ്ട. ഓക്കെ ഓക്കെ. അതായത് ഇന്ന് ഞങ്ങൾ കുറച്ച് സീരിയസ് ആയിരുന്നു സംഭവം, കാരണം ഞാൻ തോന്നി. അതായത് ഇപ്പൊ നമ്മുടെ ദൃശ്യം 3 എന്നുള്ള സിനിമ ഇറങ്ങുകയാണ് അല്ലെ, നമ്മളെല്ലാരും കാത്തിരുന്ന ഒരു സിനിമ. നമ്മൾ ആക്ച്വലി ഒരുപാട് പേര് വിചാരിച്ചു ദൃശ്യം 3 വരില്ല, 2 കൊണ്ടങ്ങ് തീരുമെന്ന്. പക്ഷെ തീരുന്നില്ല, 3 വരാൻ പോണ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. നിത്യ ആരുടെ ഭാഗത്ത് നിൽക്കും? ഐ ജി പ്രഭാകർ, ഗീത പ്രഭാകറിന്റെ ഭാഗത്താണോ അതോ ജോർജ് കുട്ടിയുടെ
2: ഭാഗത്ത്?
0: ഇല്ല, എന്റെ നിത്യ ഇതാണ്.
1: ഇവിടെ അടിയടക്കാണെന്ന് തോന്നുന്നില്ല.
0: ഇല്ലില്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരേപോലെ പോവായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അതായിരുന്നു,
1: നമ്മള് രണ്ടുപേരും അതാ. പക്ഷെ വരുന്ന മെസ്സേജ് ഒക്കെ ഉണ്ടല്ലോ, രശ്മി എന്ന് പറഞ്ഞ സുഹൃത്ത് മെസ്സേജ്, ഒരുപാട് പേര് പറഞ്ഞു വരുൺ മോനെ കാണാതായിട്ട് എത്ര നാളായി. അപ്പൊ വിനോദ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ ഈ ഇതിലെങ്കിലും ഒന്ന് പറയണം, ആ അമ്മയ്ക്കൊരു മനസമാധാനം വേണ്ടേന്ന്. അപ്പൊ വേറൊരാള് മെസ്സേജ് അയച്ച് വഴക്കൂടിയിട്ട്, വിനോദിന്റെ വീട്ടിലാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു. കൊറേ പേര് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് രശ്മി പറയാണ്, ഞാൻ തീർച്ചയായിട്ടും ജോർജ് കുട്ടിയുടെ ഭാഗത്തായിരിക്കും നിൽക്കുന്നത്, കാരണം അദ്ദേഹം വളരെ ബ്രില്യന്റ് ആയിട്ടാണ് ഓരോ സിനിമകളും കണ്ട്, അത്രത്തോളം സിനിമകളൊക്കെ കണ്ടും, അതുമാത്രമല്ല സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് പോലീസുകാരെ മറികടന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു പുരുഷനോട് ബഹുമാനം തോന്നുന്നു എന്നുള്ള രീതി, അത്രയും ഇതായിട്ടാണ് ഓരോ സുഹൃത്തുക്കളും മെസ്സേജ്.
2: വിളിക്കാതെ വീട്ടിലേക്ക് കടന്നു വന്ന അതിഥിയെ,
1: അതിഥിയല്ലേ
2: ആള്, എന്തൊക്കെ ചെയ്തത് അതൊക്കെ ആ ഗീത പ്രഭാകറോട് ഓർക്കട്ടെ.
0: ഇപ്പൊ ഇവിടെ വന്ന് മെസ്സേജ് ഉണ്ടല്ലോ, ഐ ജി പ്രഭാകർ ചോദിക്കുന്നുണ്ടല്ലോ എന്റെ മകൻ ഇപ്പൊ ജീവനോടെ ഉണ്ടോ എന്ന്. ആ ജീവനോടെ ഉണ്ടെന്നുള്ളതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് സിനിമയാണ്, സിനിമ ചിലപ്പോ ജീവിതത്തിനേക്കാളും തോൽക്കുന്നതായിരിക്കും അല്ലെ എന്റെ കഥ എന്ന് പറയുന്നത്. ഇത് പലരുടെയും ജീവിതത്തിൽ എവിടെയെങ്കിലും ഒക്കെ നടന്നിട്ടുണ്ടാവില്ലെന്ന് ആലോചിക്കുന്നത് ഇൻസ്പയർഡ് ആയിരിക്കും ഉറപ്പായിട്ടും. നമ്മുടെ ഈ പല സിനിമകളുണ്ടല്ലോ, ഈ പത്രവാർത്തകളിൽ നിന്നാണ് ആ സിനിമയുടെ മഞ്ഞുമൽ ബോയ്സ്, പത്രവാർത്തകളിൽ നിന്നാണ് എല്ലാത്തിനും ഒരു ത്രെഡ് വരുന്നത്.
1: അത് മാത്രല്ല, ജിത്തു ജോസഫ് ഈ ഒരു ദൃശ്യം 3 ഇടയിൽ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു ത്രെഡ് കിട്ടിയെന്ന് ചോദിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും എല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിന് ഇടയിൽ രണ്ട് ഭാഗത്തുള്ള ആൾക്കാരും ഇവരുടെ കോമൺ ആയിട്ടുള്ള ഫ്രണ്ടാണ്. അപ്പൊ ഇങ്ങനെ വെറും ഒരു വിഷയം ഇവര് സംസാരിച്ചു, അപ്പൊ അതിൽ നിന്നാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോട്ട് വന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ, അങ്ങനെ അല്ല, അവരിങ്ങനെ എന്റെ മകനെ എന്റെ അപ്പുറത്തെ വീട്ടിലെ മകളും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, അപ്പൊ ഞങ്ങൾ ഏത് ഭാഗത്ത് നിൽക്കണം എന്ന് ഒരു സുഹൃത്തിന് അറിയത്തില്ല.
0: അല്ല, അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജിത്തു ജോസഫ് ഇത് മിണ്ടില്ല.
2: സിനിമാലോകത്ത് ഇറങ്ങി കിടക്കുകയാണ് ദൃശ്യം അല്ലേ.
1: അത് മാത്രല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മൂവിയുടെ അല്ലെങ്കിൽ ഒരു കഥ, ഇപ്പൊ നമ്മൾ എഴുതുന്ന കഥയാണെങ്കിലും അതെന്ത് തന്നെയാണെങ്കിലും, എവിടെന്നെങ്കിലും ഒരു ത്രെഡ് കിട്ടാതെ നമുക്കത് ഇമാജിൻ ചെയ്ത് ബാക്കി ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. മോഹിനിയുടെ സിനിമ എന്നെ കണ്ടിട്ട് ചില
0: അവസരങ്ങളിലുണ്ടല്ലോ.
2: അതല്ല, ഇത് എന്റെ ബ്രദർ ആദ്യമേ മോഹിനിയാട്ടം കാണാൻ പോയിട്ട് പറഞ്ഞു, അതെ ഇത് കാണുമ്പോ അതിന് സ്റ്റാർട്ട് ടു ഏകദേശം പകുതി ഭാഗം വരുന്നവരെ കീനായിട്ട് വാച്ച് ചെയ്യണം, എങ്കിൽ മാത്രമേ ഓരോന്ന് പിടിച്ചു പോകാൻ പറ്റൂ. ഇടയ്ക്കൊക്കെ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി, പിന്നെ എനിക്ക് കഥ മനസ്സിലാവുന്നില്ല, ഇവർ ചിരിക്കുന്ന എന്തിനാന്ന് മനസ്സിലാവുന്നില്ല. അതാണ് സിനിമയുടെ ഒരു ഒരു രസം എന്ന് പറയുന്നത്
0: അല്ലേ. ഗ്രിപ്പിംഗ് ആയിരിക്കും, എവിടെയെങ്കിലും നമ്മൾ വിട്ടുപോയാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല.
2: കഥ പറഞ്ഞു തരൂല, കാരണം അവരവിടെ ശ്രദ്ധിച്ചിരിക്കുകയല്ലേ, അവര് പറയില്ലല്ലോ. അതങ്ങനെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ഓരോരുത്തരും ഓരോ സിനിമ

0: മകളെയും നോക്കിക്കാണുന്നത് ഓരോരോ രീതിയിലാണ്. എന്റെ ഞാൻ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു തമാശ മോഹിനിയാട്ടത്തിൽ പറഞ്ഞു എന്റെ മക്കൾ ചിരിയായിരുന്നു. എന്താണെന്നറിയോ, ഇത് മോഹിനീശ്വരി ദേവിയുടെ 30 ലക്ഷം കണ്ട് കൊണ്ടുവരണമല്ലോ. ഇനിയിപ്പോ അടുത്ത് എവിടെയോ ഒരു അമ്പലം പണിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹനുമാൻ കൈനയുടെ അമ്പലം
1: അത് വിജയ് അവരാണ് പറയുന്നത്. അതാണ് പറയുന്നത്.
2: അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ എന്തൊരു സീൻ, നമ്മൾ ആരോട് സംസാരിച്ചെന്ന് തോന്നുന്നു, അതായത് ഈ ദേവിയുടെ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് പിന്നെ കലാരഞ്ജനിയുടെ മുഖത്തേക്ക് കലാരഞ്ജനി തേങ്ങ.
1: അല്ല, പല പല അഭിപ്രായമുണ്ട്, ഏകപക്ഷിയായിട്ട് പോകരുത്. ഈ പറഞ്ഞ പോലെ രണ്ട് ഭാഗത്തും നിൽക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്, രണ്ട് ഭാഗത്തും ന്യായമുണ്ട്. ഒന്ന് മകനെ നഷ്ടപ്പെട്ട ഗീതാ പ്രഭാകരാണ്, നമുക്കറിയാം അതിന്റെ പെയിനും അതിന്റെ വിഷമവും വിങ്ങലും. പക്ഷെ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് ആലോചിക്കുമ്പോ ഗീതാ പ്രഭാകരന് മറുപടി കിട്ടും. പക്ഷെ എന്നാ പോലും മകനെ കൊല്ലാൻ പാടുണ്ടോ, ആ ഒരു ചോദ്യം അവിടെ.
0: അതാണ് ഏറ്റവും സങ്കടം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് അറിയില്ല.
1: പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല പോലീസ് ഓഫീസറായിട്ടുള്ള ഗീതാ പ്രഭാകരൻ അറിയാം മകൻ ജീവിച്ചിരിപ്പില്ല എന്ന്. അത് അദ്ദേഹത്തിന്റെ ഭർത്താവിനും അറിയാം ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത് ജീവനോടെ ഉണ്ടെങ്കിൽ എന്ന് പറയുമെന്ന് ചോദിക്കുന്നത്. അവർക്ക് അണ്ടർസ്റ്റുഡ് ആണ് ജീവനോടെ ഇല്ല, മരിച്ചിട്ടുണ്ട്. കാരണം ജീവനോടെ ഉണ്ടെങ്കിൽ ഇവർക്ക് എളുപ്പമല്ലേ.
0: നമ്മുടെ രണ്ടാമത്തെ ഇതില് എല്ലും കഷ്ണം
1: എല്ലും കഷ്ണം കൊടുത്തു. അതാണ് അപ്പൊ ജീവനോടെ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി.
2: വലിയ ട്വിസ്റ്റ് പ്രതീക്ഷിക്കാം ഇനി എങ്ങാനും.
0: അല്ല നിത്തു അത് പറഞ്ഞു മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ, മകൻ മരിച്ചിട്ടില്ല.
1: അങ്ങനെ വന്നിട്ട് എല്ലാവർക്കും നീതി
2: കിട്ടട്ടെ. ഈ പയ്യൻ വന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാനില്ലാതെ എന്ത് ദൃശ്യം അല്ലേ, മരിച്ചുപോയോ ഇല്ലയോ ജീവിച്ചിരിക്കും അതൊന്നും നമുക്കറിയില്ല. പക്ഷെ തുടക്കം മുതൽ ഇപ്പൊ വരെയും ആ പയ്യന്റെ ഒരു ഫേസ് നമ്മുടെ മനസ്സിലുണ്ട്. അവൻ വളർന്ന് പറന്ന് പന്തലിച്ചു.
1: ശരിക്കും
2: ഓക്കെ, എന്തായാലും എല്ലാ ഉത്തരങ്ങളും നാളെ കിട്ടട്ടെ.
0: ഓക്കെ, അപ്പൊ താങ്ക് യു. ഭയങ്കര സീരിയസ്, ഞങ്ങള് ഭയങ്കര തീപ്പൊരു ചർച്ച.
1: ഞങ്ങൾ എവിടം വരെ എത്തിയെന്നറിയോ, എന്താ ഏത് പാട്ടിൽ നമ്മൾ തുടങ്ങിയത്? ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ. അത് അവിടുന്ന് പിന്നെ അങ്ങോട്ടും എന്നെ വിളി. എനിക്ക് ഞാൻ നോക്കുമ്പോ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നിരിക്കണം. പപ്പൂസ് വേഗം വരുന്നകത്തേക്ക്. ഞാൻ വെച്ച് എന്തോ പറ്റിയോ, എന്തോ അത്യാവശ്യം വന്നു ഓടിപ്പൊളിച്ച വരുന്നു.
2: നിങ്ങൾക്ക് രണ്ടുപേർക്ക് ചർച്ച മൂത്തത് കൊണ്ട് ഞാൻ രണ്ട് ചൂട് ചായ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്.
1: എനിക്ക് വേണ്ട,
0: ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തന്ന ഒരു മെസ്സേജും കൂടെ.
1: ഭയങ്കര സന്തോഷമല്ല, നല്ല സന്തോഷം.
0: നല്ല സന്തോഷം തന്ന ഒരു മെസ്സേജും കൂടെ ഉണ്ട്. അതായത് ഒരു സുഹൃത്ത്, അഫ്സൽ എന്ന് പറഞ്ഞ സുഹൃത്ത്, അദ്ദേഹം നമ്മുടെ പുതിയ സി എമ്മിന് മെസ്സേജ് അയച്ചു, മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു എന്ന് എങ്ങനെയുണ്ട് നമ്മുടെ ഷീപ്സിന്റെ മലയാളിയുടെ ആ പ്രോഗ്രാം. അങ്ങനെ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്.
1: അപ്പൊ താങ്ക് യു.
0: കേൾക്കുന്ന
3: തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശീബ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: വകുപ്പ് വിഭജനം പൂർത്തിയാക്കി UDF. മുസ്ലിം ലീഗിന് സീറ്റുകൾ കൂടുതൽ നൽകിയതിൽ കോൺഗ്രസിനകത്ത് അതൃപ്തി. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ച് BD സതീശൻ സർക്കാർ. വകുപ്പ് വിഭജനം കോൺഗ്രസിൽ പ്രതിസന്ധി ഉണ്ടാക്കുമോ?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
4: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
5: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
4: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
6: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
4: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
7: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
8: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
7: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
4: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
3: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മണ്ടേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതലും ദൃശ്യത്തിൻ്റെ പുറകെ പോയി എന്നുള്ളതാണ്. ചുമ്മാ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ കുറച്ച് മെസ്സേജ് എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. ഷാജൻ വർഗീസ് അദ്ദേഹം ഒരു ആശംസ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവരുടെ മാങ്കോ ഫാമിലിയിലെ അച്ചാമ്മ കുഞ്ഞമ്മയുടെ 51-ാമത്തെ പിറന്നാൾ ദിവസമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആശംസകൾ അറിയിക്കുന്നത് കെനൽ, അനില, വിപിൻ, ആൻവിയ, ഇസാഖ്, അഖില, ട്രീസ, പ്രിൻസി, നിധി, നവീൻ, സോണി, കെവിൻ, രേഷ്മ, ഇവാൻ, വത്സല, ആൽബർട്ട്, ആൽവിൻ, അശ്വിൻ, മോഹൻ, വിപിൻ, വിദ്യ. ഒപ്പം നമ്മുടെ ഹോം എഫ് എം ഫാമിലിയുടെ വകയായിട്ടും മലയാളിയുടെ വകയായിട്ടും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോം എഫ് എം ഫാമിലിയുടെ വകയായിട്ട് ആശംസകൾ അറിയിക്കുന്നു കേട്ടോ. പിന്നെ ഷാജൻ വർഗീസിൻ്റെ വകയായിട്ടും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ വകയായിട്ടും സ്പെഷ്യലായിട്ട് ആശംസകൾ അറിയിക്കുന്നു. പിന്നെ ജോമോൻ, റോഷ്നി, വിഷ്ണു, ഇബ്രാഹിംകുട്ടി ഷാർജയിൽ നിന്നും, അതുപോലെ നിർമ്മൽ, അജന്ത, നെൽസൺ പോൾ, അബ്ദുൾ ലത്തീഫ്, ജിതേഷ്, ഷിയാസ്, പിന്നെ വിജിൻ, സുരേന്ദ്രൻ, റഹിം, ഈസ, ജോബിൻ, ഷക്കീർ, സന്തോഷ് കുമാർ പച്ചാട്ട്, കുറേ കൂട്ടുകാരുടെ മെസ്സേജ്, രശ്മി, ഷാറൂഖ്, വിനോദ്, നവീൻ, സഞ്ജു, വിനോദ്, ജിസ് മണ്ണാർക്കാട്ട്, ലുലുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, സഫീർ, കുറേ കൂട്ടുകാരുടെ മെസ്സേജ് ഞാൻ വായിച്ചിട്ടേ ഇല്ല, ഗിരീഷ്, അതുപോലെ ലതീഷ് കുന്നുമൽ, ശങ്കർ ദുബായിൽ നിന്നും, സഫീർ, അദ്വൈത്, ശിവകുമാർ, മുഹമ്മദ് അഷ്റഫ്, ഗണേഷ്, സംഗീത, മുഹമ്മദ് അഷ്റഫ്, സിദ്ദി, കവി, ഷഹീർ, സലാം, മെഹബൂബ, അമീർ, ബെന്നി, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഇനി വരുന്ന പാട്ടുകളൊക്കെയും ഞാൻ സമർപ്പിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, കാട്ടാളൻ മൂവി കാണാനായിട്ടുള്ള അവസരമുണ്ട് നമുക്ക്. 30-ാം തീയതി കാട്ടാളൻ മൂവി കാണാനായിട്ടുള്ള അവസരമുണ്ട് നമ്മുടെ ഹോം തിയേറ്ററിൽ. സ്പെഷ്യൽ സ്ക്രീനിങ് അടുത്ത വീക്കെൻഡിൽ കാട്ടാളൻ എന്നുള്ള മൂവിയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി, നാളെ വരുമ്പോൾ കാട്ടാളൻ്റെ വിന്നർ ആരാണെന്നും ഞാൻ പറയുന്നതായിരിക്കും. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിന് ശേഷം കാട്ടാളൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചിരിക്കും.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: G. Sudhakaran, Pro-Term Speaker. കേരളം സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിൽവർ ലൈൻ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചുവെന്ന് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി. നിലവിലുള്ള വിജ്ഞാപനങ്ങൾ മുഴുവൻ റദ്ദാക്കി. പ്രതിഷേധത്തിനെതിരായ കേസുകൾ റദ്ദാക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോടാണ് വി ഡി സതീശൻ ഇക്കാര്യം അറിയിച്ചത്. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ എംഎൽഎയായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജി സുധാകരനെ ഗവർണർ പ്രോട്ടം സ്പീക്കറായി നിയമിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി സി പി ജോൺ അടക്കമുള്ളവർ പങ്കെടുത്തു. 16th കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറുടെ ചുമതല വഹിക്കുന്ന ജി സുധാകരന് മുന്നിലാണ് ബാക്കി എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. നാളെയാണ് എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും പ്രോട്ടേം സ്പീക്കറുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. സഭാ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് തെരഞ്ഞെടുത്തത്. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ. തെരഞ്ഞെടുപ്പിലെ സിപിഎമ്മിന്റെ കനത്ത തോൽവിയിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഉത്തരവാദിത്തമുണ്ടെന്ന് അമ്പലപ്പുഴ എംഎൽഎ ജി സുധാകരൻ. തനിക്ക് മുന്നിൽ പിണറായി സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന ചർച്ചകളിൽ താൽപര്യമില്ല. അദ്ദേഹവും ഇപ്പോൾ തന്നെ പോലെ ഒരു എംഎൽഎ. രാഷ്ട്രീയത്തിൽ ശത്രുത സൂക്ഷിക്കാറില്ല. നിയമസഭയിൽ ഒരിക്കൽ കൂടി വരണമെന്ന് തീരുമാനിച്ചു. സ്വതന്ത്രമായി മത്സരിച്ചുവെന്നും ജി സുധാകരൻ. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പൊതുഭരണം, ധനം, നിയമം, തുറമുഖ വകുപ്പുകളാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്. ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾക്ക് പുറമെ കയർ വകുപ്പിന്റെ ചുമതലയും രമേശ് ചെന്നിത്തലയ്ക്കാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ വകുപ്പ് വിഭജന പട്ടിക ഗവർണർക്ക് കൈമാറി. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐ ടി, മോൻസ് ജോസഫ് ജലവിഭവം, പി സി വിഷ്ണുനാഥ് സാംസ്കാരികം, എം ലിജോ എക്സൈസ് സഹകരണം, റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസം, ഒ ജി ജനീഷിന് യുവജനകാര്യത്തിന് പുറമെ തൊഴിൽ വകുപ്പിന്റെ ചുമതല. ഉന്നത വിദ്യാഭ്യാസം മുസ്ലിം ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തു. ഗ്രാമവികസനവും മുസ്ലിം ലീഗിനാണ്. ചർച്ചകൾക്കും തർക്കങ്ങൾക്കുമൊടുവിൽ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് തന്നെ നൽകാൻ ധാരണയായി. വി അബ്ദുൽ ഗഫൂർ, ഫിഷറീസ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി, ചുമതലകളിലേക്ക് കടക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം നിർദ്ദേശം നൽകി. ലത്തീൻ സഭയുടെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം. യു ഡി എഫ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരന്റി അനുസരിച്ച് കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും ലഭ്യമാവുക. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൌജന്യയാത്ര അനുവദിക്കും. സൌജന്യയാത്ര നടപ്പാക്കിയാൽ മാസം 90 കോടിയോളം രൂപ സർക്കാരിന് അധിക ബാധ്യതയുണ്ടാകും. സുപ്രധാന വകുപ്പുകൾ മുസ്ലിം ലീഗിന് കൈമാറിയതിൽ കോൺഗ്രസിൽ അതൃപ്തി. കോൺഗ്രസ് ഏറെക്കാലമായി കൈവശം വയ്ക്കുന്ന ഫിഷറീസ് ഗ്രാമവികസന വകുപ്പുകൾ കൈമാറിയതിലാണ് അതൃപ്തി. കോൺഗ്രസിൽ ഉയർന്ന കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് ഈ രണ്ട് വകുപ്പുകളും മുസ്ലിം ലീഗിന് കൈമാറിയത്. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിൽ അറസ്റ്റിലായ അലീനയുടെ ഭീഷണി സന്ദേശം പുറത്ത്. കേസുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി നൽകാൻ എത്തിയ പരാതിക്കാരിക്കാണ് ഭീഷണി സന്ദേശം അയച്ചത്. പോലീസിൽ പരാതിപ്പെട്ടാൽ അയാൾ വിടില്ലെന്നും പണിതരുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. അലീന പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയത് ഗുണ്ടയായ ആൺ സുഹൃത്തിന്റെ പേര് പറഞ്ഞെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തെത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസിൽ കൂടുതൽ കണ്ടെത്തലുമായി പോലീസ്. സന്ദർശക വിസയിൽ ദുബായിലെത്തിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു നൽകി ഡീൽ ഉറപ്പിക്കും. ദൃശ്യങ്ങൾ പുറത്തുപോകുമെന്ന ഭയത്തിലാണ് പലരും പരാതി പറയാത്തതെന്ന് അന്വേഷണ സംഘം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് തകർച്ച. ഇന്ന് രാവിലത്തെ വ്യാപാരത്തിനിടെ മൂല്യം 96.90 നിലവാരത്തിലേക്ക് താഴ്ന്നു. രൂപ റെക്കോർഡ് ഇടിവ് നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇറക്കുമതിക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക, രൂപയെ ശക്തിപ്പെടുത്തുക, വ്യാപാരക്കമ്മി കുറയ്ക്കുക എന്നിവയ്ക്കാകും പ്രാധാന്യം നൽകുക. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിൽ. നോർവെ, സ്വീഡൻ, നെതർലാൻഡ്സ്, യുഎഇ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തിയത്. റോം വിമാനത്താവളത്തിൽ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. റോമിലേക്ക് സ്വാഗതം സുഹൃത്തെ എന്ന കുറിപ്പോടെ മെലോണി സോഷ്യൽ മീഡിയയിൽ ഇരുവരും തമ്മിലുള്ള ചിത്രം പങ്കുവച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഇന്ധനം എത്തിക്കാൻ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ അയക്കാൻ ഒരുങ്ങി ഇന്ത്യ. ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഇന്ത്യ ഇത്തരമൊരു സുപ്രധാന നീക്കം നടത്തുന്നത്. ദൌത്യത്തിനായുള്ള പദ്ധതികൾ പൂർത്തിയായതായും സർക്കാരിന്റെ അന്തിമ അനുമതി ലഭിച്ചാലുടൻ കപ്പലുകൾ യാത്ര തിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആഗോളതലത്തിൽ സുപ്രധാന നയതന്ത്ര ചർച്ചകളുടെ വേദിയാകാൻ ഇന്ത്യ. വരുന്ന സെപ്റ്റംബറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും നേരിട്ട് പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചു. ഇരു നേതാക്കളുടെയും സാന്നിധ്യം ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന സുപ്രധാന നയതന്ത്ര ചർച്ചകൾക്ക് ഇന്ത്യയെ വേദിയാക്കുമെന്നാണ് പ്രതീക്ഷ. ഗാൽവൻ അതിർത്തി സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ഉച്ചകോടിയിൽ ഇറാൻ, യു എ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരും പങ്കെടുത്തേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക പൂർണ്ണ സജ്ജമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഒരു മണിക്കൂർ മുമ്പ് മാത്രമെന്നും വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇറാനെതിരെ ആക്രമണമുണ്ടാകുമെന്നും ട്രംപ് ആവർത്തിച്ചു. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന്റെ നേതാക്കൾ യാചിക്കുകയാണെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് ഡൊണാൾഡ് ട്രംപ്. അതേസമയം യുദ്ധം പുനരാരംഭിച്ചാൽ അമേരിക്കയ്ക്ക് കൂടുതൽ സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയുടെ മുന്നറിയിപ്പ്. ഇന്ത്യയിൽ ഇന്ധനവിലയിൽ ക്രമേണയുള്ള വർധനവ് തുടരുമെന്ന സൂചന നൽകി പെട്രോളിയം മന്ത്രാലയ വൃത്തങ്ങൾ. 5 ദിവസത്തിനിടയിൽ 4 രൂപയോളം വർധനവാണ് പെട്രോളിനും ഡീസലിനും ഉണ്ടായത്. ആഴ്സണൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ. 22 വർഷത്തെ കാത്തിരിപ്പിനുശേഷമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വീണ്ടും ആഴ്സണലിന്റെ കിരീടനേട്ടം. ഫുട്ബോൾ ലോകകപ്പിനുള്ള പോർച്ചുഗൽ ടീമിനെ പ്രഖ്യാപിച്ചു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടീമിൽ. 27 അംഗ സ്ക്വാഡിനെയാണ് പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിച്ചത്. യുഎയിലെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യൻ സമൂഹത്തിന് പാസ്പോർട്ട് വിസ സേവനങ്ങൾ ഇനി കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാകും. യുഎയിലുടനീളം ആരംഭിക്കുന്ന 16 പുതിയ ഇന്ത്യൻ കോൺസുലാർ സർവീസ് കേന്ദ്രങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങൾ പുറത്തുവന്നു. പുതിയ കരാർ ലഭിച്ച പ്രമുഖ ട്രാവൽ ഗ്രൂപ്പ് അൽഹിൻ ടൂർസ് ആന്റ് ട്രാവൽസ് അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗികമായി കരാറിൽ ഒപ്പിട്ടു. വരുന്ന ജൂലൈ 1 മുതൽ പുതിയ കേന്ദ്രങ്ങൾ യുഎയിൽ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.

براقة. براقة.

ഭാഷയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചിവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ്

രാമന്റെ അറയായിരുന്നു.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. വകുപ്പ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുകയാണ് യു ഡി എഫ്. ലീഗിന് സീറ്റുകൾ വിട്ടു നൽകിയതിൽ കോൺഗ്രസിനകത്ത് അതൃപ്തി പുകയുന്നു. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിരിക്കുകയാണ് വി ഡി സതീശൻ സർക്കാർ. വകുപ്പ് വിഭജനം കോൺഗ്രസിൽ പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശൻ മന്ത്രിസഭയിൽ ആദ്യത്തെ എം എൽ എ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അമ്പലപ്പുഴയിൽ നിന്നുള്ള ജി സുധാകരൻ മുൻപ് സി പി എം നേതാവായിരുന്നു, മന്ത്രിയായിരുന്നു, എം എൽ എ ആയിരുന്നു, ഇടത് സഹയാത്രികനായിരുന്നു എന്നല്ല പറയേണ്ടത്, ഇടതുപക്ഷത്തിന്റെ ഹൃദയമായിരുന്ന വ്യക്തിയായിരുന്നു ജി സുധാകരൻ. അദ്ദേഹം ഇപ്പോൾ ഇതാ യു ഡി എഫിന്റെ സ്വതന്ത്ര എം എൽ എ ആയി മത്സരിച്ച് വിജയിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് പ്രോ ടേം സ്പീക്കറായിട്ട് ചുമതലയേറ്റിരിക്കുകയാണ്. നാളെ എം എൽ എ മാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായിട്ടാണ് പ്രോ ടേം സ്പീക്കറെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, അദ്ദേഹത്തിന് ചുമതല നൽകിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം പക്ഷേ അതൊന്നുമല്ല, വകുപ്പ് വിഭജനം. അത് യു ഡി എഫിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമോ? പാർട്ടിക്കകത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. കേരളത്തിൽ തീർന്നപ്പോൾ കർണാടകയിൽ തുടങ്ങിയിട്ടുണ്ട് പോരടി. സിദ്ധരാമയ്യ ഡി കെ പോര് മുറുകുന്നു, അവിടെ ഒരു അധികാര കൈമാറ്റം ഉണ്ടാകും എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്തുകൊണ്ടാണ് ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ തുടങ്ങാൻ വൈകിയത് എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ആസണൽ 22 വർഷത്തിന് ശേഷം കപ്പെടുത്തതിനെ ചൊല്ലിയിട്ട് നമ്മുടെ ഓഫീസിലൊരു ചെറിയ ചായ സൽക്കാരൊക്കെ ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അതാണ് ഇത്തിരി വൈകിയത് കേട്ടോ. പ്രിയപ്പെട്ട ശ്രോതാക്കൾ ക്ഷമിക്കുമല്ലോ, വിളിക്കാം 800-922-0. ആരാണിത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്?
1: നമസ്കാരം.
0: നമസ്കാരം ഷമീർ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഒന്നും പ്രത്യേകതയില്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അങ്ങ് പോട്ടെ അല്ലേ.
1: അതായത് ഇത് ഒരുപാട് ആളുകളെ അർഹത ആളുകളുണ്ട്, സ്വാഭാവികമായിട്ടും അതിൽ തർക്കങ്ങളും അല്ലെങ്കിൽ തർക്കങ്ങളും അവകാശമുള്ള ആളുകൾ ഒരുപാട് ഉണ്ടാവും, സ്ഥാനങ്ങൾ കുറവുണ്ടാവും. സ്വാഭാവികമായിട്ട് അത് ചർച്ച ചെയ്ത് ഈ സ്ഥാനങ്ങൾ ഒഴിവാക്കപ്പെടുന്നവരെ കൂടി കൺവെൻഷൻ അല്ലെങ്കിൽ സമയങ്ങൾ പിടിക്കും, അത് ചർച്ചകൾ ഉണ്ടാവും. അതൊരു പോരകമായിട്ട് കാണുന്നത് അല്ല. ഞാൻ എന്റെ തീരുമാനം ബാക്കി നിങ്ങളെല്ലാം അടിപൊളിയെന്നുള്ള നിലയ്ക്ക് ഒരാൾ മാത്രം തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിൽ
0: പക്ഷേ തുടക്കത്തിൽ നിന്ന് കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യമായ ഒരു അഴിച്ചുപണി മന്ത്രിസഭയിൽ അല്ലെങ്കിൽ വകുപ്പിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. കെ പി സി സി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സണ്ണി ജോസഫിന് വൈദ്യുതി വകുപ്പ് നേരത്തെ റവന്യൂ ആണ് പറഞ്ഞിരുന്നത്, അത് മാറി. എ പി അനിൽകുമാറിന് റവന്യൂ വകുപ്പ് നൽകിയിട്ടുണ്ട്. എക്സൈസ് ആയിരുന്ന വകുപ്പുകൾ എം ലിജുവിന്. അപ്പൊ ഇതിൽ ഗ്രൂപ്പ് സമവാക്യം ഉണ്ടായോ? അതുപോലെ ഫിഷറീസ് വകുപ്പ് ഇങ്ങോട്ടേക്ക് മുസ്ലിം ലീഗിലേക്ക് എടുക്കുന്നത് സംബന്ധിച്ച് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഈ വകുപ്പ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതൊക്കെ ഈ മന്ത്രിമാർക്കിടയിലൊക്കെ ഒരു ആശയക്കുഴപ്പോ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേടോ ഉണ്ടാക്കും തോന്നുന്നുണ്ടോ?
1: അതായത് ഇതിപ്പോ തുടക്കത്തിലുള്ള എന്താ പറയാ തീരുമാനമാണ് അതിന് ചില കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടാവുന്നു അവരോട്ടൊരു എന്താ പറയാ കോൺഫിഡൻസ് വേണ്ടേ വകുപ്പിന്, ആ ഈ വകുപ്പിന് എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും, എനിക്ക് കഴിയില്ല എന്നുള്ള ഒരാളത് ഏറ്റെടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ നേതാക്കന്മാർ ഇന്ന ആൾക്ക് തീരുമാനിക്കുമ്പോ ആളുകൾ അങ്ങനെ ഏറ്റവും കൂടുതൽ താല്പര്യമില്ലാണ്ട് ഞാൻ അപ്പൊ വീണ്ടും മാറ്റാൻ നടക്കും. അത്തരം ചർച്ചകൾ അതിന് ഒരു ഇന്ന ആള് തന്നെ കൈകാര്യം ചെയ്യണമെന്ന് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. അവരെന്ത് അഭിപ്രായം കണക്കിലെടുത്തിട്ട് വേണ്ടേ? ഇതിനെ കേടാകുള്ള വകുപ്പുകൾ തീരുമാനിക്കുമ്പോ അതിന് കാലങ്ങളായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗാണ് കൈകാര്യം ചെയ്തത്. ഇപ്രാവശ്യം അത് കോൺഗ്രസ് തിരിച്ചെടുക്കണം എന്നുള്ള കോൺഗ്രസിന്റെ മലബാരിയും സാമൂഹ്യ വിഭാഗങ്ങളുടെ ഒക്കെ ഒരു അഭ്യർത്ഥന മനസ്സ് കോൺഗ്രസ് അത് തിരിച്ചെടുക്കണം. അപ്പൊ അങ്ങനെ ലീഗിന് കൃത്യമായ ഒരു വകുപ്പ് കൊടുക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചർച്ചകൾ വരും, സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക സാധാരണമാണ്. എന്തായാലും അത് പരിഹരിക്കപ്പെട്ട് ഓരോ മന്ത്രിമാരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നല്ല രീതിയിൽ. അതല്ലെങ്കിൽ നമ്മളും പ്രതികരിക്കും, ഞങ്ങളെ അടിമകളൊന്നുമില്ല. ജന ഇഷ്ടപ്രകാരം എന്താണെന്നുണ്ടെങ്കിൽ ആദ്യം പ്രതികരിക്കുന്നത് യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കണികളായിരിക്കും.
0: ഷമീറാണ് അഭിപ്രായം പറഞ്ഞത്. ഷമീർ, ഇന്നത്തെ പോലെ ഇന്നും താങ്കളെ കേൾക്കുന്നതിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മുടെ സാങ്കേതിക പ്രശ്നമാണോ? എനിക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാം, പക്ഷെ നമുക്ക് സുഖകരമായിട്ട് കേൾക്കണല്ലോ അല്ലേ റേഡിയോ കൂടി. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
2: നമസ്കാരം.
0: ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിൽ വകുപ്പാണ് നൽകിയിരിക്കുന്നത്. ഒ ജെ ജനീഷിനായിരുന്നു നേരത്തെ തൊഴിൽ യുവജനക്ഷേമമൊക്കെ കൊടുക്കുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് വകുപ്പുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം. തൊഴിൽ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഏറെ കാര്യക്ഷമമായിട്ട് വേണ്ടുന്ന ഒരു വകുപ്പാണ്. ബിന്ദു കൃഷ്ണ താരതമ്യേന ഒരു പുതിയ

0: മന്ത്രിയാണ്, അവരുടെ കയ്യിൽ ഭദ്രമായിരിക്കും ഈ വകുപ്പ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ?
1: അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും ജനങ്ങളെ കാര്യമായി ബാധിക്കുന്ന വിഷയമല്ല, അതൊക്കെ അവരെ പാർട്ടിക്കകത്ത് ഉള്ള വിഷയങ്ങളാണ്.
0: അല്ല, പാർട്ടിക്കകത്തുള്ള വിഷയങ്ങളല്ലല്ലോ. ഒരു മന്ത്രി ആരായിരിക്കണം എന്നത് പാർട്ടിയുടെ മാത്രം വിഷയമല്ല. മന്ത്രി എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ മന്ത്രിയാണ്, അത് പാർട്ടിയുടെ മന്ത്രിയല്ല.
1: അല്ല, വകുപ്പാ വകുപ്പ് ഇപ്പൊ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം, അത് ഇപ്പോഴും നല്ല നേരത്തെയൊക്കെ മാറിയിട്ടുണ്ടല്ലോ.
0: വകുപ്പ് മാറ്റുന്നതിൽ കുഴപ്പമില്ല, ആ വകുപ്പ് വിഭജനം ഇപ്പൊ ഒരു പ്രതിസന്ധി അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കൾക്കിടയിൽ മന്ത്രിമാർക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല അല്ലേ?
1: അങ്ങനെ ഉണ്ടെങ്കിൽ പറയൂല്ലോ, അവരാരും അത് ബാധിച്ചില്ലല്ലോ.
0: അല്ല, ആ പ്രശ്നങ്ങളുണ്ട്, നേരത്തെ തന്നെ അവർ ഉദ്ദേശിച്ച വകുപ്പുകളെല്ലാം കിട്ടിയിരിക്കുന്നു. ഇപ്പൊ കേമുരളി
1: അങ്ങനെ ഈ അങ്ങനെ ഒരു ഒരു നേതാവ് ഈ മാറ്റിയ വകുപ്പുകളിലുള്ള ഒരു മന്ത്രിയും കൊണ്ട് പറഞ്ഞിട്ടില്ല പരസ്യമായിട്ട്. അപ്പൊ പിന്നെ നമ്മൾ അതിന് എത്ര പ്രാധാന്യം കൊടുക്കുന്ന കാര്യമില്ല.
0: നമുക്ക്
1: ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഇവിടെ ജനങ്ങളപ്പോ ഓരോ ദിവസം അവരുടെ നമ്മളെ കേരളം വൃത്തി പിടിച്ചു മാറ്റാൻ ഒരാൾക്ക് വസ്തു കൊടുക്കാതെ ഒരു വീട് വെക്കാനോ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. ആ തീരുമാനം റദ്ദാക്കിയിരിക്കുന്നു.
0: മിൽമപ്പാലിന് വില കൂട്ടിയിരിക്കുന്നു. അത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ഇനി സംസാരിക്കാം അല്ലേ?
1: അതും സംസാരിക്കണം, അതെല്ലാം സംസാരിക്കണം. അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ മുൻതൂക്കം കൊടുക്കണം. അല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ അവര് ആരും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല, വന്നൊരാളും പറഞ്ഞിട്ടില്ല വകുപ്പ് മാറ്റിയതിനെ കുറിച്ച്.
0: പക്ഷെ സിൽവർ ലൈൻ പദ്ധതി അത് ഉപേക്ഷിച്ചതിനോട് താങ്കൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നു അല്ലേ?
1: പൂർണ്ണമായിട്ടും യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജനങ്ങളും അത് സമരത്തിനിറങ്ങിയതല്ലേ?
0: എങ്കിലും അങ്ങനെ ശ്രീ സുധീർ, എങ്കിലും അങ്ങനെ ഒരു പദ്ധതി, ഒരു അതിവേഗ റെയിൽ പദ്ധതി നമുക്ക്, അതല്ലെങ്കിൽ പരിസ്ഥിതിയെ ബാധിക്കാത്ത പഠനം നടത്തിയിട്ടുള്ള ഒരു റെയിൽ നമുക്ക് വേണ്ടതല്ലേ? ഇവിടെ ഇതിഹാസ
1: പരിസ്ഥിതിയെ ബാധിക്കാത്ത 20 ലക്ഷം കുടുംബങ്ങളും കുടിയൊഴിപ്പിക്കാത്ത പദ്ധതി നല്ലതാണ്. 2 ലക്ഷം കോടി രൂപ കടം ഉണ്ടാക്കുന്ന പദ്ധതി നമുക്ക് പ്രായോഗികമല്ലല്ലോ.
0: അപ്പൊ പ്രായോഗികമായിട്ടുള്ള പദ്ധതി അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വി ഡി സതീശൻ സർക്കാർ അത് റദ്ദാക്കിയിരിക്കുകയാണ്. ഒരു പുതിയ പദ്ധതി വരും നമുക്ക്.
1: എല്ലാവരും സപ്പോർട്ട് ചെയ്തിരിക്കുകയല്ലേ, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന പ്രോപ്പർട്ടി കൊടുക്കാനോ വീട് വെക്കാനോ എല്ലാ കാര്യം കഴിയൂലേ ഇനിയിപ്പോ.
0: ശരി, അപ്പൊ എല്ലാത്തിനോട് യോജിക്കുന്നു, വകുപ്പ് വിഭജനത്തിലൊന്നും പ്രശ്നമില്ല, നല്ല രീതിയിൽ അങ്ങ് പോകട്ടെ അല്ലേ?
1: അത് പോകട്ടെ, ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തെറ്റായ നിലപാട് എടുക്കണേ, നമുക്ക് അത് ശക്തമായിട്ട്
0: എതിർക്കാം. സുധീർ, സന്തോഷം വിളിച്ചാൽ അടുത്ത കോൾ വിളിക്കാം. 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: നമസ്കാരം.
0: ഉണ്ടല്ലോ, ആരാണ്?
2: മുഹമ്മദ്.
0: എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. താങ്കൾ എവിടെയാണുള്ളത്? റണ്ണിംഗിലാണ് അല്ലേ? റണ്ണിംഗിലാണ്. പലരും അങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോ ഫോൺ ചെയ്യുമ്പോഴാണ് ഈ കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ടെലിഫോൺ ലൈനിൽ തകരാറുണ്ടോ എന്ന് ഞാനിവിടെ ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ കേട്ടോ. പറയൂ മുഹമ്മദ്, എവിടെയാണ് നാട്? കാസർഗോഡാണ്. കാസർഗോഡ് എവിടെയാ? തൃക്കരിപ്പൂരാണോ? എവിടെയാണ്? ആഹാ, അവിടെയാണ് അല്ലേ. പറയൂ, നമ്മുടെ കേരളത്തിൽ അങ്ങനെ മന്ത്രിസഭാ പിന്നെ ഒരു പ്രശ്നമില്ല. ആഹാ, നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി അല്ലേ. ഞങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും, മാധ്യമങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഒരു അധികാരത്തിൽ വരുന്ന സർക്കാരിന്റെ കൂടെ ഉണ്ടാവും കുറച്ചു നാള്. പിന്നെ ഏറ്റവും കൂടുതൽ ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ റോൾ എപ്പോഴും മാധ്യമങ്ങൾക്കാണ്. അവര് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ നേരത്തെ കാണിച്ചതുപോലെ ആയിരിക്കില്ല, കാരണം ഇപ്പോ മന്ത്രിസ്ഥാനത്താണ്, മുഖ്യമന്ത്രിയാണ്. അപ്പൊ തീർച്ചയായിട്ടും വിമർശിക്കേണ്ട സ്ഥലങ്ങളിൽ വിമർശിക്കും. ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായിട്ടാണ് ഫോർത്ത് എസ്റ്റേറ്റ് എപ്പോഴും ഉണ്ടാവുക മാധ്യമങ്ങൾ. ആ രീതിയിൽ തുടർന്ന് ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും, വിമർശിക്കാൻ മാത്രമല്ല ഇവിടെ ഇരിക്കുന്നത്. അത് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, തെരഞ്ഞെടുപ്പ് സമയത്തും അദ്ദേഹം അധികാരത്തിലേറിയ സമയത്തും പുതിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നിലപാട് തന്നെ എടുത്തിട്ടുള്ളൂ. മോശം കണ്ടാൽ മാത്രമേ നമ്മൾ ആ രീതിയിൽ വിമർശിക്കാനും നിൽക്കുള്ളൂ. വിമർശിക്കാനും കുറച്ച് സമയം കൊടുക്കാം അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ജംഷീദ്, പറയൂ, എന്തെങ്കിലും ഈ മന്ത്രിസഭാ വിഭജനം അല്ലെങ്കിൽ വകുപ്പ് വിഭജനം സംബന്ധിച്ചിട്ട് താങ്കൾക്ക് എന്തെങ്കിലും ഇന്നയാൾക്ക് ഇന്നത് കൊടുക്കാമായിരുന്നു, ആ ചെയ്തത് ശരിയായില്ലാന്ന് തോന്നിയോ?
3: ഒരിക്കലുമില്ലല്ലോ, കാരണം ചാനലിൽ പറയുന്നല്ലാതെ ഞാനിപ്പോ ഇതിനകത്തോട്ട് ഒരു ഒത്തിരി പേരോട് ചോദിച്ചു, ആരെങ്കിലും കണ്ടിരുന്നു.
0: പക്ഷെ കെ മുരളീധരൻ തന്നെ പറഞ്ഞിരുന്നു വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ട് മുന്നണിക്കകത്ത് തർക്കം നിലനിൽക്കുന്നുണ്ട്, വൈകിട്ടത്തോട് കൂടിയിട്ട് വകുപ്പ് വിഭജനം പൂർത്തിയാക്കിയ ഗവർണർക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മളാരും
3: ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവോ ലീഗിന്റെ നേതാവോ അതിനെ കുറിച്ചിട്ട്
0: മുരളീധരൻ കോൺഗ്രസിന്റെ നേതാവല്ലേ, ഇപ്പോഴത്തെ മന്ത്രിയല്ലേ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ഫിഷറീസ് വകുപ്പ് കൊടുക്കുന്നതിനെ ചൊല്ലിയും മറ്റുമൊക്കെ അതിനകത്ത് പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, പക്ഷെ അത് ആ ഒരു മുന്നണി ഐക്യമായിട്ട് പരിഹരിച്ചു പോകുമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്.
3: ഞാൻ ചോദിച്ചിട്ട് അത് തന്നതിന് എന്റെ പാർട്ടി പരോക്ഷമായിട്ട് എതിർത്തിട്ടില്ലല്ലോ.
0: അതെ, തീർച്ചയായിട്ടും സ്വീകരിക്കുക തന്നെ. അത് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറലുണ്ടായിട്ടുണ്ട്, അത് നല്ലതാണ് അല്ലേ.
3: തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരണികളും അതിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടത് പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ നേരം വരെ ഒരു ലീഗുകാരൻ പോലും അതിനെ ഏറ്റെടുത്തിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ കാണിച്ചു നമുക്ക് ഒരു പോസ്റ്റും വന്നിട്ടില്ല. തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റില്ല, അത് ഇതിനകത്തുള്ളതുകൊണ്ട് മറിച്ച് ഇത് പോരാ അല്ലെങ്കിൽ ഞങ്ങൾ അത് ഏറ്റെടുക്കില്ല എന്ന് ഒരു ലീഗിന്റെ നേതാവ് പത്തര മണിക്ക് തന്നെ അത് ഏറ്റെടുക്കാൻ മാത്രമാണ് ഞങ്ങളുടെ നേതാക്കന്മാര് ഇപ്പോൾ ഉള്ള അബ്ദുൽ ഗഫൂറിനോട് പറഞ്ഞത്.
0: ഇടതുപക്ഷം വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു.
3: ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഞാൻ നിങ്ങൾ ഇന്ന് ഈ വിഷയം എടുക്കുന്നു വിചാരിച്ചത് ഒരു കാര്യം ചോദിച്ചിട്ട്, എന്തിനാണ് ഇപ്പൊ KSRTC സൗജന്യ യാത്ര പൊളിയും പൊളിയും എന്നിട്ട് ഇവർ ഈ കരയുന്നത് എന്തിനാ? ഒരു നാട്ടിലെ ഒരു സംരംഭം വരുമ്പോ അത് വിജയിക്കും വിജയിക്കുന്നില്ല നോക്കാതെ കഴിഞ്ഞ 8 വർഷമായിട്ട് ആന്റണി രാജു വരുത്തുന്ന നഷ്ടമാകുമ്പോ ഇവിടെ ഏതെങ്കിലും ഒരു സഖാക്കൾ ചോദിച്ചിരുന്നു പിണറായിയുടെ മുഖത്ത് കിട്ടുന്ന നഷ്ടമാണ് ഇത് എങ്ങനെ നികത്തുന്നു. ഇപ്പൊ ഇവർക്ക് ഞങ്ങൾക്കെതിരെ വളരെ മോശമായിട്ടും വളരെ കഷ്ടപ്പെട്ടിട്ടും വളരെയായിട്ട് രാഷ്ട്രീയം പറയുന്നുണ്ടല്ലോ, എന്തോ ഒരു മുൻപ് പറയുന്നു ഉത്തരവുണ്ടോ?
0: അല്ല, ഒരു മാസം തന്നെ 90 കോടിയുടെ നഷ്ടം വരുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു ഒരു സംഭവമാണ് ഈ KSRTC സൗജന്യ യാത്ര എന്നാണ് പറയുന്നത്. അപ്പോ പൊതുവെ പൂച്ച പെറ്റ് കിടക്കുന്ന ഒരു ഖജനാവ് എന്ന് പറഞ്ഞ അധികാരത്തിലിരുന്ന സർക്കാർ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് വീണ്ടും കടബാധ്യതയിലേക്ക് തള്ളിയിടുകയല്ലേ എന്ന ചോദ്യമാണ്.
3: നമ്മള് ഒരു മാസം 1st ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് 30th വരെ അതിന്റെ വരുമാനം മുൻ നഷ്ടമാണെങ്കിലും അത് നല്ലൊരു മാനേജ്മെന്റ് ഭരിച്ചു നോക്കണ്ടേ എങ്ങോട്ടാ പോവാന്നുള്ളത്.
0: അതെ, തീർച്ചയായിട്ടും ആ ഒരു സമയം കൊടുക്കുക അല്ലേ?
3: കൊടുക്കുക, തീർച്ചയായിട്ടും കൊടുക്കുക. എന്നിട്ടല്ല നിങ്ങൾ, ഞാൻ വാക്ക് പറയുന്നു, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നു ഞാൻ ഈ ചാനലിൽ അന്നും നിന്നും കറക്റ്റായിട്ട് ഞാൻ പറയും എന്താണ് സംഭവം എന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറയും. പക്ഷെ എത്രയും ഞാൻ ഒരുപാട് പേരൊക്കെ ഉണ്ട്, എന്താ ഓരോരുത്തര കഷ്ടപ്പാട്, എന്താ പറച്ചില്,
0: എല്ലാവർക്കും ശബ്ദം പൊങ്ങിയിരിക്കുന്നു അല്ലേ? പതുക്കെ
3: പറയാം, ഞാൻ 10 വർഷമോ ഞാനൊരു ഗ്രൂപ്പ് ചെയ്തു 10 വർഷമോ ഐക്യയിലെ ആൾക്കാരൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്, മിണ്ടാട്ടം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അത് നല്ലതാണ്.
0: എന്തായാലും സിൽവർ ലൈൻ പോലുള്ള പദ്ധതികൾ റദ്ദാക്കിയതിനെ താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടല്ലേ?
3: തീർച്ചയായിട്ടും, കാരണം മഞ്ഞപ്പുറ്റി എടുത്ത് സമാധാനത്തിൽ ആൾക്കാർ കളഞ്ഞോട്ടെ, അതിനെല്ലാം കുറെ ആൾക്കാരെ തല്ലിച്ചതച്ച് ജയിലിൽ കൊണ്ടിട്ടത്.
0: പക്ഷെ അതിന് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അതുപോലെ ഒരു പദ്ധതി വേണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ താങ്കള്?
3: ഒരിക്കലുമില്ല. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഒരു ആളുകളുടെ ഈ ഒരു റോഡ് വന്ന പോലെ അല്ലല്ലോ ഈ ഒരു ഇത് വരുന്നത്. ഇത്ര നിങ്ങൾ കണ്ടതല്ലേ? കാരണം നഷ്ടപരിഹാരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കേരളത്തിൽ കൊടുക്കാനുള്ള സാമ്പത്തികമായിരിക്കണം. മറ്റത് ഹൈബ്രിഡ് കേന്ദ്രമാണ് കൊടുത്തിട്ടുള്ളത്. അതും ഇപ്പൊ മിനി ഭക്ഷണം കാലത്ത് കണ്ണൂർ മിനി തിരുവനന്തപുരത്തേക്ക് 100, 150, 90, 1000 വിലയിൽ പോകാൻ പറ്റുന്നു. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് തരുന്നതിന്റെ ലാഭം അവരെടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പദ്ധതി അങ്ങേയറ്റം മോശമാണ് അന്നും നിന്നും പറയുന്ന ഒരാളാണ്. പൗരത്വ ചേച്ചുണ്ടല്ലോ, അമിതം ചേച്ചു, അതും കൂടി പിൻവലിക്കുന്നുള്ള
0: ആഗ്രഹമുണ്ട്. നേരത്തെ തന്നെ പിണറായി വിജയൻ സർക്കാർ അത് പിൻവലിക്കുന്ന രീതിയിൽ പറഞ്ഞിരുന്നു അല്ലേ? എന്തായാലും പിൻവലിക്കട്ടെ. അതുകൂടി വി ഡി സതീശൻ നൽകുകയാണെങ്കിൽ വളരെ നല്ലൊരു സന്ദേശമായിരിക്കും വരുന്നത്. താങ്ക് യു സോ മച്ച് ജംഷീർ. അടുത്ത കോൾ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: ഹലോ,
0: നമസ്കാരം.
2: നമസ്കാരം,
0: അബൂബക്കർ. എവിടെ നിന്ന് വിളിക്കുന്നത്? നാട് എവിടെയാണ്? തവനൂർ മണ്ഡലം അല്ലേ? KT ജലീലിനെ തോൽപ്പിച്ചു അല്ലേ? പക്ഷെ ജയിച്ചത് ആരാണ് അല്ലേ? അതാണ് ചോദ്യം. യെസ്, അതെ, സന്തോഷം നൽകുന്ന ഒരു വാർത്ത. സ്വാഭാവികം, അതെ.
2: പിന്നെ വിജയപരാജയങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഒന്നടങ്കം LDFന്റെ ഭരണം നഷ്ടപ്പെടുമ്പോ UDF ആണ് വരും.
0: അതെ,
2: UDFന്റെ മേന്മകൊണ്ടാവണമെന്നില്ല, LDFന്റെ ഭരണ കോട്ടങ്ങൾ കൊണ്ടാവണം.
0: ഒരുപാട് അകന്നു, മുഖ്യമന്ത്രി ആയാലും പാർട്ടി ആയാലും പിന്നെ ഭരണത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും അവരുടെ പ്രവർത്തകരിൽ നിന്നും ഒരുപാട് അകന്നു. അതാണ് പരാജയ കാരണം പ്രധാനം. ശരി, അവരന്വേഷിച്ചു ഉത്തരം കണ്ടുപിടിക്കട്ടെ. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്, ഓ, നമ്മൾ ഇന്ന് സിൽവർ ലൈൻ പദ്ധതി സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി ആയിരുന്നു കേരളയിൽ.
2: പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു. ഒരു വർഷം അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ പൊതുജനങ്ങളുടെ ആശങ്ക അകറ്റാൻ LDF ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. ഒരുപാട് ജനങ്ങൾ ആശങ്കയിലായിരുന്നു. കുറെ ആളുകൾ വീടുപണി വരെ നിർത്തിവെച്ച് പിന്നെ ഒരു ഒരു ആശങ്ക അകറ്റാൻ സാധിക്കാത്ത ഒരു പദ്ധതിയായിരുന്നു ഇത്. അപ്പൊ അത് നിർത്തിവെച്ചതിനോട് യോജിപ്പുണ്ടോന്ന് ചോദിച്ചാൽ അതിന്റെ ആശങ്ക അകറ്റിയിട്ട് അതിന്റെ വരുംവരായികളൊക്കെ മനസ്സിലായിക്കൊണ്ട് തുടരുന്നത് നന്നായിരിക്കും. കാരണം വികസനമാണല്ലോ വേണ്ടത്.
0: ആ പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതില്, അതിന്റെ ഒരു പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നതില്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സർക്കാർ കൃത്യമായിട്ടില്ലാതെ ഒരു എടുത്തുചാട്ടം ഉണ്ടായല്ലേ?
2: ഒരു പക്ഷെ പരിസ്ഥിതി ആഘാത പഠനമൊക്കെ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ പൊതുജനങ്ങളുടെ ഇത് കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ ഏതാണെന്ന് കൃത്യമായിട്ട് അറിയാതെ വെറും ഒരു മഞ്ഞക്കുറ്റി നാട്ടിക്കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇത് എന്താണ് ഏതാണെന്ന് പറയാത്ത ഞങ്ങളുടെ നാട്ടിലൂടെ കടന്നു പോയിരുന്നു. അത്
1: ഒരുപാട് വൈഡായിട്ട് ഒരു മഞ്ഞക്കുറ്റി ഇവിടെ കിലോമീറ്റർ അപ്പുറം ഒരു മഞ്ഞക്കുറ്റി അവിടെ ഏതിൽ കൂടെയാണ് ഇത് പോകണമെന്നുള്ള ജനങ്ങളുടെ ആശങ്ക കെട്ടാനും ഇവർക്ക് സാധിച്ചിട്ടില്ല.
0: ശരിക്കും ആ പദ്ധതി നമ്മുടെ കേരളത്തിന് വേണമെന്ന് താങ്കൾക്ക് തോന്നിയിരുന്നില്ല? കാരണം കാസർഗോഡ് നിന്നൊക്കെ പിന്നെ തിരുവനന്തപുരം വരെ അതിവേഗത്തിൽ ഒരു റെയിൽപാത പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതും നമുക്ക് ആവശ്യം തന്നെയല്ലേ?
1: അതിന്റെ ഒരു ആവശ്യം കേരളത്തിനില്ല. കാരണം അത്ര ഫാസ്റ്റായിട്ട് പോകാൻ ഇപ്പൊ പല പദ്ധതികളും ഫാസ്റ്റായിട്ട് പോകാനുണ്ടല്ലോ. പിന്നെ ഇതിപ്പോ അതിനുമായിട്ട് ഒരു ഈ മെയിൻ ആയിട്ട് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഈ പിന്നെ മന്ത്രിമാർക്കും അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും മാത്രമാണ് ഇത്ര ഫാസ്റ്റായിട്ട് പോകേണ്ട ആവശ്യം വരും.
0: പിന്നെ
1: വരുന്നത് ഈ പിന്നെ മെഡിക്കൽ സപ്പോർട്ടുകളും മറ്റ് മെഡിക്കൽ സപ്പോർട്ടുകളും മറ്റ്
0: സംഗതികളും കാരണം കാസർഗോഡ്
1: അതുകൊണ്ട് ഈ റെയിൽ കൊണ്ട് അത്ര മെഡിക്കൽ സപ്പോർട്ട് അതായത് എമർജൻസി സംഗതികള് ഹാർട്ട് റീപ്ലാന്റേഷൻ പോലുള്ള സംഗതികളൊക്കെ ഈ മന്ത്രിമാരെ കൊണ്ട് നടക്കാൻ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളും മറ്റും ഉപയോഗിക്കല്ലേ വേണ്ടത്?
0: ശരിക്കും ഹെലികോപ്റ്റർ കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? അത് മെഡിക്കൽ എമർജൻസി മാത്രമല്ലല്ലോ,
1: റീജിയണൽ
0: അങ്ങനെയല്ല, എല്ലാം ഹൃദയം മാറ്റിവെക്കലോ അടിയന്തര ശസ്ത്രക്രിയ മാത്രമൊന്നുമല്ല. റീജിയണൽ ക്യാൻസർ സെന്ററിലേക്കും മറ്റുമായിട്ട് കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്ന് എത്ര എത്ര മനുഷ്യർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെന്നറിയോ? ഒരു ദിവസം യാത്ര ചെയ്യുന്നുണ്ടെന്നറിയോ? അത് ഇരുന്നിരുന്ന് അത്രയും സുഖമില്ലാത്ത ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ അതിവേഗ റെയിൽ വേണ്ട എന്നൊന്നും പറയരുത്. എല്ലാം ഇപ്പൊ നമ്മൾ ഇവിടെ ഈ രാജ്യത്ത് ഇത്തിഹാദ് റെയിലൊക്കെ വരുമ്പോൾ നമ്മൾ കൈയടിക്കുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കൈയടിക്കണം. പക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അതിലെ സംശയങ്ങൾ, അതിലെ ഭൂമി നഷ്ടപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാരം
1: എന്നല്ല പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജനങ്ങളുടെ ആശങ്ക അകറ്റിക്കൊണ്ട് ജനങ്ങളുടെ കൂടി സപ്പോർട്ട് ഇല്ലാതെ ഇങ്ങനത്തെ ഒരു സംഗതി കൊണ്ടുവരാൻ നടക്കും ഇവിടെ ഇത്തിഹാദ്?
0: തീർച്ചയായിട്ടും ജനങ്ങളുടെ ആശങ്ക അകറ്റിക്കൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് മാത്രം കൊണ്ടുവരണം. അവിടെ ഒരുപാട് സ്ഥലത്ത് കേരള സർക്കാരിന് പാളിച്ച പറ്റിയതുകൊണ്ടുകൂടി തന്നെയാണ് അവർക്കിത് നടപ്പാക്കാൻ പറ്റാതിരുന്നത് അല്ലേ? കട്ടായി പോയല്ലോ കോള്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
4: ഹലോ, നമസ്കാരം.
0: ഒന്നും കേൾക്കുന്നില്ല സുഹൃത്തെ, ആരാണ് വിളിക്കുന്നത്? ഷമീർ ഒതുക്കുങ്ങൽ. ഇതെന്താണ് താങ്കൾ വിളിക്കുമ്പോ ഇപ്പൊ ഒന്നും നല്ല ക്ലിയർ ആവുന്നേ ഇല്ല കേട്ടോ. എവിടെന്നാ വിളിക്കുന്നത്? യാത്ര ചെയ്തോണ്ടിരിക്കുന്നു. ഷമീർ ഒതുക്കുങ്ങൽ, എന്താണ് നമ്മുടെ പിന്നെ മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനമൊക്കെ പൂർത്തിയായിട്ടുണ്ട്?
4: മന്ത്രിസഭയിൽ വകുപ്പ് വിഭജനം പൂർത്തിയായാലും ഇത് കോൺഗ്രസിന്റെ സ്വന്തം
0: തമ്മിൽ തല്ലല്,
4: അവകാശങ്ങൾ ചോദിച്ചു വാങ്ങല് കോൺഗ്രസിന്റെ അതിലുള്ളതാണ്.
0: ഓ, അങ്ങനെയാണ്.
4: മറ്റുള്ള പാർട്ടിയുടെ പോലെ
0: മിണ്ടാതെ അവർക്ക് കൊടുക്കുന്നത് വാങ്ങിയിട്ട് അങ്ങ് പോവില്ല, അവർക്ക് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങും.
4: ചോദിക്കും, അതില് രമ്യതയിലെത്തും, പിന്നെ അത് വീണ്ടും ഇതാവും, പിന്നെ ഈ കുറെ കുറച്ച് സമയം എടുക്കും റെഡിയാവും. പക്ഷെ ഞങ്ങള് അതോടുകൂടി കഴിയൂലെ,
0: കഴിയുന്നാണ് താങ്കൾക്കല്ലേ കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റുമോ ആ പാർട്ടിയെ കുറിച്ച്? എനിക്കാണോ
4: തമ്മിലടി അടിച്ചാലും അത് അതോടുകൂടി കഴിഞ്ഞു, അവിടെ കഴിഞ്ഞു. ഇവിടെ അങ്ങനെയല്ല. ഇപ്പോ കോഴിക്കോട് ഘടകം മിന്നാന്ന് പറഞ്ഞത് നൂറ്റാണ്ടിന്റെ മണ്ഡലത്തിലാണ് പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കി എന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ കോഴിക്കോട് ഘടകം ഞാനല്ല
0: പറഞ്ഞത്,
4: 24 ന്യൂസിൽ കണ്ടതാണ്. ഞാൻ കേട്ടിട്ടില്ല.
0: അതിൽ ഏതെങ്കിലും നേതാക്കൾ പുറത്തു വന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ?
4: അതാണ് പറഞ്ഞത്, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനും നേതാക്കൾ പുറത്തു വരുന്ന പറയാനുള്ള സമയങ്ങൾ കൊടുക്കണം.
0: ശരി,
4: അവിടെ ഇരിക്കട്ടെ. അവരുടെ കാര്യം വരുമ്പോ നേതാക്കൾ പുറത്തു വന്ന് പറയും, ഇവരുടെ കാര്യം വരുമ്പോ തമ്മിലടി
0: ഇവർ തന്നെ പറയും.
4: പറയും
0: ശരി. ഷമീർ ഒതുക്കുങ്ങൾ, ഈ കെ റെയിൽ പദ്ധതി നടപ്പിലാക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്, അത് റദ്ദാക്കിയിരിക്കുകയാണ്, യോജിക്കുന്നുണ്ടല്ലോ അല്ലേ?
1: അതെ, അത് ഞാൻ കണ്ടു. പിന്നെ കെ റെയിൽ എന്ന് പറഞ്ഞ അതിവേഗ പാതയൊക്കെ ആവശ്യമാണ്. പക്ഷേ ഇപ്പൊ ഈ കൊടുത്ത റൂട്ടും ഇതും കുറച്ച്, കാരണം നമുക്ക് ഇപ്പൊ പോകുന്ന ഈ റെയിൽവേണ്ടല്ലോ, അതിലൂടെ തന്നെ നമുക്കൊരു സ്പീഡ് ട്രാക്ക് വേറെണ്ടാക്കി കൂടെ.
0: ഈ ശ്രീധരൻ പറഞ്ഞ ആ ഒരു പ്രോജക്ട് നോക്കാവുന്നതാണ് അല്ലേ?
1: അല്ലേ, അങ്ങനല്ല, ഞാൻ ചോദിക്കാം. ചെറിയൊരു
0: അല്ല, താങ്കൾ പറഞ്ഞു, ഈ ശ്രീധരൻ പറഞ്ഞായിരുന്നു കേരളയിൽ ഇല്ലെങ്കിൽ നമുക്ക് അതിന് സമാനമായിട്ടുള്ള അതിവേഗ പാത വരുന്ന ഒരു സംഭവം.
1: വേറൊരാളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ഇപ്പൊ നിലവിൽ ജീവിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ.
0: എല്ലാ കാലത്തും വികസനവും അല്ലെങ്കിൽ ഇതുപോലുള്ള റെയിലും റോഡും ഒക്കെ വരുമ്പോ ഒരുപാട് പേര് കുടിയിറക്കപ്പെടാറുണ്ട്, അവരെ പുനരധിവസിപ്പിക്കപ്പെടാറുണ്ട്. അങ്ങനെ തന്നെയാണ് ഓരോ രാജ്യത്തും ഓരോ
1: നാട്ടിലും. അങ്ങനെയൊക്കെ തന്നെയാണ് കൊണ്ടുപോകാറ്. പുതിയ
0: റോഡ് നമ്മൾ എത്ര നമ്മളെ പൊന്നും വിലക്ക് വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ആകെയുള്ള സ്വത്തിന്റെ പലതും വിട്ടുകൊടുത്തിട്ട് തന്നെയാണ് ഈ
1: ലോകം. അതൊക്കെ വേണം. പക്ഷെ ഞാനല്ല പറഞ്ഞത്, ഇപ്പൊ ഈ റെയിൽവേ എന്ന് പറഞ്ഞാല് നമുക്ക് അത്രയും മുടക്ക് വരും കേരളത്തിന്,
0: പിന്നെ
1: കേരളത്തിന് മാത്രമല്ല.
0: അപ്പൊ അത് അത്ര അത്യാവശ്യം അല്ലേ?
4: കാരണം ഇതിപ്പോ നിലവിൽ അല്ല, നിലവിൽ ഇപ്പൊ ഉള്ള റെയിൽവേല് നമ്മ കേന്ദ്രത്തിന്റെ റെയിൽവേല് ഒരു സൈഡിൽ ഒരു പുതിയ ട്രാക്ക് ഇട്ടിട്ട് നമുക്കൊരു സ്പീഡ് ട്രാക്ക് ഉണ്ടാക്കിയാല് കാര്യം നടക്കൂല എന്നാ ചോദിച്ചു.
0: അങ്ങനെയൊക്കെ നടക്കാൻ വേണ്ടിട്ട് ഒരുപാട് പഠനം നടത്തിയിട്ട് അങ്ങനെ നടത്തട്ടെ അല്ലേ. ഷമീർ ഒതുക്കങ്ങൾ കൊട്ടായി പോയി. നമസ്കാരം, ഗുഡ് ഈവനിങ്. പറഞ്ഞു കഴിഞ്ഞിട്ട് പോയതാണോ, ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നില്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
5: അബ്ദുറഹ്മാൻ
0: റാഷിദ്, ഇതാ ഓരോരുത്തരായിട്ട് തല പൊക്കി തുടങ്ങി എന്ന് നമ്മുടെ കോൺഗ്രസിന്റെ അണികളൊക്കെ പറഞ്ഞു.
5: പക്ഷെ എനിക്കിപ്പോ ഒരു സുഹൃത്തിന്റെ വാക്ക് കേട്ടൊരു ഓർമ്മ
0: എന്താണ്,
5: ഇപ്പോഴും പിണറായി ഇവർക്കൊരു പേടി സ്വപ്നം തന്നെ.
0: മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനെക്കാളും പേടിക്കണത്രേ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനെ.
5: കാരണം ഇപ്പോഴും പേടി തന്നെ, അതാണ് അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്.
0: പക്ഷെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പറഞ്ഞു ഇത്രേ ഈ നൂറ്റാണ്ടിന്റെ അബദ്ധമായിരുന്നു പിണറായി വിജയനെ മുഖ്യമന്ത്രി ആക്കിയെന്ന്. ഈ പാർട്ടി അങ്ങനെയൊക്കെ പറയോ?
5: ഈ നൂറ്റാണ്ടിന്റെ നന്മയായിരുന്നു പിണറായി 10 വർഷം ഭരിച്ചതെന്ന് താമസിയാതെ കേരളത്തിലുള്ള ജനങ്ങൾ പറയും. നിങ്ങൾ അവിടെ എഴുതി വെച്ചോളൂ.
0: എന്നിട്ട് എന്തിനാണ് ആ നന്മ എന്തുകൊണ്ട് തോൽപ്പിച്ചു, ആ നന്മ എന്തുകൊണ്ട് 6 റൗണ്ട് വരെ പിന്നിലായി പോയി ശ്രീ അബ്ദുറഹ്മാൻ റാഷിദ്?
5: അതാ പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ചെയ്തതിനെ ഈ ചരിത്രം അതില് ചരിത്രത്തിലുണ്ടാവും. സഖാവ് പിണറായി കേരളത്തിന്റെ ഒരു സമ്പത്തായിരുന്നു. പക്ഷേ ഇനിയിപ്പം ഈ ഭരണത്തിന്റെ വകുപ്പുകളുടെ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം എനിക്ക് 2 ദിവസമായിട്ട് ഓർമ്മ വരുന്നത് എന്താണെന്ന്
0: അറിയാം.
5: നമ്മളെ അച്യുത മേനോൻ മുഖ്യമന്ത്രിയും കരുണാകരൻ ആഭ്യന്തരമന്ത്രിയും ആയിട്ട് നമ്മുടെ കേരളത്തിൽ എന്താണ് സംഭവിച്ചത്, അതിന്റെ തനിയാവർത്തനാണ് ഇനി നടക്കാൻ പോകുന്നത് കേരളത്തില്. പോലീസിനെ വെച്ചും കൊണ്ടിട്ടുള്ള കളികളൊക്കെ. പക്ഷേ ഈ നമ്മളെ സതീശനെ പിണറായി ഇറക്കാൻ വേണ്ടിയിട്ട് മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് BJP കോൺഗ്രസും ലീഗും ഈ എല്ലാ അഴുക്കുകളും ചേരേണ്ടതായിട്ട് വന്നു. പക്ഷെങ്കിൽ ഈ സതീശനെ ഇറക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ആരും വേണ്ട, അകത്തുള്ള കോൺഗ്രസ്സുകാർ തന്നെ ആ സാധനം അതിനെ ശരിയാക്കിയെടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭരണം നടത്താൻ കഴിവുള്ള ആളാണെന്ന് വെച്ചാണ് എനിക്ക് ഇപ്പം തോന്നുന്നത്. അതെ, ഹലോ,
0: കേൾക്കുന്നുണ്ട്? നല്ലൊരു ഭരണം നടത്താൻ കഴിയുന്ന ആളായിട്ട്
5: നടത്താൻ കഴിയുന്ന എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ സൗമ്യമായ സംസാരവും അതും, കാരണം എന്ന് പറഞ്ഞാൽ നല്ലത് സഖാവ് പിണറായിയെ പോലെ തന്നെ നല്ലത് കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ള നല്ലൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയെ എല്ലാം ചെയ്തു, പക്ഷെ ഇദ്ദേഹത്തെ കൊണ്ട് കോൺഗ്രസ്സുകാർ തന്നെ ഘടകകക്ഷികളും അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കില്ല എന്നുള്ള കാര്യത്തിൽ എഴുതി വെച്ചോളൂ. കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്ക് മാസങ്ങൾ കൊണ്ട്,
0: ശരി, തീർച്ചയായിട്ടും അങ്ങനെ മാസങ്ങൾ കൊണ്ട് അങ്ങനെ നടക്കാതിരിക്കട്ടെ. നല്ലൊരു ഭരണം കോൺഗ്രസ് കാഴ്ചവെക്കട്ടെ. അവരുടെ ഗ്രൂപ്പിസവും അധികാര തർക്കമൊന്നും ഇല്ലാത്തൊരു ഭരണത്തിനാണ് നമ്മളെ കേരളം ആഗ്രഹിക്കുന്നത്. കാരണം നല്ല സ്ഥിരതയാർന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു സർക്കാരിനെ നമ്മളും അർഹിക്കുന്നുണ്ട്. ചർച്ചിൽ വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. ഇനി 5 മണി വാർത്തയാണ്, അതിന് തയ്യാറെടുക്കണം. വിളിച്ച എല്ലാവരോടും സന്തോഷം കേട്ടോ. കുറേ പേര് വിളിച്ചിട്ട് വിളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കോള് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കട്ടായിട്ടുണ്ട്. പറ്റുമെങ്കിൽ അങ്ങനത്തെ കോളുകൾ വരുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകണേ കേട്ടോ. ഒരു വലിയ സങ്കടമാണ്, പെട്ടെന്ന് ടബേ എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോകുമ്പോൾ ആളുണ്ടെന്നുള്ള രീതിയിലായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും സ്നേഹം.
6: Let's talk with Mini Padma.
7: You're tuned into Home 92.2 FM. Home is a feeling.
8: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ 2 ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
9: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
8: മോഹൻലാൽ, മീന, ആശാ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
10: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
8: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
11: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
12: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
13: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
14: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
15: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
16: Affordable and immediate. That's the power of radio advertising.
17: For our special packages, call now or WhatsApp to 055-666-5859.
18: That's 055-666-5859.
19: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ച പൊതുഭരണ വകുപ്പ് വിജ്ഞാപനമിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യ നിയമം പൊതുഭരണം, തുറമുഖം, സയൻസ് ആൻഡ് ടെക്നോളജി, ലോട്ടറി, എയർപോർട്ട്, മെട്രോ, രമേശ് ചെന്നിത്തല, ആഭ്യന്തരം, വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ജയിൽ, കയർ വകുപ്പ്, സണ്ണി ജോസഫ് വൈദ്യുതി പരിസ്ഥിതി, പാർലമെന്ററി കാര്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഭക്ഷ്യസുരക്ഷ. എ പി അനിൽകുമാർ റവന്യൂ വകുപ്പ്. പി സി വിഷ്ണുനാഥ് ടൂറിസം, സാംസ്കാരികം. എം ലിജു സഹകരണം, എക്സൈസ്. റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസം. ടി സിദ്ദിഖ് കൃഷി വകുപ്പ്. കെ എ തുളസി പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ്. ബിന്ദു കൃഷ്ണ തൊഴിൽ, വനിതാ ശിശു സംരക്ഷണം, ക്ഷീരവികസനം. ഒ ജെ ജനീഷ് കായികം, യുവജന ക്ഷേമം. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐ ടി. എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷ വികസനം. കെ എം ഷാജി തദ്ദേശ സ്വയംഭരണം. മോൻസ് ജോസഫ് ജലവിഭവ വകുപ്പ്. ഇറിഗേഷൻ പി കെ ബഷീർ പൊതുമരാമത്ത്. വി ഇ അബ്ദുൾ ഗഫൂർ ഫിഷറി സാമൂഹ്യനീതി. അനൂപ് ജേക്കബ് ഭക്ഷ്യ പൊതുവിതരണം. സി പി ജോൺ ഗതാഗതം. ഷിബു ബേബി ജോൺ വനം വകുപ്പ്. സിൽവർ ലൈൻ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി. നിലവിലുള്ള വിജ്ഞാപനങ്ങൾ മുഴുവൻ റദ്ദാക്കി. പ്രതിഷേധത്തിനെതിരായ കേസുകൾ റദ്ദാക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോടാണ് വി ഡി സതീശൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ എം എൽ എ ആയി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജി സുധാകരനെ ഗവർണർ പ്രോട്ടോം സ്പീക്കറായി നിയമിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി സി പി ജോൺ അടക്കമുള്ളവർ പങ്കെടുത്തു. 16th കേരള നിയമസഭയുടെ പ്രോട്ടോം സ്പീക്കറുടെ ചുമതല വഹിക്കുന്ന സുധാകരന് മുന്നിലാണ് ബാക്കി എം എൽ എ മാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. നാളെയാണ് എം എൽ എ മാരുടെ സത്യപ്രതിജ്ഞ. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും പ്രോട്ടോം സ്പീക്കറുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. സഭാ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് തെരഞ്ഞെടുത്തത്. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ കനത്ത തോൽവിയിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഉത്തരവാദിത്തമുണ്ടെന്ന് അമ്പലപ്പുഴ എം എൽ എ ജി സുധാകരൻ. തനിക്ക് മുന്നിൽ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന ചർച്ചകളിൽ താൽപര്യമില്ല. അദ്ദേഹം ഇപ്പോൾ തന്നെ പോലെ ഒരു എം എൽ എ. രാഷ്ട്രീയത്തിൽ ശത്രുത സൂക്ഷിക്കാറില്ല. നിയമസഭയിൽ ഒരിക്കൽ കൂടി വരണമെന്ന് താൻ തീരുമാനിച്ചു. സ്വതന്ത്രനായി മത്സരിച്ചുവെന്നും ജി സുധാകരൻ. യു ഡി എഫ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരം കെ എസ് ആർ ടി സിയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൌജന്യ യാത്ര അനുവദിക്കും. സൌജന്യ യാത്ര നടപ്പാക്കിയാൽ മാസം 90 crore രൂപയുടെ അധിക ബാധ്യതയുണ്ടാകും. പാർട്ടി യോഗങ്ങളിലെ വിമർശനങ്ങൾ തള്ളാതെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പാർട്ടിക്കകത്താണ് വിമർശിക്കുന്നത്, പാർട്ടിക്കകത്ത് വിമർശനമുണ്ടാകണം. വിമർശനവും സ്വയം വിമർശനവും എല്ലാം പരിശോധിച്ച് കേരളത്തിലെ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് എം വി ഗോവിന്ദൻ. അതിനുള്ള ഊർജ്ജം ഇതിലൂടെ ലഭിക്കും. വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. എം വി ഗോവിന്ദനും പിണറായി വിജയനുമെതിരെ കമ്മിറ്റികളിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഇതിനു പിന്നാലെയാണ് വിമർശനങ്ങളോട് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത്. സർവകലാശാല ചാൻസലർ സിൻഡിക്കേറ്റ് അധികാര തർക്കത്തിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. ചാൻസലറായ ഗവർണറുടെ ഉത്തരവിനെ സിൻഡിക്കേറ്റിന് വെല്ലുവിളിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. സിൻഡിക്കേറ്റിന്റെ ഇത്തരം നടപടികൾ അധികാര ശ്രേണിക്കും അച്ചടക്കത്തിനും എതിരെന്ന് കോടതി നിരീക്ഷിച്ചു. സിൽവർ ലൈൻ പ്രായോഗികമല്ല എന്ന് കേന്ദ്ര സർക്കാർ മുൻപേ പറഞ്ഞിരുന്നുവെന്ന ബിജെപി നേതാവ് ഷോൺ ജോർജ്. നടപ്പിലാകാത്ത പദ്ധതിയാണ് എന്ന് ആദ്യമേ പറഞ്ഞത് ബിജെപി. മന്ത്രിയെ വാഗ്ദാനം ചെയ്ത വി ഡി സതീശൻ പാലായിലെ ജനങ്ങളെ വഞ്ചിച്ചു. സംസ്ഥാനത്ത് മന്ത്രിമാർക്ക് തങ്ങളുടെ വകുപ്പുകൾ ഏതെന്നറിയാത്ത സ്ഥിതിയെന്നും ഷോൺ ജോർജിന്റെ കളിയാക്കൽ. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിൽ അറസ്റ്റിലായ അലീനയുടെ ഭീഷണി സന്ദേശം പുറത്ത്. കേസുമായി ബന്ധപ്പെട്ട് രഹസ്യമൊഴി നൽകാനെത്തിയ പരാതിക്കാരിക്കാണ് ഭീഷണി സന്ദേശം അയച്ചത്. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തെത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസിൽ കൂടുതൽ കണ്ടെത്തലുകളുമായി പോലീസ്. സന്ദർശക വിസയിൽ ദുബായിലെത്തിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു നൽകി ഡീൽ ഉറപ്പിക്കും. ദൃശ്യങ്ങൾ പുറത്തു പോകുമെന്ന ഭീതിയിൽ പലരും പരാതി പറയുന്നില്ലെന്ന് അന്വേഷണ സംഘം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിൽ, യുഎഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ എന്നീ രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കിയാണ് അദ്ദേഹം റോമിലെത്തിയത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന്റെ നേതാക്കൾ യാചിക്കുകയാണെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവേ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം പുനരാരംഭിച്ചാൽ അമേരിക്കയ്ക്ക് കൂടുതൽ സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി. വിശദവാർത്ത 6 മണിക്ക്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
4: Good evening. Studio clock ഇപ്പോൾ സമയം 5:06.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 32 degrees Celsius and humidity stands at 58%.
1: Weather update.
2: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. Okay.

ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു ബുധനാഴ്ച ദിവസത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ആഴ്ചയ്ക്ക് ഭയങ്കര ലാഗ് പലർക്കും ഫീൽ ചെയ്യും, എനിക്കുൾപ്പെടെ നമ്മളെല്ലാവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം വേറൊന്നുമല്ല, നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. ദിവസങ്ങൾ, മണിക്കൂറുകൾ, നിമിഷങ്ങൾ കടന്നു പോകാൻ ഭയങ്കര പ്രയാസമുള്ള പോലെ നമുക്ക് എല്ലാവർക്കും തോന്നും. ഈ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി നമുക്ക് ഒട്ടും ഉറക്കവും വരത്തില്ല, മിനിറ്റുകൾ അങ്ങോട്ടും അങ്ങോട്ട് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നുക. അതുപോലൊരവസ്ഥയിലായിരിക്കും ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഡെയിലി റൊട്ടീനുകൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം അടുത്തയാഴ്ച നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ലോങ് വീക്കെൻഡ് സംഭവിക്കാൻ വേണ്ടി പോവാണ്. അവധികളുടെ ഒരു നീണ്ട നിര, അല്ലെ, നീണ്ട ദിവസങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് കിട്ടാൻ വേണ്ടി പോവാണ്. എന്തായാലും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കിയോ? ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഫാമിലിയുടെ കൂടെയോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള പ്ലാനുകൾ തയ്യാറാക്കിയോ? നാട്ടിലേക്ക് പോകുന്നവർ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ ഭാഗ്യവാന്മാർ. കാരണം അത്യാവശ്യം പീക്കിലേക്ക് ടിക്കറ്റ് റേറ്റ് ഇങ്ങനെ കൂടി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു നാട്ടിൽ പോകുന്നവരുടെ എണ്ണത്തിൽ കാര്യമായിട്ടുള്ളൊരു കുറവുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം വരുന്ന മാസങ്ങളിൽ ഇപ്പോൾ കുട്ടികളുടെയൊക്കെ വെക്കേഷനൊക്കെ ഇങ്ങനെ വരാനിരിക്കുന്നത് കൊണ്ട് അതൊക്കെ മുൻകൂട്ടി ആ ഒരു സമയത്തേക്ക് നാട്ടിലേക്ക് പോകാം എന്ന് കരുതി പ്ലാനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾട്ടർ ചെയ്യുന്നവരായിരിക്കും മെജോറിറ്റി ഓഫ് ആളുകൾ, അല്ലേ? എന്തായാലും ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നവരോട് ഇന്നത്തെ ഈ ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും വീക്കെൻഡിൻ്റെ കാര്യം വീക്കെൻഡിലേക്ക് വെക്കാം, അല്ലെങ്കിൽ ആ ഒരു ലോങ് വീക്കെൻഡിലേക്ക് വരുന്ന ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വരുന്നവർ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നവർ, യാത്ര ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കാരണം യു എയിൽ നിന്ന് രാവിലെ മുതൽ ശക്തമായിട്ടുള്ള പൊടിക്കാറ്റ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ദുബായ് ആൻഡ് അബുദാബി എമിറേറ്റുകൾ, കേട്ടോ. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാഴ്ച പരിധി കുറയുന്നതായിട്ടും അതുകൊണ്ട് തന്നെ കുറച്ചധികം ആക്സിഡൻറ്റ്സ് പലയിടത്തും അൺഫോർച്ചുനേറ്റ്ലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നവർ മാക്സിമം കെയർഫുള്ളായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക. യുവയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള സാൻഡ് സ്റ്റോം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വീശടിക്കുന്നുണ്ട്. സോ NCM തന്നെ ഒരു അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ നോക്കുകയാണെങ്കിൽ ദുബായ്, അബുദാബി, ഷാർജ തുടങ്ങിയ മേഖലകളിലൊക്കെ ഇത്തരത്തിൽ പൊടിക്കാറ്റിനെ തുടർന്ന് അന്തരീക്ഷം ഒരു മൂടിക്കിട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിസിബിലിറ്റി പ്രശ്നമുള്ളതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മാക്സിമം കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, കേട്ടോ. പിന്നൊരു പ്രധാനപ്പെട്ട വിശേഷം ഉള്ളത്, എല്ലാ ദിവസവും ഒന്നിപ്പോൾ അത് ഇത് പറയേണ്ട അവസ്ഥയിലാണ്, അല്ലേ? കാരണം എക്സ്ചേഞ്ച് റേറ്റ് കാര്യം നമുക്കറിയാം. ഇതിനോട് ആനുപാതികമായിട്ട് നമ്മുടെ രൂപയുടെ മൂല്യം കുറയുമ്പോൾ നാട്ടിൽ വിലക്കയറ്റം സംഭവിക്കും, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ബീങ് എ പ്രവാസി പലപ്പോഴും നമുക്ക് നാട്ടിലെ ചില ബാധ്യതകൾ തീർക്കാനോ അല്ലെങ്കിൽ ലോൺ പേയ്മെൻറ്റുകൾ നടത്താനോ ഒക്കെ ഇത് വലിയൊരു അവസരമായിട്ടാണ് കണക്കാക്കാറുള്ളത്. കാരണം എക്സ്ചേഞ്ച് റേറ്റ് വീണ്ടും വീണ്ടും നമുക്ക് അനുകൂലമായ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നാട്ടിലേക്ക് പണം അയക്കുകയാണെങ്കിൽ ഒരു യുവേ ദിർഹത്തിന് 26.29 രൂപ ആയിരുന്നു ഞാനിപ്പോൾ കുറച്ച് മുൻപ് നോക്കുന്നത് വരെ. ഇനി അത് അവിടെ നിന്നും മാറിയോ എന്നുള്ള കാര്യം അറിയില്ല, കാരണം മിനിറ്റിന് മിനിറ്റിനാണ് മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ബാധ്യതകളൊക്കെ ഉള്ളവരാണെങ്കിൽ കൃത്യമായിട്ട് ഇതൊക്കെ ഈ ഒരു അവസരം വിനിയോഗിക്കാവുന്നതാണ്, കേട്ടോ. ഇനിയും എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ട് ഷടപടയെന്ന് ഓടി തിരിച്ചു വരാം. നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3-4 സിനിമകളുടെ മൂന്നാലും ഞാൻ ലിറ്ററലി പറഞ്ഞതാണെങ്കിലും ഓൾമോസ്റ്റ് അത്രയും തന്നെ ഉണ്ട്, കേട്ടോ. ദൃശ്യം, കാട്ടാളൻ, പിന്നെ ഡോസിൻ്റെ മൂവി ടിക്കറ്റ്സ് കൂടി നമ്മൾ ഇന്നത്തെ ദിവസം തരുന്നുണ്ട്. സോ കേട്ടുകൊണ്ടേയിരിക്കൂ, ഇറങ്ങും പോരുത്. ഇപ്പോൾ ഒരു പാട്ട് കേട്ടിട്ട് ഷടപടയെന്ന് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയം.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: ഓൾ റൈറ്റ്, എന്തായാലും ആസ് പ്രോമിസ്ഡ് ഞാൻ ആ ടിക്കറ്റ് അങ്ങോട്ട് തരാൻ വേണ്ടി പോവാണ്. ഏത് സിനിമയുടെ ചോദ്യത്തിന് തന്നെ ഒട്ടും തന്നെ പ്രസക്തിയില്ല, കാരണം നാളത്തെ ദിവസം മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ജോർജ് കുട്ടിക്കും കുടുംബത്തിനും എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, ആൻഡ് അവർ നേരിടേണ്ടി വരുന്ന ഏറ്റവും പുതിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, പുതിയ എന്തൊക്കെ തന്ത്രങ്ങളുമായിട്ടാണ് ഐ ജി ഗീതാ പ്രഭാകറും സംഘവും എത്താൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ അറിയാനല്ലേ. കാരണം ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. യെസ്, നാളത്തെ ദിവസം സിനിമ റിലീസാവും. പക്ഷേ നാളെ നമുക്ക് എല്ലാവർക്കും ജോലിയുടേതായിട്ടുള്ള പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ പലയിടത്തും ഫാൻ ഷോസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് സ്വസ്ഥമായിട്ട് ഞായറാഴ്ച ദിവസം വൈകുന്നേരം, ഞായറാഴ്ച അല്ല വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരത്തെ പടം കാണാം. കാരണം ഒരു ദിവസത്തേക്ക് ആരും തന്നെ ആ ഒരു എന്താ പറയുന്നത് സസ്പെൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊളിക്കരുത് എന്ന് ഞാനൊന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരത്ത് ഹോം 92.2 FM സ്പെഷ്യൽ മൂവി സ്ക്രീനിങ് ഹോം തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന ദൃശ്യം 3 കാണുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ്സ് വേണോ? ടിക്കറ്റ് വേണ്ട, എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് വേണമെന്ന്. അപ്പോൾ കപ്പിൾ ഇൻവൈറ്റ് ആണ് തരാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും പറ്റിയില്ലെങ്കിലും കുറച്ച് പേർക്ക് നമ്മളെന്തായാലും ടിക്കറ്റ്സ് തരുന്നതായിരിക്കും. സോ ഗൈസ്, അതിനൊരു ചെറിയ ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കും ദൃശ്യത്തിൻ്റെ ടിക്കറ്റിനും ഇടയിൽ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കും, കൃത്യമായിട്ട് ഉത്തരം എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നേക്കണം. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൈകളിലേക്ക് കപ്പിൾ ഇൻവൈറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഓൾറെഡി പലവിധ കളക്ഷൻ റെക്കോർഡുകളും സിനിമ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ തന്നെ ഏതാണ്ട് 50 കോടിക്ക് മുകളിലേക്കൊക്കെ കളക്ഷൻ നേടുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇനിഷ്യൽ ഡേയ്സിൽ തന്നെ. സോ എന്തായാലും നമുക്ക് ആ ഒരു ദൃശ്യത്തിൻ്റെതായിട്ടുള്ള ദൃശ്യം 3 വേണ്ടിയിട്ടുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ റെഡിയല്ലേ? നിങ്ങൾ റെഡിയാണെങ്കിൽ ഞാനും റെഡിയാണ്, ചോദ്യം വേറൊന്നുമല്ല. ദൃശ്യം സിനിമയിൽ നമുക്ക് മറക്കാനാകാത്ത ഒരു തീയതിയെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അതായത് ജോർജ് കുട്ടിയും കുടുംബവും ധ്യാനത്തിന് പോയി എന്ന് പോലീസിനോട് അവകാശപ്പെടുന്ന ആ തീയതി, അതേതാണ് ആ തീയതി? ആ പോലീസിനോട് അവകാശപ്പെടുന്ന തീയതിയാണ്, അല്ലാതെ അവർ റിയലി പോയതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇന്ന ഒരു ഡേറ്റിൽ ഞങ്ങൾ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു എന്നാണ് പോലീസിനോട്, തൊടുപുഴയിൽ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു എന്നാണ് പോലീസിനോട് ജോർജ് കുട്ടിയും കുടുംബവും ഒക്കെ അവകാശപ്പെടുന്നത്. ആൻഡ് ആ തീയതി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മളെ ഒന്ന് അറിയിക്കൂ. അറിയിക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്, ഹോം തിയേറ്ററിൻ്റെ ഫോർമാറ്റ്. അതായത് HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്ന് അയച്ചോ, കയ്യിലേക്ക് പെട്ടെന്ന് ഞാൻ ടിക്കറ്റ് വെച്ചുതരാം.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾ റൈറ്റ്, ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ടു ദ റോഡ്സ് റൈറ്റ് നോ. ഈ ഒരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് നോക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് രാവിലെ അൺഫോർച്ചുനേറ്റ്ലി കുറേയധികം ആക്സിഡൻസും കാര്യങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പല മേജർ റോഡ്സിലും ഒക്കെ തന്നെ. സോ എന്തായാലും എല്ലാവരും ഒന്ന് സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക, രാവിലെ മുതൽ തന്നെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ശരിക്കും ഇന്നത്തെ ദിവസം പലയിടത്തും കാര്യമായിട്ടുള്ള പൊടിക്കാറ്റും സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ വിഷൻ അബ്രപ്റ്റഡ് ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് പാലിച്ചുകൊണ്ട് തന്നെ വാഹനം ഓടിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക കേട്ടോ. ആൻഡ് യെസ്, കമ്മിങ് ഓൺ ടു ദ റോഡ്സ്, ഈ ഒരു സമയത്ത് നമുക്ക് അധികം കഞ്ചഷൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ചും ദുബായ് ഇന്നർ റോഡ്സിൽ കാണാൻ വേണ്ടി പറ്റുന്നില്ല. യൂഷ്വലി ആ ഒരു അൽഖേൽ റോഡിൽ സാധാരണതയിൽ വൈകുന്നേരത്തുള്ളതിൻ്റെ അത്രയും പോലും ട്രാഫിക് കഞ്ചഷൻസ് ഇല്ല. അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് മേജർ ഏരിയാസ് എല്ലാം തന്നെ ഉള്ളത്. റാസൽഖോർ റോഡും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് ഉള്ളത്. വലിയ കഞ്ചസ്റ്റഡ് സാഹചര്യങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു ആക്സിഡൻറ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് സത്വ ഭാഗത്തായിട്ട്, ഒരു സത്വ സ്ട്രീറ്റിലാണ് തോന്നുന്നു ഒരു മേജർ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു ഏരിയ അത്യാവശ്യം ലോങ് സ്ട്രെച്ചിലേക്ക് കണക്റ്റഡ് ആണ്. സെക്കൻഡ് ഡിസംബർ സ്ട്രീറ്റിലേക്ക് കണക്ട് ചെയ്ത് കയറുന്ന ആ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല കഞ്ചഷൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ ഷെയ്ഖ് റാഷിദ് റോഡിൽ ട്രാഫിക് കഞ്ചഷൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. റിബാ സ്ട്രീറ്റിൽ ഒരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫെസ്റ്റിവൽ സിറ്റി ഭാഗത്തായിട്ട്. ഐ തിങ്ക് യെസ്, ഫെസ്റ്റിവൽ സിറ്റി ഭാഗത്തായിട്ട് ഒരു ആക്സിഡൻറ്റ് റിബാ സ്ട്രീറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഒന്ന് കെയർഫുൾ ആയിക്കോളൂ. ആ റൂട്ട് എടുക്കുന്നവർ കുറച്ചധികം ഡിലേ അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ എയർപോർട്ട് സ്ട്രീറ്റ് ആസ് യൂഷ്വൽ ഹെവിലി പാക്ഡ് ആണ്. കബൈസി ഭാഗത്തായിട്ട് ഇത്തിഹാദ് ടോൾ റോഡിൽ, അതായത് യൂഷ്വലി കഞ്ചഷൻസ് ആരംഭിക്കുന്ന ഇടത്ത് പോലീസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിനൊക്കെ മുന്നോടിയായിട്ട് അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതുകൂടി ഇത്തിഹാദ് ടോൾ റോഡിലെ ട്രാഫിക്കിനോട് ആഡ് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. ബെയ്റൂത്ത് സ്ട്രീറ്റിലും അത്യാവശ്യം കഞ്ചഷൻസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി മറ്റെവിടെയെങ്കിലും അൺയൂഷ്വലായിട്ടുള്ള എന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡൻറ്റുകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അത് അറിയിക്കാൻ മടിക്കേണ്ട, വിട്ടുപോകണ്ട. നമ്മുടെ ഹോം 92.2 FM വാട്സാപ്പിലേക്ക് 0585829220 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ച് ഒന്ന്
1: അറിയിച്ചോളൂ.
2: ABC കാർഗോ ആൻഡ് കൊറിയർ, നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: Bandipur Forest Range ennulla kumbukala.
3: Bhashayude adirthikal bhedichu Pan Indian hit aayi maariya Markoyku shesham Cubes Entertainment inde banneril Paul George samvidhanam cheyyunna brahmanda action chalachitram കാട്ടാളൻ.
4: 1200 ആനകളൊക്കെ ഒന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനാണ്.
3: മലയാളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആക്ഷൻ രംഗങ്ങളുമായി ഒരുങ്ങുന്നു. ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്നു. ഒപ്പം ജഗദീഷ് സിദ്ദീഖ് തുടങ്ങിയ താരങ്ങളും പാൻ ഇന്ത്യൻ സാന്നിധ്യമായി സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ദുഷാറ വിജയൻ തുടങ്ങി വൻ താരനിരയും.
4: സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്.
1: വിവിധ ഭാഷകളിലായി മെയ് 28 റിലീസിനെത്തുന്നു
3: കാട്ടാളൻ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: കൊമ്പൊന്നിന് 3.5 കോടി.
0: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

കുറച്ച് ദിവസങ്ങളായിട്ട് പാറ്റയാണ് പ്രശ്നം. പാറ്റ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും വിചാരിക്കും, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം, ആ ഒരു പാറ്റയല്ല. ഓഫ്കോഴ്സ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും, ഇന്ന് ഇന്ത്യ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് പാറ്റകളുടെ വിപ്ലവമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ കേട്ടോ. കാരണം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻസേഷനായി ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വെർച്വൽ ഘടകങ്ങൾ തുറന്നിരിക്കുകയാണ് ഒരു പാർട്ടി. വെറും 4 ദിവസങ്ങൾക്കുള്ളിൽ 50 ലക്ഷത്തിലധികം ഫോളോവേഴ്സിനെ നേടിയെടുത്തുകൊണ്ട് ഇന്ത്യയുടെ ജെൻസി വിപ്ലവമായി മാറുകയാണ് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു ആൾട്ടർനേറ്റ് സോഷ്യൽ മീഡിയ രാഷ്ട്രീയ കക്ഷി എന്ന് വേണമെങ്കിൽ പറയാം. പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. എന്തായാലും സംഗതി ട്രെൻഡിംഗ് ആണ്. കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ യൂണിറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുന്നേറ്റമായിട്ടോ വിപ്ലവമായിട്ടോ കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലെ യുവത, അവരുടെ റെപ്രസെൻറ്റേഷൻ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു ഇടം എന്ന നിലയിലാണ് ഈ ഒരു പാർട്ടിയെ കാണുകയും ആൻഡ് ഇതിൻ്റെതായിട്ടുള്ള ഫോളോവേഴ്സായി മാറുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ത്യയിലെമ്പാടുമായിട്ട് അത്രമാത്രം വലിയ രീതിയിലേക്ക് അവരൊരു ഒരു ഒരു ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏതൊരാൾക്കും വരുന്ന നോട്ടിഫിക്കേഷൻസിൽ ഒന്ന് അത് തന്നെയായിരിക്കും. മാത്രമല്ല ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു പാർട്ടിയുടെ വരവിനെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ പോലും ഈ ഒരു പാർട്ടിയെ വലിയ രീതിയിൽ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും സംഗതി പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ സംഭവം ട്രെൻഡിംഗ് ആണ്. എല്ലാം ആരംഭിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്തിൻ്റെ ഒരു പരാമർശത്തിൽ നിന്നാണ് കേട്ടോ. അദ്ദേഹം കഴിഞ്ഞയാഴ്ച കോടതി നടപടികൾക്കിടെ യുവാക്കളെ അദ്ദേഹം പാറ്റകളോട് ഉപമിച്ചത്, യാതൊരു തൊഴിലുമില്ലാത്ത ചില യുവാക്കളുണ്ട്, അവരിൽ ചിലർ മാധ്യമപ്രവർത്തകരും ചിലർ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളുമായി സമൂഹത്തെ ആക്രമിക്കുന്നുവെന്നും ഇവർ കോക്രോച്ചുകളെ പോലെ പാരസൈറ്റുകളാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം. അപ്പോൾ ഈ ഒരു പരാമർശം ഇന്ത്യയിൽ ജോലിയില്ലാത്ത അല്ലെങ്കിൽ അഭ്യസ്തവിദ്യരായി നിൽക്കുന്ന യുവാക്കളെ പാറ്റയോട് ഉപമിച്ച നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ഈ ഒരു പരാമർശത്തിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശനമുയർന്നു. ഇതിനു പിന്നാലെ അഭിജിത് ദീപ്കെ എന്ന US പൊളിറ്റിക്സ് വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരനാണ് ഒരു സർക്കാസം എന്ന നിലയിൽ ഇങ്ങനൊരു പേജ് തുറന്നിട്ടുണ്ടായിരുന്നത്. താൻ വ്യാജബിരുദ്ധധാരികളെ ഉദ്ദേശിച്ച് നടത്തിയ പരാമർശത്തെ മീഡിയ വളച്ചൊടിച്ചതാണ് എന്ന് പിന്നീട് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് തിരുത്തിയെങ്കിലും അതിനിടയിൽ തന്നെ ഭരണകൂട അഴിമതിക്കും ഇന്ത്യയിലെ തൊഴിലില്ലായ്മയ്ക്കും എതിരെയുള്ള യുവാക്കളുടെ ശബ്ദമായിട്ട് CJP എന്ന ഈ ഒരു പാർട്ടി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് ഈ പാർട്ടിയിലെ അംഗങ്ങൾ ആവുന്നതിനുള്ള ക്രൈറ്റീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ പിന്തുണയ്ക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഒഫീഷ്യലി ഈ ഒരു പാർട്ടി മെമ്പർ ആകാൻ വേണ്ടി ചില നിബന്ധനകൾ, ചില ക്രൈറ്റീരിയാസ് അവർ പറയുന്നുണ്ട്. അതിലൊന്ന്, ഇന്ത്യയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നായിട്ടുള്ള അഭ്യസ്തവിദ്യരുടെ തൊഴിലില്ലായ്മയ്ക്ക് ഇരയായിരിക്കണം നിങ്ങൾ, അതായത് ജോലിയില്ലാത്ത ആളായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. രണ്ടാമത്തേത്, അത്യാവശ്യത്തിന് മടിയുള്ള ആളായിരിക്കണം. 3, ആവശ്യത്തിലധികം സമയം ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നവരായിരിക്കണം. 4, സത്യങ്ങൾ മടിയില്ലാതെ സധൈര്യം വിളിച്ചു പറയാൻ പറ്റുന്നവരായിരിക്കണം. ഇനി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട അജണ്ടകൾ നോക്കാം. അതിൽ ഒന്നാമത്തത് ചീഫ് ജസ്റ്റിസിനെതിരെ തന്നെയാണ്. അതായത് ജുഡീഷ്യറിയുടെ സുതാര്യത ഉറപ്പുവരുന്നതിന് വേണ്ടി റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജിമാർക്ക് വിരമിച്ച ശേഷം കൊടുക്കുന്ന ഈ രാജ്യസഭാ സീറ്റ്, ഗവർണർ പദവി, ഇങ്ങനത്തെ റിവാർഡുകളൊക്കെ നൽകുന്നത് കംപ്ലീറ്റ്ലി റദ്ദ് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ അജണ്ട. 2, ഇന്ത്യയിലെ വോട്ടവകാശം സംരക്ഷിക്കുക. അതിനു വേണ്ടിയിട്ട് തങ്ങളുടെ വോട്ട് റദ്ദാക്കുകയോ ഇല്ലാതാക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA നിയമപ്രകാരം അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ജനങ്ങളുടെ വോട്ട് റദ്ദാക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷണറെ തന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തെ അജണ്ട. 3, സ്ത്രീകൾക്ക് പാർലമെന്റിലും എല്ലാ ക്യാബിനറ്റ് പദവികളിലും 50% സംവരണം ഉറപ്പാക്കുക എന്നുള്ളതാണ്. 4, ഭരണകൂട വാഴ്ത്തിപ്പാടലുകൾ മാത്രം നടത്തുന്ന വൻകിട കോർപ്പറേറ്റ് ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുക, ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുക എന്നുള്ളതൊക്കെയാണ് 4-ാമത്തെ അജണ്ട. 5-ാമത്തെ അജണ്ട, ജയിച്ച ശേഷം ഒരു പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്ത ഇലക്ഷനിൽ നിന്ന് ജയിച്ച ശേഷം ആ പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് കൂറുമാറുന്ന MLA MPമാർക്കും 20 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും അതുപോലെ തന്നെ പൊതുപദവികൾ വഹിക്കുന്നതിനും വിലക്കേർപ്പെടുത്തുക എന്നുള്ളതുമാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട 5 അജണ്ടകൾ. എന്തായാലും ഇത് ഒരു യൂത്ത് മൂവ്മെൻ്റായിട്ട് സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ച ഈ ഒരു പ്രസ്ഥാനം ഇന്ന് സജീവമായിട്ട് പ്രാക്ടിക്കലി എല്ലായിടത്തേക്കും ഇറങ്ങിത്തിരിക്കുകയും ഇന്നിപ്പോൾ കുറച്ച് മുൻപേ നോക്കുന്ന സമയത്ത് കോക്രോച്ചുകൾ എന്ന വിളിപ്പേരിൽ തന്നെ രംഗത്തിറങ്ങുന്ന ഈ യുവാക്കളെല്ലാവരും ചേർന്ന് ഏറ്റവും അധികം ഇന്ത്യയിൽ ഇപ്പോൾ മലിനമായിക്കൊണ്ടിരിക്കുന്ന നദികളിലൊന്നായിട്ടുള്ള യമുന നദി ക്ലീൻ ആക്കുന്ന വിഷ്വൽസും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും യൂത്തിൻ്റെ പവർ അത് വെറും തമാശയല്ല എന്ന് തെളിയിച്ചുകൊണ്ട് സിസ്റ്റത്തിൻ്റെ ചെട്ടുകൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു ഡിജിറ്റൽ വിപ്ലവമായി ഇന്ത്യയിൽ മാറിയിരിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
2: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിയിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
1: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
2: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
1: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മന്ത്രിമാർക്ക് വകുപ്പുകളായി. ജി സുധാകരൻ പ്രോട്ടോൺ സ്പീക്കർ. കേരളം സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ച പൊതുഭരണ വകുപ്പ് വിജ്ഞാപനമിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യ നിയമം പൊതുഭരണം തുറമുഖം, സയൻസ് ആന്റ് ടെക്നോളജി, ലോട്ടറി, എയർപോർട്ട്, മെട്രോ. രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്, ഫയർ ആന്റ് റെസ്ക്യൂ, ജയിൽ, കയർ. സണ്ണി ജോസഫ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം. കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഭക്ഷ്യസുരക്ഷ. എ പി അനിൽകുമാർ റവന്യൂ വകുപ്പ്. പി സി വിഷ്ണുനാഥ് ടൂറിസം, സാംസ്കാരികം. എം ലിജു സഹകരണം, എക്സൈസ്. റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസം. ടി സിദ്ദിഖ് കൃഷിവകുപ്പ്. കെ എ തുളസി പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ്. ബിന്ദു കൃഷ്ണ തൊഴിൽ, വനിതാ ശിശു സംരക്ഷണം, ക്ഷീരവികസനം. ഒ ജെ ജനീഷ് കായികം, യുവജനക്ഷേമം. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐ ടി. എൻ ശംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷ വികസനം. കെ എം ഷാജി തദ്ദേശ സ്വയംഭരണം. മോൻസ് ജോസഫ് ജലവിഭവ വകുപ്പ്, ഇറിഗേഷൻ. പി കെ ബഷീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. വി ഇ അബ്ദുൾ ഗഫൂർ ഫിഷറീസ് സാമൂഹ്യനീതി. അനൂപ് ജേക്കബ് ഭക്ഷ്യ പൊതുവിതരണം. സി പി ജോൺ ഗതാഗതം. ഷിബു ബേബി ജോൺ വനം വകുപ്പിന്റെ ചുമതല. സിൽവർ ലൈൻ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചുവെന്ന് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി. നിലവിലുള്ള വിജ്ഞാപനങ്ങൾ മുഴുവൻ റദ്ദാക്കി. പ്രതിഷേധത്തിനെതിരായ കേസുകൾ റദ്ദാക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോടാണ് വി ഡി സതീശൻ ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈൻ പ്രായോഗികമല്ലെന്ന് കേന്ദ്ര സർക്കാർ മുൻപേ പറഞ്ഞിരുന്നുവെന്ന് ബിജെപി നേതാവ് ഷോൺ ജോർജ്. നടപ്പിലാകാത്ത പദ്ധതിയാണെന്ന് ആദ്യമേ പറഞ്ഞത് ബിജെപിയാണ്. മന്ത്രിയെ വാഗ്ദാനം ചെയ്ത് വി ഡി സതീശൻ പാലായിലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് ഷോൺ ജോർജ്. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ എം എൽ എ ആയി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജി സുധാകരനെ ഗവർണർ പ്രോട്ടം സ്പീക്കറായി നിയമിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി സി പി ജോൺ അടക്കമുള്ളവർ പങ്കെടുത്തു. 16th കേരള നിയമസഭയുടെ പ്രോ ടേം സ്പീക്കറുടെ ചുമതല വഹിക്കുന്ന ജി സുധാകരന് മുന്നിലാണ് ബാക്കി എം എൽ എ മാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. നാളെയാണ് എം എൽ എ മാരുടെ സത്യപ്രതിജ്ഞ. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും പ്രോട്ടം സ്പീക്കറുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. സഭാ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് തെരഞ്ഞെടുത്തത്. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ. തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ കനത്ത തോൽവിയിൽ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഉത്തരവാദിത്തമുണ്ടെന്ന് അമ്പലപ്പുഴ എം എൽ എ ജി സുധാകരൻ. തനിക്ക് മുന്നിൽ പിണറായി സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന ചർച്ചകളിൽ താൽപര്യമില്ല. അദ്ദേഹവും ഇപ്പോൾ തന്നെ പോലെ ഒരു എം എൽ എ. രാഷ്ട്രീയത്തിൽ ശത്രുത സൂക്ഷിക്കാറില്ല. നിയമസഭയിൽ ഒരിക്കൽ കൂടി വരണമെന്ന് തീരുമാനിച്ചു. സ്വതന്ത്രമായി മത്സരിച്ചുവെന്നും ജി സുധാകരൻ. ചർച്ചകൾക്കും തർക്കങ്ങൾക്കുമൊടുവിൽ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് തന്നെ നൽകാൻ ധാരണയായി. വി അബ്ദുൾ ഗഫൂർ ഫിഷറീസ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി. ചുമതലകളിലേക്ക് കടക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം നിർദ്ദേശം നൽകി. ലത്തീൻ സഭയുടെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം. മുസ്ലിം ലീഗിന് ഫിഷറീസ് വകുപ്പ് നൽകുന്നതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗവും ലത്തീൻ സഭയും രംഗത്തെത്തിയിരുന്നു. ഫിഷറീസ് നൽകിയാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് കൈമാറൂ എന്നായിരുന്നു ലീഗ് നിലപാട്. വകുപ്പ് വിഭജനം നീളുന്നതിനിടെ മന്ത്രിമാരായ കെ മുരളീധരനും സി പി ജോണും തിരുവനന്തപുരം വെള്ളിയമ്പലത്തെ ലത്തീൻ അതിരൂപത ആസ്ഥാനത്തെത്തി ചർച്ച നടത്തി. ഫിഷറീസ് വകുപ്പിൽ നിലപാട് ആവർത്തിച്ച ലത്തീൻ സഭ കടലിനെ അറിയുന്ന ആൾ തന്നെ ഫിഷറീസ് മന്ത്രിയായി വേണമെന്ന നിലപാട് മന്ത്രിമാരെ ഫാദർ യൂജിൻ പെരേര അറിയിച്ചു. തിരുവനന്തപുരത്തേക്ക് നടത്തുന്നത് സ്വീകരണ യാത്രയല്ലെന്ന് നിയുക്ത എം എൽ എ ചാണ്ടി ഉമ്മൻ. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് പിതാവിന്റെ കല്ലറയിൽ എത്തിയതാണ് മാധ്യമങ്ങൾ തെറ്റായ വാർത്തയായി കൊടുക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നയാളുകൾ പലയിടത്തുണ്ട്. നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കണം എന്നാഗ്രഹിക്കുന്നവരെ താൻ തടയില്ല. വാഹനം പോകുമ്പോൾ കാണാൻ വരുന്നവരെ അഭിവാദ്യം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ മന്ത്രിസ്ഥാനം തനിക്ക് അത്യാവശ്യമായ കാര്യമല്ലെന്നും ചാണ്ടി ഉമ്മൻ. യു ഡി എഫ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി അനുസരിച്ച് കെ എസ് ആർ ടി സിയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും ലഭ്യമാവുക. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൌജന്യ യാത്ര അനുവദിക്കും. സൌജന്യ യാത്ര നടപ്പാക്കിയാൽ മാസം 90 കോടിയോളം രൂപ സർക്കാരിന് അധിക ബാധ്യതയുണ്ടാകും. വയോജന വകുപ്പ് രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗത്തിൽ വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി യുഡിഎഫ് നൽകിയ വാഗ്ദാനമായിരുന്നു വയോജന വകുപ്പ്. വയോജനങ്ങളുടെ ചികിത്സാ സഹായങ്ങൾ ലക്ഷ്യമിട്ടാണ് പുതിയ വകുപ്പ്. വയോജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭ്യമാക്കുകയെന്നതാണ് വകുപ്പ് കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത്. പാർട്ടി യോഗങ്ങളിലെ വിമർശനങ്ങൾ തള്ളാതെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടിക്കകത്താണ് വിമർശിക്കുന്നത്. പാർട്ടിക്കകത്ത് വിമർശനം വേണം, വിമർശനവും സ്വയം വിമർശനവും എല്ലാം പരിശോധിച്ച് കേരളത്തിലെ പാർട്ടി മുന്നോട്ടു പോകുമെന്നും എം വി ഗോവിന്ദൻ. അതിനുള്ള ഊർജ്ജം ഇതിലൂടെ ലഭിക്കുമെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. എം വി ഗോവിന്ദനും പിണറായി വിജയനുമെതിരെ കമ്മിറ്റികളിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നതെന്നാണ് റിപ്പോർട്ട്. ഇതിന് പിന്നാലെയാണ് വിമർശനങ്ങളോട് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത്. സർവകലാശാല ചാൻസലർ സിൻഡിക്കേറ്റ് അധികാര തർക്കത്തിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. ചാൻസലറായ ഗവർണറുടെ ഉത്തരവിനെ സിൻഡിക്കേറ്റിന് വെല്ലുവിളിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. സിൻഡിക്കേറ്റിന്റെ ഇത്തരം നടപടികൾ അധികാരശ്രേണിക്കും അച്ചടക്കത്തിനും എതിരെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിൽ അറസ്റ്റിലായ അലീനയുടെ ഭീഷണി സന്ദേശം പുറത്ത്. കേസുമായി ബന്ധപ്പെട്ട രഹസ്യമൊഴി നൽകാൻ എത്തിയ പരാതിക്കാരിക്കാണ് ഭീഷണി സന്ദേശം അയച്ചത്. പോലീസിൽ പരാതിപ്പെട്ടാൽ അയാൾ വിടില്ലെന്നും പണിതരുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. അലീന പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തിയത് ഗുണ്ടയായ ആൺ സുഹൃത്തിന്റെ പേര് പറഞ്ഞെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തെത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസിൽ കൂടുതൽ കണ്ടെത്തലുമായി പോലീസ്. സന്ദർശക വിസയിൽ ദുബായിലെത്തിക്കുന്ന യുവതികളുടെ ചിത്രങ്ങൾ ആവശ്യക്കാർക്ക് അയച്ചു നൽകി ഡീൽ ഉറപ്പിക്കും. ദൃശ്യങ്ങൾ പുറത്തുപോകുമെന്ന ഭയത്തിലാണ് പലരും പരാതി പറയാത്തതെന്ന് അന്വേഷണ സംഘം. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് തകർച്ച. ഇന്ന് രാവിലത്തെ വ്യാപാരത്തിനിടെ മൂല്യം 96.90 നിലവാരത്തിലേക്ക് താഴ്ന്നു. രൂപ റെക്കോർഡ് ഇടിവ് നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇറക്കുമതിക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക, രൂപയെ ശക്തിപ്പെടുത്തുക, വ്യാപാരക്കമ്മി കുറയ്ക്കുക എന്നിവയ്ക്കാകും പ്രാധാന്യം നൽകുക. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിൽ. നോർവേ, സ്വീഡൻ, നെതർലാൻഡ്സ്, യുഎഇ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തിയത്. റോം വിമാനത്താവളത്തിൽ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. റോമിലേക്ക് സ്വാഗതം സുഹൃത്തേ എന്ന കുറിപ്പോടെ മെലോണി സോഷ്യൽ മീഡിയയിൽ ഇരുവരും തമ്മിലുള്ള ചിത്രം പങ്കുവച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഇന്ധനമെത്തിക്കാൻ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ അയക്കാനൊരുങ്ങി ഇന്ത്യ. ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഇന്ത്യ ഇത്തരമൊരു സുപ്രധാന നീക്കം നടത്തുന്നത്. ദൌത്യത്തിനായുള്ള പദ്ധതികൾ പൂർത്തിയായതായും സർക്കാരിന്റെ അന്തിമ അനുമതി ലഭിച്ചാലുടൻ കപ്പലുകൾ യാത്ര തിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആഗോളതലത്തിൽ സുപ്രധാന നയതന്ത്ര ചർച്ചകളുടെ വേദിയാകാൻ ഇന്ത്യ. വരുന്ന സെപ്റ്റംബറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നേരിട്ട് പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചു. ഇരു നേതാക്കളുടെയും സാന്നിധ്യം ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന സുപ്രധാന നയതന്ത്ര ചർച്ചകൾക്ക് ഇന്ത്യയെ വേദിയാക്കുമെന്നാണ് പ്രതീക്ഷ. ഗാൽവൻ അതിർത്തി സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ഉച്ചകോടിയിൽ ഇറാൻ, യുഎഇ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരും പങ്കെടുത്തേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക പൂർണ്ണ സജ്ജമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഒരു മണിക്കൂർ മുമ്പ് മാത്രമെന്നും വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇറാനെതിരെ ആക്രമണമുണ്ടാകുമെന്നും ട്രംപ് ആവർത്തിച്ചു. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന്റെ നേതാക്കൾ യാചിക്കുകയാണെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് ഡൊണാൾഡ് ട്രംപ്. അതേസമയം യുദ്ധം പുനരാരംഭിച്ചാൽ അമേരിക്കയ്ക്ക് കൂടുതൽ സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയുടെ മുന്നറിയിപ്പ്. ബലിപെരുന്നാളിന് മുന്നോടിയായി രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന 956 തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ട യുഐ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ. വിവിധ കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്കാണ് ശിക്ഷാ ഇളവ് അനുവദിച്ചത്. കൂടാതെ ഇവർക്കെതിരെ കോടതി വിധിച്ച സാമ്പത്തിക ബാധ്യതകളും പ്രസിഡന്റ് ഏറ്റെടുത്ത് തീർപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. യുഎയിലെ ബറാക്ക ആണവ നിലയത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണം രാജ്യത്തെ ആണവ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റഫേൽ മെറിയാനോ ഗ്രോസി മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ഞായറാഴ്ചയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ആണവ നിലയത്തിന്റെ ഉൾപ്രദേശത്തിന് വെളിയിലുള്ള ഇലക്ട്രിക്കൽ ജനറേറ്ററിന് തീപിടിച്ചതായി വ്യക്തമാക്കിയ അദ്ദേഹം, നിലവിൽ പ്ലാന്റിലെ റേഡിയേഷൻ അളവ് സാധാരണ നിലയിലാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബറാക്ക ആണവ നിലയത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണം ഇറാഖിൽ നിന്നാണെന്ന് വ്യക്തമായതിന് പിന്നാലെ ശത്രുതാപരമായ ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ നിബന്ധനകളില്ലാതെ അടിയന്തരമായി തടയണമെന്ന് ഇറാഖിനോട് യുഎഇ ആവശ്യപ്പെട്ടു. ഈ മാസം 17 ആണവ നിലയത്തിന് നേരെ വന്ന 3 ഡ്രോണുകളിൽ 2 വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായും 3 ജനറേറ്റർ പതിച്ച് തീപിടുത്തമുണ്ടായതായും യുഎഇ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 10 ഹോം 92.2 എഫ്എമ്മിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയം.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 58%. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. 25 കിലോമീറ്റർ വേഗതയിൽ കാറ്റും വീശുന്നുണ്ട്.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.ae.

റൈറ്റ്, തിരികെ എത്താം. ഹോം 92.2 FM, ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. എന്തായാലും നമ്മുടെ ഈ ഒരു കമ്മിങ് ലോങ് വീക്കെൻഡിന് വേണ്ടിയിട്ട് പലവിധ പ്ലാനുകൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. പക്ഷേ അധികം ദൂരത്തേക്ക് പോകുന്ന പ്ലാനുകളൊന്നുമില്ല. പ്രത്യേകിച്ചും ഇവിടെ തന്നെ ദുബായിൽ തന്നെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ചു പൊളിക്കാനുള്ള പ്ലാനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലത്തെ കുറിച്ചുകൂടി പറയട്ടെ. അതായത് ഈ ഒരു വലിയ പെരുന്നാളിനോടനുബന്ധിച്ചുകൊണ്ട് ഗംഭീര ഓഫറുകളുമായിട്ട് അവരുടെ ഒരു എൻഡിംഗ് ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ദുബായ് മിറാക്കിൾ ഗാർഡൻ കേട്ടോ. മിറാക്കിൾ ഗാർഡൻ്റെ ഈ ഒരു സീസൺ ഈ വരുന്ന May 31 അവസാനിക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ദുബായിൽ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നായിട്ടുള്ള മിറാക്കിൾ ഗാർഡൻ്റെ 14th season ഈ വരുന്ന May 31 സമാപിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു സമ്മർ അവധിക്കായിട്ട് പാർക്ക് അടയ്ക്കുന്നതുകൊണ്ട് അതിൻ്റെ മുൻപായിട്ട് നമുക്ക് ഭയങ്കര രസമുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുഷ്പാലങ്കാരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള അവസരമാണുള്ളത്. അപ്പോൾ വരുന്ന ഈ ഒരു വലിയ പെരുന്നാൾ അവധിക്കാലത്ത് സന്ദർശകർക്കാവട്ടെ അല്ലെങ്കിൽ ഇവിടേക്ക് വരുന്ന വിദേശ സഞ്ചാരികൾക്കാവട്ടെ ഒക്കെ തന്നെ ഈ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പറ്റും. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പല ഓഫറുകളും മിറാക്കിൾ ഗാർഡൻ അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യു എ റെസിഡൻസിന് അവരുടേതായിട്ടുള്ള എമിറേറ്റ്സ് ഐ ഡി കാണിച്ചു കഴിഞ്ഞാൽ വെറും 30 ദിർഹംസിന്റെ നിരക്കിൽ പാർക്കിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊമോഷനാണ്. സോ അത് May 31 മാത്രമായിരിക്കും ലാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറേ അവധി ദിവസങ്ങളുള്ളതിനകത്ത് ഏതെങ്കിലും ഒരു ദിവസം തീർച്ചയായിട്ടും പ്ലാൻ ചെയ്ത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും പകല് ചൂടൊക്കെയാണ്, എനിക്ക് തോന്നുന്നു ഇവിടെ ആദ്യം മിറാക്കിൾ ഗാർഡൻ ഫ്രീ പ്രഖ്യാപിച്ച ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു തിരക്കും ക്രൗഡും റഷും എത്രത്തോളം ഉണ്ടായിരുന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ ആലോചിച്ച് കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വെറും 30 ദിർഹംസിന് ഒരാൾക്ക് എൻട്രി കിട്ടും. നമ്മൾ കണ്ടിരിക്കേണ്ട കാഴ്ചകൾ അല്ലെങ്കിൽ ദുബായിലെ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് മിറാക്കിൾ ഗാർഡൻ. ആ ഒരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഈ സീസൺ May 31 അവസാനിക്കും കേട്ടോ. Trending song of the hour.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Back to Home with Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: എന്റെ വണ്ടിയുടെ കാര്യം.
11: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
12: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Dhanya Group since 1982.
0: You're tuned into Home 92.2 FM. Home
11: Car AC parts, refrigeration gas, car air condition തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
12: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: ഭയങ്കര വലിയൊരു സ്വീകാര്യതയാണ് കാട്ടാളന്റെ ട്രെയിലറിന് ഉൾപ്പെടെ കിട്ടിയിരിക്കുന്നത്. ട്രെയിലറിൽ പോലും ഒരു വലിയ ഇന്നോവേറ്റീവ് പരിപാടി അവരെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാട്ടാളൻ എന്ന സിനിമയുടെ ട്രെയിലർ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ട്രെയിലർ ഒന്ന് കാണുക. ആൻഡ് ട്രെയിലർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു BGM അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ, പ്രധാനപ്പെട്ട രംഗങ്ങൾ കാണിക്കുന്ന സമയത്ത് ഡയലോഗിന്റെ അടിയിൽ. ആൻഡ് ആ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള BGM, അതിനൊരു 2-3 ഓപ്ഷൻസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് യൂട്യൂബിൽ തന്നെ നമുക്ക് ഓഡിയോ ട്രാക്ക് ചേഞ്ച് ചെയ്യുന്ന കൂട്ടത്തിൽ 3 തരത്തിലുള്ള BGMകളിൽ ആ ഒരു ട്രെയിലർ ആസ്വദിക്കാൻ വേണ്ടി പറ്റും. ഇത് ആക്ച്വലി മലയാള സിനിമയിൽ വളരെ വലിയൊരു പുതുമയാണ്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇന്നോവേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഇത്തരത്തിൽ 3 തരം BGM, 3 ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള BGMകളാണ് ഇത് 3 ചെയ്തിരിക്കുന്നത് അറിയാം. KGFന്റെയൊക്കെ KGFും സലാറും ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഹിറ്റുകൾ സമ്മാനിച്ച രവി ബസ്രൂറാണ്. അദ്ദേഹം ആക്ച്വലി ഓൾറെഡി മാർക്കോയിലൂടെ മലയാളത്തിലേക്ക് ഒരു എൻട്രി നടത്തി. മാർക്കോയിലെ ഓരോ പാട്ടും എത്രമാത്രം ട്രെൻഡിങ് ആയിരുന്നു. ആൻഡ് സോഷ്യൽ മീഡിയ മുഴുവൻ റീൽസൊക്കെ ഭരിച്ച ഐറ്റംസ് ആണ്, തീപാർന്ന ഐറ്റംസ് ആയിരുന്നു പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിനുശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന അടുത്ത സിനിമയിലേക്ക് വരുന്ന സമയത്തും രവി ബസ്രൂറിനെ തന്നെയാണ് സംഗീതം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മാറ്റം ഒട്ടും തന്നെ കുറയാതെ അത്രമാത്രം ഗംഭീരമായിട്ടുള്ളൊരു മ്യൂസിക്കാണ് അദ്ദേഹത്തിൻ്റെ. ആ ഒരു BG Works ഒക്കെ നമുക്ക് കേൾക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട് സിനിമയിലും അത്തരത്തിൽ കുറച്ചധികം പരിപാടികൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. എന്തായാലും ആന്റണി വർഗീസിൻ്റെ ഒരു ഗംഭീര ഹിറ്റ് ചിത്രമായിട്ട് തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കാൻ വേണ്ടി പോകുന്നൊരു സിനിമ തന്നെയായിരിക്കും. വയലൻസിനൊക്കെ ആണെങ്കിൽ ഒട്ടും കുറവില്ലാത്ത തലവരും പണം തന്നെയായിരിക്കും. മാർക്കോയിൽ നമ്മൾ എന്താണോ കണ്ടത് അതിൻ്റെ ഒരു ഡോസ് കൂടി ഐറ്റം ആയിരിക്കും ഈ വരാനിരിക്കുന്ന കാട്ടാളൻ എന്നാണ് സിനിമാ കോളങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഒരുപാട് താരങ്ങൾ, ജഗദീഷ് ഉൾപ്പെടെ സിദ്ദീഖ് ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ ആൻഡ് മറ്റ് ഭാഷകളിൽ നിന്നും. മാർക്കോയിൽ ആ ഒരു വില്ലൻ വേഷത്തിൽ വന്ന താരമുണ്ടല്ലോ ബോളിവുഡ് താരം കബീർ ദുഹാൻ സിംഗ്, അദ്ദേഹമുണ്ട്. നമ്മളെ പുഷ്പയിലൂടെയൊക്കെ ഞെട്ടിച്ച പെർഫോമൻസ് കാഴ്ചവെച്ച സുനിലുണ്ട്. ദുഷാര വിജയൻ നായികയായിട്ട് എത്തുന്നുണ്ട്. ഇങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ ഒരു സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ആൻഡ് മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആണ്. കാടിൻ്റെ പശ്ചാത്തലത്തിലുള്ള ആ ട്രെയിലറിൽ തന്നെ കാണിച്ചിരിക്കുന്ന വിഷ്വൽസൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ. അപ്പം കാട്ടാളൻ കാണാം നമുക്ക് എന്തായാലും. ഈ വരുന്ന 28th സിനിമ റിലീസാവുന്നത്. May 30th നമ്മൾ നമ്മുടെ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട്, ഹോം തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സിനിമ കാണുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കപ്പിൾ ടിക്കറ്റ്സ് വേണ്ടേ, ഇൻവൈറ്റ് വേണ്ടേ, വേണമെന്ന് എനിക്കറിയാം. അപ്പോൾ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അതായത് ആന്റണി വർഗീസിൻ്റെ കരിയറിലെ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഓണക്കാലത്ത് അദ്ദേഹവും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന്, അദ്ദേഹം രണ്ട് സുഹൃത്തുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ അതിൽ ഒരാൾ സഹോദരനും ഒരാൾ സുഹൃത്തുമാണ്, അങ്ങനെ 3 പേർ ചേർന്ന് ഒരു അടിപ്പടം. ആന്റണി വർഗീസ് എന്ന് വെച്ചാൽ ഒരു കിൻഡിൽ എഴുതിയിരിക്കുന്ന നടനായിട്ടാണല്ലോ നമ്മൾ എപ്പോഴും കാണാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ടിപ്പിക്കൽ അടിപ്പടം തിയേറ്ററുകളിലേക്ക് വിടുകയും അതൊരു ഗംഭീര ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ സിനിമയിലെ ആന്റണി വർഗീസിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഡോണി എന്നായിരുന്നു. അപ്പോൾ അതിനും ആ ടൈറ്റിലുമായിട്ട് ഒരു അടുത്ത ബന്ധമുണ്ട്. ഇവരുടെ 3 സുഹൃത്തുക്കളുടെ പേരിൻ്റെ ആദ്യ അക്ഷരങ്ങൾ വെച്ചിട്ടാണ് ആ സിനിമയ്ക്ക് തന്നെ പേരിട്ടിട്ടുണ്ടായിരുന്നത്, റോബർട്ട് ഡോണി സേവിയർ. ഇനി ഞാൻ പറഞ്ഞിരുന്നില്ല, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല ഏതാണ് പടം എന്ന്. അയ്യോ, ഞാൻ എന്തിനാണ് പറഞ്ഞത്? എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ഈസിയാക്കി തന്നെ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചേ. നോക്കട്ടെ, ആദ്യം അയക്കുന്നതിൽ നിന്നും കുറച്ചുപേരെ ഞാൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നമ്മുടെ കാട്ടാളൻ സിനിമയ്ക്കുള്ള ടിക്കറ്റ് സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട്. സോ പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കാം. HT Space ദ റൈറ്റ് ആൻസർ സ്പേസ്, നിങ്ങളുടെ പേരിട്ട് നമ്പർ 0588299220.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട് മലയാള സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിയ ചിത്രം ദൃശ്യം. സസ്പെൻസ് ത്രില്ലിംഗിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആദ്യ രണ്ട് ഭാഗങ്ങൾക്ക് ശേഷം ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സീറ്റഡ് ത്രില്ലിംഗ് ഫാമിലി ഡ്രാമ ദൃശ്യം 3.
1: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്?
0: മോഹൻലാൽ, മീന, ആശ ശരത് നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. ദൃശ്യം 3 May 21 GCC റിലീസിനെത്തുന്നു.
2: അവൻ ചിരിക്കുമ്പോൾ ഭയം പിറക്കും, സത്യം പോലും സംശയം.
0: ദൃശ്യം 3 മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. ആരോഗ്യ സംരക്ഷണത്തിൽ 30 വർഷത്തിലേറെയായി വിശ്വാസത്തിന്റെ പേരാണ് ദുബായ് കരാമ സെന്ററിലെ ന്യൂ അപ്പോളോ പോളിക്ലിനിക്.
3: ജനറൽ മെഡിസിൻ വിത്ത് ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ്, ജനറൽ സർജറി, ഗൈനക്കോളജി, ഓർത്തോപീഡിക്സ്, ഒഫ്താൽമോളജി, ജനറൽ പീഡിയാട്രിക്സ്, ഡെന്റിസ്ട്രി, ഹോമിയോപ്പതി, റേഡിയോളജി, പാത്തോളജി, എല്ലാം ഒറ്റക്കുട കീഴിൽ.
0: ലബോറട്ടറി, അൾട്രാസൗണ്ട്, എക്സ്റേ, ECG, ഫിസിയോതെറാപ്പി തുടങ്ങി എല്ലാ സേവനങ്ങളും ലഭ്യം.
4: വേൾഡ് ക്ലാസ് ഹെൽത്ത് സർവീസ്. JCI accredited lab accepts all major insurance, ample car parking. For appointments call 04337 9040. New Apollo Polyclinic, legacy built on trust since 1996.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം, ബാക്ക് ടു ഹോം.
7: ഈ IPL ആകെ നേരിട്ടത് 245 ബോളുകൾ. അതിൽ നിന്നും അടിച്ചു കൂട്ടിയത് 579 റൺസ്. അതിൽ തന്നെ 518 റൺസ് 53 സിക്സുകളും 50 ഫോറുകളും പായിച്ചുകൊണ്ട് ബൗണ്ടറീസിലൂടെ. വൈഭവ് സൂര്യവൻഷി, വയസ്സ് 15, IPL ഓറഞ്ച് ക്യാപ്പും തൂക്കി മാസായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ബോസ് ബേബി അല്ലേ? IPL ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച് ക്യാപ്പ് തൂക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയറായിട്ട് ശരിക്കും വൈഭവ് സൂര്യവൻഷി മാറിയിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം കേട്ടോ. ഈ വർഷത്തെ IPL മാത്രം വൈഭവ് നേടിയിട്ടുള്ള റെക്കോർഡുകൾ നമുക്കൊന്ന് നോക്കാം. അതായത് ഇത്തവണത്തെ IPL വൈഭവിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും കൂടുതൽ സിക്സ് എന്ന റെക്കോർഡ് IPL 53 സിക്സറുകളുമായിട്ട് അദ്ദേഹം സ്വന്തമാക്കി. ഒരു സീസണിൽ 50 സിക്സ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് വൈഭവ് സ്വന്തമാക്കി. ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സ് എന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി. ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് ആ റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി. വെറും 36 പന്തുകളിൽ നിന്നും ഒരു സെഞ്ചുറി നേടിക്കൊണ്ട് തന്റെ വരവ് ഒരു ഒന്നൊന്നര വരവാണെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി അത്തരത്തിൽ അദ്ദേഹം IPL കുറിച്ചു. 15 പന്തുകളിൽ നിന്നും 50 രണ്ട് തവണയാണ് നേടിയത്. 400 റൺസ് ഏറ്റവും വേഗത്തിൽ നേടുന്ന താരം എന്നൊരു റെക്കോർഡും ഈ IPL അദ്ദേഹം സ്വന്തമാക്കി. ഇനി ലോകം അംഗീകരിക്കുന്ന ലോകോത്തരമായിട്ടുള്ള പല പ്ലേയേഴ്സിന്റെയും എതിരെയുള്ള അദ്ദേഹത്തിന്റെ ചില പെർഫോമൻസുകൾ കൂടി നമ്മൾ എടുത്തു പറയണം. ബുംറയ്ക്കെതിരെ ആദ്യത്തെ പന്തിൽ സിക്സ്, ഭുവനേശ്വർ കുമാറിനെതിരെ ആദ്യത്തെ പന്തിൽ സിക്സ്, പാറ്റ് കമ്മിൻസിനെതിരെ ആദ്യത്തെ പന്തിൽ സിക്സ്, മിച്ചൽ സ്റ്റാർക്കിനെതിരെ ആദ്യത്തെ പന്തിൽ സിക്സ്, ഹേസൽവുഡിനെതിരെ ആദ്യത്തെ പന്തിൽ സിക്സ്. അപ്പോൾ ഇങ്ങനെ ആക്ച്വലി ക്രിക്കറ്റിന്റെ വരും കാലം താനാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി. ഇതൊക്കെ വെറും ട്രെയിലർ. ശരിക്കും ക്രിക്കറ്റ് ഇനി കാണാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിനെ കാണാനിരിക്കുന്നതേ ഉള്ളൂ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന അത്ഭുതത്തെ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത്
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മന്ത്രിമാർക്ക് വകുപ്പുകളായി. കേരളം സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ച പൊതുഭരണ വകുപ്പ് വിജ്ഞാപനമിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യ നിയമം പൊതുഭരണം തുറമുഖം, സയൻസ് ആന്റ് ടെക്നോളജി, ലോട്ടറി, എയർപോർട്ട്, മെട്രോ. രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്, ഫയർ ആന്റ് റെസ്ക്യൂ, ജയിൽ, കയർ. സണ്ണി ജോസഫ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം. കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഭക്ഷ്യ സുരക്ഷ. എ പി അനിൽകുമാർ റവന്യൂ വകുപ്പ്. പി സി വിഷ്ണുനാഥ് ടൂറിസം സാംസ്കാരികം. എം ലിജു സഹകരണം എക്സൈസ്. റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസം. ടി സിദ്ദിഖ് കൃഷി വകുപ്പ്. കെ എ തുളസി പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ്. ബിന്ദു കൃഷ്ണ തൊഴിൽ, വനിതാ ശിശു സംരക്ഷണം, ക്ഷീരവികസനം. ഒ ജെ ജനീഷ് കായികം, യുവജനക്ഷേമം. പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐ ടി. എൻ ശംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, ന്യൂനപക്ഷ വികസനം. കെ എം ഷാജി തദ്ദേശ സ്വയംഭരണം. മോൻസ് ജോസഫ് ജലവിഭവ വകുപ്പ് ഇറിഗേഷൻ. പി കെ ബഷീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. വി ഇ അബ്ദുൾ ഗഫൂർ ഫിഷറീസ് സാമൂഹ്യനീതി. അനൂപ് ജേക്കബ് ഭക്ഷ്യ പൊതുവിതരണം. സി പി ജോൺ ഗതാഗതം. ഷിബു ബേബി ജോൺ വനം വകുപ്പിന്റെ ചുമതല. സിൽവർ ലൈൻ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചുവെന്ന് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി. നിലവിലുള്ള വിജ്ഞാപനങ്ങൾ മുഴുവൻ റദ്ദാക്കി. പ്രതിഷേധത്തിനെതിരായ കേസുകൾ റദ്ദാക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോടാണ് വി ഡി സതീശൻ ഇക്കാര്യം അറിയിച്ചത്. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ എം എൽ എ ആയി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജി സുധാകരനെ ഗവർണർ പ്രോട്ടം സ്പീക്കറായി നിയമിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി സി പി ജോൺ അടക്കമുള്ളവർ പങ്കെടുത്തു. 16th കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കറുടെ ചുമതല വഹിക്കുന്ന ജി സുധാകരന് മുന്നിലാണ് ബാക്കി എം എൽ എ മാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. നാളെയാണ് എം എൽ എ മാരുടെ സത്യപ്രതിജ്ഞ. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും പ്രോടേം സ്പീക്കറുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. സഭാ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് തെരഞ്ഞെടുത്തത്. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ. യു ഡി എഫ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരന്റി അനുസരിച്ച് കെ എസ് ആർ ടി സിയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും ലഭ്യമാവുക. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൌജന്യ യാത്ര അനുവദിക്കും. സൌജന്യ യാത്ര നടപ്പാക്കിയാൽ മാസം 90 കോടിയോളം രൂപ സർക്കാരിന് അധിക ബാധ്യതയുണ്ടാകും. വയോജന വകുപ്പ് രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇന്ദിരാ ഗ്യാരന്റിയുടെ ഭാഗമായി യു ഡി എഫ് നൽകിയ വാഗ്ദാനമായിരുന്നു വയോജന വകുപ്പ്. വയോജനങ്ങളുടെ ചികിത്സാ സഹായങ്ങൾ ലക്ഷ്യമിട്ടാണ് പുതിയ വകുപ്പ്. വയോജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭ്യമാക്കുക എന്നതാണ് വകുപ്പുകൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത്. പാർട്ടി യോഗങ്ങളിലെ വിമർശനങ്ങൾ തള്ളാതെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പാർട്ടിക്കകത്താണ് വിമർശിക്കുന്നത്. പാർട്ടിക്കകത്ത് വിമർശനം വേണം. വിമർശനവും സ്വയം വിമർശനവും എല്ലാം പരിശോധിച്ച് കേരളത്തിലെ പാർട്ടി മുന്നോട്ട് പോകുമെന്നും എം വി ഗോവിന്ദൻ. അതിനുള്ള ഊർജ്ജം ഇതിലൂടെ ലഭിക്കുമെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. എം വി ഗോവിന്ദനും പിണറായി വിജയനുമെതിരെ കമ്മിറ്റികളിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നതെന്നാണ് റിപ്പോർട്ട്. ഇതിന് പിന്നാലെയാണ് വിമർശനങ്ങളോട് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത്. സർവകലാശാല ചാൻസലർ സിൻഡിക്കേറ്റ് അധികാര തർക്കത്തിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. ചാൻസലറായ ഗവർണറുടെ ഉത്തരവിനെ സിൻഡിക്കേറ്റിന് വെല്ലുവിളിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. സിൻഡിക്കേറ്റിന്റെ ഇത്തരം നടപടികൾ അധികാരശ്രേണിക്കും അച്ചടക്കത്തിനും എതിരെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് തകർച്ച. ഇന്ന് രാവിലത്തെ വ്യാപാരത്തിനിടെ മൂല്യം 96.90 നിലവാരത്തിലേക്ക് താഴ്ന്നു. രൂപ റെക്കോർഡ് ഇടിവ് നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇറക്കുമതിക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക, രൂപയെ ശക്തിപ്പെടുത്തുക, വ്യാപാര കമ്മി കുറയ്ക്കുക എന്നിവയ്ക്കാകും പ്രാധാന്യം നൽകുക. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിൽ. നോർവേ, സ്വീഡൻ, നെതർലാൻഡ്സ്, യു എ ഇ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തിയത്. റോം വിമാനത്താവളത്തിൽ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. റോമിലേക്ക് സ്വാഗതം സുഹൃത്തെ എന്ന കുറിപ്പോടെ മെലോണി സോഷ്യൽ മീഡിയയിൽ ഇരുവരും തമ്മിലുള്ള ചിത്രം പങ്കുവച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഇന്ധനം എത്തിക്കാൻ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ അയക്കാൻ ഒരുങ്ങി ഇന്ത്യ. ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഇന്ത്യ ഇത്തരമൊരു സുപ്രധാന നീക്കം നടത്തുന്നത്. ദൌത്യത്തിനായുള്ള പദ്ധതികൾ പൂർത്തിയായതായും സർക്കാരിന്റെ അന്തിമ അനുമതി ലഭിച്ചാലുടൻ കപ്പലുകൾ യാത്ര തിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആഗോളതലത്തിൽ സുപ്രധാന നയതന്ത്ര ചർച്ചകളുടെ വേദിയാകാൻ ഇന്ത്യ. വരുന്ന സെപ്റ്റംബറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും നേരിട്ട് പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചു. ഇരു നേതാക്കളുടെയും സാന്നിധ്യം ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന സുപ്രധാന നയതന്ത്ര ചർച്ചകൾക്ക് ഇന്ത്യയെ വേദിയാക്കുമെന്നാണ് പ്രതീക്ഷ. ഗാൽവൻ അതിർത്തി സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ഉച്ചകോടിയിൽ ഇറാൻ, യു എ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരും പങ്കെടുത്തേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക പൂർണ്ണ സജ്ജമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഒരു മണിക്കൂർ മുമ്പ് മാത്രമെന്നും വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇറാനെതിരെ ആക്രമണമുണ്ടാകുമെന്നും ട്രംപ് ആവർത്തിച്ചു. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന്റെ നേതാക്കൾ യാചിക്കുകയാണെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് ഡൊണാൾഡ് ട്രംപ്. അതേസമയം യുദ്ധം പുനരാരംഭിച്ചാൽ അമേരിക്കയ്ക്ക് കൂടുതൽ സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയുടെ മുന്നറിയിപ്പ്. ബലിപെരുന്നാളിന് മുന്നോടിയായി രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന 956 തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ട യു എ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ. വിവിധ കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്കാണ് ശിക്ഷാ ഇളവ് അനുവദിച്ചത്. കൂടാതെ ഇവർക്കെതിരെ കോടതി വിധിച്ച സാമ്പത്തിക ബാധ്യതകളും പ്രസിഡന്റ് ഏറ്റെടുത്ത് തീർപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. യുവയിലെ ബറാക്ക ആണവ നിലയത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണം രാജ്യത്തെ ആണവ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റഫേൽ മെറിയാനോ ഗ്രോസി മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ഞായറാഴ്ചയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ആണവ നിലയത്തിന്റെ ഉൾപ്രദേശത്തിന് വെളിയിലുള്ള ഇലക്ട്രിക്കൽ ജനറേറ്ററിന് തീപിടിച്ചതായി വ്യക്തമാക്കിയ അദ്ദേഹം, നിലവിൽ പ്ലാന്റിലെ റേഡിയേഷൻ അളവ് സാധാരണ നിലയിലാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബറാക്ക ആണവ നിലയത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണം ഇറാഖിൽ നിന്നാണെന്ന് വ്യക്തമായതിനു പിന്നാലെ ശത്രുതാപരമായ ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ നിബന്ധനകളില്ലാതെ അടിയന്തരമായി തടയണമെന്ന് ഇറാഖിനോട് യു എ ആവശ്യപ്പെട്ടു. ഈ മാസം 17 ആണവ നിലയത്തിന് നേരെ വന്ന 3 ഡ്രോണുകളിൽ 2 വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായും 3 ജനറേറ്ററിൽ പതിച്ച് തീപിടുത്തമുണ്ടായതായും യു എ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good evening, Studio Clock-il ippol samayam 7 mani kazhinju 8 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായ് മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 31 degrees Celsius ആണ്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 58%.
5: വെദർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എ സി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

റെക്കോർഡുകളുടെ നഗരം കൂടിയാണ് ദുബായ് അല്ലേ? ഗിന്നസ് റെക്കോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ദുബായ്ക്ക് മാത്രം സ്വന്തമാക്കിയിട്ടുള്ള റെക്കോർഡുകൾ പബ്ലിഷ് ചെയ്തിറക്കാൻ വേണ്ടി അവരെ രണ്ട് എഡിഷൻ ബുക്കുകൾ പ്രത്യേകിച്ച് പബ്ലിഷ് ചെയ്യേണ്ടി വരും. അത്രമാത്രം റെക്കോർഡുകൾ പല കാര്യങ്ങളുടെ പേരിൽ ദുബായ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് ദുബായ് പോലീസ് മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയാം. വൺസ് അഗെയിൻ വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. ടിൽ യു റീച്ച് ഹോം. ആൻഡ് യെസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗിന്നസ് റെക്കോർഡിലേക്ക്, ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് ദുബായ് പോലീസ് ഇടം പിടിച്ചിരിക്കുകയാണ്. എന്താണ് സംഗതി എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഏറ്റവും വലിയൊരു വെർച്വൽ മീറ്റിംഗിലൂടെയാണ് ഈ ഒരു റെക്കോർഡ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് കേട്ടോ. ഒരേ സമയം ഓൺലൈൻ മീറ്റിംഗിൽ ഏതാണ്ട് 9348 ജീവനക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉടായ്പകൾ കാണിച്ചിട്ടുള്ള സംഗതികളിലൊന്നായിരിക്കും ഈ സൂമിൽ വരുന്ന ഓഫീസ് മീറ്റിങ്ങുകൾ, ഒഫീഷ്യൽ മീറ്റിങ്ങുകളൊക്കെ തന്നെ അല്ലേ. അതിനകത്ത് എന്തൊക്കെ തരത്തിൽ ഉടായ്പകൾ കാണിക്കാൻ വേണ്ടി പറ്റും എല്ലാം നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത്തരം മീറ്റിങ്ങുകളിൽ അറിയാം നമുക്ക് എത്ര പേരായിരിക്കും പങ്കെടുക്കുന്നത്. ഒരു മിനിമം ലിമിറ്റ് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. പക്ഷേ ഇത്തവണ ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈൻ മീറ്റിംഗിൽ 9348 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ദുബായ് പോലീസ് ഈ ഒരു ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെർച്വൽ മീറ്റിംഗ് വിജയകരമായിട്ട് ദുബായ് പോലീസ് നടത്തിയിരിക്കുന്നത്. ആൻഡ് ഫ്രണ്ട്ലൈൻ ഹീറോസ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഈ ഒരു വെർച്വൽ മീറ്റിൽ ദുബായ് പോലീസിലെ 9348 ജീവനക്കാരാണ് ഒരേ സമയത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു വെർച്വൽ മീറ്റിംഗിന് ലോക റെക്കോർഡ് യോഗ്യത നേടാൻ ഗിന്നസ് അധികൃതർ നിർദ്ദേശിച്ചിരുന്ന കുറഞ്ഞ പരിധി എന്ന് വെച്ചുകഴിഞ്ഞാൽ 5000 പേരെ പങ്കെടുപ്പിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ഒരു സംഖ്യയെ വലിയ വ്യത്യാസത്തിൽ, ഏതാണ്ട് അതിൻ്റെ ഇരട്ടിയോടടുത്ത ഒരു സംഖ്യയിൽ മറികടന്നുകൊണ്ടാണ് ദുബായ് പോലീസ് ഈ ഒരു സുവർണ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് കേട്ടോ. ഇനിയും എത്ര എത്ര റെക്കോർഡുകൾ ദുബായിൽ സംഭവിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നു. നമുക്കും ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഗിന്നസ് റെക്കോർഡിൻ്റെ അധികൃതരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുമൊക്കെയുള്ള സാധ്യതകളുണ്ട് കേട്ടോ. അവർ ആക്ച്വലി ദുബായിൽ റെക്കോർഡുകൾക്ക് കുറച്ചുകൂടെ പരിഗണന കൊടുക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിപ്പോൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ടിട്ടോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു എക്സ്ട്രാ പോയിന്റ് നമുക്ക് ചെയ്യാം, ഇങ്ങനൊരു അറ്റൻഷൻ നമുക്ക് സീക്ക് ചെയ്തെടുക്കാം എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ആ കാര്യത്തിൽ ഒരു ഗിന്നസ് റെക്കോർഡ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ അതൊന്ന് സ്വന്തമാക്കാൻ വേണ്ടി പറ്റുമോ. ഈ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ദുബായ് പോലീസിന്റെ ആ ഒരു മാതൃക നമുക്ക് സ്വീകരിക്കാവുന്നതാണ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: ആൻഡ് യെസ് അപ്പൊ ഈ സമയത്ത് ഞാൻ നിങ്ങൾക്കിതാ വീണ്ടും ഒരു ടിക്കറ്റ് തരാൻ വേണ്ടി പോവാണ്. ഈ ആഴ്ച അല്ല 26-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു ത്രില്ലർ ചിത്രം. മലയാള സിനിമയെ എല്ലാ കാലത്തും ഇപ്പോൾ ഈ റീസെന്റ് ടൈംസിൽ ഒരു 10-15 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റു ഭാഷയിലെ സിനിമാ പ്രേമികൾക്ക് മുന്നിലേക്ക് അടയാളപ്പെടുത്തുന്ന ജോണറുകളിൽ ഒന്നാണ് ത്രില്ലർ ചിത്രങ്ങൾ, അല്ലെ? ത്രില്ലർ സിനിമകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ മലയാളികൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ടാലന്റ് ഉണ്ടെന്നാണ് മറ്റ് ഭാഷയിലുള്ളവരാവട്ടെ, മറ്റു ഭാഷയിലെ സിനിമാ പ്രേമികളാവട്ടെ, സിനിമാ പ്രവർത്തകരാവട്ടെ, എല്ലാവരും തന്നെ പറയുന്നത്. ആൻഡ് ആ കൂട്ടത്തിലേക്ക്, ആ ലിസ്റ്റിലേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി ഒരു ഗംഭീര മെഡിക്കൽ ത്രില്ലർ ചിത്രം കൂടി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഡോസ്. അപ്പോൾ ഡോസ് എന്ന് പറയുന്ന ആ ഒരു പേര് കേൾക്കുന്ന തന്നെ മനസ്സിലാവുമല്ലോ, നമുക്കിപ്പോൾ ഹോസ്പിറ്റലുകളായിരിക്കും എത്ര ഡോസ് മരുന്ന് എന്നുള്ള ടേമൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മെഡിക്കൽ ത്രില്ലറായിട്ട് ഒരുങ്ങുന്ന ഒരു ചിത്രമാണ്. ഒരു ആശുപത്രിയെ ചുറ്റിപ്പറ്റിയുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആൻഡ് അവിടെ നടക്കുന്ന ചില സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കഥ പറയുന്ന ചിത്രമാണ് ഡോസ്. അപ്പോൾ ഈ ഡോസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കുള്ള ടിക്കറ്റ് വേണോ? അതായത് ഒരു ആശുപത്രിയിൽ നടക്കുന്ന ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള മരണം അന്വേഷിക്കുന്ന ഒരു പോലീസ് അല്ല ഒരു ഡോക്ടറുടെ കഥയാണ് ഈ സിനിമ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു താരനിര തന്നെയാണ് ഈ ഒരു സിനിമയിൽ അണിനിരക്കുന്നത്. നമ്മുടെ സിജു വിൽസനാണ് നായകനായിട്ട് എത്തുന്നത്. സിജു വിൽസനൊപ്പം നായികയാകുന്നത് സിജുവിൻ്റെ തന്നെ ഒരു സിനിമയിലൂടെ അരങ്ങേറ്റം കുറച്ച് ദൃശ്യ രഘുനാഥാണ്. ഈ രണ്ട് കോമ്പിനേഷൻ, ദൃശ്യയുടെയും സിജുവിൻ്റെയും ഒരു കോംബോ നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ച കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയുണ്ടല്ലോ, ആ സിനിമ ഏത് എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം. അതിനുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനുള്ള ടിക്കറ്റ് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ഡോസ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു മെഡിക്കൽ ത്രില്ലറാണ്. കംപ്ലീറ്റ് നമ്മളിങ്ങനെ ഉദ്വേഗജനകമായിട്ട് നമ്മളെ പിടിച്ചിരുന്ന ഒരു സിനിമയാണ്. സിജു വിൽസൺ ഉണ്ട്, ജഗദീഷ് ഉണ്ട്, അശ്വിൻ കുമാർ ഉണ്ട്, ദൃശ്യ രഘുനാഥ് ഉണ്ട്, റോണി ഡേവിഡ് തുടങ്ങി ഒരു വലിയ താരനിര തന്നെ ഈ ഒരു സിനിമയിൽ അണിനിരക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിനിമയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് നല്ല ഹിറ്റായിട്ടുള്ള ഒരു കോംബോയാണ്. ഏതാണ്ട് ഒരു പ്രേമമൊക്കെ കഴിഞ്ഞതിന് ശേഷം സിജുവിൻ്റെ ഒരു വലിയ സ്റ്റാർഡം ഉയർത്തുന്നതിൽ ഒരു റീസണായി മാറിയിട്ടുള്ള സിനിമകളൊന്നായിരുന്നു അത്. സൗബിൻ്റെയും ഷറഫുദ്ദീൻ്റെയും ഒക്കെ കുറേ കോമഡികളുള്ള ഒരു ചിത്രമായിരുന്നു ഇവർ രണ്ടുപേരും ഒരുമിച്ച്, അതായത് ദൃശ്യ രഘുനാഥും സിജു വിൽസണും ഒരുമിച്ച് ആദ്യത്തെ ആ ഒരു സിനിമ. ആൻഡ് കല്യാണവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇത്രയൊക്കെ ക്ലൂസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏതാണ് ആ പടമെന്ന്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചോളൂ. കൃത്യമായിട്ടുള്ള ഉത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരുടെ കൈകളിലേക്ക് വരുന്നതായിരിക്കും ഡോസ് സിനിമ കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്. സോ ഒരു ഫോർമാറ്റ് കൂടിയുണ്ട് ഉത്തരങ്ങൾ അയക്കാൻ. ഹോം തിയേറ്ററിൻ്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ വേണം ഉത്തരങ്ങൾ അയക്കാൻ. ടു ദി നമ്പർ 0585829220.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM.
1: Bandipur Forest Range in the Lakumbugala.
2: Bhashayada Adirthikal Bhedichche Pan-Indian Hitai Maria, Markoikku Shesham, Cubes Entertainment-inte Banneril, Paul George Samvidhanam Cheyyunna, Brahmanda Action Chalachitram, Kaathalan.
3: 1200 Aanakale Konnu Kombu Kadathiya Oru Kaattukollakkaranam.
2: Malayalam Innolam Kandittillatha Action Rangangalumayi Orungunnu. Anthony Varghis Pepe Nayakanayi Ethunnu. Oppam Jagadish Siddhik Thudangiya Taarangalum Pan-Indian സാന്നിധ്യമായി സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ദുഷാറ വിജയൻ തുടങ്ങി വൻ താരനിരയും.
3: സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതിമൂന്ന ചൊല്ല്.
4: വിവിധ ഭാഷകളിലായി മെയ് 28 റിലീസിനെത്തുന്നു
2: കാട്ടാളൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: പലതരം ചലഞ്ചുകൾ നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ കാണാറുണ്ടല്ലേ. പ്രത്യേകിച്ചും ഫിറ്റ്നസ്സുമായി റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ദുബായ് റണ്ണിൻ്റെയൊക്കെ സമയമാകുമ്പോൾ നമുക്കറിയാം ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫിറ്റ്നസ്സിനെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ആരോ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഫിറ്റ്നസ് ചലഞ്ച് എടുക്കാറുണ്ട്. ആൻഡ് അതിന് മുൻപേ നോക്കുകയാണെങ്കിൽ തന്നെയും അതായത് സമൂഹത്തിന് നല്ലത് വരുത്തണമെന്നുള്ള ആ ഒരു ഗുഡ് ഇൻറ്റൻഷൻസിൽ മുന്നോട്ട് വയ്ക്കുന്ന ചലഞ്ചുകൾ നിരവധിയാണ്. അത് ലോകമെമ്പാടും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു കടന്നുവരവോടുകൂടി വലിയ ട്രെൻഡായിട്ട് മാറാറുണ്ട്. ഓർമ്മയില്ലേ ഈ ഒരു ഐസ് ബക്കറ്റ് ചലഞ്ചൊക്കെ ഭയങ്കര ട്രെൻഡിൽ പോയിക്കൊണ്ടിരുന്നൊരു സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ അതുപോലെ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഇപ്പോൾ യൂറോപ്യൻ സർക്കിളുകളിലൊക്കെ ഭയങ്കര ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ടർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ഒരു ട്രെൻഡിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പരിപാടി. പക്ഷേ ബട്ടർ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് ഉണ്ടാക്കുകയല്ല, എന്തായാലും ആ ഒരു സംഗതി അതെങ്ങനെയാണെന്ന് പറയാം. ബട്ടർ ഉണ്ടാക്കിക്കൊണ്ടൊന്ന് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ട്രെൻഡായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ ബട്ടർ റണ്ണാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്താണ് ബട്ടർ റണ്ണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യിലൊരു കവറുമായിട്ട് ഒരു കവർ ക്രീമുമായിട്ട് എങ്ങോട്ടാന്നില്ലാതെ അങ്ങ് ഓടുക, നെട്ടോട്ടം ഓടുക. എങ്ങോട്ടാണ് ഈ ഓട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഈ ബട്ടർ റൺ എന്ന് പറയുന്ന ചലഞ്ച്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഓട്ടത്തിനിടയിൽ ആ ഒരു ക്രീം പാക്കറ്റ് നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുന്ന ആ ഒരു ക്രീമിൻ്റെ കവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ആടി ആടി ഒലഞ്ഞ് അതിൽ നിന്നും വെണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വെണ്ണ ഉണ്ടാകുന്ന ആ ഒരു വിദ്യയാണ് കേട്ടോ ഇത്. വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ റീലുകളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ബട്ടർ റൺ ആക്ച്വലി വെസ്റ്റേണേഴ്സിൻ്റെ ഒക്കെ ഇടയിൽ ഭയങ്കര ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്. സംഭവം വേറൊന്നുമല്ല, ഒരു സിപ്ലോക്ക് ബാഗിൽ ഫ്രഷ് ക്രീം നിറയ്ക്കുക. ആൻഡ് ഇത് ഫ്രഷ് ക്രീം നിറച്ചതിന് ശേഷം അവർ ഓടുന്നു. അപ്പോൾ ഇങ്ങനെ ഓടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ആ ഒരു ചലനങ്ങളും ആ ഒരു കുലുക്കവും ഒക്കെ കാരണം ബാഗിൻ്റെ ഉള്ളിലെ ക്രീം നന്നായിട്ട് മിക്സാവുകയും നമ്മുടെ ഓട്ടം അവസാനിക്കുമ്പോഴേക്കും ഈ ഒരു ക്രീമിലെ കൊഴുപ്പ് വേർതിരിഞ്ഞ് ബാഗിൻ്റെ ഉള്ളിൽ ഫ്രഷായിട്ടുള്ള ബട്ടർ രൂപപ്പെടുകയും ചെയ്യും, വെണ്ണ ഉണ്ടാവുകയും ചെയ്യും. ആൻഡ് ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ചലഞ്ച്, ഇത് ആക്ച്വലി നമ്മുടെ ഫിറ്റ്നസ്സിനെ എൻഹാൻസ് ചെയ്യും. എത്ര പേർക്ക് ശരിക്കും ഓടി ആ ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റാമിനയോടെ ഓടി അത്തരത്തിൽ ക്രീമിനെ ബട്ടറാക്കി മാറ്റാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഈ ഒരു ചലഞ്ച് നിലനിൽക്കുന്നത്. സോ ആ ഒരു ചലഞ്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിലുള്ളത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അത്ലറ്റുകളായിട്ടുള്ളവരാണെങ്കിൽ, ഫിറ്റ്നസ്സിൽ കുറേയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ, ചുമ്മാ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തോ ബട്ടർ റൺ ചലഞ്ച്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മന്ത്രിമാർക്ക് വകുപ്പുകളായി. കേരളം സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ച പൊതുഭരണ വകുപ്പ് വിജ്ഞാപനമിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യ നിയമം പൊതുഭരണം തുറമുഖം, സയൻസ് ആന്റ് ടെക്നോളജി, ലോട്ടറി, എയർപോർട്ട്, മെട്രോ, രമേശ് ചെന്നിത്തല ആഭ്യന്തരം, വിജിലൻസ്, ഫയർ ആന്റ് റെസ്ക്യൂ, ജയിൽ, കയർ, സണ്ണി ജോസഫ് വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം, കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഭക്ഷ്യസുരക്ഷ, എ പി അനിൽകുമാർ റവന്യൂ വകുപ്പ്, പി സി വിഷ്ണുനാഥ് ടൂറിസം സാംസ്കാരികം, എം ലിജു സഹകരണം എക്സൈസ്, റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസം, ടി സിദ്ദിഖ് കൃഷിവകുപ്പ്, കെ എ തുളസി പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ്, ബിന്ദു കൃഷ്ണ തൊഴിൽ വനിതാ ശിശു സംരക്ഷണം ക്ഷീരവികസനം, ഒ ജെ ജനീഷ് കായികം യുവജനക്ഷേമം, പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം ഐ ടി, എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം ന്യൂനപക്ഷ വികസനം, കെ എം ഷാജി തദ്ദേശ സ്വയംഭരണം, മോൻസ് ജോസഫ് ജലവിഭവ വകുപ്പ് ഇറിഗേഷൻ, പി കെ ബഷീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, വി ഇ അബ്ദുൾ ഗഫൂർ ഫിഷറീസ് സാമൂഹ്യനീതി, അനൂപ് ജേക്കബ് ഭക്ഷ്യ പൊതുവിതരണം, സി പി ജോൺ ഗതാഗതം, ഷിബു ബേബി ജോൺ വനം വകുപ്പിന്റെ ചുമതല. സിൽവർ ലൈൻ പദ്ധതി സർക്കാർ ഉപേക്ഷിച്ചുവെന്ന് കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി. നിലവിലുള്ള വിജ്ഞാപനങ്ങൾ മുഴുവൻ റദ്ദാക്കി. പ്രതിഷേധത്തിനെതിരായ കേസുകൾ റദ്ദാക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോടാണ് വി ഡി സതീശൻ ഇക്കാര്യം അറിയിച്ചത്. വി ഡി സതീശൻ സർക്കാരിന്റെ ആദ്യ എം എൽ എ ആയി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ജി സുധാകരനെ ഗവർണർ പ്രോട്ടം സ്പീക്കറായി നിയമിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി സി പി ജോൺ അടക്കമുള്ളവർ പങ്കെടുത്തു. 16th കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കറുടെ ചുമതല വഹിക്കുന്ന ജി സുധാകരന് മുന്നിലാണ് ബാക്കി എം എൽ എ മാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. നാളെയാണ് എം എൽ എ മാരുടെ സത്യപ്രതിജ്ഞ. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും പ്രോടേം സ്പീക്കറുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. സഭാ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് തെരഞ്ഞെടുത്തത്. ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ. യു ഡി എഫ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി അനുസരിച്ച് കെ എസ് ആർ ടി സിയിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാകും ലഭ്യമാവുക. വരുമാന പരിധിയില്ലാതെ എല്ലാ സ്ത്രീകൾക്കും സൌജന്യ യാത്ര അനുവദിക്കും. സൌജന്യ യാത്ര നടപ്പാക്കിയാൽ മാസം 90 കോടിയോളം രൂപ സർക്കാരിന് അധിക ബാധ്യതയുണ്ടാകും. വയോജന വകുപ്പ് രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വയോജന വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി യു ഡി എഫ് നൽകിയ വാഗ്ദാനമായിരുന്നു വയോജന വകുപ്പ്. വയോജനങ്ങളുടെ ചികിത്സാ സഹായങ്ങൾ ലക്ഷ്യമിട്ടാണ് പുതിയ വകുപ്പ്. വയോജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭ്യമാക്കുകയെന്നതാണ് വകുപ്പുകൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത്. പാർട്ടി യോഗങ്ങളിലെ വിമർശനങ്ങൾ തള്ളാതെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പാർട്ടിക്കകത്താണ് വിമർശിക്കുന്നത്. പാർട്ടിക്കകത്ത് വിമർശനം വേണം. വിമർശനവും സ്വയം വിമർശനവും എല്ലാം പരിശോധിച്ച് കേരളത്തിലെ പാർട്ടി മുന്നോട്ടു പോകുമെന്നും എം വി ഗോവിന്ദൻ. അതിനുള്ള ഊർജ്ജം ഇതിലൂടെ ലഭിക്കുമെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. എം വി ഗോവിന്ദനും പിണറായി വിജയനുമെതിരെ കമ്മിറ്റികളിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നതെന്നാണ് റിപ്പോർട്ട്. ഇതിന് പിന്നാലെയാണ് വിമർശനങ്ങളോട് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത്. സർവകലാശാല ചാൻസലർ സിൻഡിക്കേറ്റ് അധികാര തർക്കത്തിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. ചാൻസലറായ ഗവർണറുടെ ഉത്തരവിനെ സിൻഡിക്കേറ്റിന് വെല്ലുവിളിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. സിൻഡിക്കേറ്റിന്റെ ഇത്തരം നടപടികൾ അധികാരശ്രേണിക്കും അച്ചടക്കത്തിനും എതിരെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് തകർച്ച. ഇന്ന് രാവിലത്തെ വ്യാപാരത്തിനിടെ മൂല്യം 96.90 നിലവാരത്തിലേക്ക് താഴ്ന്നു. രൂപ റെക്കോർഡ് ഇടിവ് നേരിടുന്ന പശ്ചാത്തലത്തിൽ ഇറക്കുമതിക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക, രൂപയെ ശക്തിപ്പെടുത്തുക, വ്യാപാര കമ്മി കുറയ്ക്കുക എന്നിവയ്ക്കാകും പ്രാധാന്യം നൽകുക. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിൽ. നോർവെ, സ്വീഡൻ, നെതർലാൻഡ്സ്, യു എ ഇ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തിയത്. റോം വിമാനത്താവളത്തിൽ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. റോമിലേക്ക് സ്വാഗതം സുഹൃത്തെ എന്ന കുറിപ്പോടെ മെലോണി സോഷ്യൽ മീഡിയയിൽ ഇരുവരും തമ്മിലുള്ള ചിത്രം പങ്കുവച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഇന്ധനം എത്തിക്കാൻ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ അയക്കാനൊരുങ്ങി ഇന്ത്യ. ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഇന്ത്യ ഇത്തരമൊരു സുപ്രധാന നീക്കം നടത്തുന്നത്. ദൌത്യത്തിനായുള്ള പദ്ധതികൾ പൂർത്തിയായതായും സർക്കാരിന്റെ അന്തിമ അനുമതി ലഭിച്ചാലുടൻ കപ്പലുകൾ യാത്ര തിരിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആഗോളതലത്തിൽ സുപ്രധാന നയതന്ത്ര ചർച്ചകളുടെ വേദിയാകാൻ ഇന്ത്യ. വരുന്ന സെപ്റ്റംബറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നേരിട്ട് പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചു. ഇരു നേതാക്കളുടെയും സാന്നിധ്യം ആഗോളതലത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന സുപ്രധാന നയതന്ത്ര ചർച്ചകൾക്ക് ഇന്ത്യയെ വേദിയാക്കുമെന്നാണ് പ്രതീക്ഷ. ഗാൽവൻ അതിർത്തി സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ഉച്ചകോടിയിൽ ഇറാൻ, യുഎഇ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരും പങ്കെടുത്തേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക പൂർണ്ണ സജ്ജമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറിയത് ഒരു മണിക്കൂർ മുമ്പ് മാത്രമെന്നും വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇറാനെതിരെ ആക്രമണമുണ്ടാകുമെന്നും ട്രംപ് ആവർത്തിച്ചു. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന്റെ നേതാക്കൾ യാചിക്കുകയാണെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് ഡൊണാൾഡ് ട്രംപ്. അതേസമയം യുദ്ധം പുനരാരംഭിച്ചാൽ അമേരിക്കയ്ക്ക് കൂടുതൽ സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചിയുടെ മുന്നറിയിപ്പ്. ബലിപെരുന്നാളിന് മുന്നോടിയായി രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന 956 തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ട യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ. വിവിധ കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്കാണ് ശിക്ഷാ ഇളവ് അനുവദിച്ചത്. കൂടാതെ ഇവർക്കെതിരെ കോടതി വിധിച്ച സാമ്പത്തിക ബാധ്യതകളും പ്രസിഡന്റ് ഏറ്റെടുത്ത് തീർപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. യുഎയിലെ ബറാക്ക ആണവ നിലയത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണം രാജ്യത്തെ ആണവ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റഫേൽ മെറിയാനോ ഗ്രോസി മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ഞായറാഴ്ചയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ആണവ നിലയത്തിന്റെ ഉൾപ്രദേശത്തിന് വെളിയിലുള്ള ഇലക്ട്രിക്കൽ ജനറേറ്ററിന് തീപിടിച്ചതായി വ്യക്തമാക്കിയ അദ്ദേഹം, നിലവിൽ പ്ലാന്റിലെ റേഡിയേഷൻ അളവ് സാധാരണ നിലയിലാണെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബറാക്ക ആണവ നിലയത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണം ഇറാഖിൽ നിന്നാണെന്ന് വ്യക്തമായതിനു പിന്നാലെ ശത്രുതാപരമായ ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ നിബന്ധനകളില്ലാതെ അടിയന്തരമായി തടയണമെന്ന് ഇറാഖിനോട് യുഎഇ ആവശ്യപ്പെട്ടു. ഈ മാസം 17 ആണവ നിലയത്തിന് നേരെ വന്ന 3 ഡ്രോണുകളിൽ 2 വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതായും 3 ജനറേറ്ററിൽ പതിച്ച് തീപിടുത്തമുണ്ടായതായും യുഎഇ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്.
4: Home FM News was brought to you by Danya Group of Companies since 1982.

ഒരു നാട് വികസിക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യകതകളിൽ ഒന്ന് തന്നെയാണ് ഗതാഗത മാർഗങ്ങൾ. ഏറ്റവും ഡോമിനൻ്റ്ലി, ഏറ്റവും വലിയ രീതിയിൽ, ഏറ്റവും മികച്ച രീതിയിൽ വികസിക്കുക എന്ന് പറയുന്നത് അതിനെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിയ രാജ്യങ്ങളിലൊന്നാണ് യു എ ഇ. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ദുബായിയുടെ വളർച്ചയെ തന്നെ എല്ലായ്പ്പോഴും നമ്മൾ പറയുന്നത് ഷെയ്ഖ് സായദ് റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് ദുബായ് നഗരം പടർന്ന് പന്തലിച്ചു എന്നുള്ളതാണ് അല്ലേ. അത്രമാത്രം വലിയ സ്കൈസ്ക്രാപ്പേഴ്സ് ഒക്കെയാണ് വന്നു ചേർന്നത്. പ്രത്യേകിച്ചും അതിനെല്ലാം കാരണമായി മാറിയിരുന്നത് ആ ഒരു വലിയ പാത തന്നെയാണ്. അത്തരത്തിൽ മെട്രോ വരുന്ന കാര്യത്തിലാവട്ടെ, ലോകത്തിൻ്റെ മുന്നിൽ ഒരു വലിയ മാതൃകയായി കാണിച്ചുകൊണ്ട് അത്രമാത്രം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണ് യു എ എന്ന് പറയുന്ന രാജ്യം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് തന്നെ ആ ഒരു ട്രെൻഡ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും പുതിയ ആഡ് ഓൺ ആണ് എത്തിഹാദ് റെയിൽ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ അപ്ഡേറ്റും വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ് നമ്മൾ ഏറ്റെടുക്കാറുള്ളത് അല്ലേ. എന്തായാലും എത്തിഹാദ് റെയിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് യു ഗൈസ് നോ അബൌട്ട് ദാറ്റ്. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഒരു കർമ്മം എന്ന നിലയിൽ ഞാനും ഒന്ന് പറയാം കേട്ടോ. എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോം ആണ്. ആസിഫാണ് കൂടെയുള്ളത്. ടിൽ യു റീച്ച് ഹോം. ആൻഡ് യെസ്, എത്തിഹാദ് റെയിലിൻ്റെ ആദ്യഘട്ടത്തിലെ പാസഞ്ചർ സ്റ്റേഷനുകൾ പ്രഖ്യാപിക്കുകയും ആൻഡ് ഈ ഒരു വർഷം തന്നെ സർവീസ് ആരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കേട്ടോ. യുവയുടെ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് എത്തിഹാദ് റെയിൽ. അപ്പോൾ പാസഞ്ചർ ട്രെയിൻ സർവീസുകൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യഘട്ട സ്റ്റേഷനുകൾ അധികൃതർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആൻഡ് അതിൻ്റെ കുറച്ചധികം വിഷ്വൽസും നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പ്രവാസികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് യാത്രക്കാർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പാസഞ്ചർ സർവീസുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് റെക്കോർഡ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ അബുദാബിയിൽ നിന്നും ദുബായിലേക്കും, അബുദാബിയിൽ നിന്നും ദുബായിലേക്കും, ദുബായിൽ നിന്ന് ഫുജേറയിലേക്കും ഒക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ദുബായ്, അബുദാബി, ഫുജേറ എന്നീ മൂന്ന് എമിറേറ്റുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഓടിത്തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജമാകുന്ന ആദ്യ സ്റ്റേഷനുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് സ്റ്റേഷൻസ് എന്ന നിലയിൽ അബുദാബി, ദുബായ്, ഫുജേറ എന്നീ എമിറേറ്റുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് അബുദാബിയിൽ മദീനത്ത് സെയ്ദ് സ്റ്റേഷൻ, ദുബായിൽ ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് സ്റ്റേഷൻ ആൻഡ് ഫുജേറയിൽ ഫുജേറ മെയിൻ സ്റ്റേഷൻ എന്നീ മൂന്ന് സ്റ്റേഷനുകളാണ് വരാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഫുജേറ സ്റ്റേഷൻ്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർണ്ണമായിട്ടും പൂർത്തിയായി. അതിൻ്റെ വിഷ്വൽസ് ശരിക്കും നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. അവസാനഘട്ടത്തിലുള്ള ചെറിയ മിനുക്ക് പണികളിലാണ് ഇപ്പോൾ അബുദാബി ആൻഡ് ദുബായ് സ്റ്റേഷൻസ്. അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ 2026 ഒരു രണ്ടാം പകുതിയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് മുന്നിൽ എത്തിഹാദ് റെയിലും ഓപ്പണായി വരുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ യാത്രകൾ, ഇന്റർമെറേറ്റ് യാത്രകൾ, അത് കൂടുതൽ സുഗമമായിട്ട് അതിലൂടെ ചെയ്യാവുന്നതായിരിക്കും കേട്ടോ. ഇനി എന്തായാലും അതിനു വേണ്ടിയിട്ടും കാത്തിരിക്കാം. ഇപ്പോൾ ഒട്ടും കാത്തിരിപ്പില്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ട്രെൻഡിങ് ട്രാക്ക് ദൈവം ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് കേട്ട് സമാധാനമായിട്ട് വീട്ടിലേക്ക് യാത്ര ചെയ്തോളൂ. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: ആസിഫ് അലിയുടെ പുതിയ പിക്സ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചായിരുന്നു. ടിക്കിടാക്കയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു വലിയ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ഒരു മാറ്റം ശാരീരികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 18 കിലോയോളം കുറച്ചിട്ടാണ് ഒരു വലിയ ഫിസിക്കൽ ചേഞ്ച് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. ശരിക്കും സിക്സ് പാക്ക് ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് മാത്രമല്ല ലുക്കിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഏതോ ടർഫിൽ ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ടിക്കിടാക്ക കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആസിഫലിയുടെ ആ ഒരു മേക്ക് ഓവർ കൂടി ഒരു വലിയ കാരണമായിട്ട് നിൽക്കുകയാണ്. ശരിക്കും ഭയങ്കര ഡെഡിക്കേഷൻ ഉള്ള ഒരു ആക്ടറാണ് കേട്ടോ. ഞാനൊരു 3-4 തവണ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അത്രമാത്രം സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പയ്യൻ തൻ്റെ എഫേർട്ട് കൊണ്ട് മാത്രം സിനിമയിലേക്ക് കടന്നു വരികയും ആൻഡ് അത്രമാത്രം പാഷനേറ്റ് ആയിട്ട് സിനിമയെ നോക്കി കാണുകയും ഒരു കാലഘട്ടം മുഴുവൻ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിൽ നമുക്കൊരു ഒരു ഒരു കുസൃതി നിറഞ്ഞ പയ്യനായിട്ടുള്ള റോളുകൾ ചെയ്യുകയും അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെ ഒരു ഗ്രോത്ത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഫാമിലി റിലേറ്റഡ് റോളുകളിലേക്കും ഒരു ഫാമിലി മാൻ റോളുകളിലേക്കും ഒക്കെ മാറിയിട്ട് ഭയങ്കര പാഷനേറ്റ് ആയ സിനിമയെ കാണുന്നൊരു വ്യക്തിയാണ്. പക്ഷെ അതിനുള്ള റിസൾട്ട് സിനിമ പേസ് ഹിം ബാക്ക് എന്ന് തന്നെ പറയാം. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രഖ്യാപനം നടന്ന 2 വലിയ സിനിമകൾ മലയാളത്തിലെ, ഒന്ന് മട്ടാഞ്ചേരി മാഫിയ, ഓഫ് കോഴ്സ് മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ആ ഒരു കൂട്ടുകെട്ട് ഉണ്ടയ്ക്ക് ശേഷം വീണ്ടും ഒരുമിക്കുന്നു. നസ്ലിൻ ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട്. ആ സിനിമയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു റോള് ചെയ്യുന്നത് ആസിഫ് അലി ആണ് എന്നുള്ള ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ആൻഡ് ഇപ്പോൾ ദേ വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ശരിയാണെങ്കിൽ സിനിമയിലെ ഇൻസൈഡർ കോളംസ് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ ഈ ഒരു ടീം ഒന്നിക്കുന്ന അവരുടെ ആ ഒരു കോംബോയിൽ, പ്രത്യേകിച്ച് നമുക്കറിയാലോ ഒരു റിയലിസ്റ്റിക് സിനിമകളിലൂടെ വലിയ പ്രേക്ഷകരെ നേടിയെടുത്തിട്ടുള്ള കോംബോയാണ് ശ്യാം പുഷ്കരൻ, ദിലീഷ് പോത്തൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അവർ ലാലേട്ടനുമായിട്ട് ഒന്നിക്കുന്ന മന്ത്രി ഷിബു ബേബി ജോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിലും ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യാൻ വേണ്ടി പോകുന്നത് ആസിഫ് അലിയാണ് എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആസിഫ് അലിയുടെ നല്ല കിടിലൻ പഞ്ച്, പവർ പഞ്ച് പെർഫോമൻസുകളായിരിക്കും ഈ സിനിമയിലൊക്കെ കാത്തിരിക്കുന്നത്. എന്തായാലും ആ സിനിമകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.
1: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? brought to you by ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

ഓൾ റൈറ്റ്, എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ പോകുന്നതിന് മുൻപേ ഒരു കാര്യം പറയട്ടെ, അതായത് ഞാനൊന്നും പറയുന്ന കാര്യമല്ല, എല്ലാവരും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പലയിടങ്ങളിൽ നിന്നും പറഞ്ഞു കേട്ടിട്ടുള്ള സംഗതികൾ തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഇത് അഡ്രസ്സ് ചെയ്യാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം, പ്രത്യേകിച്ച് ഒരു 4-5 ദിവസം ആയിട്ടുണ്ടായിരിക്കും, ജയന്റെ വീടിൻ്റെ ഒരു ലൈവും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ പുരുഷ ഇമോഷൻസിന്, ടു ഓൾ ദ ബോയ്സ് ഔട്ട് ദെയർ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ എന്നോട് ക്ഷമിക്കുക, കാരണം വേറൊന്നുമല്ല, പലപ്പോഴും സമൂഹത്തിലെ പുരുഷന്മാരുടെ വികാരങ്ങളെ അർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കപ്പെടാറില്ല എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ അവരുടെ സങ്കടങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അവർ നേരിടേണ്ടി വരുന്ന പ്രഷറിനെക്കുറിച്ചോ എവിടെയും ആരും കൊടി പിടിച്ച് സംസാരിക്കാറില്ല എന്നുള്ളൊരു ഒരു സംഗതി പലപ്പോഴും സത്യം തന്നെയാണെന്ന് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഒരു ശരാശരി പുരുഷൻ നേരിടുന്ന, എന്നെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന സമയത്ത് അവൻ പറയുമായിരുന്നു, അവൻ ആക്ച്വലി ഇവിടെ ജോലി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു 3 മാസങ്ങൾക്ക് മുൻപേ അവന് ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഏജ് ഓവർ ആവുന്നല്ലോ എന്ന് കരുതിയിട്ട് അവരെല്ലാം കൂടെ ഒരു കല്യാണ ആലോചനയും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയി. വിവാഹം ഉറപ്പിക്കുന്ന സമയത്ത് പെണ്ണിൻ്റെ

വീട്ടുകാർക്കുള്ള ഡിമാൻഡ് എന്നുള്ളതിനപ്പുറത്തേക്ക് പെൺകുട്ടിക്ക് ഒരേ ഡിമാൻഡ്, അതായത് എനിക്ക് കുറേ സ്വീറ്റ്സ് ഒക്കെ വെച്ചിട്ട് സാധനം തരുമല്ലോ, അതായത് ഒരു ഒരു ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ, അപ്പോൾ ആ കൂട്ടത്തിൽ ഐഫോൺ കമ്പൽസറി ആയിട്ടും വേണമെന്ന്. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പരാതി ആരോട് പോയിട്ട് പറയും എന്നുള്ളതാണ്. പലരുടെയും പരാതി കേൾക്കാൻ വേണ്ടിയിട്ട് പലയിടത്തും വേദികളുണ്ട്, പലർക്കും കാതുകളുണ്ട്. പക്ഷേ ഇത്തരം ഒരു ആൺകുട്ടി നേരിടുന്ന ചില പ്രശ്നങ്ങൾക്ക് അതിന് കൃത്യ രീതിയിൽ പരിഗണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അർഹിക്കുന്ന രീതിയിലേക്കുള്ള ഇടം കൊടുക്കാൻ ഒരിടത്തും സാധ്യതകളില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. കാരണം അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന ആൺ ജീവിതങ്ങളാണ് ചില വേദനകളാണ് കേട്ടോ. ഒരു എൻഗേജ്മെൻറ്റിന് ഐഫോൺ ഇല്ലാതെ പറ്റില്ല എന്ന് ആ ഒരു വാശി പിടിക്കലിൽ തുടങ്ങിയിട്ടുള്ള ഒരു നെട്ടോട്ടം തന്നെ നമുക്ക് പല പുരുഷന്മാരുടെയും ജീവിതത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈ ട്രെൻഡുകളുടെ ഇടയിൽ ഇന്നത്തെ യുവാക്കളുടെ, ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രായക്കാരുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. ഇതിൽ എത്ര കാര്യങ്ങൾ റിലേറ്റബിൾ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നിരുന്നാലും എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ. ഹണിമൂണ് വിദേശത്ത് തന്നെ വേണം എന്ന് പറയുന്ന ഒരു നിർബന്ധം, അതായത് നമ്മുടെ നാട്ടിൽ യൂഷ്വലി ഉള്ള ഒരു ട്രെൻഡുകൾ നമുക്ക് ഏറ്റവും അടുത്ത് ആക്സസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് നല്ലൊരു ഇടം നോക്കി ഹണിമൂണ് പോവുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈവൻ ദോ ഒരു ഇടത്തര കുടുംബമാണെങ്കിലും സാമ്പത്തികമായിട്ട് അത്രമാത്രം ഭദ്രത ഇല്ലാത്തൊരു യുവാവാണെങ്കിലും അവൻ നിർബന്ധിതനാവുകയാണ്. അതായത് സ്റ്റാറ്റസും സ്റ്റോറിയിട്ട് അവരുടെ ഫ്രണ്ട്സിനേക്കാൾ ഒരുപടി മുന്നിലേക്ക് എത്താൻ വേണ്ടി മനഃപൂർവ്വം ഒരു അഭിമാന പോരാട്ടമായിട്ട് ഇത് എടുത്തുകൊണ്ട് ഹണിമൂൺ പാക്കേജുകൾക്ക് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്കുള്ള പാക്കേജുകൾ ബുക്ക് ചെയ്യുക. അപ്പോൾ ഈ കല്യാണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൊണ്ട് വന്നു ചേരുന്ന ബാധ്യതകളെ കുറിച്ചിട്ട് കൂടി നമ്മളൊന്ന് ആലോചിക്കണം കേട്ടോ. മറ്റുള്ളവരുടെ ജീവിതം റോൾ മോഡലാക്കി എൻ്റെ ഹസ്ബൻഡും എന്നെ ഇതുപോലെ തന്നെ കൊണ്ടു നടക്കണം എന്ന് ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഒരു വാശി, അത് നടക്കാതെ വരുന്ന സമയത്ത് തൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരാൻ കഴിയാത്തൊരു ഭർത്താവായിട്ട് മുദ്ര കുത്തി കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ. നമ്മൾ ഈ അബ്യൂസ് എന്ന് പറയുന്നത് നേരിട്ട് കുറ്റം പറയുന്നതോ തീർത്ത് വിളിക്കുന്നതോ മാത്രമല്ല, ഇത്തരത്തിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൊടുക്കുന്നതും അനാവശ്യമായിട്ടുള്ള സംഘർഷങ്ങളിലേക്ക് വലിച്ചഴിക്കുന്നതും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലുള്ള അബ്യൂസ് തന്നെയാണ്. ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾക്കിടയിലും തൻ്റെ മക്കളെയും ഭാര്യയും ഒക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് സമ്പാദ്യം മുഴുവൻ അവർക്ക് വേണ്ടി ചിലവാക്കി കറിവേപ്പിലയുടെ വില പോലും ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്ന ചില മനുഷ്യരെയൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലയിടത്തും കണ്ടിട്ടുണ്ടല്ലേ. ഓരോ ആണിൻ്റെ ജീവിതത്തിലേക്കും ഒരു ഒരു വിവാഹം അല്ലെങ്കിൽ ഇതുമൂലം ഒരു കുടുംബം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുന്നത് ഒരു 22-28 വയസ്സിൻ്റെ ഇടയിലായിരിക്കും. അഥവാ രക്ഷപ്പെടാനുള്ള ഓട്ടത്തിൽ അയാൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു മാറ്റം കൂടി ജീവിതത്തിൽ സംഭവിക്കുന്നത്. അയാൾക്ക് മാനസികമായിട്ട് പിന്തുണ പോലും നൽകാനാവുന്നില്ലെങ്കിൽ, അയാളുടെ ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഒരു പങ്കാളി എന്ന് പറയുന്നത് കൊണ്ട് എന്തർത്ഥമാണല്ലേ ഉള്ളത്? ഒരിക്കലും ഇതൊന്നും പറഞ്ഞിട്ട് ഒരാണിന് എവിടെയും പോയി കരയാൻ പാടില്ല. കാരണം കരഞ്ഞു കഴിഞ്ഞാൽ ആണ് പുരുഷത്വമില്ലാത്തവനായി മാറിപ്പോവും എന്നാണ് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു എന്താ പറയുന്നത് സോ കോൾഡ് കൺസ്ട്രെയിൻ അല്ലേ. സി, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും, ഇതെല്ലാം മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തിനാണ്, അതായത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ പറഞ്ഞ പോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലോകവുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു പരിപാടികൾ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും എല്ലാവരും പെട്ടുപോകുന്നത് അല്ലേ. എനിവേ, എന്തായാലും ഇന്നത്തെ പരിപാടി കലാപരിപാടി തീർക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നാളെ വൈകുന്നേരത്തേക്ക് കേൾക്കാം, കേട്ടുമുട്ടാം 5 മണിക്ക്. ടിൽ ദെൻ, ദിസ് ഇസ് ആസ് വിത്ത് യോൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടി നടന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: ആ അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ on Home 92.2 FM.
3: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode international medical degree swandhamakkam. Admissions are now open.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Is it 66557?
1: Yes.
0: May I speak to Miss Sunita Menon?
1: No, it's wrong number.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറെ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം.

0: ഉണ്ട് കൂടെ.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
3: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. Chai!

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിലിക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: സാൻഡ് ഡ്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode international medical degree swandhamakkam. Admissions are now open.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അരിതരി കളയരുതരി തരി കളയരുതൊരു തരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ അരിതരി കളയരുതരി തരി കളയരുതൊരു തരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ പലനര കയറിയ വഴിയവരളുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ പലനര കയറിയ വഴിയവരളുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ അരിതരി കളയരുതരി തരി കളയരുതൊരു തരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ അരിതരി കളയരുതരി തരി കളയരുതൊരു തരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമിടിച്ചിരുതേ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

டக்கெட்டதும் தா டக்கெட்டதும் தின் டக்கெட்டதும் தின்.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?

0: നിങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. That's Home 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.